നമസ്കാരം, സുപ്രഭാതം പ്രിയ ശ്രോതാക്കളെ. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇന്ന് കൊല്ലവർഷം 1201, മിഥുനം 15, 2026 June 29 തിങ്കൾ. ഇപ്പോൾ സമയം 5 കഴിഞ്ഞ 58:34. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയുടെ ഇന്നത്തെ പ്രക്ഷേപണത്തിലേക്ക് ഏവർക്കും സ്വാഗതം. എല്ലാവർക്കും ഒരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. സീഷെൽസ് സ്വാതന്ത്ര്യത്തിന്റെ 50-ാം വാർഷിക ത്തോടനുബന്ധിച്ച് ദേശീയ ദിനാഘോഷങ്ങളിൽ പ്രധാനമന്ത്രി നരേന്ദ്രമോദി പങ്കെടുത്തു. പ്രധാനമന്ത്രി സീഷെൽസിലെ ജനങ്ങൾക്ക് ഇന്ത്യയുടെ ആശംസ അറിയിച്ചു. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ച് ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് മൂന്നാറിൽ കേരളവും തമിഴ്നാടും ചർച്ച നടത്തും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷനിൽ 17,53,000 കുഞ്ഞുങ്ങൾക്ക് ബൂത്തുകളിൽ തുള്ളിമരുന്ന് നൽകിയതായി മന്ത്രി കെ മുരളീധരൻ അറിയിച്ചു. 19,80,000 കുട്ടികൾക്കാണ് പോളിയോ നൽകേണ്ടിയിരുന്നത്. വിദ്യാർത്ഥികളിൽ കാർഷിക സംസ്കാരം വളർത്തുന്നതിന് സ്കൂളുകളിൽ കതിർ പദ്ധതി വിപുലമായി നടപ്പാക്കുമെന്ന് മന്ത്രി ടി സിദ്ദിഖ്. ഏലത്തൂർ നിയോജകമണ്ഡലം MLA ഓഫീസ് കക്കോടിയിൽ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു മന്ത്രി. ഇന്ന് ദേശീയ സ്ഥിതി വിവരക്കണക്ക് ദിനം. ഇന്ത്യൻ സ്ഥിതി വിവരക്കണക്കുകളുടെ പിതാവ് എന്നറിയപ്പെടുന്ന പ്രൊഫസർ PC മഹൻലോബിസിന്റെ ജന്മദിനമാണ് സ്ഥിതി വിവരക്കണക്ക് ദിനമായി ആചരിക്കുന്നത്. സംസ്ഥാനത്ത് ഇന്ന് പരക്കെ മഴയ്ക്ക് സാധ്യത. 2 ജില്ലകളിൽ ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. കായികം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചലസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1-ഗോളിന് പരാജയപ്പെടുത്തി. 2-ാം പകുതിയുടെ അവസാന 2-ാം മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. വാർത്തകൾ കഴിഞ്ഞു.
1: ന്യൂസ് റെയിൻബോ.

ഹലോ, ഗുഡ് മോർണിംഗ്. ഗുഡ് മോർണിംഗ് തിരിച്ചും പറഞ്ഞല്ലോ. ഇത് നമ്മുടെ വെറ്റ് കോഫിയാണ്. ഇവിടെ ഞാൻ തന്നെയാണ്, സുരേഷ് കാഞ്ഞിരക്കാട്ട്. 7 മണിവരെയാണ് നമ്മുടെ സമയം. ഓക്കേ, നമുക്ക് ആദ്യം ഒരു സിനിമ കാണാം. രാവിലെ തന്നെ ഒരു സിനിമ കാണാം. മനോഹരമായ ഒരു ഹോളിവുഡ് മൂവിയാണ് ജെറി മഗ്വയർ. അതിൽ ടോം ക്രൂസ് ഒരു സ്പോർട്സ് ഏജൻ്റായിട്ടാണ് അഭിനയിക്കുന്നത്. അമേരിക്കൻ ഫുട്ബോൾ രംഗത്ത് ഒരു വലിയ കരാർ സൈൻ ചെയ്തിട്ട് ടോം ക്രൂസ് തിരികെ കാർ ഓടിച്ചു പോകുന്നൊരു സീനുണ്ട് ചിത്രത്തിൽ. എത്രയോ കാലത്തെ തൻ്റെ ആഗ്രഹം സാധിച്ച സന്തോഷത്തിൽ, ആ എക്സൈറ്റ്മെൻറ്റിൽ പുള്ളിക്കാരൻ കാർ റേഡിയോയിലെ സ്റ്റേഷൻസൊക്കെ ഇങ്ങനെ അക്ഷമയോടെ സെർച്ച് ചെയ്യുകയാണ്. എന്തിനാണ്? റേഡിയോ നല്ല ഉറക്കെ വച്ച് അതിനൊപ്പം തനിക്കും ഉറക്കെ പാടാൻ കഴിയുന്ന തരത്തിലുള്ള ഒരു പാട്ട് വേണം. അതിനുവേണ്ടിയാണ് ഈ സ്റ്റേഷൻസ് സെർച്ച് ചെയ്യുന്നത്. അവസാനം ഒരു സ്റ്റേഷനിൽ പുള്ളിക്കാരന് അങ്ങനെ ഒരു ട്രാക്ക് കിട്ടി. ടോം പെറ്റിയുടെ ഫ്രീ ഫോളിംഗ് എന്ന സോങ്. അതിയായ സന്തോഷത്തോടെ അതിനൊപ്പം ടോം ക്രൂസ് പാടുന്നതാണ്.

ആ സീനിൽ, ആ സീനിൻ്റെ കാര്യമാണ് നമ്മളിപ്പോൾ പറഞ്ഞത്. എന്തിനാണ് പറഞ്ഞത്? ഇങ്ങനെ ആഗ്രഹിച്ച സമയത്ത് ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് കേട്ട് അത്രണ്ട് തന്നെ അത് ആസ്വദിച്ച ഏതെങ്കിലും അവസരം ഓർമ്മയിലുണ്ടോ? ഓർക്കുന്നുണ്ടോ? ജെറി മെഗ്വയറിലെ പോലെ സന്തോഷത്തോടെ ഉറക്കെ പാട്ടിനൊപ്പമോ അല്ലാതെയോ പാടി ഡാൻസൊക്കെ കളിച്ച്, ഓർക്കുന്നോ? അത്തരം അവസരങ്ങളിൽ നമ്മൾ ഫുൾ ഓഫ് എനർജി ആയിരിക്കും, നിറഞ്ഞ സന്തോഷവും ഉണ്ടാവും. ഏതെങ്കിലും ഒരു നേട്ടത്തിന് സംഗീതത്തിൻ്റെ ശ്രുതിയും താളവും. അതെ, മ്യൂസിക്കിന് അത് കഴിയും, നമുക്ക് എല്ലാവർക്കും അറിയാം. നമ്മുടെ മൂഡ് ഉയർത്താനും മുഖത്ത് ചിരി വിടർത്താനും ഒക്കെ കഴിയും. അതുകൊണ്ട് ശ്രദ്ധിച്ചോളൂ, നമ്മളെ സ്വാധീനിച്ച അല്ലെങ്കിൽ നാം ഹൃദയത്തോട് ചേർത്ത് നിർത്തുന്ന പാട്ടുകളുടെ ഒരു കളക്ഷൻ ഉണ്ടാക്കി വയ്ക്കുന്നത് നല്ലതാണ്. നമ്മുടെ ചില മൂഡ്സ് ക്ലാസിക്കൽ മ്യൂസിക്കോ സെമി ക്ലാസിക്കലോ അല്ലെങ്കിൽ ഒരു സോഫ്റ്റ് ജാസ് സെലക്ഷനോ ഒക്കെ ആയിരിക്കും ആവശ്യപ്പെടുക. അങ്ങനെ അങ്ങനെ, ദാറ്റ് ഇസ് അവനവന് ചേരുന്ന, അവനവന് താല്പര്യം തോന്നുന്ന പാട്ടുകൾ. അതിൽ മറ്റാർക്കും ഒരാൾക്കും ഒരു റോളും ഇല്ല. ആരുടെ ഇഷ്ടവും ആരുടെ പ്രിഫറൻസും നിങ്ങൾ നോക്കണ്ട. നിങ്ങളുടെ മനസ്സിന് സന്തോഷം തരുന്നു ആ പാട്ടെങ്കിൽ, ഇഫ് ഇറ്റ് ലിഫ്റ്റ്സ് യുവർ മൂഡ്, എപ്പോഴും റെഡിയായി തന്നെ ഇരുന്നോട്ടെ നമ്മുടെ കളക്ഷനിൽ. ആൻഡ് ഓഫ് കോഴ്സ് 107.5 റെയിൻബോ എഫ് എമ്മിൽ ഒന്നുകൂടി വോളിയം കൂട്ടി നോക്കിക്കൊള്ളൂട്ടോ. ഇതാണോ നിങ്ങളുടെ ഫേവററ്റ് ഫ്രീക്വൻസി എന്ന്, ഇവിടെയാണോ നിങ്ങൾക്ക് ഇഷ്ടമുള്ള പാട്ടുകൾ കേൾക്കാറുള്ളത് എന്ന്. വെറുതെ പറഞ്ഞ കേട്ടോ, ആണെന്നറിയാം. Yes, this is Rainbow FM 107.5, and till 7 it is Bit Coffee time. Music.

0: We have a hunger of the mind which asks for knowledge of all around us. And the more we gain, the more is our desire. The more we see, the more we are capable of seeing. നമ്മുടെ എല്ലാ മനസ്സിന് ഒരു വിശപ്പുണ്ട്, ചുറ്റുമുള്ളവയെക്കുറിച്ച് അറിയാൻ ആഗ്രഹിക്കുന്ന വിശപ്പ്. അത്തരം അറിവുകൾ എത്രമാത്രം ലഭിക്കുന്നു അതനുസരിച്ച് കൂടുതൽ അറിയാനുള്ള ആഗ്രഹവും വർദ്ധിക്കും. കൂടുതൽ കൂടുതൽ കാണുമ്പോൾ കാണുവാനുള്ള കഴിവും കൂടി വരുന്നു. മേറിയ മിച്ചൽ, അസ്ട്രോണമർ, ലൈബ്രറിയൻ, പ്രകൃതിശാസ്ത്ര പണ്ഡിത, പ്രബോധക തുടങ്ങിയ മേഖലകളിലെല്ലാം വിദഗ്ധയായ 19th century ജീവിച്ചിരുന്ന മേറിയ മിച്ചൽ പറഞ്ഞു വച്ചിരിക്കുന്നതാണ്. 1847 അവർ ഒരു വാൽനക്ഷത്രം കണ്ടുപിടിച്ചിരുന്നു. അതിന് മിസ് മിച്ചൽസ് കോമറ്റ് എന്ന് പേരിടപ്പെട്ടു. പിന്നീട് ലോകവ്യാപകമായി അറിയപ്പെട്ട ആദ്യത്തെ വനിതാ ജ്യോതിശാസ്ത്രജ്ഞ എന്നൊരു ഖ്യാതി കൂടിയുണ്ട് മേറിയ മിച്ചലിന്. അക്കാഡമി ഓഫ് ആർട്സ് ആൻഡ് സയൻസിൻ്റെയും അസോസിയേഷൻ ഫോർ ദി അഡ്വാൻസ്മെൻറ്റ് ഓഫ് സയൻസിൻ്റെയും തിരഞ്ഞെടുക്കപ്പെട്ട ആദ്യ വനിതാ പ്രതിനിധിയും മേറിയ മിച്ചലാണ്. പറഞ്ഞത് ബെഡ് കോഫിയുടെ സെക്കൻഡ് സെഗ്മെൻ്റ് ആണ്.
1: യു ആർ ലിസണിംഗ് ടു റെയിൻബോ FM Kochi 107.5. Musically yours.

0: നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്.
1: പ്രിയപ്പെട്ടവർ, കേട്ടുകൊണ്ടിരിക്കുന്നത് ബെഡ് കോഫിയാണ്. നമ്മുടെ ഇന്നത്തെ തേർഡ് സെഗ്മെന്റ് എന്ത് പറയുന്നു എന്ന് കേൾക്കാം. ഓക്കെ, ഇംഗ്ലീഷ് സാഹിത്യ ലോകത്തെ പ്രതിഭാശാലികളിൽ ഒരാളായ ഓസ്കർ വൈൽഡും പ്രശസ്ത ചിത്രകാരൻ ജെയിംസ് ആബറ്റ് മെക്നീൽ വിസ്ലറും സമകാലീനരായിരുന്നു. ഒരേ കാലത്ത് ജീവിച്ചിരുന്നവരായിരുന്നു. ഓസ്കർ വൈൽഡ് സാഹിത്യരംഗത്ത് നേട്ടങ്ങളിലേക്ക് കയറുന്ന സമയം തന്നെ ചിത്രകാരൻ എന്ന നിലയിൽ ലോകമെമ്പാടും അറിയപ്പെട്ടു തുടങ്ങിയിരുന്നു വിസ്ലറും. അതുകൊണ്ട് തന്നെ പല അന്തർദേശീയ സമ്മേളനങ്ങളിലും സെമിനാറുകളിലും ക്ഷണിതാക്കളായി പാരീസ്, ലണ്ടൻ, ന്യൂയോർക്ക് തുടങ്ങിയ വൻ നഗരങ്ങളിലെല്ലാം വെച്ച് ഇവർ പരസ്പരം കണ്ടുമുട്ടാറുണ്ടായിരുന്നു. ഈ രണ്ട് വ്യക്തികളുണ്ടല്ലോ, അസാധ്യ ഹ്യൂമർ സെൻസ് ഉള്ളവരായിരുന്നു കേട്ടോ. അതുപോലെ തന്നെ ഉരുളക്കുപ്പേരി എന്ന തരത്തിൽ മറുപടി പറയുന്നതിലും മിടുക്കരായിരുന്നു. എൻ്റെ അവർക്കിടയിലുണ്ടായിരുന്ന ഏറ്റവും പ്രധാന സാദൃശ്യം ഇതല്ല, പിന്നെയോ ആത്മപ്രശംസ, പിന്നെ സ്വന്തം കാര്യം ഏതു വിധത്തിലും പ്രൊമോട്ട് ചെയ്യുന്നതിലുള്ള മികവ്. ഒപ്പത്തിനൊപ്പം നിൽക്കുന്ന രണ്ടുപേരും ഈ സംഗതികളിൽ. ഈ ഒരു പ്രത്യേകത തന്നെയായിരുന്നു പലപ്പോഴും അവരെക്കുറിച്ചുള്ള പത്രവാർത്തകൾ പൊലിപ്പിച്ച് കാണിച്ചിരുന്നതും. ഓക്കെ, ഒരിക്കൽ ലണ്ടനിലെ ഒരു പത്രത്തിൽ ഇങ്ങനെ ഒരു വാർത്ത വന്നു. ഓസ്കർ വൈൽഡും ജെയിംസ് വിസ്ലറും ഇന്നലെ ബ്രൈറ്റണിൽ നടന്ന പരിപാടിയിൽ പങ്കെടുത്ത് സംസാരിച്ചു. പതിവ് പോലെ അവർ രണ്ടുപേരും സംസാരിച്ചത് തങ്ങളെക്കുറിച്ച് മാത്രമായിരുന്നു. ഈ വാർത്ത കണ്ട സമയം വിസ്ലർ എന്ത് ചെയ്തു, അത് മുറിച്ചെടുത്ത് കൂടെ ഒരു കുറിപ്പും വെച്ച് ഓസ്കർ വൈൽഡിന് അയച്ചു കൊടുത്തു. ആ കുറിപ്പിൽ ഇങ്ങനെയായിരുന്നു എഴുതിയിരുന്നത്: ഓസ്കർ, താങ്കൾ ഓർമ്മിക്കുന്നില്ലേ നമ്മൾ രണ്ടുപേരും ബ്രൈറ്റണിലെ ആ പ്രോഗ്രാമിൽ സംസാരിച്ചത്? അത് എന്നെക്കുറിച്ച് മാത്രമായിരുന്നു. ഛേ, ഈ പത്രക്കാർക്ക് അതെല്ലാം ഒന്ന് വ്യക്തമായി എഴുതാമായിരുന്നു. ഇങ്ങനെ ഒരു വാർത്ത വായിക്കുന്നയാൾ എന്തായിരിക്കും മനസ്സിലാക്കുന്നത്? രണ്ടുപേരെ പറ്റിയും നമ്മൾ സംസാരിച്ചു എന്നായിരിക്കില്ലേ, നമ്മൾ എന്നെക്കുറിച്ച് മാത്രമല്ലേ സംസാരിച്ചത്? ഇങ്ങനെ ഒരു കുറിപ്പ് കിട്ടിയാൽ ഓസ്കർ വൈൽഡ് വെറുതെ ഇരിക്കുമോ? ഉടനെ തന്നെ വിസ്ലർക്ക് ടെലിഗ്രാം അയച്ചു. അതിങ്ങനെയായിരുന്നു: യെസ് ജെയിംസ്, താങ്കൾ പറഞ്ഞത് ശരിയാണ്. നമ്മൾ രണ്ടുപേരും പരിപാടിയിൽ വച്ച് സംസാരിച്ചത് താങ്കളെക്കുറിച്ച് തന്നെ. എന്നാൽ ആ സമയം മുഴുവനും എൻ്റെ ചിന്ത എൻ്റെ മേന്മകളെപ്പറ്റി മാത്രമായിരുന്നു കേട്ടോ. വ്യക്തിജീവിതത്തിൽ പല പാളിച്ചകളുണ്ടായിരുന്നെങ്കിലും സത്യം തുറന്നു പറയുന്നതിൽ ഒരു വിട്ടുവീഴ്ചയും കാണിച്ചിരുന്നില്ല ഓസ്കർ വൈൽഡ്. അതുകൊണ്ടാണല്ലോ വിസ്ലറെക്കുറിച്ച് പ്രസംഗിക്കുമ്പോഴും താൻ ചിന്തിച്ചത് തന്നെക്കുറിച്ചാണ് എന്ന് സമ്മതിച്ചത്. യെസ്, ലോകപ്രസിദ്ധരായ രണ്ട് വ്യക്തികളെപ്പറ്റി ഇങ്ങനെ കേൾക്കുമ്പോൾ അത്ഭുതം തോന്നുന്നു അല്ലേ? അതെ ഫ്രണ്ട്സ്, അവരിലും സാധാരണ വ്യക്തികളുടെ പോലെ ദൗർബല്യങ്ങളുണ്ടായിരുന്നു കാണും. പൊങ്ങച്ചം പറയുന്നതിലും സ്വന്തം മേന്മകൾ മാത്രം എണ്ണി എണ്ണി പറഞ്ഞുകൊണ്ട് നടക്കുന്നതിലും വളരെ മിടുക്കരായ ആളുകളെ കണ്ടു കാണുമല്ലോ. ഇതുപോലെ വേറെ ചിലരുണ്ട്, ഇതത്ര നല്ല സ്വഭാവമല്ല എന്നറിയാവുന്നതുകൊണ്ട് അത്ര വ്യക്തമായിട്ടല്ലെങ്കിലും ഒളിഞ്ഞും തെളിഞ്ഞും പല വഴികളിലൂടെ സ്വന്തം മേന്മകൾ മറ്റുള്ളവരിലേക്ക് എത്തിക്കാൻ ശ്രമിക്കും. പറഞ്ഞു വന്നത് ഇതൊന്നും ആരെയും അറിയിക്കാതെ ഒളിച്ചു വയ്ക്കണമെന്നല്ല, ദിവസം മുഴുവനും ചിന്തകളിൽ നിറഞ്ഞു നിൽക്കുന്നത് നമ്മളും നമ്മുടെ നേട്ടങ്ങളും മാത്രമാകരുത് എന്നാണ്. അത്രേ ഉള്ളൂ. വസ്തുതകളുടെ അടിസ്ഥാനത്തിൽ സ്വയം ഒരു നല്ല അഭിപ്രായം ഉണ്ടാകുന്നതും അഭിമാനം തോന്നുന്നതും ഒക്കെ നല്ലത് തന്നെയാണ്, ആവശ്യവുമാണ്. അതുപോലെ തന്നെ പ്രധാനമാണ് നമ്മുടെ നേട്ടങ്ങളെയും കഴിവുകളെയും മറ്റുള്ളവർ അംഗീകരിക്കുന്നത്, മറ്റുള്ളവർ അഭിനന്ദിക്കുന്നത്. അതിനല്ലേ യഥാർത്ഥ മൂല്യമുണ്ടാകുന്നത്. ശരിയല്ലേ? ബ്രേക്ക് എടുക്കാം കേട്ടോ, പാട്ട് കേൾക്കാം, എന്നിട്ട് ബെഡ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റിലെ വർത്തമാനം കേൾക്കാം.

പ്രഭാതത്തിന്റെ നൈർമല്യവും കുളിർമയുമായി ബെറ്റ് കോഫി. ഉള്ളതുകൊണ്ട് തൃപ്തനാവുന്നവനാണ് ഏറ്റവും സമ്പന്നൻ. കാരണം പ്രകൃതിയുടെ സമ്പത്ത് എന്നത് സംതൃപ്തിയാണ്. മഹാനായ സോക്രട്ടീസിന്റെ വാക്കുകളാണ് കേട്ടോ. 10 കിട്ടുകിൽ 100 മതിയെന്നും 100 സഹസ്രം മതിയെന്നും. അങ്ങനെയാണ് പക്ഷേ പലരുടെയും മനസ്സിലിരിപ്പ് അല്ലേ. ഓക്കെ, പ്രശസ്ത സാമൂഹ്യ പ്രവർത്തകയും എഴുത്തുകാരിയുമായ സുധാമൂർത്തി വിവരിക്കുന്ന ഒരു സംഭവം നമുക്ക് കേട്ടാലോ. ബെറ്റ് കോഫിയുടെ ലാസ്റ്റ് സെഗ്മെന്റ് അതാണ് പറയാൻ പോകുന്നത്. ദി ഓൾഡ് മാൻ ആൻഡ് ഹിസ് ഗോഡ് എന്ന ടൈറ്റിലാണ് അവർ ഈ കഥ എഴുതിയിരിക്കുന്നത്. ഒരു രാത്രിയിൽ തഞ്ചാവൂരിലൂടെ ടാക്സിയിൽ യാത്ര ചെയ്യുകയായിരുന്നു സുധാമൂർത്തി. ശക്തമായി മഴ പെയ്തുകൊണ്ടിരിക്കുകയാണ്. അല്പം കൂടി കഴിഞ്ഞപ്പോൾ മഴയുടെ ശക്തി വർദ്ധിച്ചു. മുന്നോട്ടുള്ള യാത്ര ഏകദേശം അസാധ്യമായി തീർന്നു എന്ന് തന്നെ പറയാം. ടാക്സി ഡ്രൈവർ പറഞ്ഞു, മഴ ഇങ്ങനെ തുടരുകയാണെങ്കിൽ ഇന്ന് രാത്രി ഗ്രാമത്തിലെവിടെയെങ്കിലും തങ്ങുന്നതായിരിക്കും നല്ലതെന്ന്. കുടയെടുത്ത് സുധാമൂർത്തി വണ്ടിയിൽ നിന്നിറങ്ങി. ചുറ്റുമൊന്ന് കഷ്ടപ്പെട്ട് കണ്ണോടിച്ചപ്പോൾ ഏകദേശം അടുത്ത് തന്നെയായി ഒരു അമ്പലം കണ്ടു. കാറിൻ്റെ ഹെഡ്ലൈറ്റിൻ്റെ വെളിച്ചത്തിൽ കേട്ടോ. വേഗം തന്നെ അവിടേക്ക് കയറി ചെന്നു. മുൻവശത്ത് ചെറിയ ഒരു എണ്ണവിളക്ക് കത്തുന്നുണ്ട്. അതും കടന്ന് മുന്നോട്ട് നീങ്ങിയപ്പോൾ ആരാത് എന്നൊരു ചോദ്യം. ഞെട്ടിത്തിരിഞ്ഞ് ശബ്ദം കേട്ട വശത്തേക്ക് നോക്കിയപ്പോൾ വൃദ്ധനായ ഒരാൾ നിൽക്കുന്നു. അടുത്തേക്ക് ചെന്നപ്പോൾ മനസ്സിലായി അദ്ദേഹം പൂജാരിയാണെന്നും കാഴ്ച ശക്തിയില്ലാത്ത ആളാണെന്നും. അദ്ദേഹത്തോടൊപ്പം വയസ്സായ ഭാര്യയും ഉണ്ടായിരുന്നു. പൂജാരിയെ അഭിവാദനം ചെയ്ത ശേഷം സുധാമൂർത്തി തനിക്ക് വേണ്ടി ഒരു പൂജ നടത്താമോ എന്ന് ചോദിച്ചു അദ്ദേഹത്തോട്. സന്തോഷത്തോടെ പൂജാരി സമ്മതിച്ചു. പൂജ കഴിഞ്ഞപ്പോൾ ദക്ഷിണയായി അവർ 100 രൂപയുടെ നോട്ടാണ്

അദ്ദേഹത്തിന് കൊടുത്തത്. തന്റെ കയ്യിൽ കിട്ടിയത് 100 രൂപ നോട്ടാണെന്ന് തിരിച്ചറിഞ്ഞ പൂജാരി അത് സ്വീകരിക്കാൻ വിസമ്മതിച്ചു. 10 രൂപ മാത്രമേ താൻ ദക്ഷിണയായി സ്വീകരിക്കാറുള്ളൂ എന്ന് പറഞ്ഞു. ലേഖിക ആ പണം തിരിച്ചെടുക്കാൻ വൈകിയപ്പോൾ ആ പൂജാരി ഒരു വിശദീകരണം എന്നോണം പറഞ്ഞു, നിങ്ങൾ ആരാണെങ്കിലും ശരി, നിങ്ങളുടെ ഭക്തിയാണ് പ്രധാനം, പണമല്ല. ദയവ് ചെയ്ത് ഈ 100 രൂപ തിരികെ എടുത്തോളൂ. സുധാമൂർത്തി അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഭാര്യയുടെ മുഖത്തേക്ക് നോക്കി. അവരും ഭർത്താവിൻ്റെ നിലപാടിനെ പൂർണ്ണമായും അംഗീകരിച്ച മുഖഭാവത്തോടെയാണ് നിന്നിരുന്നത്. പണം തിരിച്ചെടുക്കാൻ അവരും നിർബന്ധിച്ചു. പുറത്ത് അപ്പോഴും ശക്തമായി മഴ പെയ്യുന്നുണ്ടായിരുന്നു. അതുകൊണ്ട് കഴിയുന്നത്ര സമയം ഈ പൂജാരി ദമ്പതികൾക്കൊപ്പം ചെലവഴിക്കാൻ തീരുമാനിച്ചുകൊണ്ട് സുധാമൂർത്തി അവർക്കരികിലിരുന്നു. ധരിച്ചിരിക്കുന്ന വസ്ത്രങ്ങളുടെ അവസ്ഥ കണ്ടപ്പോൾ തന്നെ അവർ സാമ്പത്തികമായി ഒട്ടും നല്ല നിലയിലല്ല എന്ന് പുള്ളിക്കാരിക്ക് മനസ്സിലായി. ഞാൻ നിങ്ങൾക്ക് കുറച്ച് പണം അയച്ചേരട്ടെ, അത് ബാങ്കിലിട്ടാൽ കിട്ടുന്ന പലിശ കൊണ്ട് നിങ്ങൾക്ക് ജീവിക്കാം. അസുഖം എന്തെങ്കിലും വന്നാൽ ചികിത്സിക്കാനായിട്ട് ആ പണം എടുക്കുകയും ചെയ്യാമല്ലോ. കുറച്ചു നേരം അവരെ അലിവോടെ നോക്കിയിരുന്നിട്ട് സുധാമൂർത്തി ഇങ്ങനെ പറഞ്ഞു. അപ്പോൾ ചെറിയൊരു ചിരിയോടെ വൃദ്ധന്റെ മറുപടി, മോളെ, ഞങ്ങൾക്ക് എന്തിനാണ് പണം? ഈ നാട്ടിലെ ആളുകൾ വളരെ നല്ലവരാണ്. ഞാൻ പൂജ ചെയ്യുന്നതിന് പകരമായി അവരെനിക്ക് അരി തരുന്നു, പച്ചക്കറികളും തരുന്നു, രോഗം വന്നാൽ മരുന്നും വാങ്ങിത്തരും. ബാക്കിയുള്ളതൊക്കെ ഈശ്വരൻ നോക്കിക്കോളൂ. ഇവിടെ ഒന്ന് നിർത്തിയ ശേഷം അദ്ദേഹം തുടർന്നു, ഞങ്ങൾ രണ്ടുപേരും ഈ ജീവിതത്തിൽ ഇവിടെ ഉള്ളതുകൊണ്ട് പൂർണ്ണ തൃപ്തരാണ്, സന്തോഷമുള്ളവരാണ്. മോളുടെ നല്ല മനസ്സിന് നന്ദി. പക്ഷേ ഇതുപോലെ തന്നെ ജീവിക്കാനേ ഞങ്ങൾക്ക് ആഗ്രഹമുള്ളൂ. ഒരാൾ പണം വച്ച് നീട്ടിയിട്ടും അത് നിരസിക്കുന്ന വ്യക്തി, അതിനെ പൂർണ്ണ മനസ്സോടെ അംഗീകരിക്കുന്ന ഭാര്യ, പണം എത്രയുണ്ടായാലും മതി വരാത്ത ആളുകളെ മാത്രം കണ്ട് ശീലിച്ച തനിക്ക് ഇത് വലിയ അത്ഭുതമായിരുന്നു, വല്ലാത്തൊരു അനുഭവമായിരുന്നു എന്ന് സുധാമൂർത്തി എഴുതിയിരിക്കുന്നു. ആ വൃദ്ധ ദമ്പതികളുടെ മുഖത്ത് നിറഞ്ഞു നിന്നിരുന്ന സംതൃപ്തിയുടെ ഭാവം തന്നെ ഏറെ സ്വാധീനിച്ചതായും അവരെഴുതിയിട്ടുണ്ട്. ഓഹ്, ഇങ്ങനെയും ആൾക്കാരുണ്ടാകുമോ എന്ന് നമുക്കും തോന്നാം അല്ലേ? ന്യായമായ രീതിയിൽ പണം സമ്പാദിക്കുന്നത് തെറ്റൊന്നുമല്ല. എന്നാൽ ലഭിക്കുന്നതിൽ തൃപ്തനാകാൻ സാധിക്കാത്ത ആളാണെങ്കിൽ അയാൾക്ക് എത്ര കിട്ടിയാലും മതി വരാൻ സാധ്യതയില്ല. സമ്പത്തിന് മുന്നിൽ തലകുനിക്കാതെ അതിന് അടിമയാകാതെ ജീവിക്കാൻ കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന മനസമാധാനവും സന്തോഷവും ഒക്കെ കൂട്ടിനെത്തും. യെസ്, ആ വൃദ്ധ ദമ്പതികളുടെ അഭിനന്ദനീയമായ മനോഭാവം സുധാമൂർത്തിയെ ഇൻഫ്ലുവൻസ് ചെയ്തതുപോലെ നല്ല കാര്യങ്ങൾ, നല്ല പാഠങ്ങൾ, അവ ആരിൽ നിന്നായാലും എവിടെ നിന്നായാലും ഉൾക്കൊള്ളാൻ ശ്രമിക്കണം എന്നുകൂടി പറഞ്ഞുകൊണ്ട് നമുക്ക് ബെഡ് കോഫി അവസാനിപ്പിക്കാം. പ്രോഗ്രാമുമായി കൂടെ ഉണ്ടായിരുന്നത് ആർ ജെ സുരേഷ് കാഞ്ഞിരക്കാട്ടാണ്. ഇനി നാളെ എത്താം ബെഡ് കോഫിയിൽ കൂടുതൽ വിശേഷങ്ങളുമായിട്ട്. ബൈ ഫോർ നൗ, ടേക്ക് കെയർ.

ഗുഡ് മോർണിംഗ്. അങ്ങനെ ബെഡ് കോഫിയുടെ മോട്ടിവേഷൻ ഒക്കെ കിട്ടിയ എല്ലാവരും പവർഫുള്ളായിട്ട് ഇന്നത്തെ ഡേ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് വെയിറ്റ് ചെയ്തിരിക്കുമായിരിക്കും. നമ്മളും ദാ നമ്മുടെ പ്രോഗ്രാംസ് ഒക്കെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് നിങ്ങളെയും ഇങ്ങനെ കാത്തിരിക്കുകയാണ് കേട്ടോ. സമയം 7 മണി കഴിഞ്ഞ 1:40 ആവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഞാൻ പെട്ടെന്ന് ഇന്നത്തെ അപ്ഡേറ്റ്സ് അല്ലെങ്കിൽ ഇന്നത്തെ ഹൈലൈറ്റ്സ് എന്ന് പറയാം. ഇന്ന് ഈ അറിയിപ്പുകൾക്ക് ശേഷം കേൾക്കാം. സ്വാഗതം കൊച്ചി. രാവിലെ 7:25 മലയാളത്തിൽ വാർത്തകൾ, തുടർന്ന് 8:15 വരെ സ്വാഗതം കൊച്ചി കേൾക്കാം. 8:15 ഇംഗ്ലീഷിൽ വാർത്തകൾ, തുടർന്ന് 8:30 മുതൽ 10 മണി വരെ കേൾക്കാം സവാരി ടൈം. രാവിലത്തെ യാത്രയിലാണെങ്കിൽ നിങ്ങൾക്ക് തീർച്ചയായിട്ടും ഞങ്ങളെ വിളിക്കാം, വിളിച്ച് ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിക്കാം, വഴിയിലെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. 10 മണി മുതൽ 11 മണി വരെ കേൾക്കാം വാട്സപ്പ്. 11 മണിക്ക് ഡു യു നോ, 12 മണിക്ക് കേൾക്കാം യുവർ ചോയ്സ്. ഇടയ്ക്ക് 12:50 ആവുമ്പോൾ മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം, തുടർന്ന് ഒരു 2 മണി വരെ യുവർ ചോയ്സ് കേൾക്കാവുന്നതാണ്. 2 മണിക്ക് കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ, 2:15 ട്രിപ്പിൾ ട്രീറ്റ്, 2:30 കേൾക്കാം ഉമംഗ്, വൈകിട്ട് 3 മുതൽ 5 മണി വരെ കേൾക്കാം വിവിധ് ഭാരതി മുംബൈ റിലേ. വൈകിട്ട് 5 മണിക്ക് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, 5:30 കേൾക്കാം ലോകകപ്പ് ഓളപ്പെരുക്കം. 7:25 മലയാളത്തിൽ വാർത്തകൾ, 7:58 കേൾക്കാം ഫിഫ വേൾഡ് കപ്പ് 2026 ഡെയിലി അപ്ഡേറ്റ്സ്. രാത്രി 8 കേൾക്കാം ഇസൈ തെൻട്രൽ, 9 മണിക്ക് കേൾക്കാം ഉലക സഞ്ചാരം, 10 മുതൽ 11 മണി വരെ കേൾക്കാം അരികെ. 11 മണിക്ക് ഹിന്ദിയിൽ വാർത്തകൾ, 11:05 ഇംഗ്ലീഷിൽ വാർത്തകൾ, തുടർന്ന് 11:10 നമ്മൾ പ്രോഗ്രാംസ് ഒക്കെ കഴിഞ്ഞ് സ്റ്റേഷൻ ക്ലോസ് ചെയ്യുക. അപ്പോൾ ഇന്നത്തെ ദിവസം ഇങ്ങനെ പെർഫെക്റ്റായിട്ട് ഞങ്ങളിങ്ങനെ നിങ്ങൾക്ക് മുന്നിലേക്ക് വെച്ചിരിക്കുകയാണ്. നമുക്ക് ഒരുമിച്ച് ഇന്നത്തെ ഡേ അങ്ങ് സ്റ്റാർട്ട് ചെയ്യാം. അല്പസമയത്തിനകം കേൾക്കാം നിങ്ങളുടെ പ്രിയപ്പെട്ട പരിപാടിയായ സ്വാഗതം കൊച്ചി.

0: സ്വാഗതം
1: സ്വാഗതം
0: സ്വാഗതം കൊച്ചി.

0: പ്രഭാതങ്ങളെ സംഗീതമയവും വിജ്ഞാനപ്രദവുമാക്കുവാനായി
1: സ്വാഗതം കൊച്ചി.

നമസ്കാരം. സമയം 7 മണി കഴിഞ്ഞ് 4 മിനിറ്റും 40 സെക്കൻഡും ആവുമ്പോൾ ദാ വീണ്ടും ഒരു സുന്ദര പ്രഭാതത്തിൽ ഓർമ്മച്ചപ്പിനുള്ളിൽ കേൾക്കാൻ കൊതിച്ച ഈണങ്ങളുമൊക്കെയായി സ്വാഗതം കൊച്ചി നിങ്ങൾക്കരികിലേക്ക് എത്തിയിരിക്കുകയാണ്. ഇന്ന് കൂട്ടിനുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്.

ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സ്വാഗതം കൊച്ചിയാണ്. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്. നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം ഏതാണെന്ന് ചോദിച്ചാൽ എന്താ പറയുക? ചിലർ പറയും അത് നമ്മുടെ സ്കൂൾ കാലഘട്ടമായിരുന്നു, ചിലർ പറയും നമ്മുടെ കുട്ടിക്കാലമായിരുന്നു, ചിലർ പറയും യൗവനമായിരുന്നു. അങ്ങനെ ഇങ്ങനെ പല പല ഉത്തരങ്ങളുണ്ടാവും. പക്ഷേ എനിക്ക് തോന്നുന്നത് അത് നമ്മുടെയൊക്കെ അച്ഛനമ്മമാർ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെ എല്ലാവരുടെയും ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്നാണ്. അതിന് കാരണമുണ്ട് കേട്ടോ. അതായത് നമ്മുടെ അച്ഛനോളം അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അമ്മയോളം നമ്മളെ സ്നേഹിക്കാൻ അല്ലെങ്കിൽ ഉപാധികളില്ലാതെ സ്നേഹിക്കാൻ, നമ്മളെ മനസ്സിലാക്കാൻ, നമുക്ക് വേണ്ടി ജീവിക്കാനൊക്കെ ഒരുപക്ഷെ നമ്മുടെ ലൈഫിൽ വേറൊരാളുണ്ടാവുമെന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ഉണ്ടാവും കേട്ടോ, അപൂർവമായിട്ട് ഉണ്ടാവാം. പക്ഷെ എന്നാലും അവരുടെ അത്രയും ചിലപ്പോൾ ഉണ്ടായി എന്ന് പറയാൻ പറ്റില്ല. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ നമ്മൾക്ക് എത്ര പ്രായമായാലും അച്ഛനമ്മമാരുടെ സ്നേഹം നമ്മൾ കുഞ്ഞായിരുന്നപ്പോൾ എങ്ങനെയായിരുന്നു അതുപോലെ തന്നെ എത്ര കാലം കഴിഞ്ഞാലും അങ്ങനെ തന്നെ ഉണ്ടാവും. അപ്പം അങ്ങനെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അവരൊക്കെ ജീവിച്ചിരിക്കുന്ന കാലഘട്ടമാണ് നമ്മുടെയൊക്കെ ജീവിതത്തിലെ സുവർണ കാലഘട്ടം എന്ന് നമുക്ക് പറയാലോ. അപ്പോൾ ഈ കഴിഞ്ഞ ജൂൺ 21 ഫാദേഴ്സ് ഡേ ആയിരുന്നു. നമ്മളെപ്പോഴും അമ്മമാരെയാണ്

പുകഴ്ത്തി പറയാറുള്ളത്. പലപ്പോഴും ഈ ഫാദേഴ്സ് ഡേ ഒക്കെ വരുമ്പോഴാണ് നമ്മൾ നമ്മുടെ അച്ഛന്മാരെയൊക്കെ കുറിച്ച് ഓർക്കുക. അപ്പോൾ അന്ന് എടുക്കേണ്ട കത്ത് ഒരു 2-3 ദിവസം വൈകിയാണ് നമ്മുടെ കയ്യിൽ കിട്ടിയത്, നമ്മൾ സെലക്ട് ചെയ്തത്, ഇന്ന് നമുക്ക് കത്തയച്ചിരിക്കുന്നത്, അല്ലെങ്കിൽ നമ്മൾ ഇന്ന് തിരഞ്ഞെടുത്തിരിക്കുന്നത് കോട്ടയം സ്വദേശിയായ ആതിരയുടെ കത്താണ്. ആതിരയുടെ കത്ത് ഞാൻ വായിക്കാം. പ്രിയപ്പെട്ട സ്വാഗതം കൊച്ചി, എൻ്റെ പേര് ആതിര, കോട്ടയം ജില്ലയിലെ പൂഞ്ഞാർ അടിവാരം സ്വദേശിയാണ്. ഞാൻ നിൻ്റെ വലിയൊരു ആരാധികയാണ്. നിന്നെ ഇന്നിലേക്ക് അടുപ്പിച്ചത് എൻ്റെ അച്ഛനായിരുന്നു. പഴയകാല ഗാനങ്ങളെ ഒരുപാട് ആരാധിച്ചിരുന്ന ആളായിരുന്നു അച്ഛൻ. ആ ഇഷ്ടം അതേപടി ഞങ്ങൾ മക്കൾക്കും പകർന്നു തന്നു. ഇപ്പോൾ അച്ഛൻ ഞങ്ങളെ വിട്ടുപിരിഞ്ഞിട്ട് സെപ്റ്റംബർ 28 7 വർഷം. ഞങ്ങൾക്കിന്നും 7 ദിവസത്തിൻ്റെ അകലം മാത്രം. എനിക്ക് അമ്മയും അനിയത്തിയുമാണ് ഉള്ളത്. ഞങ്ങളുടെ ജീവിതത്തോട് ചേർന്ന് നിൽക്കുന്ന കുറച്ച് ഗാനങ്ങൾ അച്ഛൻ്റെ ഓർമ്മയ്ക്ക് മുൻപിൽ ഞങ്ങൾ സമർപ്പിക്കുന്നു. കേൾപ്പിക്കുമെന്ന ശുഭ പ്രതീക്ഷയോടെ ആതിര. അപ്പോൾ ആതിരയുടെ കത്ത്, ആതിര ഒത്തിരി ഗാനങ്ങൾ അയച്ചിട്ടുണ്ട് കേട്ടോ, കുറേ നല്ല നല്ല പാട്ടുകളുണ്ട്. അപ്പോൾ അധികം വലിച്ചു നീട്ടാതെ നമുക്ക് പാട്ടുകളിലേക്ക് പോവാം, അടുത്ത ഗാനം കേൾക്കാം. സമയം 7:11 കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

നീതിപീഠം എന്ന ചിത്രത്തിനായി യൂസഫ് അലി കേച്ചേരി രചിച്ച് ജി ദേവരാജൻ ഈണമിട്ട് യേശുദാസ് പാടിയ ഗാനമാണ് നമ്മൾ കേട്ടത്. ഇനി കേൾക്കാം എസ് ജാനകിയുടെ മധുരനാദത്തിൽ എക്കാലത്തെയും മികച്ച ഹിറ്റുകളിലൊന്നായ ഒരു ഗാനം. എം ബി ശ്രീനിവാസിന്റെ രചന, ശ്രീകുമാരൻ തമ്പിയുടെ സംഗീതം.

കടൽ എന്ന ചിത്രത്തിൽ എസ് ജാനകി പാടിയൊരു മനോഹര ഗാനമാണ് നമ്മൾ കേട്ടത്. അടുത്ത ഗാനം നമ്മുടെ മലയാള സിനിമയിലെ ആദ്യത്തെ ഹൊറർ റൊമാൻറ്റിക് ത്രില്ലർ ചിത്രമായ ഭാർഗവി നിലയത്തിൽ നിന്നുമാണ് കേട്ടോ. ഭാർഗവിക്കുട്ടി എന്ന സുന്ദരിയായ യക്ഷയെ കഥയിലെ സാഹിത്യകാരൻ മാത്രമല്ല സിനിമ കണ്ട എല്ലാവരുടെയും മനസ്സിലെ നൊമ്പരമാക്കി മാറ്റിയൊരു ഗാനമാണിത്. എസ് ജാനകിയുടെ ഭാവസുന്ദരമായ ശബ്ദത്തിൽ നമുക്ക് ഈ ഗാനം കേൾക്കാം. എം എസ് ബാബുരാജിൻ്റെ മാന്ത്രിക സംഗീതമാണ്, പി ഭാസ്കരൻ്റെ വരികളും. കേട്ടുകൊണ്ടിരിക്കുന്നത് എഫ് എം റെയിൻബോ 107.5 ആണ്. സ്വാഗതം. കൊച്ചിയിൽ ഇന്ന് കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്.

0: 7:25 കേൾക്കാം മലയാളത്തിൽ വാർത്തകൾ. തിരുവനന്തപുരം റിലേ.
1: കല്ലെറിയാൻ വന്ന നാട്ടുകാരോ കണ്ടാല.
2: ആകാശവാണി, നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ഉദയൻ കിളിയന്നൂർ. പ്രധാന വാർത്തകൾ. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ

0: കൗൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം കർണാടക ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ വിശദമായി. പ്രധാനമന്ത്രി നരേന്ദ്രമോദിക്ക് ഗാർഡ് ഓഫ് ഓണർ, ഗാർഡ് ഓഫ് ദ ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതി സമ്മാനിച്ച് സെയിൽഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനി. ബഹുമതി ലഭിച്ചതിൽ സെയിൽഷെൽസിലെ ജനങ്ങൾക്കും ഭരണകൂടത്തിനും പ്രധാനമന്ത്രി നന്ദി പറഞ്ഞു. സെയിൽഷെൽസിന്റെ ദേശീയ ദിനാഘോഷങ്ങളിലും പ്രധാനമന്ത്രി പങ്കെടുത്തു. ആഘോഷങ്ങളോടനുബന്ധിച്ച് നടന്ന പരേഡിൽ നാവിക കരസേന സംഘങ്ങൾ ഉൾപ്പെടുന്ന ഇന്ത്യൻ മാർച്ചിംഗ് സംഘം അണിനിരന്നു. പോർട്ട് വിക്ടോറിയയിൽ നങ്കൂരമിട്ട നാവികസേനയുടെ INS തർക്കശ്, INS ഇഷ്ക കപ്പലുകൾ പരിപാടിയുടെ മുഖ്യ ആകർഷണമായി. സമുദ്ര മേഖലയ്ക്കൊപ്പം സാമ്പത്തികാഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി. ഇന്ത്യൻ മഹാസമുദ്രത്തെ അവസരങ്ങളുടെ സമുദ്രമാക്കാനാണ് ലക്ഷ്യമിടുന്നതെന്നും പ്രധാനമന്ത്രി പറഞ്ഞു. വിക്ടോറിയയിൽ സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായുള്ള കൂടിക്കാഴ്ചയ്ക്ക് ശേഷം സംയുക്ത പത്രസമ്മേളനത്തിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. കൃഷി, ധനകാര്യം, ബഹിരാകാശം, ആരോഗ്യം എന്നിവ ഉൾപ്പെടെ വിവിധ മേഖലകളിൽ ഇരു രാജ്യങ്ങളും കരാറുകളിൽ ഒപ്പുവച്ചു. സെയ്ഷെൽസിൽ UPI നടപ്പാക്കാൻ ധാരണയായതിൽ പ്രധാനമന്ത്രി സന്തോഷം പ്രകടിപ്പിച്ചു.
1: ഡിജിറ്റൽ പബ്ലിക് ഇൻഫ്രാസ്ട്രക്ചർ മേ ഭാരത് കെ സഫൽ അനുഭവം കോ സെയ്ഷെൽസ് കെ സാത്ത് സാജാ കരെങ്കേ ഓർ മുജേ പ്രസന്നത ഹൈ കി ആജ് UPI കോ സെയ്ഷെൽസ് മേ ലാഗു കർനെ കെ ലിയേ MOU കിയാ ജാ റഹാ ഹൈ.
0: പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്നലെ സെയ്ഷെൽസിൽ മൌറീഷ്യസ് പ്രധാനമന്ത്രി നവീൻ ചന്ദ്ര രാംഗൂലവുമായി കൂടിക്കാഴ്ച നടത്തി. ഇന്ത്യ മൌറീഷ്യസ് സഹകരണം, പ്രത്യേക സാമ്പത്തിക പാക്കേജിന്റെ നടപ്പാക്കൽ തുടങ്ങിയവ ഇരു നേതാക്കളും അവലോകനം ചെയ്തു. നിലവിലുള്ള ഉഭയകക്ഷി പദ്ധതികൾ, മൌറീഷ്യസിന്റെ ആരോഗ്യ സംരക്ഷണം, കണക്ടിവിറ്റി, സുസ്ഥിര വികസനം, നീലസമ്പദ് വ്യവസ്ഥ എന്നിവയ്ക്ക് സംഭാവന നൽകുമെന്ന് ശ്രീ മോദി പറഞ്ഞു. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം ഇന്ന് ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി ജെ പി നദ്ദ ഉദ്ഘാടനം ചെയ്യും. കുട്ടികളുടെ അതിജീവനം, വളർച്ച, പോഷകാഹാരം, ആദ്യകാല മസ്തിഷ്ക വികസനം എന്നിവയ്ക്ക് ആദ്യത്തെ 3 വർഷം നിർണായകമാണെന്ന് ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം പറഞ്ഞു. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം മാതാവിന്റെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. UK സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏതൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യകാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി സംഘം ചർച്ച നടത്തും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമൂസിൽ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. തിരിച്ചടിയായി ബഹ്റൈനിലെയും കുവൈറ്റിലെയും US സൈനിക താവളങ്ങൾക്ക് നേരെ ഇറാൻ ബാലിസ്റ്റിക് മിസൈലുകളും ഡ്രോണുകളും തൊടുത്തതോടെയാണ് സ്ഥിതി വീണ്ടും വഷളായത്. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. 2026-27 സാമ്പത്തിക വർഷത്തെ പുതുക്കിയ ബജറ്റിലെ ധനാഭ്യർത്ഥനകളെക്കുറിച്ചുള്ള ചർച്ചയും വോട്ടെടുപ്പും 2 ദിവസങ്ങളിലായി നടക്കും. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം 2 ദിവസം കൂടി ലഭ്യമാകും. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ദേശീയ പൾസ് പോളിയോ ദിനമായ ഇന്നലെ രാജ്യത്ത് ഉടനീളം പൾസ് പോളിയോ തുള്ളിമരുന്ന് വിതരണം സംഘടിപ്പിച്ചു. സംസ്ഥാനതല പരിപാടി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് ഉദ്ഘാടനം ചെയ്തു. ബൂത്തുകളിൽ ഇന്നലെ എത്തിച്ചേരാൻ സാധിക്കാത്തവർക്ക് ഇന്നും നാളെയുമായി ആരോഗ്യ പ്രവർത്തകരും വോളണ്ടിയർമാരും വീടുകളിലെത്തി വാക്സിൻ നൽകും.

0: വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AIR ന്യൂസ് അണ്ടർസ്കോർ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും അറ്റ് AIR ന്യൂസ് അണ്ടർസ്കോർ TVM എക്സ് ഹാൻഡിലും ലഭ്യമാണ്.
0: നാലാമത് വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന രണ്ട് ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർ ലാൽ ഖട്ടർ, മൻസുഖ് മാണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, ഉക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150-ലേറെ പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. ഫിഫ ലോകകപ്പ് ഫുട്ബോളിന്റെ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. അമേരിക്കയിലെ ലോസ്ആഞ്ചലസിൽ നടന്ന മത്സരത്തിൽ ഏകപക്ഷീയമായ ഒരു ഗോളിനാണ് കാനഡ ദക്ഷിണാഫ്രിക്കയെ കീഴ്പ്പെടുത്തിയത്. പ്രീക്വാർട്ടറിൽ നെതർലൻഡ്സ് മൊറോക്കോ മത്സരത്തിലെ വിജയികളെ കാനഡ നേരിടും. 32 ടീമുകൾ മാറ്റുരയ്ക്കുന്ന നോക്കൌട്ട് റൌണ്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ ഇന്നലെ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 3-2 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ വിജയം. കേരളത്തിൽ 1-ാം വർഷ ഹയർ സെക്കൻഡറി ക്ലാസുകൾ July 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴിയുള്ള ഹയർ സെക്കൻഡറി പ്രവേശന നടപടികൾ പുരോഗമിക്കുകയാണ്. കൂടുതൽ വിവരങ്ങളുമായി തിരുവനന്തപുരത്തു നിന്ന് ആകാശവാണി ലേഖകൻ സ്മിതി എം പള്ളുരുത്തി.
2: ഹയർ സെക്കൻഡറിയിലെ മെറിറ്റ് കോട്ടയിലെ 3-ാം അലോട്ട്മെന്റ് പ്രകാരമുള്ള പ്രവേശനം ഇന്ന് രാവിലെ 11 മുതൽ ആരംഭിക്കും. July 3 വൈകിട്ട് 5 പ്രവേശന നടപടികൾ പൂർത്തിയാക്കും. 3-ാം അലോട്ട്മെന്റിലെ പ്രവേശനത്തിന് ഒപ്പം തന്നെ വിവിധ കോട്ടകളിൽ അർഹതയുള്ളവരുടെ പ്രവേശനവും നടക്കും. ഇപ്പോൾ നടക്കുന്ന മുഖ്യ അലോട്ട്മെന്റിന് ശേഷം സീറ്റുകൾ ഒഴിവുണ്ടെങ്കിൽ സപ്ലിമെന്ററി അലോട്ട്മെന്റിനായി അപേക്ഷ ക്ഷണിക്കും.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. മുല്ലപ്പെരിയാർ അണക്കെട്ട് സംബന്ധിച്ച് ഇന്ന് 3-ൽ അന്തർ സംസ്ഥാന ചർച്ച നടക്കും. ജലവിഭവ പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ചർച്ച. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 തെക്കു പടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ജാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. അസമിൽ വെള്ളപ്പൊക്കം രൂക്ഷം. ധേമാജി ജില്ലയിലും അയൽ സംസ്ഥാനമായ അരുണാചൽ പ്രദേശിലും ദിവസങ്ങളായി പെയ്യുന്ന കനത്ത മഴയെ തുടർന്ന് അന്തർ സംസ്ഥാന അതിർത്തിയിലെ നദികളിൽ ജലനിരപ്പ് ഉയർന്നിട്ടുണ്ട്. ഏകദേശം 60 കുടുംബങ്ങൾ ഒറ്റപ്പെട്ടു. കറാച്ചിയിലുണ്ടായ ആക്രമണവുമായി ബന്ധപ്പെട്ട് പാകിസ്ഥാൻ ഉന്നയിച്ച ആരോപണങ്ങൾ അടിസ്ഥാനരഹിതമാണെന്ന് ഇന്ത്യ. മറ്റുള്ളവർക്ക് നേരെ വിരൽ ചൂണ്ടുന്നതിന് പകരം പാകിസ്ഥാൻ സ്വന്തം രാജ്യത്തേക്ക് തിരിഞ്ഞു നോക്കണമെന്ന് വിദേശകാര്യ മന്ത്രാലയ വക്താവ് രൺധീർ ജയ്സ്വാൾ പറഞ്ഞു. സ്വന്തം മണ്ണിൽ പ്രവർത്തിക്കുന്ന ഭീകര ശൃംഖലകൾക്കെതിരെ നടപടി സ്വീകരിക്കാൻ പാകിസ്ഥാൻ തയ്യാറാകണമെന്നും അദ്ദേഹം ആവശ്യപ്പെട്ടു. സെയ്ഷെൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമനിയുമായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി കൂടിക്കാഴ്ച നടത്തി. സമുദ്ര സുരക്ഷയ്ക്കൊപ്പം സാമ്പത്തിക അഭിവൃദ്ധിയും ഉറപ്പാക്കുന്ന ഇന്ത്യൻ മഹാസമുദ്ര മേഖലയാണ് ഇന്ത്യ വിഭാവനം ചെയ്യുന്നതെന്ന് പ്രധാനമന്ത്രി. ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16-ാമത് സമ്മേളനം ഇന്ന് ന്യൂഡൽഹിയിൽ. സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമം കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം ചെയ്യും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെക്കാൻ അമേരിക്കയും ഇറാനും തമ്മിൽ ധാരണ. 16-ാം കേരള നിയമസഭയുടെ 1-ാം സമ്മേളനം ഇന്ന് പുനരാരംഭിക്കും. കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യത. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ആതിഥേയരായ കാനഡയ്ക്ക് ചരിത്ര വിജയം. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം ഉച്ചയ്ക്ക് 12:30.
3: സ്വാഗതം.
4: സ്വാഗതം കൊച്ചി.

കേട്ടുകൊണ്ടിരിക്കുന്നത് റെയിൻബോ എഫ് എം കൊച്ചി 107.5 സ്വാഗതം കൊച്ചിയാണ്. കൂടെയുണ്ട് ഞാൻ ആർ ജെ ദൃശ്യ. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെ കോട്ടയത്ത് നിന്നും ആതിര അച്ഛൻ്റെ ഓർമ്മകൾക്ക് വേണ്ടി എഴുതി അയച്ച

ഗാനങ്ങളാണ്. ഇപ്പോൾ നമ്മൾ കേട്ട ഗാനം സംഭവാമി യുഗേ യുഗേ എന്ന ചിത്രത്തിലേതായിരുന്നു. 1972 ജെ ശശികുമാറിൻ്റെ സംവിധാനത്തിൽ പുറത്തിറങ്ങിയ ഒരു മലയാള നാടക ചിത്രമായിരുന്നു പുഷ്പാഞ്ജലി. പ്രേം നസീർ, വിജയശ്രീ എന്നിവരാണ് ഇതിൽ പ്രധാന റോളുകൾ അവതരിപ്പിച്ചിരിക്കുന്നത്. ഈ ചിത്രത്തിൻ്റെ മറ്റൊരു പ്രത്യേകത എന്ന് പറയുന്നത് 3 വേഷങ്ങളാണ് ഇതിൽ പ്രേം നസീർ മനോഹരമായി കൈകാര്യം ചെയ്തിരിക്കുന്നത് എന്നതാണ്. പുഷ്പാഞ്ജലിയിൽ യേശുദാസ് പാടിയൊരു ഗാനം കേൾക്കാം നമുക്ക് ഇനി സ്വാഗതം കൊച്ചിയിൽ.

സമയം 7 മണി കഴിഞ്ഞ് 45:33 സെക്കൻഡുമായിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത്.

0: സ്വാഗതം കൊച്ചിയാണ്. ഇന്ന് നമ്മൾ കേൾക്കുന്ന ഗാനങ്ങളൊക്കെ തന്നെ നമുക്ക് എഴുതി അയച്ചു തന്നിരിക്കുന്നത് കോട്ടയത്ത് നിന്നും ആതിരയാണ്. അപ്പോൾ ആതിര ഇപ്പോൾ നമ്മുടെ കൂടെ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ് ആതിര.
1: ഗുഡ് മോർണിംഗ്.
0: ആ, കോട്ടയത്ത് നിന്നാണ് അല്ലേ?
1: അതെ അതെ.
0: ആ, നമുക്കിവിടെ കൊച്ചി വിട്ട് ദൂരെ നിന്ന് വരുന്ന കത്തുകൾക്കൊക്കെ ഒരു പ്രത്യേക സ്നേഹം കൂടുതലുണ്ട്. കൊച്ചിയിലും കൊച്ചിക്കാരുടെ സ്നേഹമുണ്ട്, ഇല്ലാതല്ല കേട്ടോ, സ്നേഹമുണ്ട്. എന്നാലും ദൂരെ നിന്ന് നമ്മളെ കേൾക്കുന്ന ആളുകളുണ്ടല്ലോ എന്ന് സന്തോഷം.
1: ഞങ്ങള് തുടക്കം മുതലേ പ്രോഗ്രാം കേൾക്കാറുള്ള ആൾക്കാരായിരുന്നു. നേരത്തെ SMS ഒക്കെയുള്ള സമയത്ത് കേട്ടിരുന്നു. അന്ന് റേഡിയോയിലാണ് കൂടുതലും പ്രോഗ്രാം കേട്ടിരുന്നത്. ഇപ്പം പിന്നെ അത് ഫോണിലായി.
0: ഫോണിലാണ് കേൾക്കുന്നത് അല്ലേ?
1: ഇപ്പൊ ഫോണിലാണ് കേൾക്കുന്നത്. കാരണം നല്ല ക്ലിയർ ആയിട്ട് കിട്ടണമെങ്കിൽ നമുക്ക് ഫോണിൽ കേൾക്കുമ്പോഴാണ് കിട്ടുന്നത്. റേഡിയോയിൽ അത്രയും ക്ലിയർ ആയിട്ട് കിട്ടാറില്ല.
0: ന്യൂസ് ഓൺ എയർ ആപ്പിലാണോ കേൾക്കുന്നത്?
1: അതെ അതെ.
0: പിന്നെ അതിൽ എന്ത് ചെയ്യുന്നു?
1: ഞാനിവിടെ ഒരു ക്ലിനിക്കിൽ വർക്ക് ചെയ്യുകയാണ്. ഈ ഇരാറ്റുപേട്ട നേരത്തെ അയച്ച മെസ്സേജ് ആണെങ്കിലും പൂഞ്ഞാറായിരുന്നു വർക്ക് ചെയ്തോണ്ടിരുന്നത്. ഇപ്പൊ
0: ഇരാറ്റുപേട്ടയാണ്. ഓക്കെ, അച്ഛന്റെ പേര് പറഞ്ഞിട്ടില്ലല്ലോ ഇതില്.
1: അച്ഛന്റെ പേര് സുരേന്ദ്രൻ.
0: സുരേന്ദ്രൻ. ഓക്കെ. വീട്ടിലെ അമ്മയും
1: പ്രോഗ്രാമൊക്കെ ഒത്തിരി കേൾക്കുന്ന ആളായിരുന്നു.
0: അതെയോ?
1: നിങ്ങൾ ഒത്തിരി തവണ ഇതില് വിളിച്ചിട്ടൊക്കെ ഉണ്ട്. എനിക്ക് ഒരു പാട്ടില് വിളിച്ചിട്ടുണ്ട്.
0: ഓ, അത് ശരി.
1: ഒത്തിരി ഇഷ്ടമായിരുന്നു.
0: അച്ഛൻ എന്ത് ചെയ്യുമായിരുന്നു?
1: അച്ഛന് ഞങ്ങൾക്ക് റബ്ബർ ഉണ്ടായിരുന്നു. റബ്ബർ വെട്ടും, പിന്നെ കുറച്ച് കൃഷിയും കാര്യങ്ങളും ഒക്കെ ഉണ്ടായിരുന്നു. ഞങ്ങളുടെ വീടത്തിന് മുകളിലായിരുന്നു. അച്ഛൻ മരിച്ചതിനോട് കൂടി അവിടെ നിന്ന് ഇറങ്ങി മാറേണ്ടതായ ഒരു സാഹചര്യം വന്നു. എല്ലാം കൊണ്ടും ബുദ്ധിമുട്ടായി പോയി.
0: വീട്ടിലിപ്പോ അമ്മയും അനിയത്തിയും ആണോ ഉള്ളത് അല്ലേ?
1: അതെ അതെ.
0: അനിയത്തിയുടെ പേരെന്താണ്?
1: അനിയത്തി അപർണ. അമ്മ ഓമന. അനിയത്തി നേഴ്സ് ആണ്, അവിടെ ഡൽഹിയിലെ വർക്ക് ചെയ്യുന്നത്. ഇപ്പം പ്രോഗ്രാം കേൾക്കുന്നുണ്ടായിരിക്കും.
0: നിങ്ങളിപ്പോ അമ്മയുടെ കൂടെയാണോ താമസം? മാതിരി അമ്മ ഒറ്റയ്ക്കാണോ താമസിക്കുന്നത്?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പോ വേറെ വിശേഷങ്ങൾ എന്തൊക്കെയാണ്? ജോലിയൊക്കെ എങ്ങനെ പോകുന്നു?
1: ജോലിയൊക്കെ അടിപൊളിയായിട്ട് പോകുന്നു. ഞാൻ വീട്ടിലിരുന്ന് കുറച്ച് വർക്ക് ചെയ്യുന്നുണ്ട്. വക്കീൽ ഓഫീസിലെ വർക്കൊക്കെ കിട്ടും, അതൊക്കെ ചെയ്യും ഓൺലൈൻ ആയിട്ട്. അതല്ലാതെ കിട്ടുന്ന വർക്കൊക്കെ ചെയ്ത് കൊടുക്കും. നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്ന സമയങ്ങളൊക്കെ ഉപയോഗിച്ചു.
0: ഓക്കെ. അപ്പൊ അനുജത്തി എപ്പോഴാണ് ഈ അടുത്ത് വന്നത്? എപ്പോഴാണ് നാട്ടിലേക്ക് വന്നത്? അനുജത്തി നാട്ടിലേക്ക് വന്നത് എപ്പോഴാണ്?
1: ഇപ്പൊ ഒരു വർഷമായി പോയിട്ട് വന്നില്ല. ഇനിയിപ്പോ ഓണത്തോടു കൂടിയൊക്കെ അവൾ എത്തുള്ളൂ.
0: ഓ, അത് ശരി. ആഹാ. അപ്പൊ നിങ്ങൾക്ക് സന്തോഷമാണല്ലോ. ഓണത്തിന്റെ സമയമാകുമ്പോ അമ്മയും അനിയത്തിയും ഒക്കെ ആയിട്ട് ദൂരെ യാത്രകളൊക്കെ പോകും നിങ്ങൾ മൂന്നുപേരും കൂടെ?
1: നിങ്ങൾ ഇടയ്ക്കൊക്കെ
0: പോകും.
1: അച്ഛൻ മരിച്ചതിന് ശേഷം അങ്ങനെ യാത്രകളൊന്നും നിങ്ങൾ പോയിട്ടില്ല. നമുക്ക് പോവാനൊരു സന്തോഷമില്ല, കാരണം നിങ്ങള് ഒരുമിച്ചായിരുന്നല്ലോ.
0: ശരി. അപ്പോ ഈ പാട്ടുകളോടുള്ള ഇഷ്ടം എങ്ങനെയാണ് അച്ഛൻ പകർന്നു തരുന്നത്? എന്നും പാട്ടുകൾ സ്വാഗതം കൊച്ചിയിലൂടെയാണോ അതോ റേഡിയോ ചെറുപ്പം തൊട്ടേ കേൾപ്പിക്കുമായിരുന്നോ?
1: റേഡിയോ അച്ഛൻ ചെറുപ്പം തൊട്ട് കേൾക്കുമായിരുന്നു. കാരണം ഈ സുപ്രഭാതം തൊട്ടുള്ള പരിപാടികൾ കേട്ട് കേട്ട് ഞങ്ങള് രാവിലെ എണീക്കുമ്പോൾ ഈ പാട്ട് കേട്ടോണ്ടാണ് ഞങ്ങൾ എണീറ്റ് വരുന്നത്.
0: ശരി.
1: രാവിലെ അച്ഛനും അമ്മയും രാവിലെ ഉള്ള ജോലികളിലൊക്കെ ഇവര് ഈ പാട്ട് കേട്ടാണ് ഞങ്ങൾ ഏറ്റു വരുമ്പോ പണിയൊക്കെ കഴിഞ്ഞിരിക്കും. പിന്നെ നമുക്ക് ഒത്തിരി സ്ഥലമുണ്ട്, അവിടെയൊക്കെ ഈ റേഡിയോ കൊണ്ടുപോകും. റേഡിയോ കൊണ്ടുപോകും. പിന്നെ ഞങ്ങൾ വൈകിട്ട് കാപ്പി ഒക്കെ ആയിട്ടിറങ്ങി ചെല്ലുമ്പോ അവിടെ ഇരുന്ന് കുറച്ചു നേരം പാട്ട് കേട്ടിട്ട് പിന്നെ പണിയൊക്കെ തീരുമ്പോ ഏറ്റു പോരും. അങ്ങനെയൊക്കെ ഒരു അനുഭവം.
0: അപ്പൊ ഇതിൽ ഏറ്റവും ഇഷ്ടപ്പെട്ട പാട്ട് ഏതാണ് അതിലേക്ക്?
1: അതിലെനിക്ക് സംഭവാമി യുഗയുഗ എന്ന് പറഞ്ഞൊരു പാട്ടുണ്ട്.
0: നമ്മളിപ്പോ കേട്ട പാട്ടല്ലേ, ലാസ്റ്റ് കേട്ട പാട്ട്. ഓക്കെ. അപ്പോൾ ഏതായാലും കത്തിൽ നല്ല നല്ല പാട്ടുകൾ, ഒത്തിരി പാട്ടുകളുണ്ട്. ഇതെല്ലാം കേൾപ്പിക്കാൻ പറ്റുമോ എന്ന് എനിക്കറിയില്ല, സമയപരിമിതി ഉള്ളതുകൊണ്ട്. എന്നാലും ഞാൻ മാക്സിമം ശ്രമിക്കാം കേട്ടോ. അപ്പോൾ ഏതായാലും അമ്മയോടും അനുജത്തിയോടും ഒക്കെ അന്വേഷണം പറയാം. അനുജത്തി വിളിക്കുമ്പോൾ ആ പ്രത്യേകം പറയാം കേട്ടോ. അമ്മ ഉണ്ടോ? അമ്മ കേൾക്കണുണ്ടോ?
1: എല്ലാവർക്കും ഒരു ഹായ്. സ്ഥിരമായിട്ട് പ്രോഗ്രാം കേൾക്കുന്ന കുറച്ച് പേരുണ്ടല്ലോ, അവർക്ക് എല്ലാവർക്കും ഒരു ഹായ്. പ്രോഗ്രാം അവതരിപ്പിച്ച് ചേച്ചിക്കും, പിന്നെ സുരേഷ് കാഞ്ഞിരക്കാട്ടി ചേട്ടന്. സുരേഷ് ചേട്ടൻ.
0: ആ അതെ അതെ അതെ, സുരേഷ് ചേട്ടനോട് പറയാം. സുരേഷ് എന്തായാലും കേൾക്കണുണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു, ഇല്ലെങ്കിൽ ഞാൻ എന്തായാലും പറഞ്ഞേക്കാം കേട്ടോ.
1: ആണല്ലേ.
0: അപ്പോ
1: വിളിച്ചതില് സന്തോഷം, വിളിച്ചതില് ഒരുപാട് സന്തോഷം.
0: അപ്പൊ ഇന്ന് ജോലിക്ക് പോവാതെ ലീവ് എടുത്തിരുന്നാണോ? കാരണം 6 മണി ഈ സമയത്താണ് ജോലിക്ക് പോവാന്ന് ഇതിൽ എഴുതിയിട്ടുണ്ടായിരുന്നു.
1: ഇല്ല ഇല്ല, ഇന്നിപ്പോ ഞാൻ ഇച്ചിരി താമസിച്ചില്ല എന്ന് പറഞ്ഞിട്ടുണ്ട്.
0: ഓ, അത് ശരി. ആഹാ, ഓക്കെ.
1: കേട്ടിട്ട് പോവാല്ലോ എഴുതി.
0: ആ ശരി. അപ്പൊ എന്തായാലും പെട്ടെന്ന് പോവാനുള്ള പ്രിപ്പറേഷൻസ് ഒക്കെ തുടങ്ങിക്കോളും ബാക്കി പാട്ടുകൾ കേട്ടോണ്ട്. അപ്പൊ അമ്മയോടും അന്വേഷണം പറയാട്ടോ, പ്രത്യേകം പറയാം
1: കേട്ടോ.
0: താങ്ക് യു.

കോട്ടയത്തിൽ നിന്നും ആതിരയാണ് ഇന്ന് സ്വാഗതം കൊച്ചിയിലേക്ക് ഗാനങ്ങളൊക്കെ ഉൾപ്പെടുത്തിക്കൊണ്ട് കത്തയച്ചിരിക്കുന്നത്. അപ്പോൾ അകത്തിലെ ഗാനങ്ങളായിരുന്നു നമ്മൾ കേട്ടുകൊണ്ടിരുന്നത്. ഇപ്പോൾ ആതിരയോടാണ് നമ്മൾ സംസാരിച്ചത്. ഇനി കേൾക്കാം തുലാഭാരം എന്ന ചിത്രത്തിലെ ഒരു ഗാനം. വയലാർ ജി ദേവരാജൻ കൂട്ടുകെട്ടിൽ പിറന്ന് യേശുദാസ് പാടിയത്.

ആരും ഒന്നും ആരുടെയും സ്വന്തമല്ല എന്ന് നമ്മൾ പറയാറില്ലേ. ഒരു പരിധിവരെ അത് സത്യവുമാണ്. അതിൻ്റെ അർത്ഥതലങ്ങളെ ശരിവെക്കുന്ന ശ്രീകുമാരൻ തമ്പിയുടെ വരികൾ ഒന്ന് ശ്രദ്ധിച്ചു കേൾക്കാം നമുക്ക്. ജി ദേവരാജൻ്റെ ഈണത്തിൽ, യേശുദാസിൻ്റെ ശബ്ദത്തിൽ. ചിത്രം മോഹിനിയാട്ടം.

സ്വാഗതം കൊച്ചിയിൽ ഇനി കേൾക്കാം. ഹിന്ദിയിൽ നിന്നും മൊഴിമാറ്റം ചെയ്ത ഒരു മലയാള ചിത്രം ജീവിത സമരം എന്ന ചിത്രത്തിലെ ഒരു ഗാനം. ഹിന്ദിയിലെ സൂപ്പർ സ്റ്റാർ ധർമ്മേന്ദ്രയാണ് ഇതിലെ നായകനായി തിളങ്ങിയത്. അതുകൊണ്ട് തന്നെ മലയാളികൾക്ക് ഇതൊരു പ്രിയപ്പെട്ട ചിത്രവും കൂടിയാണ്. ലക്ഷ്മികാന്ത് പ്യാരലലായിരുന്നു സംഗീതം. ഗാനരചന പി ഭാസ്കരൻ.

സ്വാഗതം കൊച്ചിയുടെ നേരം ഇതാ ഇങ്ങനെ പൂർണ്ണമായിക്കൊണ്ടിരിക്കുകയാണ്. ഇന്ന് നമ്മൾ കേട്ട ഗാനങ്ങളൊക്കെ തന്നെ നമുക്ക് എഴുതി അയച്ചു തന്നത് കോട്ടയത്ത് നിന്നും ആതിരയാണ്. ഇനി നാളെ കേൾക്കാം പള്ളുരുത്തി സ്വദേശിയായ നമ്മുടെ ശ്രോതാവ് വി ബി ഹംസ എഴുതി അയച്ച കത്തിലെ ഗാനങ്ങൾ. ഓർമ്മകളിലെ സുന്ദര ഗാനങ്ങളുമായി സ്വാഗതം കൊച്ചി നാളെ രാവിലെ വീണ്ടും കേൾക്കാം 7 മണിക്ക്. ഇന്ന് കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ആർച്ചി ദൃശ്യ. അല്പസമയത്തിനകം 8:15 കേൾക്കാം ഇംഗ്ലീഷിൽ വാർത്തകൾ ഡൽഹി റിലേ.

ആകാശവാണി പ്രസന്റ്സ് മോർണിംഗ് ന്യൂസ്. ഗുഡ് മോർണിംഗ്, ഐ എം അനുജ കുമാർ. ദ ഹെഡ്ലൈൻസ്: പ്രൈം മിനിസ്റ്റർ നരേന്ദ്രമോദി അറ്റൻഡ് സെയ്ഷൽസ് നാഷണൽ ഡേ സെലിബ്രേഷൻസ് ആസ് ഗസ്റ്റ് ഓഫ് ഓണർ, ഓൾസോ ഹോൾഡ്സ് ടോക്സ് വിത്ത് ഹിസ് മൗറീഷ്യസ് കൗണ്ടർ പാർട്ട് നവീൻ ചന്ദ്ര റാം ഗുലാം. United States and Iran agree to halt counter strikes and resume talks in Qatar's capital Doha tomorrow. President Draupadi Murmu to present

ഗുഡ് മോർണിംഗ്, ദിസ് ഇസ് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. സമയം 8 മണി കഴിഞ്ഞ് 36 മിനിറ്റും 9 സെക്കൻഡും ആവുകയാണ്. ഇവിടെ സവാരി ടൈമിന്റെ നേരമാണ്. അപ്പൊ നമ്മൾ ഇന്ന് മൺഡേ ആയിട്ടൊരു പുതിയ വീക്ക്, ഒരു പുതിയ ഡേ ഒക്കെ ഇങ്ങനെ സ്റ്റാർട്ട് ചെയ്യാനായിട്ട് പ്രിപ്പയർഡ് ആയിട്ട് വെൽ സെറ്റ് ആയിട്ട് നിൽക്കുന്ന ഒരു സമയമായിരിക്കും ഈ ഒരു 8:30 സമയം എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു യാത്രയിൽ ഇന്നത്തെ നിങ്ങളുടെ

ഹാപ്പി ജേണിയിൽ കുറച്ചുകൂടെ ഹാപ്പി ആക്കാനായിട്ട് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ആയിട്ട് ഞാൻ ആർജെ ത്രിഷ്യ സവാരി ടൈമിൽ നിങ്ങളോടൊപ്പം ഉണ്ട്. ഒരു 10 മണിവരെ നമുക്കിങ്ങനെ സംസാരിച്ച് വിശേഷങ്ങളൊക്കെ പറഞ്ഞ് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ കേട്ട് ഇങ്ങനെ പോവാം. അപ്പോൾ സവാരി ടൈമിലേക്ക് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ യാത്രയുടെ വിശേഷങ്ങളും ഒപ്പം തന്നെ ഇഷ്ടപ്പെട്ടൊരു പാട്ടും ചോദിച്ചുകൊണ്ട് വിളിക്കാനുള്ള സമയമാണ് കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. 0484242811. അപ്പോൾ പെട്ടെന്ന് തന്നെ ഫോൺ എടുക്കുക, ഡയൽ ചെയ്യുക, ഒരു പാട്ട് മനസ്സിലങ്ങ് കണ്ടുവെച്ചോളുക, ആ പാട്ട് ചോദിക്കുക. ഒപ്പം എങ്ങോട്ടേക്കാണ് ഡ്രൈവ് ചെയ്യുന്നത്, എങ്ങോട്ടാണ് ഇന്നത്തെ യാത്ര, ആ യാത്രയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5, മ്യൂസിക്കലി യേഴ്സ്.

ഫാൻറ്റം മൂവിയിലെ ഒരു എനർജറ്റിക് ട്രാക്ക് കേട്ടിട്ട് നമ്മൾ കാത്തിരിച്ചിരിക്കുകയാണ് സവാരി ടൈമിലേക്ക്. സവാരി ടൈമിൽ ഇതാ ഒരു ലിസണർ നമ്മുടെ കൂടെ ചേരുന്നുണ്ട്, രാവിലത്തെ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പറയാനായിട്ട്. ഹലോ,

0: ഹലോ,
1: ഹലോ, ഇതാരാണ്?
0: എന്റെ പേര് ബീന.
1: ആ ബീന.
0: ഞാൻ തൃശ്ശൂരിൽ നിന്ന് വിളിക്കുന്നത്.
1: ആഹാ, ഇന്ന് എങ്ങോട്ടാണ് യാത്ര?
0: ഹലോ,
1: ഹലോ, ഇന്ന് യാത്ര എങ്ങോട്ടാണെന്ന്?
0: യാത്ര ഹോമിയോ ഡോക്ടറേറ്റ്.
1: ഹോമിയോ ഡോക്ടറായിട്ട് വർക്ക് ചെയ്യാണോ?
0: ഹോമിയോ ഡോക്ടറേറ്റ് പോണം.
1: ആ, ശരി ശരി. എവിടേക്കാണ്? തൃശ്ശൂരിൽ നിന്ന് എങ്ങോട്ടാ പോകുന്നത്?
0: തൃശ്ശൂരിന്ന് എടമുട്ടം കഴിമ്പ്രം.
1: ഓ, അത് ശരി. ആ ഹാ ഹാ. അപ്പോൾ ഒറ്റയ്ക്കാണോ അതോ കൂടെ ആരെങ്കിലും ഉണ്ടോ?
0: ഹലോ, ഒന്നും കൂടെ ക്ലിയർ ആവാനുണ്ട്.
1: ക്ലിയർ ആവാനുണ്ടോ? റേഡിയോ വെച്ചിട്ടുണ്ടോ അവിടെ? റേഡിയോയുടെ വോയിസ് ഒന്ന് കുറച്ച് വെക്കാവോ?
0: റേഡിയോ ഞാൻ കൊടുത്തില്ല.
1: ആണോ? ആ ഹാ ഹാ, ശരി. എങ്ങോട്ടാണ് യാത്ര എന്ന് ചോദിച്ചത്? തൃശ്ശൂരിൽ നിന്ന് എങ്ങോട്ടാണ് പോകുന്നത്? ആ ഓക്കെ, എനിക്ക് മനസ്സിലായി. എങ്ങോട്ടാണ് ഇന്ന് യാത്ര പോകുന്നത്? തൃശ്ശൂരിൽ നിന്ന് ഹോമിയോ ഡോക്ടറെ കാണാൻ പോവാണെന്നല്ലേ പറഞ്ഞത്? ആ ശരി. ആ ആ ആ, ഓക്കെ ഓക്കെ. ആ ഓക്കെ, അപ്പൊ ഇനി ഏത് പാട്ടാ വേണ്ടത്?
0: മക്കൾക്ക് വേണ്ടിട്ട് പാട്ട് വേണം. ബാലേട്ടനില്ലേ,
1: ആ
0: ലാലേട്ടൻ പാടുന്ന ഒരു പാട്ടില്ലേ, എന്റെ നെഞ്ചിലെ.
1: ആ ഉവ്വ് ഉവ്വ്. ആ ദാസേട്ടൻ പാടുന്ന പാട്ട്. ആ ആ, വെച്ച് തരാം കേട്ടോ. ഓക്കെ, അപ്പോ യാത്രയൊക്കെ ഭംഗിയാവട്ടെ. കൂടെ ആരെങ്കിലും ഉണ്ടോ? ഒറ്റയ്ക്കാണോ? ആ ശരി ശരി, ഓക്കെ. അപ്പോ പാട്ട് വെച്ച് തരാം. ആ
0: അപ്പൊ ഞാനും ജോലി, ഞാൻ ജോലി നേരത്തോടുക്കുന്ന ഈ 17-ാം വാർഡിലെ എല്ലാ വീടും എന്റെ കൂട്ടുകാർക്കും.
1: ശരി ശരി. ആ ഹാ ഹാ, പറഞ്ഞ എല്ലാ കൂട്ടുകാർക്കും വേണ്ടിട്ട് ഡെഡിക്കേറ്റ് ചെയ്യാം അല്ലേ?
0: ആ, എന്റെ മക്കളെ പേര് ബാലു, ബാലുവിന്റെ ഭാര്യ സൗമ്യ, ഭർത്താവ് അഖിലേഷ്, അവർക്ക് രണ്ട് കുഞ്ഞുങ്ങള് അമ്മോസും കാശിയും.
1: ശരി, ഓക്കെ. അപ്പൊ അവർക്കൊക്കെ വേണ്ടിയിട്ട് ഈ പാട്ട് വച്ച് തരാം കേട്ടോ. ബാലേട്ടനിലെ യേശുദാസ് പാടുന്ന നല്ലൊരു പാട്ട്. ശരി, ഓക്കെ.

സമയമിപ്പോൾ ഇങ്ങനെ 8 മണി കഴിഞ്ഞ് 44 മിനിറ്റ് ആവുന്ന ഒരു സമയമാണ്. സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങൾ രാവിലത്തെ യാത്രയിലൊക്കെ ആണ് എന്നുണ്ടെങ്കിൽ ആ യാത്രയുടെ വിശേഷങ്ങളൊക്കെ പങ്കുവെച്ചുകൊണ്ട് നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484-242-8101. എന്നിട്ട് ഇഷ്ടപ്പെട്ട പാട്ടും ചോദിക്കാം, ഒപ്പം തന്നെ ആ യാത്രയുടെ വിശേഷങ്ങൾ, നിങ്ങൾ കാണുന്ന നല്ല ഭംഗിയുള്ള കാഴ്ചകൾ എന്തൊക്കെയാണ്, അല്ലെങ്കിൽ എന്തെങ്കിലും പ്രത്യേകമായ കാര്യങ്ങൾ നമ്മൾ വിളിച്ച് ഓർമ്മിപ്പിക്കാനുണ്ടോ, പറയാനുണ്ടോ, അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ വിളിക്കാം കേട്ടോ. എവിടെയെങ്കിലും ബ്ലോക്ക് ഉണ്ടോ, പ്രശ്നങ്ങളുണ്ടോ എന്നൊക്കെ നമ്മളെ അറിയിക്കാം. അപ്പോൾ അതിനും കൂടെ ഉള്ളൊരു നേരമാണിത്. 10 മണി വരെ കൂടെ ഞാനുണ്ട്, RJ ദൃശ്യ സന്തോഷ്. സോ സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. കൂടെയുണ്ട് ഞാൻ ആർജെ ദൃശ്യ. നമ്മുടെ കൂടെ ഒരാളോടുണ്ട്. ഹലോ ഹലോ
1: ഹലോ നമസ്കാരം.
0: ആ നമസ്കാരം, ഇതാരാണ്? സരസൻ. എവിടുന്ന് വിളിക്കുന്നേ? ആ, എങ്ങോട്ടാ പോകുന്നത്? ഇന്നത്തെ യാത്ര എങ്ങോട്ടാണ്? എവിടെയാ ഹോട്ടൽ നടത്തുന്നത്? വൈക്കത്താണോ? എടവനക്കാട് ജംഗ്ഷനിലാണ്. ശരി ശരി, ഞാൻ എനിക്ക് പറയുന്നത് ക്ലിയർ ആവുന്നില്ല.
1: ആഹാ,
0: അവിടെ നല്ല മഴയാണോ ഇപ്പോ? അത് ശരി. അപ്പൊ മഴയത്ത് പെട്ട് നിൽക്കുകയാണോ? എന്നും കേൾക്കാറുണ്ട്. ഒറ്റയ്ക്കാണോ പോകുന്നത്? വിയറ്റ്നാം കോളിലെ പാട്ടാണ് വേണ്ടത്. ശരി ശരി, ഒറ്റയ്ക്കാണോ യാത്ര ചെയ്യുന്നത്? ഹലോ, ഞാൻ പറയുന്നത് കേൾക്കുന്നില്ലേ അങ്ങോട്ട്? മഴയായതുകൊണ്ട് ക്ലിയർ അല്ല അല്ലേ? ശരി ശരി.

0: ഓക്കെ, വിയറ്റ്നാം കോളനിയിലെ പാട്ടാണ് വേണ്ടത് അല്ലേ? ശരി, വെച്ചുതരാം കേട്ടോ. ആ, പറഞ്ഞോളൂ പറഞ്ഞോളൂ.
1: ശശിപ്പാപ്പൻ മാഹായിലി കൊണ്ടുവരങ്ങ, വിപിൻ തിരുവാതൂര്, ഇവർക്ക് രണ്ടുപേർക്കാണെങ്കിൽ പാട്ട്.
0: എന്താണ്, എന്തെങ്കിലും പ്രത്യേക കാരണമുണ്ടോ അവർക്ക് ഡെഡിക്കേറ്റ് ചെയ്യാൻ? ആ ശരി, വെച്ചുതരാം. ഓക്കെ, വിളിച്ച തന്നെ കേട്ടോ. താങ്ക് യു. സരസൻ ചേട്ടൻ മഴയായതുകൊണ്ട് യാത്രയൊന്ന് ഒതുക്കി നിർത്തിയേക്കുമായിരുന്നു, അതുകൊണ്ട് നമ്മൾ പറയുന്നൊന്നും ക്ലിയർ ആയിരുന്നില്ല എന്ന് തോന്നുന്നു. എന്തായാലും ഇഷ്ടപ്പെട്ട പാട്ടൊക്കെ ചോദിച്ചിട്ടുണ്ട്, വച്ചു തരാം. അപ്പോൾ നിങ്ങളും ഇതുപോലെ യാത്രയിലാണ്, നിങ്ങൾക്കും ഇഷ്ടപ്പെട്ടൊരു പാട്ട് കേൾക്കണമെന്നുണ്ട് എന്നാണെങ്കിൽ നമ്മളെ വിളിക്കാട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 എന്ന നമ്പറിലേക്ക് വിളിക്കാം. വിളിച്ചിട്ട് ഇഷ്ടപ്പെട്ട പാട്ട് ചോദിക്കാം, ഒപ്പം തന്നെ നിങ്ങളുടെ യാത്രയുടെ വിശേഷങ്ങളും പങ്കുവെക്കാവുന്നതാണ്. അപ്പോൾ വേറൊരു ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യം പറയാനുള്ളതെന്ന് വെച്ചാൽ, മഴക്കാലമാണ് ഇന്നൊക്കെ നമ്മൾ രാവിലെ ന്യൂസിലൊക്കെ കേൾക്കുന്നുണ്ടായിരുന്നു. ഇനി മുതൽ പരക്കെ മഴയായിരിക്കും, അല്ലെങ്കിൽ വ്യാപകമായ മഴയ്ക്ക് സാധ്യതകളുണ്ട് എന്നുള്ളത്. ഇന്നലെയൊക്കെ അത്യാവശ്യം നല്ല രീതിയിൽ ഇടിവെട്ടി തന്നെയാണ് മഴയൊക്കെ പെയ്തത്. അപ്പോൾ അത്യാവശ്യം നല്ല രീതിയിൽ മഴ നമുക്ക് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്. ഇന്നിപ്പോൾ ഓറഞ്ച് അലേർട്ട് പറഞ്ഞിരിക്കുന്നത് കണ്ണൂർ കാസർഗോഡ് ജില്ലകൾക്കാണ്. യെല്ലോ അലേർട്ട് പറഞ്ഞിരിക്കുന്നത് തിരുവനന്തപുരം, കൊല്ലം, പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം, ഇടുക്കി, എറണാകുളം, തൃശൂർ, പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിലാണ്. അപ്പോൾ ഈ ജില്ലകളിലൊക്കെ ഉള്ളവരാണ് എന്നാണെങ്കിൽ ഓറഞ്ച് യെല്ലോ അലേർട്ടുകളൊക്കെ പ്രഖ്യാപിച്ചിട്ടുള്ള ഈ സാഹചര്യത്തിൽ എപ്പോഴും കെയർഫുള്ളായിരിക്കുക. പുറത്തിറങ്ങുമ്പോൾ അതിനുള്ള പ്രിക്വേഷൻസ് എടുത്തുകൊണ്ട്, ഈ മഴക്കാലത്ത് ഉള്ള പ്രിക്വേഷൻസ് ഒക്കെ എടുത്തുകൊണ്ട്, മഴ പ്രതീക്ഷിച്ചുകൊണ്ട് തന്നെ പുറത്തേക്ക് ഇറങ്ങാൻ ശ്രമിക്കുക എന്നുള്ളതാണ്. അപ്പോൾ ഇതുപോലെ ഇപ്പോൾ യാത്രയ്ക്കിടയിൽ നമ്മുടെ സരസൻ ചേട്ടൻ പറഞ്ഞതുപോലെ ഇടയിൽ എവിടെയെങ്കിലുമൊക്കെ പെട്ടുപോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ അതൊക്കെ കണക്കിലെടുത്ത് മുൻകൂട്ടി കണ്ടുകൊണ്ട് യാത്രകളൊക്കെ പ്ലാൻ ചെയ്യുക. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈമാണ്.

0: ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5-ൽ സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. സവാരി ടൈമിൽ ഇന്ന് ഒരു യാത്രക്കാരൻ, നമ്മുടെ ഒരു സ്ഥിരം ശ്രോതാവായ നൌഫൽ ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ,
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ, ഗുഡ് മോർണിംഗ്. എങ്ങോട്ടാണ് ഇന്ന് യാത്ര?
1: ഞാന് വൈക്കം.
0: വൈക്കത്തേക്കാണ്.
1: അതെ.
0: ആ, എന്താണ് വൈക്കത്തേക്കുള്ള യാത്രയുടെ കാരണം? ആ, ഓട്ടം കിട്ടിയപ്പോ പോവാണ് അല്ലേ. അപ്പോ യാത്രക്കാരുണ്ടോ കൂടെ? അപ്പോ അവർക്ക് ബുദ്ധിമുട്ടാവോ വിളിച്ച് സംസാരിക്കുന്നത്? ഇല്ല, കുഴപ്പമില്ല. ഓ, അത് ശരി. അപ്പൊ നമുക്ക് വിശ്രമാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് എന്റെ ഭാര്യയുടെ പേര് സൈനബ എന്നാണ്.
0: ആഹാ.
1: അപ്പൊ അവൾക്ക് വേണ്ടിയിട്ടും ഈ റെയിൻബോ കേൾക്കുന്ന എല്ലാ ശ്രോതാക്കൾക്കും വേണ്ടി ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തു.
0: ആ, ഏത് പാട്ടാണ്?
1: ഓ സൈനബ, അമൃത എന്ന സിനിമയിലെ ഓ സൈനബ എന്നുള്ള പാട്ട്.
0: ഓ, അത് ശരി. ഭാര്യയുടെ പേര് സൈനബ എന്നായതുകൊണ്ടല്ലേ.
1: അതെ അതെ അതെ. അപ്പൊ നല്ല മഴയാണ്.
0: ആ,
1: നല്ല മഴ. അവിടെ എല്ലായിടത്തും നല്ല മഴയാണ്.
0: നല്ല മഴയുണ്ട്. ഇപ്പൊ എവിടെ അപ്പൊ നിൽക്കുന്ന? കറക്റ്റ് ഇപ്പൊ എവിടെയുള്ളത്?
1: ഞാനിപ്പോ കറക്റ്റ് വൈക്കത്ത് 500
0: ആണല്ലേ. അപ്പൊ അവിടെയൊക്കെ നല്ല മഴയാണ് ഇപ്പോ.
1: നല്ല മഴ.
0: അപ്പോ വൈഫ് കേൾക്കുന്നുണ്ടാവോ പാട്ട്? എന്തായാലും കേൾക്കും അല്ലേ. ഓക്കെ, അപ്പൊ സൈനബയ്ക്ക് ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് അമൃത മൂവിയിലെ ഒരു പാട്ടാണ് ഇനി വരുന്നത്. ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചതിൽ സന്തോഷം കേട്ടോ. യാത്രയൊക്കെ ഭംഗിയാവട്ടെ. ഓക്കെ, ബൈ. നൌഫലായിരുന്നു വിളിച്ചത്. ഈ വൈക്കത്തേക്കുള്ള യാത്രയിലാണ് എന്നാണ് പറഞ്ഞത്. ആ ഭാഗത്തൊക്കെ നല്ല മഴയാണ് എന്നൊരു ഇൻഫർമേഷൻ നമുക്കിപ്പോൾ കിട്ടിയിട്ടുണ്ട്. അപ്പോൾ എല്ലായിടത്തും ഏകദേശം അത്യാവശ്യം നല്ല മഴയാണ്. മഴക്കാർക്കും ഇങ്ങനെ തളങ്ങിട്ട് നിൽക്കുന്നൊരവസ്ഥയാണ് പൊതുവേ എല്ലാവരും പറയുന്നത്. എന്നാലും ചില സ്ഥലങ്ങളിൽ ചെറുതായിട്ട് വെയിലൊക്കെ കണ്ടു തുടങ്ങുന്നൊരു നേരവും കൂടിയാണിത്. അപ്പോൾ പുറത്തിറങ്ങാനൊരു ആലോചനയൊക്കെ ഉണ്ടെന്നാണെങ്കിൽ മഴയൊന്ന് പ്രതീക്ഷിച്ച് തന്നെ പുറത്തേക്ക് ഇറങ്ങിക്കോളാം. നമുക്ക് എന്തായാലും അമൃതം സിനിമയിലെ ഒരു പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5.

0: Rainbow FM presents Giant Dog Waves. Giant Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക് 4 തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30-ാം തീയതി രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4-ാം സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30-ാം തീയതി രാത്രി 10 മണിക്ക് എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി. Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: Musically yours. You are listening to Rainbow FM Kochi 107.5. 107.5.

0: സമയം 9 മണി കഴിഞ്ഞ് 14:50 ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിൽ നമ്മുടെ കൂടെ ഒരു കോളറോട് ചേരുന്നുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഗുഡ് മോർണിംഗ്.
1: ഗുഡ് മോർണിംഗ്.
0: ആ, ഇതാരാണ്? എന്റെ ചുറ്റി ഗുഡ് മോർണിംഗ് ഒക്കെ പറഞ്ഞോണ്ട്.
1: എന്റെ പേര് കിഷോർ എന്നാണ്. ഞാൻ അങ്കമാലിയിൽ നിന്നാണ് വിളിക്കുന്നത്. ഞാനിപ്പോ അങ്കമാലിയിൽ നിന്നും നീലീശ്വരം എന്ന് പറഞ്ഞൊരു സ്ഥലമുണ്ട് മലയാറ്റൂരടുത്ത്. അപ്പൊ ആ നീലീശ്വരത്തേക്ക് കാറിൽ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. നല്ല മഴയുണ്ട്. അപ്പൊ ഈ പാട്ടുകളൊക്കെ ഇങ്ങനെ ആസ്വദിച്ച് ഭംഗി ഇങ്ങനെ സന്തോഷത്തോടുകൂടി ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുകയാണ്. ഇപ്പോ
0: ഭംഗിയായിട്ട് യാത്ര ഇങ്ങനെ കണ്ടിന്യൂ ചെയ്തോണ്ടിരിക്കുകയാണ് അല്ലേ?
1: അതെ. അപ്പൊ എല്ലാ ദിവസവും ഞാൻ ഈ സമയത്താണ് പോകുന്നത്. അപ്പൊ അതുകൊണ്ട് ഈ 107.5 ഞാൻ എപ്പോഴും വെക്കാറുള്ളത്. കാരണം എന്താ വെച്ചാല് ഇതിലെപ്പോഴും നല്ല നല്ല പഴയ പാട്ടുകൾ എപ്പോഴും കേൾക്കാൻ പറ്റും.
0: അതുകൊണ്ട്
1: ഈ അടിച്ചുപൊളി പാട്ടിനേക്കാൾ ഉപരിയായിട്ട് നല്ല നല്ല കാര്യങ്ങൾ കേൾക്കാൻ വേണ്ടിയിട്ട് 107.5 എപ്പോഴും വെക്കുള്ളൂ.
0: അത് ശരി. അപ്പൊ ഇന്നും കേൾക്കും എന്നറിഞ്ഞതിൽ സന്തോഷം കേട്ടോ.
1: അതെ, എനിക്ക് ഒരു കാര്യം പറയാനുള്ള വെച്ചാല് ചില സമയത്ത് നിങ്ങള് അവരോട് സംസാരിക്കുമ്പോൾ അത് വ്യക്തമായിട്ട് ഞങ്ങൾക്ക് കേൾക്കാൻ പറ്റുന്നില്ല കേട്ടോ റേഡിയോയില്.
0: ചില സമയത്ത് കേൾക്കുന്നില്ല അല്ലേ?
1: ചില സമയത്ത് വളരെ വോയിസ് കുറവായിട്ട് വരുന്നുണ്ട്. കേൾക്കാം, ചില സമയത്ത് വോയിസ് കുറവായിട്ട് വരുന്നുണ്ട്. അങ്ങനെ വരുമ്പോ എന്താണ് ചോദിക്കുന്നത്, എന്താണ്
0: വ്യക്താവാറില്ല. ഓക്കെ, അതെന്തെങ്കിലും ടെക്നിക്കൽ എറർ ആയിരിക്കും. ഞാൻ എന്തായാലും അത് റിപ്പോർട്ട് ചെയ്യാം കേട്ടോ, പറയാം. ഓക്കെ, അപ്പോ ഇന്ന് ഒറ്റയ്ക്കാണോ യാത്ര? അതെന്തെങ്കിലും കാര്യങ്ങളുണ്ടോ അതോ ഡെയിലി ഉള്ള യാത്രയാണോ അത്?

0: ആണ്.
1: ഡെയിലിയുള്ള യാത്ര എന്ന് പറയുമ്പോ ഇത് ഞാൻ അങ്കമാലിയിൽ നിന്ന് തുറവൂര് മഞ്ഞപ്ര വഴിയാണ് നീതിശ്വരത്തിലേക്ക് പോണത്.
0: ശരി ശരി ശരി.
1: അപ്പൊ ഈ പോകുന്ന വഴി എന്ന് പറഞ്ഞാൽ നല്ല രസമുള്ള ഒരു വഴിയാണ്, ട്രാഫിക് ഒന്നും അധികം ഇല്ല.
0: നല്ല
1: ഉൾഗ്രാമത്തിലൂടെ നല്ല പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് അങ്ങനെ മെല്ലെ വളരെ സാവധാനത്തിൽ പോകാവുന്ന നല്ലൊരു റൂട്ടാണത്.
0: അത് ശരി. അപ്പൊ ഇന്ന് മഴയുണ്ട് കൂട്ടിനല്ലേ?
1: അതെ അതെ.
0: അപ്പൊ കാഴ്ചയുടെ ഭംഗി ഒന്നുകൂടെ കൂടി, കാഴ്ചകളുടെ ഭംഗി അപ്പൊ ഒന്നുകൂടെ കൂടി.
1: അതെ അതെ അതെ അതെ അതെ. അപ്പൊ ഞാൻ വിളിക്കണം എന്ന് ആലോചിക്കുന്നു. ഇന്ന് നമ്പർ സേവ് ചെയ്ത് ഇന്നെങ്കിലും വിളിച്ചു, അപ്പൊ തന്നെ
0: കിട്ടുകയും ചെയ്തു. സന്തോഷം. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് വെങ്കലത്തിലെ പത്ത് വെളുപ്പിനുള്ള പാട്ടില്ലേ, അതൊന്ന് കേട്ടാ കൊള്ളാമെന്നുണ്ട്.
0: ശരി, അപ്പൊ ആ പാട്ട് തന്നെ വെച്ചുതരാം.
1: ആയിക്കോട്ടെ,
0: അപ്പൊ യാത്ര ഭംഗിയാവട്ടെ കേട്ടോ.
1: സന്തോഷം.
0: ആ പത്ത് വെളുപ്പിന് എന്നുള്ള പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പൊയ്ക്കോളാം. ഹാപ്പി ജേണി.
1: താങ്ക് യു.
0: ഓക്കെ, ബൈ. ഓക്കെ ബൈ.

0: അപ്പൊ ആ പാട്ട് തന്നെ വെച്ചുതരാം.
1: ആയിക്കോട്ടെ,
0: അപ്പോ യാത്ര ഭംഗിയാവട്ടെ കേട്ടോ.
1: സന്തോഷം.
0: ആ 10 വെളുപ്പിന് എന്നുള്ള പാട്ടൊക്കെ കേട്ട് നന്നായിട്ട് എൻജോയ് ചെയ്ത് പൊയ്ക്കോളാം. ഹാപ്പി ജേണി.
1: താങ്ക് യു
0: ഓക്കെ,
1: വെരി
0: ബൈ.
1: മച്ച്.
0: ഓക്കെ ബൈ.
1: ഓക്കെ.
0: അങ്ങനെ ഇതാ സമയം 9 മണി കഴിഞ്ഞ് 17 മിനിറ്റ് ആയിരിക്കുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ കേട്ടുകൊണ്ടിരിക്കുന്നത് സവാരി ടൈമാണ്. നമ്മളെ ഇപ്പോൾ വിളിച്ചത് കിഷോറായിരുന്നു. കിഷോർ ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട്, ആ പാട്ട് പ്ലേ ചെയ്ത് തരാം. അതിന് മുന്നേ ഒരു കുറച്ച് കാര്യങ്ങൾ പറയാനുണ്ടായിരുന്നു. ഇപ്പോൾ നമ്മുടെ റോഡിൽ മഴയാണ്, അതിൻ്റെ കൂടെ തന്നെ ചെറിയൊരു പണിയും കൂടെ ഉണ്ട്. അതായത് ബ്ലോക്കിനുള്ള സാധ്യതകളുണ്ട്. ബ്ലോക്കിനുള്ള സാധ്യതകൾ എന്ന് പറയുമ്പോഴത്തേക്കും നമ്മുടെ മെട്രോയുടെ വർക്ക് പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ ട്രാഫിക് ഡൈവേർഷൻസ് ഉണ്ട് ചില സ്ഥലത്ത്. റോഡിലെ വർക്കൊക്കെ നടക്കുന്നത് കൊണ്ട് തന്നെ ഫേസ് 2 ഇപ്പം പ്രോഗ്രസ് ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഭാഗമായിട്ടുണ്ടാകുന്ന റോഡ് തടസ്സങ്ങളൊക്കെയാണ് കേട്ടോ. അപ്പോൾ ഇതൊക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് വേണം നമ്മൾ ഇറങ്ങാനായിട്ട് എന്നുള്ളതാണ്, അതൊന്ന് ഓർമ്മിപ്പിക്കുക എന്നുള്ളതായിരുന്നു. എലങ്കുളം മെട്രോ സ്റ്റേഷനിൽ അറ്റകുറ്റപ്പണികൾ ആരംഭിക്കുന്നത് കൊണ്ട് തന്നെ കൊച്ചിയിലെ പ്രധാന പാതകളിലൊന്നായ സഹോദരൻ അയ്യപ്പൻ റോഡിലും രാത്രികാല ഗതാഗത നിയന്ത്രണം ഇന്ന് മുതൽ June 29 തിങ്കളാഴ്ച മുതലാണ് ഏർപ്പെടുത്തുക. അപ്പോൾ ഇന്ന് മുതൽ നിർമ്മാണ പ്രവർത്തനങ്ങളും തുടങ്ങുന്നതുകൊണ്ട് സഹോദരൻ അയ്യപ്പൻ റോഡ് ആ റൂട്ട് പിടിക്കുന്നവരുണ്ടെങ്കിൽ ഒന്ന് ശ്രദ്ധിക്കുക. അപ്പോൾ അത് ഓർമ്മിപ്പിക്കാനും കൂടി ആയിരുന്നു. അപ്പോൾ ഏതായാലും ഈ മഴയും റോഡ് ബ്ലോക്കും ഒക്കെ ഒന്ന് മുൻകൂട്ടി കണ്ടുകൊണ്ട് യാത്രകളൊക്കെ ഒന്ന് പ്ലാൻ ചെയ്യാം. അപ്പോൾ നമുക്ക് ഏതായാലും വെങ്കലം എന്ന മൂവിയിൽ ചിത്രപാടിയൊരു മനോഹരമായിട്ടുള്ള പാട്ട് കേട്ടിട്ട് തിരിച്ചു വരാം. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 കേട്ടുകൊണ്ടിരിക്കുന്നു സവാരി ടൈം. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്.

0: സമയം 9 മണി കഴിഞ്ഞ് 24 മിനിറ്റും 17 സെക്കൻഡും ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈം. കൂടെ ഉണ്ട് ഞാൻ ആർ ജെ ത്രിഷ സന്തോഷ്. നമ്മുടെ കൂടെ ഒരു കോളർ കൂടെ ഉണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് സുനി എന്നാണേ.
0: സുനി, ഇന്ന് എങ്ങോട്ടാണ് യാത്ര?
1: ഇന്ന് ഞാൻ തൃശ്ശൂർ ജില്ലയാണ്. തൃശ്ശൂര് പുത്തഞ്ചിറയിന്ന് ഇരിങ്ങാലക്കുട എന്റെ ജോലി സ്ഥലത്തേക്ക് പോയിക്കൊണ്ടിരിക്കുകയാണ്.
0: ഓ, അത് ശരി. ജോലി സ്ഥലം ഇരിങ്ങാലക്കുടയാണ്.
1: ഇരിങ്ങാലക്കുട കോളേജാണ് എന്റെ ജോലി സ്ഥലം.
0: ആഹാ, അത് ശരി. അപ്പൊ എത്ര മണിക്ക് കയറണം? 10 മണിക്ക് കയറണ്ടേ?
1: 10 മണിക്ക് കയറണം.
0: ആഹാ,
1: 15 മിനിറ്റ് ഡ്രൈവ് ഉള്ളു.
0: അത്രേ ഉള്ളു? ഓ, അത് ശരി. അപ്പൊ എന്നും ഡ്രൈവ് ചെയ്താണ് പോണത് അല്ലേ?
1: ഞാൻ എന്നും ഡ്രൈവ് ചെയ്താ പോവാ. അപ്പൊ ഞാനിത് കേൾക്കാറുണ്ട്.
0: ശരി ശരി. ഇന്ന് ആദ്യമായിട്ടാണോ വിളിക്കുന്നത്?
1: അതെ, ഞാൻ 2-3 ദിവസം ട്രൈ ചെയ്തിരുന്നു.
0: ആഹാ,
1: അപ്പൊ എനിക്ക് കിട്ടിയില്ല.
0: കിട്ടിയില്ല? ഇന്ന് കിട്ടി? അതാണ് എന്ത് കാര്യം. നമ്മൾ കണ്ടിന്യൂസ് ആയിട്ട് കൺസിസ്റ്റന്റ് ആയിട്ട് ചെയ്തിട്ടുണ്ടെങ്കിൽ എപ്പോഴെങ്കിലും അത് കിട്ടും എന്ന് പറയില്ലേ? ഓക്കെ, ആഹാ, അത് ശരി. ഞങ്ങൾക്കും സന്തോഷം. ആദ്യമായിട്ട് വിളിക്കുന്ന ഒരു കോളറും കിട്ടിയല്ലോ. ഓക്കെ, അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: എനിക്ക് ധ്രുവം സിനിമയിലെ തുമ്പിപ്പെന്നെ വാവാന്നുള്ള പാട്ടാണ് വേണ്ടത്. അത് എനിക്ക് ഡെഡിക്കേഷൻ ചെയ്യാൻ പറ്റുമോ?
0: ആ, അതിനെന്താ പറഞ്ഞോളൂ. ശരി, പറയാം പറയാം.
1: ചെയ്യേണ്ടത് എന്റെ മകള് കൃഷ്ണ, മകൾക്കൊരു കുഞ്ഞൊരു ഡോഗ് ഉണ്ട്, ഷിറ്റ്സ്, ഓപ്പൺ ഹെയ്മർ.
0: ആഹാ,
1: അതിന്. പിന്നെ മകളുടെ ഹസ്ബൻഡ് അനന്തു, പിന്നെ എന്റെ ഹസ്ബൻഡ് വിനോദ്.
0: ഓക്കെ, കുറെ പേരുണ്ടല്ലോ.
1: ഇത്രയും പേര് പറഞ്ഞില്ലെങ്കിലും കൃഷ്ണയ്ക്കും ഓപ്പൺ ഹെയ്മർ എന്ന ഷിറ്റ്സുനും.
0: എന്താണ് ഷിറ്റ്സു ഇത്ര പ്രിയപ്പെട്ടതാവാനുള്ള കാരണം?
1: അത് ഭയങ്കര ലവിംഗ് ആണ്, ഇത്തിരി ദേശക്കാരനൊക്കെയാണ്, ഭയങ്കര സ്നേഹമാണ്.
0: അത് ശരി. ഷിറ്റ്സുനെ ഓപ്പൺ ഹെയ്മർ എന്നുള്ള പേരിടാനുള്ള കാരണം എന്താണ്?
1: അത് മോളുടെ സെലക്ഷൻ ആണ്.
0: അത് ശരി. ഓക്കെ,
1: ഞങ്ങള് ഓപ്പൺ ഹെയ്മർ എന്ന് പറഞ്ഞ സിനിമയൊക്കെ മറ്റേ ഐമാക്സിൽ പോയി കണ്ടായിരുന്നു.
0: ഓക്കെ, അങ്ങനെ ഫാൻ ആയതാണ്. ഈ പേരും കിട്ടു. ശരി ശരി. ഓ പി എന്നാണ് വിളിക്കല്ലേ? ഓക്കെ, അപ്പൊ കൃഷ്ണയ്ക്കും ഓ പിക്കും അനന്തുവിനും വിനോദിനും വേണ്ടിയിട്ടാണ് ഡെഡിക്കേഷൻ അല്ലേ? ഓക്കെ ഓക്കെ, ആ താങ്ക് യു താങ്ക് യു താങ്ക് യു. ഓക്കെ, അപ്പൊ അതാ പാട്ട് വരുന്നുണ്ടേ. താങ്ക് യു, ബൈ ബൈ.

0: കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യാത്രയിലാണെങ്കിൽ എന്നെ വിളിച്ചിഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാം, യാത്രാവിശേഷങ്ങളൊക്കെ പറയാം എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. ഇതാ നമ്മുടെ കൂടെ ഒരു കോളറുണ്ട്. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: എന്റെ പേര് ജാക്സൺ.
0: ജാക്സൺ എവിടുന്ന്?
1: കണ്ണമാലി.
0: കണ്ണമാലി എന്നാ വിളിക്കുന്നത്? ഓക്കെ, എങ്ങോട്ടാണ് ഇപ്പൊ ഇന്ന് യാത്ര? എന്തെങ്കിലും ജോലിയുടെ ആവശ്യത്തിനാണോ? അത് ശരി. അത് ശരി. ആണല്ലേ, ഓക്കെ ഓക്കെ, ഞങ്ങൾക്ക് സന്തോഷം. ഓക്കെ ഓക്കെ, അപ്പൊ ഇന്ന് യാത്ര സുഖമാണോ? മഴയുണ്ടോ? നല്ല മഴയും ബ്ലോക്കും ഉണ്ട് അല്ലേ? ശരി ശരി, അപ്പൊ ഏത് പാട്ടാ വേണ്ടത് ഇന്ന്? വേണ്ടത് ഡെഡിക്കേഷൻ ഉണ്ടോ? അപ്പൊ കമ്പനിയിൽ വർക്ക് ചെയ്യുന്ന എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഈ പാട്ട് അല്ലേ? ഓക്കെ, അപ്പൊ അവർക്കൊക്കെ ഡെഡിക്കേറ്റ് ചെയ്തോണ്ട് മീശമാധവന്റെ പാട്ടാണ് വരുന്നത് കേട്ടോ. വിളിച്ചതിൽ ഒത്തിരി സന്തോഷം. ഓക്കെ, അപ്പൊ ഇനി ഇടയ്ക്കൊക്കെ വിളിക്കുക കേട്ടോ. ഓക്കെ, ബൈ, താങ്ക് യു. ജാക്സൺ ആയിരുന്നു വിളിച്ചത്. അപ്പോൾ യാത്രയിലാണ്, നല്ല മഴയുണ്ട്, നല്ല ബ്ലോക്കാണ് എന്നൊക്കെയാണ് പറഞ്ഞത്. അപ്പോൾ ഇതുപോലെ തന്നെ മഴക്കാലമാണ്, എല്ലാവരും ഡ്രൈവ് ചെയ്ത് പുറത്തേക്കൊക്കെ ഇറങ്ങുമ്പോഴത്തേക്കും വണ്ടിയെടുത്തൊക്കെയാണ് ഇറങ്ങുന്നത് എന്നുണ്ടെങ്കിൽ സേഫായിട്ട് വണ്ടി ഓടിച്ചു പോവുക. മഴക്കാലമാണ്, അപകടങ്ങൾ കൂടാനുള്ള സാധ്യതകൾ കൂടുതലാണ്. അപ്പോൾ അതൊക്കെയുള്ള ആ കാര്യങ്ങളൊക്കെ മനസ്സിൽ വെച്ചുകൊണ്ട് പ്രിക്കോഷൻസൊക്കെ എടുത്തുകൊണ്ട് തന്നെ ഇറങ്ങുക. അപ്പോൾ നമുക്കിത് അടുത്ത പാട്ട് മീശമാധവൻ്റെ പാട്ട് വരുന്നുണ്ട്. നിങ്ങളും ഇതുപോലെ യാത്രയിലാണെങ്കിൽ ഇഷ്ടപ്പെട്ട പാട്ട് കേൾക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-248-1010-4-24-28-101. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെയുണ്ട് ഞാൻ ദൃശ്യ സന്തോഷ്.

0: സമയം 9 മണി കഴിഞ്ഞ് 40 മിനിറ്റ് ആവുകയാണ്. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5 സവാരി ടൈം. സവാരി ടൈമിൽ നമ്മുടെ കൂടെ ഒരു കോളറോടുണ്ട്. ഹലോ
1: ഹലോ
0: ആ ഹലോ, ഇതാരാണ്?
1: ജയ.
0: ജയ, എവിടുന്നാ വിളിക്കുന്നത്? കൈതാരത്തുനിന്നാ വിളിക്കുന്നത്. ഓക്കെ ഓക്കെ. ആ എങ്ങോട്ടാണ് യാത്ര ഇന്ന്? പറവൂർ വരെ പോകുന്നുള്ളൂ. ചെറിയ യാത്രയാണ്. എന്തായിരുന്നു ചെറിയ യാത്രയുടെ ലക്ഷ്യം?
1: ആ ഒന്ന് വീടുണ്ട് വടക്കുംപുറത്ത്, വടക്കുംപുറത്ത് താമസിച്ചിട്ടുണ്ട്. അപ്പൊ അവര് പറവൂർ ഇറങ്ങി എന്തെങ്കിലും വീട്ടിലേക്കുള്ള ആവശ്യത്തിന്റെ സാധനങ്ങൾ മേടിക്കാനുള്ള ചെറിയ പർച്ചേസിംഗ്.
0: ഓ, അത് ശരി. പറവൂരിൽ നിന്നാണോ എല്ലാ എപ്പോഴും വീട്ടിലേക്കുള്ള സാധനങ്ങളൊക്കെ വാങ്ങിക്കുന്നത്? തൊട്ടടുത്ത കടകൾ ഒക്കെ അങ്ങനെ ഇല്ല, അവിടെ പോവില്ല?
1: ഇല്ല, പറവൂര് പോയിട്ടാണ് മേടിക്കാറുള്ളത്.
0: അത് ശരി. ആഹാ, അപ്പൊ ഉച്ചക്ക് പോവോ അതോ വീട്ടിന്ന് കൂട്ടിന് വരുവായിരുന്നു? മോളുണ്ട്. അപ്പൊ അമ്മയും മോളും കൂടിയാണ് രാവിലെ പർച്ചേസിന് ഇറങ്ങാൻ നിന്നത് അല്ലേ?
1: അതെ അതെ.
0: ഓക്കെ ഓക്കെ. അപ്പൊ ഏത് പാട്ടാ വേണ്ടത്?
1: തേനും വയമ്പിലെ പാട്ട്, ദുപ്പട്ട വാലി എന്ന് പറഞ്ഞിട്ട് പുതിയ പാട്ടാണ്.
0: ആ ആ ദുപ്പട്ട വാലി എന്നുള്ള പാട്ടാണ് വേണ്ടത്.

0: ആ ശരി.
1: അരപ്പള്ളി.
0: ആ ഓക്കെ ഓക്കെ, ഞാൻ വെച്ച് തരാം. ഹലോ. ആ കോൾ കട്ടായി തോന്നുന്നു. ഏതായാലും പാട്ട് ചോദിച്ചിട്ടുണ്ട്, ജയ എന്ന് പറയുന്ന ചേച്ചിയായിരുന്നു വിളിച്ചത്. ഏതായാലും നമുക്ക് ആ പാട്ടിലേക്ക് പോവാം. അപ്പോൾ ഇന്ന് സവാരി ടൈമിൽ നമ്മളിങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടിരിക്കുകയായിരുന്നു. അപ്പോൾ പാട്ട് വെച്ച് തരുന്നതിന് മുമ്പ് നമുക്ക് ആ വിശേഷങ്ങളൊക്കെ ഒന്ന് കണ്ടിന്യൂ ചെയ്യാം. ഇന്ന് മഴയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞുകൊണ്ടിരുന്നത്. നല്ല മഴയാണ്. യാത്രയ്ക്ക് ഇറങ്ങുന്നതിന് മുൻപ് ഇപ്പോൾ ജയ ചേച്ചി വിളിച്ചപ്പോൾ ആദ്യം പറഞ്ഞിരുന്നു മഴ ആയതുകൊണ്ട് ഇങ്ങനെ യാത്ര ഇങ്ങനെ വെയിറ്റ് ചെയ്ത് നിന്നാണ് ഇറങ്ങാനായിട്ട് ഇങ്ങനെ മടി പിടിച്ച് നിൽക്കുകയായിരുന്നു എന്നുള്ളത്. അപ്പോൾ എല്ലാവരും ഈ മഴയുടെ ഒരു ഇത് നമ്മൾ കണക്ക് കൂട്ടിയിട്ട് തന്നെ വേണം പുറത്തേക്ക് ഇറങ്ങാൻ കേട്ടോ. ഇന്നത്തെ ദിവസം പ്രത്യേകമായിട്ട് ഇനിയുള്ള ദിവസങ്ങളിലൊക്കെ മഴ ഉണ്ടാകും എന്നുള്ളൊരു ഇൻഫർമേഷൻ ഉണ്ട്. ഇന്ന് June 29 ഇന്നൊരു ചെറിയ പ്രത്യേകതയുള്ളൊരു ദിവസമാണ് കേട്ടോ. ഇന്ന് ഹഗ് ഹോളിഡേ എന്ന് പറയുന്ന ദിവസമാണ്. നമ്മളിവിടെ ഇന്ത്യയിൽ സെലിബ്രേറ്റ് ചെയ്യുന്നൊരു കാര്യമല്ലാതെ US പൊതുവെ സെലിബ്രേറ്റ് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒന്ന് ഓർമ്മപ്പെടുത്തലായിട്ട് പറയുന്ന ഒരു ദിവസമാണ് നാഷണൽ ഹഗ് ഹോളിഡേ എന്ന് പറയുന്നൊരു ദിവസം. അതായത് നമ്മുടെ ഹഗ്ഗിന് ഒരു പ്രത്യേകമായ പരിഗണന കൊടുക്കണം എന്നുള്ളതാണ്. നമ്മൾ വാക്കുകൾ കൊണ്ട് ഒരാളെ സാന്ത്വനിപ്പിക്കുന്നതിനേക്കാൾ മനോഹരമാണ് അയാളെ ഒന്ന് ചേർത്ത് നിർത്തിക്കൊണ്ട് അല്ലെങ്കിൽ ഒരു ഹഗ് കൊടുത്തുകൊണ്ട് ഒരാളുടെ സങ്കടത്തിൽ നമ്മൾ പങ്കുചേരുന്നത് എന്ന് പറയുന്നത്. വാക്കുകളേക്കാൾ കൂടുതൽ അതിന് എഫക്റ്റ് ഉണ്ട് എന്നുള്ളതാണ്. അപ്പോൾ നമ്മുടെ സ്നേഹവും കെയറും കംഫർട്ടൊക്കെ എക്സ്പ്രസ് ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ഏറ്റവും ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വഴിയാണ് ഒരു ചെറിയൊരു ആശ്ലേഷത്തിലൂടെ ഒരു ഒന്ന് പുണർന്നുകൊണ്ട് അവരോട് ആ ഒരു സ്നേഹവും നമ്മുടെ കെയറും ഒക്കെ പങ്കുവെക്കുന്നത് എന്ന് പറയുന്നത്. അപ്പോൾ അതാണ് ഒരു നാഷണൽ ഹഗ് ഹോളിഡേ എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമുക്കൊരു ഹഗ് ഡേ ഉണ്ട്, അത് ശരിക്കും February 12 നമ്മൾ ഇന്ത്യൻസ് ഒക്കെ സെലിബ്രേറ്റ് ചെയ്യുന്ന അല്ലെങ്കിൽ വാലന്റൈൻസ് ഡേയോടൊക്കെ അടുത്ത് നമ്മൾ ആഘോഷിക്കുന്ന ഒരു ദിവസമാണ്. പക്ഷേ ഇത് അതല്ല, ഇത് മറ്റൊരു ഇതാണ്, ഹഗ് ഹോളിഡേ എന്നാണ് പറയുക. ഇതിൻ്റെ പ്രാധാന്യവും ഇതൊക്കെ തന്നെയാണ് ഇപ്പം ഞാൻ ഈ പറഞ്ഞതാണ്. അപ്പോൾ ഇതിൻ്റെ June 29 ആയിട്ട് ഇങ്ങനെ ചെറിയ ചെറിയ പ്രത്യേകതകളൊക്കെ ഉണ്ട്, അതൊക്കെ നമ്മളിങ്ങനെ പറഞ്ഞു പറഞ്ഞു പോകുമായിരുന്നു. ആൻഡ് നിങ്ങളൊരു യാത്രയിലാണെങ്കിൽ വിളിക്കാനുള്ളൊരു നേരവും കൂടിയാണ് സവാരി ടൈം എന്ന് പറയുന്നത്. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484-242-8101 എന്ന നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്. ഇഷ്ടപ്പെട്ട പാട്ടും ചോദിക്കാം, ഒപ്പം തന്നെ യാത്രയുടെ വിശേഷങ്ങളും പങ്കുവയ്ക്കാം. അപ്പം നമുക്ക് ഏതായാലും ഓടും കുതിര ചാടും കുതിര എന്ന മൂവിയിലെ ദുപ്പട്ടാവാലി എന്ന പാട്ടാണ് നേരത്തെ വിളിച്ച് ജയചേച്ചി ചോദിച്ചത്. അപ്പോൾ ആ പാട്ടിലേക്കാണ് ഇനി പോകുന്നത്. സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി FM Rainbow 107.5 Musically yours.

ഹിറ്റ് സോങ്സ്, സൂപ്പർ ഹിറ്റ് ഷോസ്, സൂപ്പർ ഹിറ്റ് എന്റർടൈൻമെന്റ്. Only on Rainbow FM 107.5. Stay tuned.

സമയം 9 മണി കഴിഞ്ഞ് 53 മിനിറ്റ് ആവുകയാണ്. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 സവാരി ടൈമിൻ്റെ നേരമായിരുന്നു. നമ്മളിങ്ങനെ പാട്ടുകളൊക്കെ ഇഷ്ടപ്പെട്ട് പാട്ടുകളൊക്കെ കേട്ട് നമ്മുടെ ഇന്നത്തെ ഒരു മൺഡേ മോർണിംഗ് യാത്രയൊക്കെ ഇങ്ങനെ ബ്യൂട്ടിഫുള്ളായിട്ട് എൻജോയ് ചെയ്ത് പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. അപ്പോൾ ആ സമയം ഇങ്ങനെ തീർന്നിരിക്കുകയാണ്. അപ്പോൾ യാത്രയിലുള്ളവർക്ക് വിളിക്കാനുള്ള സമയം ഏകദേശം 10 മണി ആകുമ്പോൾ കഴിയുമെങ്കിലും നമുക്കിനി വാട്സപ്പ് ഉണ്ട്. വാട്സപ്പ് വഴി നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട പാട്ടുകളൊക്കെ ചോദിക്കാം 10 മുതൽ 11 മണി വരെ. അപ്പോൾ ഇന്നത്തെ ദിവസം വളരെ മനോഹരമായിരിക്കട്ടെ എന്ന് ഞാൻ വിഷ് ചെയ്യുകയാണ്. ആൻഡ് ഇന്ന് June 29th ആണ്. നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു ഒരു ഹഗ് ഹോളിഡേ ഡേയെ കുറിച്ച്. മാത്രമല്ല ഇന്ന് വേറൊരു പ്രത്യേകത കൂടിയുണ്ട്. ഇന്ന് ഇൻ്റർനാഷണൽ ഫിഷർമെൻസ് ഡേ ആണ്. മത്സ്യത്തൊഴിലാളികളുടെ ഹാർഡ് വർക്കും അവരുടെ ധൈര്യവും ഈ ലോകത്തിൻ്റെ എക്കോണമിയുടെയും നമ്മുടെ പുരോഗതിയിലൊക്കെയുള്ള അവരുടെ ഒരു കോൺട്രിബ്യൂഷനൊക്കെ അംഗീകരിക്കുന്ന ഒരു ദിവസവും കൂടിയാണ് ഇന്ന്. അപ്പോൾ അങ്ങനെ കൊച്ചു കൊച്ചു വിശേഷങ്ങളും ഈ ദിവസത്തിൻ്റെ പ്രത്യേകതകളും ഒക്കെ പറഞ്ഞ് നമ്മളിങ്ങനെ സംസാരിച്ച സമയം ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുമായിരുന്നു. ആൻഡ് ഇന്നത്തെ സവാരി ടൈം ഇവിടെ പൂർണ്ണമാവുകയാണ്. ഇത്ര നേരം കൂടെ ഉണ്ടായിരുന്നത് ഞാൻ ദൃശ്യ സന്തോഷാണ്. അപ്പോൾ എല്ലാവർക്കും ഒരു അടിപൊളി വീക്കും ഒരു അടിപൊളി മൺഡേയും ആശംസിച്ചുകൊണ്ട് ഞാൻ ടാറ്റാ ബൈ ബൈ പറയാണ്. ടേക്ക് കെയർ ആൻഡ് സ്റ്റേ ട്യൂൺ ടു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 മ്യൂസിക്കലി യോഴ്സ്.

ആകാശവാണി ഫ്രം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്. നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5. നിലയ്ക്കാത്ത പാട്ട് പിരിയാത്ത കൂട്ട്. Musically yours.

0: 7.5 Musically yours.
1: News Rainbow. നമസ്കാരം, റെയിൻബോ വാർത്തകൾ. രാഷ്ട്രപതി ദ്രൗപദി മുർമു ഇന്ന് ന്യൂഡൽഹിയിലെ രാഷ്ട്രപതി ഭവനിൽ ധീരതാ പുരസ്കാരങ്ങൾ സമ്മാനിക്കും. വൈകിട്ട് 5 2026 രണ്ടാമത് സൈനിക ബഹുമതി ദാന ചടങ്ങിൽ രാജ്യരക്ഷാ സേനയിലെയും കേന്ദ്ര സംസ്ഥാന പോലീസ് സേനയിലെയും ഉദ്യോഗസ്ഥർക്കാണ് രാഷ്ട്രപതി പുരസ്കാരങ്ങൾ സമ്മാനിക്കുക. രാജ്യത്തിന്റെ സമഗ്ര വികസനത്തിന് ഭക്ഷ്യ സംസ്കരണ വ്യവസായങ്ങൾ സ്ഥാപിക്കേണ്ടത് കാലഘട്ടത്തിന്റെ ആവശ്യമാണെന്ന് കേന്ദ്രമന്ത്രി ചിരാഗ് പസ്വാൻ. മഹാരാഷ്ട്രയിലെ ഭർഭാനിയിൽ കോളേജ് ഓഫ് ഫുഡ് ടെക്നോളജിയിൽ കോമൺ ഇൻക്യുബേഷൻ സെന്റർ ഉദ്ഘാടനം ചെയ്യുകയായിരുന്നു അദ്ദേഹം. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഇന്ന് ഗ്രീസ് സന്ദർശിക്കും. ദി ഏദൻ സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവെയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമൂസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാൻ നിർണായക ചർച്ച ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ നാളെ പുനരാരംഭിക്കും. സംസ്ഥാനത്ത് ഇന്നലെ പൾസ് പോളിയോ സ്വീകരിക്കാത്ത കുട്ടികൾക്ക് മരുന്ന് നൽകാൻ മാതാപിതാക്കൾ മുൻകൈയെടുക്കണമെന്ന് മന്ത്രി കെ മുരളീധരൻ. ആരോഗ്യപ്രവർത്തകരും വോളണ്ടിയർമാരും ഇന്നും നാളെയും സംസ്ഥാനത്തെ മുഴുവൻ വീടുകളും സന്ദർശിച്ച് ശേഷിക്കുന്ന കുട്ടികൾക്ക് കൂടി മരുന്ന് നൽകുമെന്ന് അദ്ദേഹം അറിയിച്ചു. സംസ്ഥാനത്ത് 1 ഹയർ സെക്കൻഡറി ക്ലാസുകൾ ജൂലൈ 6 ആരംഭിക്കും. ഏകജാലക സംവിധാനം വഴി ഹയർ സെക്കൻഡറി പ്രവേശന നടപടി പുരോഗമിക്കുകയാണ്. കോഴിക്കോട് തിരുവമ്പാടിക്ക് സമീപം ആനക്കാംപൊയിൽ ഒഴുക്കിൽപ്പെട്ട് കാണാതായ യുവാവിന്റെ മൃതദേഹം കണ്ടെത്തി. കർണാടകയിൽ നിന്ന് വിനോദസഞ്ചാരികളുമായി എത്തിയ ടൂറിസ്റ്റ് ഗൈഡും മലപ്പുറം കാരിശ്ശേരി സ്വദേശിയുമായ ശിബിലിയുടെ മൃതദേഹമാണ് 3 ദിവസത്തെ തിരച്ചിലിൽ ഡാം പരിസരത്ത് നിന്ന് കണ്ടെത്തിയത്. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ ആദ്യ നോക്കൌട്ട് മത്സരത്തിൽ ലോസ് ഏഞ്ചൽസിൽ കാനഡ ദക്ഷിണാഫ്രിക്കയെ മറുപടിയില്ലാത്ത 1 പരാജയപ്പെടുത്തി. രണ്ടാം പകുതിയുടെ അവസാനം 2 മിനിറ്റിൽ സ്റ്റീഫൻ യൂസ്റ്റാക്കിയോയാണ് കാനഡയുടെ വിജയഗോൾ നേടിയത്. ന്യൂസ് റെയിൻബോ.
2: വാട്സാപ്പിലൂടെ മെസ്സേജ് അയച്ചാൽ വാട്സാപ്പിലൂടെ കേൾക്കാം. വാട്സാപ്പ് ഓൺ റെയിൻബോ FM കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.

ഹായ് ഹലോ, നമസ്കാരം. സമയം ഇതാ 10 മണി കഴിഞ്ഞ് 9:32 ആയിരിക്കുകയാണ്. യെസ്, അപ്പോൾ ഇന്ന് മഴയിൽ നനഞ്ഞ തണുത്തൊരു ദിവസമാണല്ലേ നമ്മളെ തേടിയെത്തിയിട്ടുള്ളത്. ഒരു ദിവസം അവധിയൊക്കെ കഴിഞ്ഞ് വീണ്ടും ജോലി തിരക്കുകളിലേക്കൊക്കെ കടക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് തിങ്കളാഴ്ചയാണ്. അപ്പോൾ എല്ലാവരും കുറച്ച് ഇന്നത്തെ ഒരു കാലാവസ്ഥ കൊണ്ട് തന്നെ കുറച്ച് മടിയോടൊക്കെ കൂടിയാണ് നമ്മൾ നമ്മുടെ പഴയ ആ ഒരു ജോലി തിരക്കിലേക്കും അതുപോലെ കുട്ടികളാണെങ്കിലും പഠിക്കാനൊക്കെ പോകാനായിട്ട് കുറച്ച് മടിയോടുകൂടിയാണ് ഇന്ന് എഴുന്നേൽക്കുകയൊക്കെ ചെയ്യുക. അപ്പോൾ എന്താണെങ്കിലും എല്ലാവരും തിരിച്ച് ആ ജോലി തിരക്കുകളിലേക്ക് ഒക്കെ കടന്നിരിക്കുന്ന ഒരു ദിവസമാണ് തിങ്കളാഴ്ചയാണ്. ഇനി ഒരാഴ്ച നമ്മൾ ഇങ്ങനെ തിരക്ക് പിടിച്ച ഒരു ജോലി തിരക്കിലും അതുപോലെ ഓട്ടത്തിലൊക്കെ ആയിരിക്കും അല്ലേ. എന്താണെങ്കിലും ഈ ഒരു സമയം റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ ഈ മഴ സമയത്ത് നിങ്ങൾക്ക് കേൾക്കാൻ കൊതിക്കുന്ന ഗാനങ്ങൾ കേൾക്കാനുള്ള ഒരു സമയമാണ്. വാട്സപ്പിന്റെ സമയമാണ്. നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ വാട്സപ്പിലൂടെ ആവശ്യപ്പെട്ടാൽ വാട്സപ്പിലൂടെ കേൾക്കാനായിട്ട് കഴിയുന്ന ഒരു സമയമാണ്. അതിനെന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? റെയിൻബോയുടെ വാട്സപ്പ് നമ്പറായ 8547341075 8547341075 എന്ന നമ്പറിലേക്ക് നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും ഡെഡിക്കേഷൻസും അതുപോലെ വിഷസ് ഒക്കെ അറിയിക്കാനുണ്ടെങ്കിൽ അതെല്ലാം ചേർത്ത് മെസ്സേജ് അയക്കാം. അപ്പം കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5. യെസ്, അപ്പോൾ ആദ്യത്തെ ഒരു പാട്ട് കേട്ടത് ശ്രീമൂല നഗരത്തിൽ നിന്നും ഷാരിക അയച്ച ഒരു മെസ്സേജായിരുന്നു. ആദി മൂവിയിലെ സോങ് ആയിരുന്നു ചോദിച്ചത്. ഈ ഒരു മഴ സമയത്ത് കേൾക്കാൻ പറ്റുന്ന ഒരു നല്ല പാട്ടോടുകൂടിയാണ് ഇന്നത്തെ വാട്സപ്പ് സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളൊക്കെ മെസ്സേജുകളായി വാട്സപ്പ് മെസ്സേജുകളായിട്ട് അയച്ചോളൂ, ഒപ്പം കേട്ടുകൊണ്ടിരുന്നോളൂ. നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. സൂര്യപുത്രൻ എന്ന മൂവിയിലെ സോങ് ആണ്. ഇന്ദു വൈക്യത്തിൽ നിന്നും ആവശ്യപ്പെട്ടുള്ളൊരു സോങ് ആണ് അടുത്തതായി വരുന്നത്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 വാട്സ്ആപ്പ്.

വാട്സപ്പ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. വാട്സപ്പിലേക്ക് ഒരുപാട് ഒരുപാട് മെസ്സേജുകൾ വന്നിട്ടുണ്ട്. മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത്, എല്ലാ പ്രിയപ്പെട്ടവർക്കും വേണ്ടി ആരാൻ്റെ മുല്ല കൊച്ചുമുല്ല എന്ന ചിത്രത്തിലെ ശാലീന സൗന്ദര്യം എന്ന ഗാനം വെച്ചുതരാമോ, ഒത്തിരി ഒത്തിരി സ്നേഹത്തോടെ സീത രമേശ് കടക്കരപ്പള്ളിയിൽ നിന്നാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. അപ്പോൾ നമ്മൾ ഇപ്പോൾ കേട്ടൊരു പാട്ട് സനിത ആലപ്പുഴയിൽ നിന്നും ആവശ്യപ്പെട്ട ഒരു പാട്ടായിരുന്നു. ഒരുപാട് തവണയായി ചോദിക്കുന്നു, കിട്ടിയില്ല എന്നൊക്കെ പരാതി പറഞ്ഞിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ സനിത കേട്ടിട്ടുണ്ടാവും ഞാൻ പ്രതീക്ഷിക്കുകയാണ്. അടുത്ത മെസ്സേജിലേക്ക് പോകുന്നു. മാഗി ജോർജ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ആരൊരാൾ കുളിർമഴയിൽ എന്ന സോങ് ആണ്, പട്ടാളം മൂവിയിലെ സോങ്, അല്ലെങ്കിൽ മഴ കൊണ്ട് മാത്രം എന്ന സ്പിരിറ്റ് മൂവിയിലെ സോങ് ആണ് മാഗി ജോർജ് ആവശ്യപ്പെട്ടിട്ടുള്ളത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ആനി ബിജു കൊരട്ടിയിൽ നിന്നാണ്. മഴവിൽ കാവടി ഫിലിമിലെ തങ്കത്തൂണി എന്ന സോങ് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ബീന പറഞ്ഞിരിക്കുന്നത് ബീന രാജാണ് ഐക്കാട് നിന്നാണ്. വന്ദനം സിനിമയിലെ കവളിണയിൽ കുങ്കുമോ എന്ന ഗാനം വെച്ചു തരുമോ, എല്ലാ പ്രിയ ശ്രോതാക്കൾക്കുമായിട്ട് സമർപ്പിക്കുന്നു എന്ന് പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് നേരത്തെ വായിച്ചിരുന്നു, വൈക്കത്ത് നിന്നും ഇന്ദു ചോദിച്ച ഒരു പാട്ട് നമ്മൾ നേരത്തെ കേട്ടിട്ടുണ്ടായിരുന്നു. ഇനി അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് വിജിയാണ്, ഇടക്കൊച്ചിയിൽ നിന്നുമാണ്. എനിക്കൊരു പാട്ട് വെച്ചു തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നാടുവാഴികൾ സിനിമയിലെ രാവിൻ പൂന്തേൻ തേടും പൂങ്കാറ്റ് എന്ന പാട്ട് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടിയാണ് ഈ പാട്ട് എന്ന് പറഞ്ഞിട്ടുണ്ട്. സിന്ധു നെല്ലായിൽ നിന്ന് മെസ്സേജ് അയച്ചിരിക്കുന്നത് എൻ്റെ ഫ്രണ്ടിൻ്റെ മകൻ അക്ഷയ് ദാസിൻ്റെ ഫസ്റ്റ് വെഡിങ് ആനിവേഴ്സറി ആണെന്ന്, വൈഫിൻ്റെ പേര് അനിരുദ്ര. രണ്ടു പേർക്കും വേണ്ടി തമ്മിൽ തമ്മിൽ എന്ന മൂവിയിൽ

ഒത്തിരി നാണമെന്ന പാട്ട് വെച്ച് തരണമെന്നാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ അക്ഷയിനും അക്ഷയ്ദാസിൻ്റെ ഫസ്റ്റ് വെഡ്ഡിങ് ആനിവേഴ്സറി ആണെന്നാണ് പറഞ്ഞിരിക്കുന്നത്. അക്ഷയ്ദാസിനും അനിരുദ്ധയ്ക്കും വെഡ്ഡിങ് ആനിവേഴ്സറി വിഷസ് അറിയിക്കുന്നു. വളരെ ഹാപ്പിയായി മുന്നോട്ട് പോവുക, വളരെ ഹാപ്പിയായിട്ട് അടിച്ചു വിളിക്കുക കേട്ടോ ഈ ഒരു ദിവസം. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് അശോകൻ വലിയ പറമ്പിൽ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. വാട്സപ്പിനും എൻ്റെ കൂട്ടുകാർക്കും ശുഭദിനം നേരുന്നു, പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടൊന്നും ചോദിച്ചിട്ടില്ല. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഓൾ ഫ്രണ്ട്സ് എല്ലാ ഫ്രണ്ട്സിനും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഇസ്മയിൽ കരിമുകളിൽ നിന്നുമാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ചിത്രം വിമാനം മൂവിയിലെ ഉയരവി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു പാട്ടിലേക്ക് പോവാണ്. AR എം എന്ന മൂവിയിലെ ഹരിശങ്കറും അനില രാജീവും ചേർന്ന് പാടിയ നല്ലൊരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. നിച്ചു രോഹിത്താണ്, തൃപ്രയാറിൽ നിന്നുമാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. ഹസ്ബൻഡിന് വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്യുന്നുവെന്നാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോകാം. അതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും വിഷസും ഡെഡിക്കേഷൻസും എല്ലാം അയക്കാം. 8547341705 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്കാണ് മെസ്സേജുകൾ അയക്കേണ്ടത്. കേട്ടുകൊണ്ടിരിക്കൂ, ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ പാട്സ്.

യെസ് നമ്മളിപ്പോൾ കേട്ട പാട്ട് ജിനോയ് അയ്യമ്പുഴയിൽ നിന്നും ആവശ്യപ്പെട്ടൊരു പാട്ടായിരുന്നു. നല്ലൊരു പാട്ടായിരുന്നു. ഒരു മറവത്തൂർ കനവ് എന്ന മൂവിയിലെ സോങ് ആയിരുന്നു. ഇനിയും ഒരുപാട് മെസ്സേജുകൾ വന്നിരിക്കുന്നു, മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സരസ്വതി രാജനാണ്, ഉദയം പേരൂരിൽ നിന്നുമാണ്. എൻ്റെ ഫാമിലിക്ക് വേണ്ടി ഒരു തമിഴ് സോങ് വേണമെന്നാണ് പറഞ്ഞിരിക്കുന്നത്. ആരാരോ ആരാരോ എന്ന കണ്ണുക്കൊരു നിനവേ എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് നമുക്ക് നോക്കാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് ദിവ്യ മോബിഷ് ആണ്. ഇന്ന് വെങ്കലം മൂവിയിലെ 10 വെളുപ്പിന് മുറ്റത്ത് നിൽക്കണം എന്ന് തുടങ്ങുന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് മൃദുല സൂരജ് അജിത സൂരജ് ആണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇഷ്ടഗാനങ്ങൾ ചെമ്മീൻ എന്ന സിനിമയിലെ കടലിനക്കരെ പോണൂരെ എന്ന സോങ് ആണ്. അപ്പോൾ ആ ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. മൃദുല സൂരജ് ഡോക്ടർ, ജ്യോതിഷ് ഡോക്ടർ, ദേവി പറങ്കി മുച്ചിക്കൽ, കോട്ടക്കൽ മലപ്പുറം നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് വാട്സപ്പിൽ 90കൾക്ക് ശേഷമുള്ള പാട്ടുകളാണ് ആഡ് ചെയ്യാനായിട്ട് സാധിക്കുക കേട്ടോ. ഇനി അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ്, പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ്. സാജിദ ഗഫൂർ കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജെസ്സി കൊടുങ്ങല്ലൂരിൽ നിന്നും മെസ്സേജ് അയച്ചിരിക്കുന്നു. പാട്ട് ചോദിക്കാതിരുന്നാൽ നഷ്ടം എനിക്ക് തന്നെയാണ്, അതുകൊണ്ട് എനിക്ക് ക്രോണിക് ബാച്ചിലർ സിനിമയിലെ ചുണ്ടത്തെ ചെത്തിപ്പൂ എന്ന സോങ് അല്ലെങ്കിൽ അനിയത്തിപ്രാവിലെ എന്നും നിന്നെ പൂജിക്കാം എന്ന പാട്ട് വെച്ച് തരുമോ എന്നാണ് ജെസ്സി ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ജോലി തിരക്കുള്ളതിനാൽ ഒരു ഗാനം കേൾക്കണമെന്ന് തോന്നി. എൻ്റെ കൊച്ചുമോൾക്ക് വളരെ ഇഷ്ടമുള്ള ഒരു ഗാനമാണ് ഈ മഴപ്രഭാതത്തിൽ വിജയലക്ഷ്മി പാടിയ അങ്ങുവാന കോണിൽ എന്ന പാട്ട് വെച്ച് തരുമോ. കേൾക്കാൻ കാതോർക്കുന്നു, ഡെഡിക്കേഷൻ മോൾക്ക് വേണ്ടിയാണ് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. കുമാരി പടിഞ്ഞാറേ കടുങ്ങല്ലൂരിൽ നിന്നുമാണ്, ആലുവയിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ജിഷ ജോൺസൺ പറഞ്ഞിരിക്കുന്നത് നീല നീ വാനം ഫ്രം മൂവി പൂക്കിഷം അല്ലെങ്കിൽ അഴകിയ ബ്രഹ്മനിടം എന്ന സോങ് ആണ്. ദേവതയെ കണ്ടേൻ എന്ന മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. എല്ലാ ഫ്രണ്ട്സിനും ഫാമിലിക്കും വേണ്ടിയിട്ടാണ് ജിഷ ഈ ഒരു സോങ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ വലിയൊരു മെസ്സേജാണ് കേട്ടോ. എടയാർ ബോഡി ഗിയറിൽ വർക്ക് ചെയ്യുന്ന ഞങ്ങളുടെ കട്ടിംഗ് സൂപ്പർവൈസർ ജയലക്ഷ്മി ചേച്ചിയുടെയും പ്രവീൺ കുമാർ ചേട്ടൻ്റെയും 34-ാമത്തെ വെഡിങ് ആനിവേഴ്സറിയാണ്. ഇവർക്ക് വേണ്ടി അശ്വാരുടൻ ഫിലിമിലെ ആഴകാലിലെ മഞ്ഞച്ചരടി പൂത്താലി എന്ന സോങ്, ജിൻസി ജ്യോതി അനു ഷിജി ഷൈമോൾ ഷിനോയ് എന്നിവർ ചേർന്നിട്ടാണ് ഈ ഒരു പാട്ട് ആവശ്യപ്പെട്ടിരിക്കുന്നത്. അപ്പോൾ ഇന്ന് 34-ാമത്തെ വെഡിങ് ആനിവേഴ്സറി ആഘോഷിക്കുന്ന പ്രവീൺ കുമാറിനും ജയലക്ഷ്മിക്കും വേണ്ടിയിട്ട് എല്ലാവിധ ആശംസകളും നേരെയാണ്. വളരെ ഹാപ്പി ആയിട്ട് മുന്നോട്ട് പോവുക. അടുത്തൊരു മെസ്സേജിലേക്ക് പോവാം. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗുഡ് മോർണിംഗ് റെയിൻബോ, മകൻ സാൽവിയോ ജെസ്ലിൻ്റെ 15-ാമത്തെ ജന്മദിനമാണ് ഇന്ന്. അവന് വേണ്ടി വിശ്വാസം മൂവിയിലെ കണ്ണാന കണ്ണി എന്ന പാട്ട് വെച്ച് തരാമോ എന്നാണ് ആൻസി ചോദിച്ചിരിക്കുന്നത്. അപ്പോൾ സാൽവിയോന് ജന്മദിന ആശംസകൾ നേരുന്നു. ഈ ഒരു ദിവസം വളരെ അടിച്ചു പൊളിക്കാട്ടോ. ഇനി അടുത്ത മെസ്സേജിലേക്ക് പോകുമ്പോൾ അടുത്ത മെസ്സേജ് അയച്ചിരിക്കുന്നത് പെരുമ്പാവൂർ കീഴലത്ത് നിന്ന് സിന്ധുവാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇന്ന് മകളുടെ 1-ാം വിവാഹ വാർഷികമാണ്. മകൾ സ്വാതിക്കും മോളുടെ ഹസ്ബൻഡ് നീരജിനുമായി നല്ലൊരു മഴപ്പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. ഈ സോങ് എൻ്റെ മക്കൾ രണ്ടുപേർക്കുമായി ഡെഡിക്കേറ്റ് ചെയ്യുന്നു. ഇന്നലെ ഒരു മഴപ്പാട്ട് ആവശ്യപ്പെട്ട് മെസ്സേജ് അയച്ചിരുന്നു, വായിച്ചില്ല. ഇന്ന് മെസ്സേജ് വായിക്കണേ, മക്കൾക്കായി ഒരു പാട്ടും തരണേ എന്നാണ് പ്രതീക്ഷയോടെ കാതോർത്ത് കാത്തിരിക്കുന്നു എന്നൊക്കെയാണ് സിന്ധു പറഞ്ഞിരിക്കുന്നത്. എന്താണെങ്കിലും നമുക്ക് അടുത്തൊരു പാട്ടിലേക്ക് പോകാം. വെങ്കലം മൂവിയിലെ ബിജു നാരായണൻ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടിലേക്കാണ് അടുത്തായി പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സാപ്പ്.

സമയം 10 മണി കഴിഞ്ഞ് 47 മിനിറ്റും 47 സെക്കൻഡും ആകുമ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 പാട്സ്. യെസ്, അങ്ങനെ ഇതാ വാട്സപ്പിൽ ഇനിയും മെസ്സേജുകൾ വന്നിരിക്കുന്നു. മെസ്സേജിലേക്ക് പോവാം. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് അബ്ദുൽ കരീമാണ്.

ബാംഗ്ലൂരിൽ നിന്നുമാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. കുറച്ചായി മെസ്സേജ് അയക്കാൻ കഴിയാറില്ല, എല്ലാവർക്കും സുഖമാണ് എന്ന് കരുതുന്നു എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇവിടെ എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു, അവിടെയും സുഖമാണെന്ന് കരുതുകയാണ്. എല്ലാ ദിവസവും മുടങ്ങാതെ എല്ലാ പരിപാടിയും കേൾക്കുന്ന ആളാണ്, നിങ്ങളോടൊപ്പമാണ് എൻ്റെ ഓരോ ദിവസവും. എനിക്കിന്ന് മൗനം സ്വരമായി എന്ന പാട്ട് വെച്ച് തരണം, ഒരു അപേക്ഷയാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട്. എന്താണെങ്കിലും അബ്ദുൽ കരീം കൊടുങ്ങല്ലൂരിൽ നിന്നുമാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. മൗനം സ്വരമായി എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. ആയുഷ്കാലം മൂവിയിലെ സോങ് ആണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് സുരേഷ് ഉദയം പേരൂരിൽ നിന്നാണ്. എനിക്കൊരു പഴയ പാട്ട് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. നഗക്ഷതങ്ങൾ മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുമ്പോൾ മെസ്സേജ് അയച്ചിരിക്കുന്നത് മാമ്പ്രയിൽ നിന്ന് സിന്ധു നാരായണൻ കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. പാട്ടൊന്നും ചോദിച്ചില്ല. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഗമനം സിനിമയിലെ ഒന്നുരിയാടാൻ കൊതിയായി എന്ന ഗാനം റെയിൻബോ കൂട്ടുകാർക്കും മറ്റെല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ട് ചോദിച്ചിരിക്കുന്നത് സക്കീനയാണ്. മേഴത്തൂർ മാവിൻ ചുവടിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഫൗസിയ മൻസൂർ കടുങ്ങല്ലൂരിൽ നിന്നുമാണ്. കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്നാണ് പറഞ്ഞിരിക്കുന്നത്. സോണിക മോഹൻ മെസ്സേജ് അയച്ചിരിക്കുന്നു. സോണിക പറവിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ബേബി ഡോൾ മൂവിയിലെ രാഗിണി അല്ലെങ്കിൽ രാഗിണി MMS ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. അത് ഈ ഒരു സോങ് ഇപ്പോൾ ട്രെൻഡിങ് ആണ്, അതുകൊണ്ട് ഈ ഒരു പാട്ട് പ്ലേ ചെയ്യാമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു മെസ്സേജ് വന്നിരിക്കുന്നത് സരിതയാണ് മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഏലൂരിൽ നിന്നാണ് ഈ ഒരു മെസ്സേജ് അയക്കുന്നത്. എനിക്കൊരു പാട്ട് വെച്ച് തരുമോ, മഴയെ തൂമഴയെ എന്ന പാട്ടാണ് ചോദിച്ചിരിക്കുന്നത്. അടുത്തൊരു പാട്ടിലേക്ക് പോയാലോ? ആയുഷ്കാലം മൂവിയിലെ സോങ് ആണ് അടുത്തതായി വരുന്നത്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 ൽ വാട്സ്ആപ്പ്.

മൗനം സ്വരമാ എൻ പൊൻവീണയിൽ സ്വപ്നം മലരാ ഈ കൈക്കൊമ്പിളിൽ

0: സമയം 10 മണി കഴിഞ്ഞ് 59 മിനിറ്റ് ആയിരിക്കാണ്. പക്ഷേ ഇനിയും ഒരുപാട് മെസ്സേജുകൾ നമുക്ക് വായിക്കാനുണ്ട്. അപ്പം എന്തായാലും മെസ്സേജിലേക്ക് പോവാം. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിൽഫയാണ്, മെസ്സേജ് അയച്ചിരിക്കുന്നത് പിഴലയിൽ നിന്നുമാണ്. പപ്പ ഹെൻറിയുടെയും അമ്മ രേഖയുടെയും വിവാഹ വാർഷികമാണ്. ഇന്ന് അവർക്ക് വേണ്ടി പ്രണയവർണ്ണങ്ങളിലെ സോങ് ആയിരുന്നു ചോദിച്ചിരുന്നത്, പക്ഷേ പാട്ട് പ്ലേ ചെയ്യാനുള്ള സമയമില്ല. എന്താണെങ്കിലും അമ്മ രേഖയ്ക്കും അച്ഛൻ ഹെൻറിക്കും വിവാഹ വാർഷിക ആശംസകൾ നേരെയാണ് റെയിൻബോ. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് PV മുഹമ്മദ് ാണ്. വലിയൊരു മെസ്സേജാണ് കേട്ടോ അയച്ചിരിക്കുന്നത്. നമ്മൾ സിനിമ പ്രണയക്കേസിന് മാപ്പ് പറഞ്ഞില്ലേ എന്ന ഗാനം ഇന്നലെ വാട്സപ്പിലെ മെസ്സേജ് കണ്ടിട്ടും വായിക്കാതെ പോയവർക്ക് വേണ്ടിയിട്ട് സമർപ്പിച്ചുകൊണ്ടൊക്കെയാണ് ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. പക്ഷേ എന്താണെങ്കിലും ഇന്ന് പാട്ട് പ്ലേ ചെയ്യാനുള്ള സമയമില്ല. എന്താണെങ്കിലും ഇന്ന് പ്ലേ ചെയ്ത എല്ലാ പാട്ടും ഞാൻ മുഹമ്മദിന് കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. മെസ്സേജ് അയച്ചിരിക്കുന്നത് സിന്ധു ആണ്. സിന്ധു പറഞ്ഞിരിക്കുന്നത് മോളുടെ കുട്ടിയുടെ പിറന്നാളാണ്, നാളെയാണ്. കുട്ടിയുടെ പേര് ആദിയ, പാറു എന്നാണ് വിളിക്കുന്നത്. 4 വയസ്സായ ആ മോൾക്ക് വേണ്ടി ഒരു പിറന്നാൾ പാട്ട് വെച്ച് തരുമോ എന്നാണ് ചോദിച്ചിരിക്കുന്നത്. എന്താണെങ്കിൽ നമ്മൾ കുട്ടിക്ക് വേണ്ടിയിട്ട് നേരത്തെ ഒരു ജന്മദിന ആശംസകൾ വന്നിട്ടുണ്ടായിരുന്നു. അതിലൊരു കണ്ണാന കണ്ണി എന്നുള്ളൊരു പാട്ട് ചോദിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പാട്ട് ഞാൻ ഈ മോൾക്കൂടി വേണ്ടിയിട്ട് ഡെഡിക്കേറ്റ് ചെയ്യുകയാണ്. അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് പാണ്ടിപ്പട മൂവിയിലെ സോങ് ചോദിച്ചുകൊണ്ടാണ്. ശ്രീമതിയാണ് ഈ ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത്. ഇനി അടുത്തൊരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ബിന്ദു ദിലീപ് കൊടകരയിൽ നിന്നാണ്. പാട്ട് കേട്ടുകൊണ്ട് കൂടെയുണ്ട് എന്ന് പറഞ്ഞിട്ടാണ്. ലാസ്റ്റ് സോങ് എല്ലാ കൂട്ടുകാർക്കും വേണ്ടിയിട്ടാണ് എന്നും പറഞ്ഞിട്ടുണ്ട്. അടുത്തൊരു മെസ്സേജിലേക്ക് പോകുന്നു. ഒരു മെസ്സേജ് അയച്ചിരിക്കുന്നത് ഇന്ദിരാ ശശികുമാറാണ്, മാഞ്ഞാലിയിൽ നിന്നുമാണ്. മഴ പെയ്തു മാനം തെളിഞ്ഞ നേരം എന്ന പാട്ടായിരുന്നു ചോദിച്ചിരുന്നത്. ഇത് കേട്ടുകൊണ്ടിരിക്കുന്ന എല്ലാവർക്കും വേണ്ടി ഡെഡിക്കേറ്റ് ചെയ്തുകൊണ്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരുന്നത്. പക്ഷേ നമുക്ക് പാട്ട് പ്ലേ ചെയ്യാനുള്ള സമയമില്ല. എന്താണെങ്കിലും എല്ലാവർക്കും വേണ്ടിയിട്ട് ഇന്ന് പാട്ട് ചോദിച്ചിട്ട് കിട്ടിയവർക്കും കിട്ടാത്തവർക്കും എല്ലാവർക്കും വേണ്ടിയിട്ടാണ് ഇന്നത്തെ പാട്ടുകളെല്ലാം തന്നെ ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിട്ടുള്ളത്. യെസ്, അപ്പോൾ ഇത്രയും നേരം വാട്സപ്പുമായി കൂടി ഉണ്ടായിരുന്നത് ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.
1: ആകാശവാണി എഫ് എം റെയിൻബോ 107.5. മ്യൂസിക്കലി യോഴ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ 107.5 മെഗാഹെർട്സ് മ്യൂസിക്കലി യുവേഴ്സ്. ന്യൂസ് റെയിൻബോ.
1: നമസ്കാരം, റെയിൻബോ വാർത്തകൾ. വീക്ഷിത് ഗ്രാമം വീക്ഷിത് ഭാരത് പദ്ധതിക്ക് രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം 2026 രൂപരേഖ തയ്യാറാക്കി. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാന്റെ അധ്യക്ഷതയിൽ ന്യൂഡൽഹിയിലെ പുസയിൽ രണ്ട് ദിവസമായി തുടരുന്ന സമ്മേളനം ഇന്ന് സമാപിക്കും. അയോധ്യയിലെ ശ്രീരാമ ജന്മഭൂമി തീർത്ഥ ക്ഷേത്ര ട്രസ്റ്റിന് ലഭിച്ച സംഭാവനകളുടെ വകമാറ്റം സംബന്ധിച്ച പൊതുതാൽപര്യ ഹർജി ഇന്ന് സുപ്രീംകോടതി പരിഗണിക്കും.

0: പരിഗണിക്കും. കേസിൽ സമഗ്രവും സമയബന്ധിതവുമായ അന്വേഷണം ആവശ്യപ്പെട്ടാണ് ഹർജി. ഇന്ത്യൻ വ്യോമസേനയുടെ 5-ാമത് വാർഫെയർ ആൻഡ് എയ്റോസ്പേസ് സ്ട്രാറ്റജി പ്രോഗ്രാമിന്റെ ക്യാപ്സ്റ്റോൺ സെമിനാർ ഇന്ന് ന്യൂഡൽഹിയിൽ. എയർ ചീഫ് മാർഷൽ എ പി സിംഗും വ്യോമസേനാ മേധാവിയും മുഖ്യാതിഥികളാകും. പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, കാസർഗോഡ് ജില്ലകളിലെ പ്ലസ് വൺ സീറ്റുകളുടെ അപര്യാപ്തത പരിഹരിക്കാൻ ഈ അധ്യയന വർഷം തന്നെ അധിക ബാച്ചുകൾ അനുവദിക്കുന്നത് ഗവൺമെന്റിന്റെ പരിഗണനയിലുണ്ടെന്ന് മന്ത്രി എൻ ഷംസുദ്ദീൻ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഊരാളുങ്കൽ കോൺട്രാക്ടിംഗ് സൊസൈറ്റി നടത്തിയ പ്രവർത്തനങ്ങളുടെ ഗുണനിലവാരത്തെക്കുറിച്ച് പരാതികൾ ലഭിച്ചാൽ പരിശോധിക്കുമെന്ന് മന്ത്രി പി കെ ബഷീർ നിയമസഭയിലെ ചോദ്യോത്തരവേളയിൽ മറുപടി നൽകുകയായിരുന്നു മന്ത്രി. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായ മയക്കുമരുന്ന് കേസുകളിലെ തുടരന്വേഷണം ശക്തമാക്കുമെന്ന് സംസ്ഥാന പോലീസ് മേധാവി രവദ ചന്ദ്രശേഖർ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങളിലും യുവാക്കൾക്കിടയിലും ലഹരിക്കെതിരെ പോലീസിന്റെ നേതൃത്വത്തിൽ പ്രചാരണം ശക്തമാക്കുമെന്നും അദ്ദേഹം തിരുവനന്തപുരത്ത് അറിയിച്ചു. കൊല്ലം ചവറയിൽ കായലിൽ കുളിക്കാനിറങ്ങിയ 4 വിദ്യാർത്ഥികളിൽ ഒരാൾ മുങ്ങിമരിച്ചു. 7-ാം ക്ലാസ് വിദ്യാർത്ഥി നീണ്ടകര മാമൻതുരുത്ത് വടക്കേക്കുന്നിൽ മിലനാണ് മരിച്ചത്. ഫിഫ ലോകകപ്പ് ഫുട്ബോളിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനുമായി ഏറ്റുമുട്ടും. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയെ നേരിടും.
1: ന്യൂസ് റെയിൻബോ.

ഇന്നത്തെ ഈ ഒരു ഡിജിറ്റൽ കാലത്ത് സാങ്കേതിക വിദ്യ ജീവിതത്തിന്റെ എല്ലാ മേഖലകളെയും കൂടുതലായിട്ട് എളുപ്പമാക്കിക്കൊണ്ടിരിക്കുകയാണ്. ആരോഗ്യരംഗവും അതിൽപ്പെടുന്നു. അത്തരത്തിൽ ഇന്ത്യ സർക്കാരിന്റെ ആരോഗ്യ കുടുംബക്ഷേമ മന്ത്രാലയം നടപ്പിലാക്കുന്ന ശ്രദ്ധേയമായ ഒരു പദ്ധതിയെക്കുറിച്ചാണ് നമ്മൾ ജൂയിനോയിലൂടെ പങ്കുവയ്ക്കുന്നത്. ഇ സഞ്ജീവിനിയെക്കുറിച്ചും അതുപോലെ മറ്റു ചില പദ്ധതികളെക്കുറിച്ചും കേൾക്കാം ജൂയിനോ എന്ന ഈ പ്രോഗ്രാമിലൂടെ. കൂടെയുണ്ട് RJ അയന വേണുഗോപാൽ.

ഗ്രാമപ്രദേശങ്ങളിലൊക്കെ താമസിക്കുന്നവർക്ക് ഒരു ചെറിയ ആരോഗ്യ പ്രശ്നം സംഭവിച്ചാൽ ആശുപത്രിയിലെത്താൻ തന്നെ മണിക്കൂറുകളോളം യാത്ര ചെയ്യേണ്ടി വരുന്ന സാഹചര്യം ഉണ്ടാകാറുണ്ട്. ഇത്തരത്തിൽ ഗ്രാമപ്രദേശങ്ങളിലും വിദൂര മേഖലകളിലൊക്കെ താമസിക്കുന്നവർക്ക് വിദഗ്ധ ഡോക്ടർമാരുടെ സേവനം ലഭിക്കുന്നതും പലപ്പോഴും പ്രയാസകരമായ കാര്യമാണ്. അപ്പൊ ഈ വെല്ലുവിളിക്ക് ഫലപ്രദമായ ഒരു പരിഹാരമാണ് ഇ സഞ്ജീവിനി. വീട്ടിലിരുന്നു കൊണ്ട് തന്നെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് സർക്കാർ ഡോക്ടർമാരുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കാനും ആവശ്യമായ ചികിത്സാ നിർദ്ദേശങ്ങളും ഈ പ്രിസ്ക്രിപ്ഷനും നേടാനും ഈ ഒരു സേവനം സഹായിക്കുന്നുണ്ട്. അറിയാം ഈ സഞ്ജീവിനിയെക്കുറിച്ച് കൂടുതലായിട്ട് പാട്ടിന് ശേഷം.

ആരോഗ്യ സേവനങ്ങൾ വിരൽത്തുമ്പിലെത്തിക്കുന്ന കേന്ദ്ര സർക്കാരിന്റെ ഒരു പ്രധാനപ്പെട്ട ഡിജിറ്റൽ ആരോഗ്യ സംരംഭത്തെക്കുറിച്ചാണ് നമ്മൾ ജൂയിനോയിലൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുന്നത്. ഇ സഞ്ജീവിനി, ദൂരയിടങ്ങളിൽ താമസിക്കുന്നവർക്ക്, പ്രത്യേകിച്ചും ആശുപത്രി അടുത്തില്ലാത്തവർക്കൊക്കെ വളരെയധികം സഹായകരമാകുന്ന ഒരു പദ്ധതിയാണ് ഇ സഞ്ജീവിനി. വീട്ടിലിരുന്ന് തന്നെ മൊബൈൽ ഫോണോ കമ്പ്യൂട്ടറോ ഉപയോഗിച്ച് സർക്കാർ ഡോക്ടർമാരുമായി വീഡിയോ കോളിലൂടെ സംസാരിക്കാനും ആരോഗ്യ പ്രശ്നങ്ങൾ വിശദീകരിക്കാനും സാധിക്കുകയാണ് ഈ ഒരു സംരംഭത്തിലൂടെ. ഈ സഞ്ജീവനിയിലൂടെ സാധാരണ രോഗങ്ങൾ, പ്രമേഹം, രക്തസമ്മർദ്ദം തുടങ്ങിയ ജീവിതശൈലി രോഗങ്ങളുടെ തുടർ പരിശോധന, ഇവയെല്ലാം വിദഗ്ധ ഡോക്ടർമാരുടെ നിർദ്ദേശത്തിലൂടെ എളുപ്പത്തിൽ ലഭ്യമാക്കാനാകും. ആശുപത്രികളിൽ നമുക്കറിയാം വളരെയധികം തിരക്കും സമയനഷ്ടമൊക്കെ നമ്മളെ ഒരുപാട് ബാധിക്കുന്ന ഒരു കാര്യമാണ്. അപ്പം അതെല്ലാം ഒഴിവാക്കാനും യാത്രാ ചെലവും ഒഴിവാക്കാനും ഒക്കെ ഒരു സംവിധാനം സഹായിക്കുന്നുണ്ട്. ഡിജിറ്റൽ ഇന്ത്യയുടെ കാഴ്ചപ്പാടിനൊപ്പം എല്ലാവർക്കും തുല്യമായ ആരോഗ്യ സേവനം ഉറപ്പാക്കുക എന്ന ലക്ഷ്യത്തോടെയാണ് ഈ ഒരു പദ്ധതി മുന്നോട്ട് പോകുന്നത്. സാങ്കേതിക വിദ്യയുടെയും ആരോഗ്യ സേവനത്തിന്റെയും മനോഹരമായ ഒരു സംഗമം കൂടിയാണ് ഇ സഞ്ജീവിനി. ആരോഗ്യം എന്നത് വളരെ

പ്രധാനപ്പെട്ട ഒരു കാര്യമായിരിക്കുന്ന കാലത്തിലൂടെയാണ് നമ്മൾ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അപ്പോൾ ആരോഗ്യം സംരക്ഷിക്കുക എന്നത് ചികിത്സ തേടുന്നത് മാത്രമല്ല, സമയബന്ധിതമായിട്ട് ശരിയായ ചികിത്സ ലഭ്യമാക്കുക എന്നതുകൂടിയാണ്. പതലൊരു നമുക്ക് വിശ്വസനീയമായൊരു കൂട്ടാളി കൂടിയാണ് ഇ സഞ്ജീവിനി. ഈ ഒരു സാങ്കേതിക വിദ്യ അറിയാം, കൂടുതലായിട്ട് പ്രയോജനപ്പെടുത്തുക.

നമുക്കറിയാം, നമ്മുടെ രാജ്യം പരോക്ഷമായ കാലാവസ്ഥാ വ്യതിയാനം നേരിട്ടുകൊണ്ടിരിക്കുന്ന സമയമാണ്. ഇപ്പൊ പ്രകൃതി വിഭവങ്ങളെ, മനം, ജലം, ഇതിനെയെല്ലാം ഈ ഒരു പ്രശ്നം രൂക്ഷമായി ബാധിച്ചിരിക്കുകയാണ്. രാജ്യത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക എന്ന ഒരു ലക്ഷ്യം വെച്ചുകൊണ്ട് കാലാവസ്ഥാ വ്യതിയാനത്തെ കുറിച്ചുള്ള ഇന്ത്യയുടെ ദേശീയ കർമ്മ പദ്ധതിയുടെ കീഴിൽ 2008 ഇന്ത്യ ഗവൺമെന്റ് ആരംഭിച്ച 8 പ്രധാന ദൗത്യങ്ങളിൽ ഒന്നാണ് നാഷണൽ വാട്ടർ മിഷൻ. രാജ്യത്തെ ജലസ്രോതസ്സുകൾ സംരക്ഷിക്കുക, ജലപാഴാക്കൽ തടയുക, സംസ്ഥാനങ്ങൾക്കിടയിലും സംസ്ഥാനത്തിനകത്തും തുല്യമായ ജലവിതരണം ഉറപ്പാക്കുക എന്നൊക്കെയാണ് ഇതിന്റെ പ്രധാനപ്പെട്ട ലക്ഷ്യങ്ങൾ. ജലമെന്ന് പറയുന്നത് ഒരു വിഭവം മാത്രമല്ലല്ലോ, ജീവന്റെ അടിസ്ഥാനം കൂടിയാണ്. അപ്പം അതുകൊണ്ട് തന്നെ ഓരോ തുള്ളിയും വിലപ്പെട്ടത് തന്നെയാണ്. ഓരോ ദിവസവും നാം ഉപയോഗിക്കുന്ന വെള്ളം നാളെയുടെ തലമുറയ്ക്കും ലഭിക്കണമെങ്കിൽ ഇന്ന് തന്നെ അതിനെ സംരക്ഷിക്കേണ്ട കടമയും നമുക്കുണ്ട്. വെള്ളമില്ലാതെ ജീവിതമില്ല എന്നത് നമ്മളെല്ലാം അറിയുന്നൊരു സത്യവും കൂടിയാണ്. ഈ ഒരു തിരിച്ചറിവോടുകൂടിയാണ് ഈ ഒരു മിഷൻ ആരംഭിച്ചിരിക്കുന്നത്. ജലസംരക്ഷണം എന്ന് പറയുന്നത് സർക്കാരിന്റെ മാത്രം ഉത്തരവാദിത്തം കൂടിയല്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം കേട്ടോ. ഓരോ പൗരന്റെയും പങ്കാളിത്തം അതിന് അത്യാവശ്യമാണ്. വീട്ടിൽ ചോർന്നു വിളിക്കുന്ന ടാപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അത് ഉടൻ നന്നാക്കാം. പാത്രങ്ങൾ കഴുകുമ്പോഴും മറ്റു കാര്യങ്ങൾക്കൊക്കെ അനാവശ്യമായി ടാപ്പ് തുറന്നിടാതിരിക്കുക, മഴവെള്ള സംഭരണ സംവിധാനം ഒരുക്കുക, കുളങ്ങളും തോടുകളും നദികളും മലിനമാക്കാതിരിക്കുക, ഇതെല്ലാം ജലസംരക്ഷണത്തിലേക്കുള്ള ലളിതവും ഫലപ്രദവുമായ മാർഗങ്ങൾ തന്നെയാണ്. അതുപോലെ കൃഷിയിൽ ഡ്രിപ്പ് ഇറിഗേഷൻ, സ്പ്രിംഗ്ലർ ഇറിഗേഷൻ പോലുള്ള സംരക്ഷണ സാങ്കേതിക വിദ്യകൾ പ്രോത്സാഹിപ്പിക്കുന്നതും ഈ ഒരു ദൗത്യത്തിന്റെ പ്രധാന ഭാഗം തന്നെയാണ്. അതേപോലെ വ്യവസായ മേഖലകളിലും ജലത്തിന്റെ പുനരുപയോഗത്തിനും കാര്യക്ഷമമായ ഉപയോഗത്തിനും പ്രാധാന്യം നൽകുക എന്നതുകൂടി നമ്മൾ ശ്രദ്ധിക്കേണ്ടതാണ്. ഇപ്പൊ പ്രകൃതി നമുക്ക് നൽകിയ ഏറ്റവും അമൂല്യമായ സമ്മാനം എന്താണെന്ന് ചോദിച്ചാൽ അത് വെള്ളം തന്നെയാണ്. അപ്പൊ അതിനെ സംരക്ഷിക്കുക എന്നതും നമ്മുടെ കടമ തന്നെയാണ്. ജലത്തെ സ്നേഹിക്കാം, ജലത്തെ സംരക്ഷിക്കാം. കാരണം ഓരോ തുള്ളിയും ജീവന്റെ പ്രതീക്ഷയാണ്. ദേശീയ ജലദൗത്യത്തെക്കുറിച്ചാണ് നമ്മൾ ഇത്രയും നേരവും പറഞ്ഞത്. നാഷണൽ വാട്ടർ മിഷൻ.

കേന്ദ്ര സംസ്ഥാന സർക്കാരുകളുടെ പദ്ധതികളെക്കുറിച്ചുള്ള അറിവുകൾ നിങ്ങളിലേക്ക് എത്തിക്കുന്ന ഡു യു നോ എന്ന പ്രോഗ്രാമാണ് ഇത്രയും നേരം കേട്ടുകൊണ്ടിരുന്നത്. ഇ സഞ്ജീവിനി അതുപോലെ തന്നെ ദേശീയ ജല ദൗത്യത്തെക്കുറിച്ചൊക്കെ നമ്മൾ ഈ പ്രോഗ്രാമിലൂടെ കേട്ടു. അപ്പം ഇന്ന് ഈ പ്രോഗ്രാമായിട്ട് ഇത്രയും നേരം കൂടിയുണ്ടായിരുന്നത് ആർ ജെ അയന വേണുഗോപാലാണ്. ഇന്നത്തെ പ്രോഗ്രാം ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു. ഇനിയും ഇതുപോലെ തന്നെ തുടർന്നും കേൾക്കുക ആകാശവാണി റെയിൻബോ ഫ്രം കൊച്ചി 107.5 മ്യൂസിക്കലി യേഴ്സ്.

is Rainbow FM 107.5. Non-stop music, non-stop entertainment.

0: ആകാശവാണി FM റെയിൻബോ 107.5 മെഗാഹെർട്സ്, മ്യൂസിക്കലി യുവേഴ്സ്.
1: Your choice. Your one-stop destination for finest music. Music. Your choice. Your choice.

സമയം ഇതാ 12 മണി കഴിഞ്ഞ് 5:54 ആയിരിക്കാണ്. യെസ്, അങ്ങനെ നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകൾ കേൾക്കാനുള്ള സമയമാണ്, യുവർ ചോയ്സിന്റെ സമയമാണ്. അപ്പൊ നിങ്ങളുടെ ഇഷ്ട ഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാലോ? ഫോൺ എടുക്കുക, വിളിക്കുക. വിളിക്കേണ്ട നമ്പർ 04 84 24 2 8 1 0 1. 04 84 24 2 8 1 0 1. യെസ്, അപ്പോൾ ഇന്ന് യുവർ ചോയ്സുമായിട്ട് കൂടിയുള്ളത് ഞാൻ നമിതയാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, അപ്പം വിളിച്ചോളൂ. ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: എല്ലാം മറക്കുക നീ പഠിച്ചോ.
1: You are listening to Rainbow FM Kochi 107.5. Musically yours.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിലെ ഫസ്റ്റ് കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ അജയ് ഘോഷാണ്, കൈത്തമംഗലം.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: എന്റെ കമ്പനിയിലാണ് വിളിക്കുന്നത്. ഞാനിവിടെ CNG കംപ്രസർ ഓപ്പറേറ്റർ ആയിട്ട് വർക്ക് ചെയ്യുന്നു.
0: വർക്ക് ചെയ്യുന്നു അല്ലേ? അപ്പൊ ഇപ്പൊ വർക്കിംഗ് ടൈം ആണോ?
1: ആ, വർക്കിംഗ് ടൈം തന്നെയാണ്.
0: അവിടെ
1: ഞാൻ അതുകൊണ്ട് വിളിച്ചത്. അത് എന്ന് വെച്ചാല് ഇന്ന് വിളിക്കാനായിട്ട് ഒരു പ്രത്യേക കാരണമുണ്ട്.
0: എന്താണ് ആ കാരണം?
1: ഞങ്ങളെ പമ്പില് വർക്ക് ചെയ്യുന്ന ഋതുവിന്റെ ഹസ്ബൻഡിന്റെ ബർത്ത്ഡേ ആണെന്ന്.
0: ഓക്കെ, ഹസ്ബൻഡിന്റെ പേരെന്താ?
1: ഹസ്ബൻഡിന്റെ പേര്, ഹലോ,
0: ആ പറഞ്ഞോളൂ.
1: കൃഷ്ണരവി.
0: കൃഷ്ണരവി. ഓക്കെ, അപ്പൊ കൂടെ വർക്ക് ചെയ്യുന്നതാണ് ഋതു.
1: ഋതു.
0: ഓക്കെ, അപ്പൊ ഋതുവിന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ്.
1: പമ്പിലായതുകൊണ്ട് വർക്ക് ചെയ്യുന്നോണ്ട്
0: ഓക്കെ. ആ കുട്ടിയുടെ പേരിലാണ് ഹസ്ബൻഡിന് പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത് അല്ലേ? ഓക്കെ. വീട്ടിലാരൊക്കെയുണ്ട് അജയ് ഹോഷിന്റെ?
1: എന്റെ വീട്ടില് വൈഫുണ്ട്, രണ്ട് മക്കളുണ്ട്.
0: മക്കളൊക്കെ ചെറിയ കുട്ടികളാണോ?
1: വൈഫ് ഹൗസ് വൈഫ് ആണ്. മോള് ഇപ്പൊ ഡിഗ്രി കഴിഞ്ഞു, തിരുവനന്തപുരത്ത് ഒരു കോച്ചിങ് ക്ലാസ് കഴിഞ്ഞിട്ട് ഇപ്പൊ വീട്ടിലുണ്ട്.
0: വീട്ടിലുണ്ട്.
1: മോൻ 12th പഠിക്കുന്നു.
0: ഓക്കെ, പിന്നെ ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: കളിയാട്ടം സിനിമയിലത്തെ
0: വണ്ണാത്തിപ്പുഴയുടെ എന്നുള്ള സോങ് അല്ലേ യേശുദാസ് പാടിയിട്ടുള്ളത്? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ആ പാട്ട് ഋതുവിന്റെ ഹസ്ബൻഡ് കൃഷ്ണരവി. ഓക്കെ, അപ്പൊ കൃഷ്ണരവിക്ക് വേണ്ടി കേൾക്കാം. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ഓക്കെ, ബൈ. യെസ്, അപ്പൊ അജയ് ഘോഷ് ആണ് വിളിച്ചത്. അജയ് ഘോഷിന്റെ അവിടെ വർക്ക് ചെയ്യുന്ന ഋതുവിന്റെ ഹസ്ബൻഡിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്, കൃഷ്ണരവി. അപ്പൊ കൃഷ്ണരവിക്ക് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാട്ടിലേക്കാണ് അടുത്തതായിട്ട് പോകുന്നത്. കേൾക്കാം നമുക്ക് ഈ ഒരു സോങ്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി ഫ്രം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. കേട്ടുകൊണ്ടിരുന്നാൽ മാത്രം പോരാ, നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ റെയിൻബോയിലൂടെ കേൾക്കണം എന്നുണ്ടെങ്കിൽ വിളിക്കണം. വിളിക്കേണ്ട നമ്പർ 04842424281, 0484242801.

0: ആഹാ. എന്നാലും കുറച്ച് ദിവസം ഒന്ന് മഴ മാറി നിന്ന് വീണ്ടും ശക്തിയായിട്ട് തിരിച്ചെത്തിയിരിക്കുകയാണ് അല്ലേ? ഓക്കെ, അപ്പോ ഫുഡ് കഴിക്കാനുള്ള സമയമായോ?
1: ആ,
0: വീട്ടിലേക്ക് പോവോ അതോ ഷോപ്പിൽ ഇരുന്ന് തന്നെയാണോ കഴിക്കുക? ഓക്കെ. ഇന്നപ്പോ ഏത് പാട്ടാണ്, ആർക്ക് വേണ്ടിയാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്? ഓക്കെ.
1: ആ
0: ഏതാണ്? ആണോ? ആഹാ, ബെൻ ജോൺസൺ മൂവിയിലെ പാട്ടല്ലേ. ആ മോളുടെ പേരെന്താ? ആഹാ, ആദ്യക്ക് വേണ്ടിയിട്ടാണ് പാട്ട്. ആ ക്ലാസ്സിൽ പോയിരിക്കുവാണോ ഇന്ന്? ആഹാ, അപ്പൊ ആദ്യ കുട്ടിയോട് വരുമ്പോ അന്വേഷണം പറയുക. നാളെയാണോ ബർത്ത്ഡേ? ആഹാ, എങ്ങനെയാണ് എന്നിട്ട് പിറന്നാൾ ആഘോഷിക്കാനായിട്ട് പ്ലാൻ ചെയ്തിട്ടുള്ളത്? അവിടെ പോയി ഗിഫ്റ്റ് ഒക്കെ കൊടുക്കും അല്ലേ? ഓക്കെ. ആഹ്, അപ്പൊ എന്തായാലും ആദ്യ കുട്ടീനോട് റെയിൻബോയുടെ അന്വേഷണം അറിയിക്കണം. ഓക്കെ, പ്രത്യേകമായിട്ട് ഞാൻ അന്വേഷിച്ചു എന്ന് പറയണം. ഓക്കെ, അപ്പൊ ഇന്ന് നമുക്ക് സോന സോന എന്നുള്ള ആ ഒരു പാട്ട് കേൾക്കാം. ഓക്കെ, വിളിച്ചിൽ സന്തോഷം. ഓക്കെ, ബൈ. സിന്ധു രാജേഷാണ് കുറുപ്പമ്പടിയിൽ നിന്നും വിളിച്ചത്. പേരക്കുട്ടിയായിട്ടുള്ള ആദ്യയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. കേൾക്കാം നമുക്ക് ബെൻ ജോൺസൺ മൂവിയിലെ കലാഭവൻ മണി പാടിയിട്ടുള്ള ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കുക ഇത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ചോയ്സിലുള്ള പാട്ടുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. നിങ്ങളുടെ ഇഷ്ടമുള്ള ഒരു ഗാനം ഈ ഒരു സമയം റെയിൻബോയിലൂടെ കേൾക്കണമെന്ന് തോന്നുന്നുണ്ടെങ്കിൽ വേഗം തന്നെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101. 0484 2428101.

0: യെസ് യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണെന്ന് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ കൊട്ടമ്പടിയിൽ നിന്ന് സിന്ധു രാജേന്ദ്രൻ.
0: സിന്ധു രാജേന്ദ്രൻ എന്ത് ചെയ്യുന്നു?
1: ഞാന് തയ്യലാ.
0: ആ, അവിടെയാണോ ഇപ്പോ? ഓക്കെ. അപ്പൊ ഒറ്റയ്ക്കാണോ കടയിൽ, അല്ലെങ്കിൽ വേറെ സ്റ്റാഫ് ഉണ്ടോ? ഒറ്റയ്ക്കാണല്ലേ. ആ ഓക്കെ. വേറെ എന്തൊക്കെയുണ്ട് അവിടെ കുറുപ്പമ്പടിയിലെ വിശേഷങ്ങൾ?
1: നല്ല മഴ.
0: റേഡിയോ റേഡിയോ വെച്ചിട്ടുണ്ടോ ഇപ്പൊ അവിടെ? ഓക്കെ. ആ റേഡിയോയുടെ സൗണ്ട് ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ. അപ്പൊ അവിടെ എന്തൊക്കെയാണ് കുറുപ്പമ്പടിയിലെ വിശേഷങ്ങൾ? മഴയൊക്കെ ഉണ്ടോ? എല്ലായിടത്തും നല്ല മഴയാണല്ലേ.

0: യെസ് യു എച്ച് ഓയിസിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. അതാരാണെന്ന് നോക്കാം. ഹലോ.
1: ഹലോ, നമസ്കാരം മാഡം.
0: നമസ്കാരം, ഇതാരാണ്?
1: ഇത് കണ്ണൂർ ജില്ലയിൽ നിന്നും ആനന്ദൻ തിലാനൂരിൽ എന്ന് പറഞ്ഞ ഒരു ശ്രോതാവാണ്.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു ആനന്ദൻ?
1: ഞാൻ പിന്നെ ഇവിടെ ഒരു കണ്ണൂര് താവേശു എന്ന് പറഞ്ഞ സ്ഥലമുണ്ട്, അവിടെ ഒരു റെസ്റ്റോറന്റില് ജോലി ചെയ്യലാണ്.
0: ജോലി ചെയ്യാണ് അല്ലേ? ഓക്കെ, അവിടെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? കണ്ണൂര് മഴയുണ്ടോ?
1: കണ്ണൂര് കുറെ ദിവസമായിട്ട് മഴയൊന്നുമില്ല മാഡം, വെയിലല്ലായിരുന്നു. ഇന്ന് നല്ല മഴയാണ് കാലത്ത് മുതൽ.
0: അതെ, ഓക്കെ.
1: അപ്പം പിന്നെ മഴയായതുകൊണ്ട് അത്രയും നമ്മുടെ വേനൽക്കാലത്ത് ഉണ്ടായ ചക്കരിയും മാങ്ങയെല്ലാം ഇങ്ങനെ പകുതി എല്ലാ ആൾക്കാർ പറിച്ചു, ബാക്കിയെല്ലാം ഇങ്ങനെ ഇങ്ങനെ ജോലിക്ക് വരുന്ന സമയത്ത് ഇങ്ങനെ കാണാം, ഇങ്ങനെ മഴയൊക്കെ കൊണ്ടിട്ട് ആർക്കും വേണ്ടാത്ത രീതിയിൽ
0: താഴെ വീണ് ചീത്തയായി കിടക്കുന്നത് അല്ലേ?
1: അതെ അതെ അതെ.
0: ഓക്കെ, വീട്ടിൽ ആരൊക്കെയുണ്ട് ആനന്ദന്റെ?
1: ഞാനും ഭാര്യ ജസ്ന, മക്കളായ വിഷ്ണുപ്രിയ, നിവേദ, രണ്ട് പെൺകുട്ടികൾ.
0: ഓക്കെ, മക്കളൊക്കെ പഠിക്കുവാണോ?
1: ആ, മൂത്ത മകൾ ഇപ്പൊ 10-ാം ക്ലാസ് പാസ്സായി, രണ്ടാമത്തെ മകള് 8-ാം ക്ലാസ് നിന്ന് 9-ാം ക്ലാസ്സിലേക്ക് പാസ്സായി.
0: അപ്പോ ഇനി ഇപ്പൊ ജോലി സ്ഥലത്താണോ അതോ വീട്ടിലാണോ?
1: അല്ല, ഇപ്പം ജോലി സ്ഥലത്താണ് ഉള്ളത്. ഇവിടെ ലഞ്ചിനൊക്കെ ആളിങ്ങനെ വരാൻ തുടങ്ങുന്നത്.
0: ഇനിയിപ്പൊ തിരക്കുള്ള സമയമല്ലേ ഉച്ച സമയം എന്ന് പറയുമ്പോ?
1: അതെ അതെ, തിരക്കുള്ള സമയമാണ്. അപ്പൊ ഞാനിങ്ങനെ കുറെ ദിവസം ഗ്യാപ്പ് കിട്ടുമ്പോഴെല്ലാം ട്രൈ ചെയ്യുന്നു, പക്ഷെ കിട്ടുന്നില്ല.
0: അത് ഒരുപാട് പേരിങ്ങനെ നമ്മളെ വിളിച്ചുകൊണ്ടിരിക്കുന്നതുകൊണ്ടാണ് കിട്ടാതിരിക്കുന്നത് കേട്ടോ.
1: ആ, ഞാൻ അങ്ങനെയാണ് മേഡം, നല്ല കാര്യത്തിന് ഇറങ്ങി കഴിഞ്ഞാൽ അപ്പൊ അതിൽ മുട്ടി തുറക്കുന്നവരിങ്ങനെ
0: കൊള്ളാം. എന്തായാലും അപ്പൊ ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: മഞ്ഞും കോളീരും കുഞ്ഞിക്കിളിയും മന്ദാരക്കാറ്റിൽ വീരുന്നു വഴങ്ങി, ആ പാട്ട്, നമ്മുടെ കൃഷ്ണചന്ദ്രൻ പാടിയ പാട്ട്.
0: അതെ, സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് എന്ന മൂവിയിലെ അല്ലെ, കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ട്.
1: അതെ അതെ, മനോഹരമായ ഒരു പാട്ടല്ലേ മേഡം ഇത്.
0: ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: ഈ പാട്ട് നമ്മുടെ കണ്ണൂരിലുള്ളവർക്കും തിരാനൂരിലുള്ളവർക്കും എന്റെ മക്കളായ വിഷ്ണുപ്രിയക്കും നിവേദക്കും വേണ്ടി, അവർക്ക് ഇഷ്ടപ്പെട്ടൊരു പാട്ടായിരിക്കും. അവർക്കും കൂടി ഞാൻ ഈ പാട്ട്.
0: അവർക്ക് ഇഷ്ടമുള്ള പാട്ടാണോ ഇത്?
1: അവർക്ക് ഇഷ്ടപ്പെട്ട പാട്ടായിരിക്കും. ഞാൻ ഇടയ്ക്ക് അവരിങ്ങനെ യൂട്യൂബിൽ വെച്ചിട്ട് ഇങ്ങനെ കേൾക്കുന്നുണ്ട്.
0: ആണോ? ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഈ പാട്ട് കേട്ടുകൊണ്ട് ജോലിയിലേക്ക് ഇനി തിരിച്ചു പോവാം. ഓക്കെ
1: ഓക്കെ
0: ഓക്കെ, വിളിച്ചാൽ സന്തോഷം. ബൈ. യെസ്, അപ്പൊ ആനന്ദൻ ആവശ്യപ്പെട്ടിരിക്കുന്നത് സന്ധ്യക്ക് വിരിഞ്ഞ പൂവ് എന്ന മൂവിയിലെ സോങ് ആണ്. കൃഷ്ണചന്ദ്രനും എസ് ജാനകിയും ചേർന്ന പാട്ടിലേക്ക് പോകാം അടുത്തതായി യു എച്ച് ചോയ്സിലൂടെ. യെസ്, അപ്പൊ യു എച്ച് ചോയ്സിലേക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242481. 0484282801.

0: യുവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഓമനയാണ്.
0: ഓമന, ഇവിടെ നിന്നാണ് വിളിക്കുന്നത്.
1: വൈപ്പിൻ ഇളമുന്നപ്പുഴ ഞാറയ്ക്കൽ.
0: ആഹാ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ വൈപ്പിനിൽ?
1: വിശേഷം സുഖമായിട്ട് പോകുന്നു.
0: വീട്ടിലാരൊക്കെയുണ്ട്?
1: വീട്ടില് ഞാനും ഇപ്പോൾ മോളുടെ ഹസ്ബൻഡും.
0: നിങ്ങൾ രണ്ടുപേരും മാത്രമേ ഉള്ളൂ?
1: മാത്രമേ ഉള്ളൂ ഇപ്പൊ.
0: ഓക്കെ. ഉച്ചയ്ക്കുള്ള പരിപാടികളൊക്കെ കഴിഞ്ഞോ?
1: ഉച്ചയ്ക്കുള്ള പരിപാടിയൊക്കെ കഴിഞ്ഞു.
0: ഇനി റെസ്റ്റ് ചെയ്യുന്ന സമയമാണോ? തിരക്ക് പിടിക്കാനില്ല. അപ്പൊ പാട്ടൊക്കെ കേട്ട് ഇങ്ങനെ ഒറ്റയ്ക്ക് ഇങ്ങനെ മഴയൊക്കെ ആസ്വദിച്ചിരിക്കുവാണല്ലേ? മഴയത്ത് ഇങ്ങനെ നല്ല ഇഷ്ടമുള്ള പാട്ടൊക്കെ കേട്ടിരിക്കാന്ന് പറഞ്ഞാൽ വേറൊരു ഫീലാണല്ലോ. ഇന്ന് ഏത് പാട്ടാ കേൾക്കണ്ടേ?
1: അഭിമാനം സിനിമയിലെ പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമന എന്നുള്ള പാട്ടുണ്ടല്ലോ.
0: ആ പാട്ടിൽ ഓമന ഉള്ളത് കൊണ്ടാണോ ആ പാട്ടിനോട്?

0: ഇഷ്ടം?
1: പേര് ഇഷ്ടമാണെങ്കിലും അത് അങ്ങനെ ഒരു
0: ആ
1: ഫാക്ടറൊന്നും
0: പാട്ടിനോട്
1: അതിന്റെ
0: ഇഷ്ടമാണ്.
1: അത്ര ഇഷ്ടം. പാട്ടിനോട് ഇഷ്ടമാണ്, ആ പേരിനോട് ഒരു കാര്യമില്ല, കാരണം പേര് അവൊന്നും ഇല്ലാതിരിക്കാൻ നല്ലത്. അങ്ങനെ
0: എല്ലാ പേരുകളും രസകരമാണല്ലോ.
1: അതെ
0: ഇതൊരു
1: അതെ
0: ഓമനത്തുള്ള പേരല്ലേ? ഓമന.
1: അതെ അതെ ഓമനത്തുള്ള പേരാണ്.
0: ഓക്കെ. അപ്പോ
1: നിന്റെ പേര് പറയൂ, പേരെന്താ പറയൂ?
0: എന്റെ പേര് നമിത.
1: നമിത.
0: അപ്പോ ഈ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
1: പാട്ടിന്റെ മോൾക്ക് വേണ്ടി ചെയ്തോളൂ.
0: ആ മോൾ എവിടെയാണ് അപ്പൊ താമസിക്കുന്നത്?
1: ദുബായ്.
0: ആ ദുബായിൽ വർക്ക് ചെയ്യുവാണോ?
1: വർക്ക് ചെയ്യും.
0: അപ്പൊ വരാറുണ്ടോ മോള്?
1: ഈ കഴിഞ്ഞ 13 വന്നിട്ട് പോയുള്ളൂ.
0: ആ വന്നിട്ട് പോയുള്ളൂ. അപ്പൊ മോള് വരുമ്പോ സ്പെഷ്യൽ ആയിട്ട് എന്താണ് ഡിഷാണ് ഉണ്ടാക്കി കൊടുക്കാറുള്ളത്?
1: സ്പെഷ്യൽ ഡിഷ് ഒക്കെ നോണാണ് ഇവിടെ വരുമ്പോൾ വേണ്ടത്. അവിടെ വെച്ചൊന്നും അങ്ങനെ കഴിക്കില്ല. അത് നോൺ എന്ന് പറഞ്ഞാൽ നമ്മുടെ ചെറിയ ചെറിയ മീനൊക്കെ ഇല്ലേ, ചെറുത്. വലിയ വലിയ മീനൊന്നും ഇഷ്ടമല്ല,
0: ചെറിയ ചെറിയ മീനുകൾ. അതും അമ്മയുടെ കൈ കൊണ്ട് ഉണ്ടാക്കി കഴിക്കാന്ന് പറയുന്നത് വേറൊരു ഫീലാണല്ലോ.
1: ഞാൻ കൊടുക്കണം എന്ന് പറഞ്ഞ ഭയങ്കര ഇതാ. അതിനായിട്ട് അന്ന് വന്നാ ഇങ്ങനെ തുടങ്ങും ഓരോ മെനു, രാവിലത്തെ രാത്രിയിലത്തെ ഒക്കെ പറയും. അങ്ങനെയൊക്കെ ഇതായിട്ട് ആഗ്രഹത്തിനൊക്കെ വെച്ച് കൊടുത്തു തവണ.
0: അത് മക്കൾക്ക് അത് വല്ലാത്തൊരു ഫീലാണ്, അമ്മമാരുടെ കൈകൊണ്ട് അങ്ങനെ ഉണ്ടാക്കി കഴിക്കാന്ന് പറയുന്നതും. അതുപോലെ നമ്മുടെ അമ്മമാരോടാണല്ലോ വളരെ സ്വാതന്ത്ര്യത്തോടു കൂടി നമുക്ക് എന്തും പറയാനും ഓർഡർ ചെയ്യാനും ആയിട്ടൊക്കെ പറ്റുള്ളൂ.
1: പിന്നില്ലേ, കാരണം എനിക്ക് ടെൻഷനാ, കാരണം അത് കഴിച്ചാലേ എനിക്ക് സമാധാനമുള്ളൂ. അതും പറഞ്ഞിട്ട് അവളപ്പുറത്തെ തറവാട്ടിൽ അങ്ങനെ തന്നെ പോകുമ്പോ അവിടുന്ന് ഇനി കഴിക്കുവോ, ഇത് വേണ്ടെന്ന് പറയുവോ എന്നൊക്കെ എനിക്ക്. പക്ഷെ ഞാൻ അവിടുന്ന് കഴിച്ചാലും എന്നെ പിണക്കാതിരിക്കാൻ അമ്മയും അമ്മയും ഞാൻ കഴിച്ചോളാം എന്ന് പറഞ്ഞാ കഴിക്കും,
0: വന്ന് കഴിക്കും അല്ലേ.
1: എല്ലാം ഇഷ്ടമായിട്ട് തന്നെ കൊടുക്കും, ഭയങ്കര ഇഷ്ടം. നമ്മള് കൂടെ ഇരുന്ന് കഴിക്കണത് ഭയങ്കര ഇഷ്ടമായിരുന്നു.
0: ഒന്നാമത് ദൂരമുള്ളത്, ദൂരെ സ്ഥലത്തായതുകൊണ്ട് തന്നെ വന്നു കഴിഞ്ഞാൽ ഒരു കുറച്ച് ദിവസം എന്ന് പറയുന്നത് ഭയങ്കര സ്വർഗം കിട്ടിയ ഒരു ഫീൽ ആയിരിക്കും.
1: 7 days ആണ്, 10 days ആയി കൂടുതൽ നിക്കാറേ. എപ്പോ 6 months ആയിട്ട് പോയിട്ട് അങ്ങനെ 6 months 6 months കൊണ്ട് വരും. അപ്പൊ കഴിഞ്ഞ മാസം വരാൻ പറ്റിയില്ല, അതുകൊണ്ടാണ് ഇപ്പൊ പെട്ടെന്ന് ഒന്ന് ഒരാഴ്ചക്കുള്ളിൽ പോയത്.
0: ഇവളുടെ
1: ഹസ്ബൻഡാണ് ഇവിടെ ഉള്ളത്, ജോലി നിർത്തി പോകുന്നത് അവിടുന്ന്.
0: മോളുടെ പേരെന്താണ്?
1: മോളുടെ പേര് സ്മിത.
0: സ്മിത. അപ്പൊ സ്മിതയോട് വിളിക്കുമ്പോ അന്വേഷണം അറിയിക്കുക. ഓക്കെ,
1: തീർച്ചയായിട്ടും പറയാലോ.
0: ഓക്കെ, അപ്പൊ എന്തായാലും ഈ പാട്ട് നമുക്ക് കേൾക്കാം. ഓക്കെ, അപ്പൊ കേട്ടോണ്ടിരുന്നോളൂ കേട്ടോ. ഓക്കെ, ബൈ. മകൾ സ്മിതയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ ഒരു പാട്ട് ചോദിച്ചിരിക്കുന്നത്. സന്ധ്യക്ക് വിരിഞ്ഞ സന്ധ്യക്ക് വിരിഞ്ഞ പൂവല്ല, അഭിമാനം മൂവിയിലെ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. കെ ജെ യേശുദാസ് പാടിയിട്ടുള്ള പൊട്ടിക്കരഞ്ഞുകൊണ്ട് ഓമിനി എന്നുള്ള ഒരു സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. യെസ്, അപ്പോൾ ഈ ഒരു പാട്ടിലേക്ക് പോകാം അടുത്തതായി. യെസ്, ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 04 8424 2 4 1 0 1.

0: ഇനി കേൾക്കാം മലയാളം വാർത്തകൾ തിരുവനന്തപുരം റിലേ. ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് നവനീത. പ്രധാന വാർത്തകൾ. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി പ്രധാനമന്ത്രി കൂടിക്കാഴ്ച നടത്തി. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായ പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ വിശദമായി. രാഷ്ട്രപതി ദ്രൌപദി മുർമു ധീരതാ പുരസ്കാരങ്ങൾ ഇന്ന് സമ്മാനിക്കും. രാഷ്ട്രപതി ഭവനിൽ നടക്കുന്ന ഈ വർഷത്തെ 2nd പ്രതിരോധ നിക്ഷേപ ചടങ്ങിലാണ് പുരസ്കാര വിതരണം. പ്രതിരോധ സേനകൾ, കേന്ദ്ര സായുധ പോലീസ് സേനകൾ, സംസ്ഥാന കേന്ദ്രഭരണ പ്രദേശങ്ങളിലെ പോലീസ് എന്നിവയിലെ ഉദ്യോഗസ്ഥർക്ക് അവാർഡുകൾ കൈമാറും. പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ സെയ്ഷൽസ് സന്ദർശനം തുടരുന്നു. സെയ്ഷൽസിലെ ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. 3 ദിവസത്തെ സന്ദർശനത്തിനായി എത്തിയ അദ്ദേഹം സെയ്ഷൽസിന്റെ ദേശീയ ദിന സുവർണ ജൂബിലി ആഘോഷങ്ങളിൽ മുഖ്യാതിഥിയായി പങ്കെടുത്തു. സെയ്ഷൽസ് ദേശീയ അസംബ്ലിയെയും ശ്രീ നരേന്ദ്രമോദി അഭിസംബോധന ചെയ്തു. സെയ്ഷൽസ് പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ഗാർഡിയൻ ഓഫ് ദി ബ്ലൂ ഹൊറൈസൺ പ്രസിഡൻഷ്യൽ ബഹുമതിയും ശ്രീ നരേന്ദ്രമോദിക്ക് സമ്മാനിച്ചു. യുകെ സന്ദർശനം പൂർത്തിയാക്കിയ കേന്ദ്രമന്ത്രി പീയൂഷ് ഗോയൽ ഗ്രീസ് സന്ദർശിക്കും. ദി ഏഥൻസ് സ്റ്റാർട്ടപ്പ് ബിസിനസ് ഇൻക്യുബേറ്റർ പരിപാടിയിൽ അദ്ദേഹം പങ്കെടുക്കുമെന്ന് വാണിജ്യ വ്യവസായ മന്ത്രാലയം അറിയിച്ചു. അടിസ്ഥാന സൌകര്യ വികസനം, ഡിജിറ്റൈസേഷൻ, പ്രതിരോധം, ഭക്ഷ്യ കാർഷിക മേഖലകൾ എന്നിവയിൽ പുതിയ സഹകരണ സാധ്യതകൾ കണ്ടെത്തുന്നതിനും സ്വകാര്യ മേഖലയിലെ പങ്കാളിത്തം ശക്തിപ്പെടുത്തുന്നതിനുമായി വ്യവസായ പ്രമുഖരുമായി ഇന്ത്യൻ പ്രതിനിധി സംഘം ചർച്ച നടത്തും. 3 വയസ്സുവരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കാനുള്ള സമഗ്ര ശിശു ബാൽ സ്വാസ്ഥ്യ കാര്യക്രമത്തിന് ഇന്ന് തുടക്കമാകും. ന്യൂഡൽഹിയിൽ നടക്കുന്ന ആരോഗ്യ കുടുംബക്ഷേമ കൌൺസിലിന്റെ 16th സമ്മേളനത്തിൽ കേന്ദ്ര ആരോഗ്യമന്ത്രി JP Nadda ഉദ്ഘാടനം നിർവഹിക്കും. ദുർബലരായ കുട്ടികളുടെ ആരോഗ്യ നിരീക്ഷണ സംവിധാനം, പ്രസവാനന്തരം അമ്മയുടെ മാനസികാരോഗ്യ പരിശോധന, ശിശുക്കളുടെ ആദ്യകാല വളർച്ച എന്നിവ പദ്ധതിയിൽ ഉൾപ്പെടുത്തും. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ പ്രതിപക്ഷത്തിന്റെ അടിയന്തര പ്രമേയ നോട്ടീസ്. എന്നാൽ സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. വിശദാംശങ്ങളുമായി ആകാശവാണി തിരുവനന്തപുരം ജില്ലാ പ്രതിനിധി റിജു കോലിയക്കോട്.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന സാഹചര്യം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യണമെന്നാവശ്യപ്പെട്ട് പ്രതിപക്ഷത്തുനിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയ നോട്ടീസ് നൽകിയത്. സ്ത്രീ സുരക്ഷാ പദ്ധതി മാതൃകാപരമായ ചുവടുവയ്പ്പാണെന്ന് AC മൊയ്തീൻ പറഞ്ഞു. സ്ത്രീ സുരക്ഷാ പദ്ധതി അട്ടിമറിക്കാനുള്ള ശ്രമം നടക്കുന്നുവെന്ന് പ്രതിപക്ഷ നേതാവ് പിണറായി വിജയൻ ആരോപിച്ചു. എന്നാൽ നിയമസഭാ തെരഞ്ഞെടുപ്പിന് തൊട്ടുമുൻപ് മുൻ സർക്കാർ നടപ്പാക്കിയ പദ്ധതിയാണ് സ്ത്രീ സുരക്ഷാ പദ്ധതിയെന്നും ഒരു തയ്യാറെടുപ്പും കൂടാതെയാണ് ഇത് നടപ്പാക്കിയതെന്നും മുഖ്യമന്ത്രി VD സതീശൻ മറുപടിയായി പറഞ്ഞു. അതിനാൽ വിഷയം സഭാ നടപടികൾ നിർത്തിവച്ച് ചർച്ച ചെയ്യേണ്ടതില്ലെന്നും VD സതീശൻ പറഞ്ഞു. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചു. അടിയന്തര പ്രമേയത്തിന് അവതരണാനുമതി നിഷേധിച്ചെങ്കിലും പ്രതിപക്ഷം മറ്റ് സഭാ നടപടികളിൽ സഹകരിച്ചു.
0: മുല്ലപ്പെരിയാർ വിഷയത്തിൽ പാർലമെന്ററി കമ്മിറ്റിയുടെ നേതൃത്വത്തിലുള്ള അന്തർ സംസ്ഥാന ചർച്ച മൂന്നാറിൽ നടന്നു. കേരളത്തിൽ നിന്നും തമിഴ്നാട്ടിൽ നിന്നുമുള്ള ജനപ്രതിനിധികളും ഉദ്യോഗസ്ഥരും ചർച്ചയിൽ പങ്കെടുത്തു. ദക്ഷിണേന്ത്യയിലെ

0: ജനങ്ങൾക്ക് ഗുണകരമായ രീതിയിലുള്ള പ്രശ്നപരിഹാരത്തിനാണ് ശ്രമിക്കുന്നതെന്ന് പാർലമെന്ററി സ്റ്റാൻഡിംഗ് കമ്മിറ്റി ചെയർമാൻ രാജീവ് പ്രതാപ് റൂഡി വ്യക്തമാക്കി. സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി SE.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അയോധ്യ ക്ഷേത്രത്തിൽ സ്വീകരിച്ച സംഭാവനകളിൽ സാമ്പത്തിക ക്രമക്കേടുകൾ നടന്നെന്ന ആരോപണത്തിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. കോടതി നിരീക്ഷണത്തിൽ അന്വേഷണവും ഫോറൻസിക് ഓഡിറ്റും നടത്തണമെന്ന് ആവശ്യപ്പെട്ടാണ് പൊതു താൽപര്യ ഹർജി സമർപ്പിച്ചത്. ഹർജിയിൽ അടിയന്തര ഹിയറിംഗിന് കോടതി വിസമ്മതിച്ചു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്ന്.
1: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും AR News_തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR News_TVM X ഹാൻഡിലും ലഭ്യമാണ്.
0: കേരളത്തിൽ വ്യാപക മഴയ്ക്ക് സാധ്യതയെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. ലക്ഷദ്വീപിൽ ചിലയിടങ്ങളിൽ ഇന്നും ശക്തമായ മഴ തുടരുന്നു. തീരങ്ങളിൽ മണിക്കൂറിൽ 50 കിലോമീറ്റർ വരെ വേഗതയിൽ ശക്തമായ കാറ്റ് വീശാൻ സാധ്യതയുള്ളതിനാൽ ദ്വീപ് നിവാസികൾ ജാഗ്രത പാലിക്കണമെന്ന് നിർദ്ദേശമുണ്ട്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. അതിശക്തമായ മഴയ്ക്കുള്ള സാധ്യത കണക്കിലെടുത്ത് പശ്ചിമബംഗാളിലും സിക്കിമിലും കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ് ഇന്ന് ചുവപ്പ് ജാഗ്രത പ്രഖ്യാപിച്ചു. അടുത്ത 3 ദിവസത്തിനുള്ളിൽ തെക്കുപടിഞ്ഞാറൻ കാലവർഷം ഗുജറാത്ത്, മധ്യപ്രദേശ്, ഛത്തീസ്ഗഡ്, ഝാർഖണ്ഡ്, ബീഹാർ, ഉത്തർപ്രദേശ്, ഉത്തരാഖണ്ഡ് എന്നീ സംസ്ഥാനങ്ങളുടെ കൂടുതൽ ഭാഗങ്ങളിലേക്ക് വ്യാപിക്കുമെന്നാണ് മുന്നറിയിപ്പ്. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിന് ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. നോക്കൌട്ട് റൌണ്ടിലെ ആദ്യ മത്സരത്തിൽ ദക്ഷിണാഫ്രിക്കയെ പരാജയപ്പെടുത്തി കാനഡ പ്രീ ക്വാർട്ടറിലേക്ക് മുന്നേറി. രണ്ടാം പകുതിയിലെ ഇഞ്ചുറി ടൈമിൽ സ്റ്റീഫൻ യുസ്റ്റാക്കിയോ നേടിയ ഗോളാണ് കാനഡയ്ക്ക് ചരിത്ര വിജയം സമ്മാനിച്ചത്. FIH പ്രോ ലീഗ് ഹോക്കിയിൽ ഇംഗ്ലണ്ടിനെ കീഴടക്കി ഇന്ത്യയ്ക്ക് ആവേശകരമായ വിജയം. ലണ്ടനിൽ നടന്ന മത്സരത്തിൽ നിശ്ചിത സമയത്ത് ഇരു ടീമുകളും ഗോളൊന്നും നേടാതെ വന്നതോടെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ 2-3 ഗോളുകൾക്കാണ് ഇന്ത്യയുടെ ജയം. 4th വൈബ്രന്റ് ഗുജറാത്ത് മേഖലാ സമ്മേളനത്തിന് ഇന്ന് തുടക്കമാകും. പ്രാദേശിക സ്വപ്നങ്ങൾ, ആഗോള ലക്ഷ്യങ്ങൾ എന്നതാണ് ഇത്തവണത്തെ പ്രമേയം. ഒരു റിപ്പോർട്ട്.
2: വഡോദരയിലെ GSFC സർവകലാശാലയിൽ നടക്കുന്ന 2 ദിവസത്തെ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രിമാരായ രാജ്നാഥ് സിംഗ്, മനോഹർലാൽ ഖട്ടർ, മൻസുഖ് മണ്ഡവ്യ എന്നിവർ പങ്കെടുക്കും. ജപ്പാൻ, സിംഗപ്പൂർ, UAE, യുക്രൈൻ, റുവാണ്ട തുടങ്ങിയ രാജ്യങ്ങളിൽ നിന്നുള്ള 150 പ്രതിനിധികളും സമ്മേളനത്തിന്റെ ഭാഗമാകും. മധ്യ ഗുജറാത്തിന്റെ വ്യാവസായിക വികസനമാണ് സമ്മേളനത്തിന്റെ ലക്ഷ്യം. സെമി കണ്ടക്ടർ, ഹരിത ഹൈഡ്രജൻ, ക്വാണ്ടം സാങ്കേതികവിദ്യ, കാർഷിക മേഖലയിൽ നിർമ്മിത ബുദ്ധിയുടെ പ്രയോഗം, എയ്റോസ്പേസ്, പ്രതിരോധം തുടങ്ങി ഭാവിയിൽ സാധ്യതയുള്ള മേഖലകൾക്ക് പ്രത്യേക പ്രാധാന്യം നൽകും. ന്യൂസ് ഡെസ്ക്, ആകാശവാണി.
0: 2 ദിവസത്തെ രാഷ്ട്രീയ ഗ്രാമീൺ വികാസ് സമ്മേളനം ന്യൂഡൽഹിയിൽ പുരോഗമിക്കുന്നു. കേന്ദ്രമന്ത്രി ശിവരാജ് സിംഗ് ചൌഹാൻ സമ്മേളനം ഉദ്ഘാടനം ചെയ്തു. എല്ലാ സംസ്ഥാനങ്ങളിൽ നിന്നും കേന്ദ്രഭരണ പ്രദേശങ്ങളിൽ നിന്നുമുള്ള ഗ്രാമവികസന മന്ത്രിമാർ പങ്കെടുക്കുന്നുണ്ട്. ഈ വർഷത്തെ അമർനാഥ് യാത്ര ജൂലൈ 3 ആരംഭിക്കും. തീർത്ഥാടനത്തിന്റെ സുഗമമായ നടത്തിപ്പിനും സുരക്ഷാ ക്രമീകരണങ്ങൾ, തയ്യാറെടുപ്പ് എന്നിവ വിലയിരുത്തുന്നതിനുമായി ഡ്രൈ ട്രയൽ റൺ ഇന്ന് നടന്നു. രാജ്യത്തെ ഓഹരി വിപണികളിൽ നേട്ടം. സെൻസെക്സ് 48 ഉയർന്ന് 77,123, നിഫ്റ്റി 19 നേട്ടത്തിൽ 24,075 വ്യാപാരം തുടരുന്നു. സ്വർണവില കുറഞ്ഞു. പവന് 680 കുറഞ്ഞ് 1,04,880, ഗ്രാമിന് 13,110 ഇന്നത്തെ വില. മധ്യപ്രദേശിൽ 2 വൻകിട സൌരോർജ്ജ പാർക്കുകൾ കേന്ദ്ര പുനരുപയോഗ ഊർജ്ജമന്ത്രി പ്രഹ്ലാദ് ജോഷി ഇന്ന് രാജ്യത്തിന് സമർപ്പിക്കും. നീമച്ചിലെ 500 MW പാർക്കും ഷാജാപൂരിലെ 450 MW പാർക്കുമാണ് അദ്ദേഹം ഉദ്ഘാടനം ചെയ്യുക. ഭോപ്പാലിൽ നടക്കുന്ന ചടങ്ങിൽ രാജ്യത്തെ ഏറ്റവും കുറഞ്ഞ നിരക്കിലുള്ള സൌരോർജ്ജ സംഭരണ പദ്ധതിയുടെ കരാറും ഒപ്പുവയ്ക്കും. സൈനിക പ്രത്യാക്രമണങ്ങൾ താൽക്കാലികമായി നിർത്തിവയ്ക്കാൻ അമേരിക്കയും ഇറാനും ധാരണയിലെത്തി. ഹോർമുസ് കടലിടുക്കിലെ തർക്കങ്ങൾ പരിഹരിക്കാനുള്ള നിർണായക ചർച്ച നാളെ ഖത്തർ തലസ്ഥാനമായ ദോഹയിൽ പുനരാരംഭിക്കും. മേഖലയിൽ കഴിഞ്ഞ ദിവസങ്ങളിലുണ്ടായ സൈനിക നടപടികൾ താൽക്കാലിക വെടിനിർത്തൽ കരാറിനെ പ്രതിസന്ധിയിലാക്കിയിരുന്നു. ഹോർമുസിന്റെ വാണിജ്യ കപ്പലിനെ ഇറാൻ ആക്രമിച്ചതിന് പിന്നാലെ ഇറാന്റെ സൈനിക കേന്ദ്രങ്ങൾക്ക് നേരെ അമേരിക്ക ആക്രമണം നടത്തി. പ്രധാന വാർത്തകൾ വീണ്ടും. 3 ദിവസത്തെ സെഷൻസ്

ദർശനം പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി ഇന്ത്യയിലേക്ക് യാത്ര തിരിച്ചു. അയോധ്യ ക്ഷേത്രത്തിലെ സംഭാവനകളുമായി ബന്ധപ്പെട്ട ആരോപണങ്ങളിൽ അന്വേഷണം ആവശ്യപ്പെട്ടുള്ള ഹർജിയിൽ അടിയന്തരവാദം കേൾക്കണമെന്ന ആവശ്യം സുപ്രീംകോടതി നിരസിച്ചു. സ്ത്രീ സുരക്ഷാ പദ്ധതി വിഷയത്തിൽ നിയമസഭയിൽ അടിയന്തര പ്രമേയ നോട്ടീസ്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. രാജ്യത്ത് 3 വയസ്സ് വരെയുള്ള കുട്ടികൾക്ക് സംയോജിത ആരോഗ്യ സംരക്ഷണം ഉറപ്പാക്കുന്ന പദ്ധതിക്ക് ഇന്ന് തുടക്കമാകും. സെൻസസ് സെൽഫ് എന്യൂമറേഷൻ സൌകര്യം നാളെ കൂടി. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. അതിശക്തമായ മഴ മുന്നറിയിപ്പിനെ തുടർന്ന് പശ്ചിമബംഗാളിലും സിക്കിമിലും ഇന്ന് ചുവപ്പ് ജാഗ്രത. കേരളത്തിൽ ശക്തമായ മഴ തുടരും. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്ക്. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം വൈകിട്ട് 6:30.

0: Your choice. Your one-stop destination for finest music. Music. Your choice.
1: യെസ് വാർത്തകൾക്ക് ശേഷം യുവർ ചോയ്സിലേക്ക് തിരിച്ചെത്തിയിരിക്കുകയാണ്. ഒരു കോളർ എത്തിയിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ
2: ഹലോ
1: ഹലോ, ഇത് ആരാണെന്ന് പറഞ്ഞോളൂ.
2: ഗുഡ് ആഫ്റ്റർനൂൺ.
1: ഗുഡ് ആഫ്റ്റർനൂൺ, ഇതാരാണ്?
2: ഞാൻ മിസ്റ്റർ ജോസഫ് ആണ്, അരൂർ.
1: അരൂരിൽ നിന്നും?
2: അതെ അതെ.
1: ഓക്കെ, എന്ത് ചെയ്യുന്നു?
2: ഞാൻ റിട്ടയർഡ് ആണ്.
1: ഓക്കെ, എത്ര നാളായി റിട്ടയർഡ് ആയിട്ട്? ഇപ്പൊ
2: കുറച്ച് നാളായി, 20 വർഷമായി.
1: ആ, 20 വർഷമായി റിട്ടയർഡ് ആയിട്ട്. ഓക്കെ, അപ്പൊ എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
2: 21
1: ഇയേഴ്സ് അല്ലേ. എന്താണെങ്കിലും വളരെ യങ് ആയിട്ടിരിക്കുന്നു. ഓക്കെ, വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
2: വീട്ടിൽ ഇപ്പോ എന്റെ ഇളയ മരുമകളും കുട്ടിയും മാത്രമേ ഉള്ളൂ.
1: ചെറിയ കുട്ടിയാണോ?
2: ചെറിയ കുട്ടിയാണ്, ഇപ്പൊ നഴ്സറിയിലാക്കിട്ട് വന്ന.
1: അപ്പൊ കുട്ടിയുടെ കൂടെ കളിക്കലാണ് ഇപ്പോഴത്തെ പരിപാടി. അത് തന്നെ നല്ലൊരു കാര്യല്ലേ, വളരെ ഹാപ്പി ആയിട്ട്. നമുക്ക് എന്താ പറയാ, വളരെ സന്തോഷം നൽകുന്ന ഒരു കാര്യല്ലേ അത്. റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാമോ?
2: ഓക്കെ,
1: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആർക്കാണ് അത് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടതെന്നും പറഞ്ഞോളൂ.
2: 1000 കിനാക്കളാൽ കുരുന്നുകൂട് കെട്ടിയിരുന്നു മുഖം.
1: പാടുവോ? ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
2: എല്ലാവർക്കും.
1: ഓക്കെ, അപ്പൊ നമുക്ക് ഈ പാട്ട് കേൾക്കാം.
2: ഓക്കെ,
1: വിളിച്ചിൽ സന്തോഷം. ബൈ.
2: താങ്ക് യു.
1: ജോസഫാണ് അരൂരിൽ നിന്നുമാണ് വിളിച്ചത്. ചോദിച്ചിരിക്കുന്നത് 1000 കിനാക്കളാൽ എന്ന പാട്ടാണ്. നമുക്ക് ഈ ഒരു പാട്ടിലേക്ക് പോവാം. MG ശ്രീകുമാറും ഉണ്ണിമേനോനും ചിത്രയും ചേർന്ന് പാടിയിട്ടുള്ള പാട്ടാണ് റാംജി റാവു സ്പീക്കിംഗ് എന്ന മൂവിയിൽ നിന്നും. അടുത്തതായി കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്. യുവർ ചോയ്സിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങൾ കേൾക്കാനുള്ള സമയമാണ്. റെയിൻബോയിലൂടെ നിങ്ങളുടെ ഇഷ്ടഗാനം കേൾക്കണമെന്നുണ്ടെങ്കിൽ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 04842428101, 04842428101.

0: എസ് യു എ ചോയ്സിലേക്ക് അടുത്തായി വിളിച്ചിരിക്കുന്നത് റംസീനയാണ്. ഹലോ
1: ഹലോ,
0: ഹലോ റംസീന, എവിടുന്നാണ് വിളിക്കുന്നത്?
1: ഞാൻ എടപ്പള്ളി.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഹൗസ് വൈഫാണ്.
0: ഹൗസ് വൈഫാണ്. വീട്ടിൽ ആരൊക്കെ ഉണ്ട്?
1: വീട്ടില് ഹസ്ബൻഡ്, മദറിൻ ലോ, രണ്ട് മക്കൾ.
0: രണ്ട് മക്കൾ. കുഞ്ഞുകുട്ടികളാണോ?

0: അല്ല, മോള് LLB ഫൈനൽ ഇയർ, മോൻ PG പഠിക്കുന്നു.
1: ഓക്കെ, സൗണ്ട് കേട്ടപ്പോ ഞാൻ വിചാരിച്ചു ചെറിയ കുട്ടികളായിരിക്കും എന്ന്. ഓക്കെ, എന്തൊക്കെയുണ്ട് വേറെ വിശേഷങ്ങൾ?
0: വിശേഷം
1: സുഖമായിട്ടിരിക്കുന്നു. മഴയൊക്കെ ആസ്വദിച്ചിരിക്കുന്നു?
0: അതെ അതെ.
1: ഇന്ന് ഇന്നത്തെ പണികളൊക്കെ കഴിഞ്ഞോ?
0: ആ, എല്ലാം കഴിഞ്ഞു.
1: ആ, ഫുഡൊക്കെ കഴിക്കാനായിട്ട് തയ്യാറെടുത്തിരിക്കുവാണ്?
0: അതെ അതെ.
1: ഇപ്പൊ വീട്ടിൽ ആരെങ്കിലും ഉണ്ടോ?
0: പനിയാണെന്നുള്ളതാണ് വേറൊരു വിശേഷം.
1: ആണോ? ആ, ഈ ഒരു കാലാവസ്ഥയില് പനി ഇങ്ങനെ ഓടി നടക്കുന്നുണ്ട് എല്ലായിടത്തും. ഇതാണെങ്കിലും ശ്രദ്ധിക്കുക, നല്ല തിളപ്പിച്ചാറിയ വെള്ളമൊക്കെ കുടിക്കുക, നന്നായിട്ട് ഹെൽത്തി ആയിട്ട് ഇരിക്കാനായിട്ട് എപ്പോഴും ശ്രമിക്കുക. ഇപ്പൊ കുറവുണ്ടോ, ആശ്വാസം ഉണ്ടോ പനി? ആ, ഡോക്ടറെ ഒക്കെ കണ്ടില്ലേ?
0: ആ,
1: അപ്പൊ കറക്റ്റ് ആയിട്ട് മരുന്നും എല്ലാം കഴിച്ച് വേഗം തന്നെ സുഖപ്പെടട്ടെ എന്ന് ഞാൻ പ്രാർത്ഥിക്കുന്നു. ഓക്കെ, ഇനി ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: എനിക്ക്
1: ഓക്കെ, നല്ലൊരു പാട്ടാണ്. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: എല്ലാവർക്കും,
1: കേട്ടോണ്ടിരിക്കുന്ന എല്ലാവർക്കും അല്ലെ, മക്കൾക്കും ഹസ്ബൻഡിനും എല്ലാവർക്കും വേണ്ടി നമുക്ക് ഈ പാട്ട് കേൾക്കാം. ഓക്കെ ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ
0: ബൈ.
1: പ്രാഞ്ചിയേട്ടൻ ആൻഡ് ദി സെയിന്റ് എന്ന മൂവിയിലെ ഗായത്രി അശോകൻ പാടിയിട്ടുള്ള നല്ലൊരു പാട്ടിലേക്കാണ് അടുത്ത യുവ ചോയ്സ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവ ചോയ്സ്, കൂടെയുണ്ട് ഞാൻ നമിത.

0: യെസ് യുവർ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിരിക്കുന്നു, അതാരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, പേര് പറയൂ.
1: എന്റെ പേര് സന്ധ്യ, ഞാൻ വിളിക്കുന്നത്.
0: ഓക്കെ, റേഡിയോയുടെ സൗണ്ട് കുറയ്ക്കാമോ? കുറച്ചോ? ഓക്കെ, എന്ത് ചെയ്യുന്നു സന്ധ്യ? എന്താണ്? ഓ, കാറിലിരിക്കുവാണല്ലേ. എവിടേക്കാ പോകുന്നേ? ടൗണിലേക്ക് വന്നതാണ്. പർച്ചേസിങ്ങിനായിട്ട് പോകുന്നതാണോ? ഓക്കെ, അപ്പൊ കൂടെ ആരാണുള്ളത്? എന്താണ്? ഒറ്റയ്ക്കാണ്? ഡ്രൈവ് ചെയ്തോണ്ടിരിക്കുവാണ്. ഓക്കെ, സന്ധ്യ വേറെ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ? അവിടെ എന്താ ചെയ്യുന്നത്? പുറത്തിറക്കിറങ്ങാൻ പറ്റാതെ ഇരിക്കുവാണ് അല്ലേ. ഓക്കെ, എന്താ ചെയ്യുന്നത്? വർക്ക് ചെയ്യുന്നുണ്ടോ? ഹൗസ് വൈഫാണ്. ഓക്കെ, ഇനി നല്ല മഴയുണ്ടോ അവിടെ? അപ്പോ മഴ മാറാനായിട്ട് വണ്ടിയിൽ വെയിറ്റ് ചെയ്യുവാണോ? ഓക്കെ, അപ്പൊ വേഗം തന്നെ മഴ മാറിയിട്ട് പോയ കാര്യങ്ങളൊക്കെ നടക്കട്ടെ. ഓക്കെ, ഇനി ഏത് പാട്ടാണ് കേൾക്കേണ്ടത്? ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യണ്ടേ? ഓക്കെ, പ്രാർത്ഥന എന്ത് ചെയ്യുന്നു? ഒമ്പതിൽ പഠിക്കണം. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയിട്ടില്ലേ? ആ, അപ്പൊ മോള് വരുമ്പോ അന്വേഷണം പറയാ. ഓക്കെ ഓക്കെ, അപ്പൊ ഈ പാട്ട് കേൾക്കാം നമുക്ക്? ആ, രാത്രി വരെ കേൾക്കും അല്ലേ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത്? കിട്ടണത് കിട്ടാറില്ല അല്ലേ. അപ്പൊ ആദ്യമായിട്ട് വിളിച്ചിട്ട് ഇന്നിപ്പോ കിട്ടിയിരിക്കുകയാണ്. അപ്പൊ അതിന്റെ സന്തോഷത്തിലാണ് അല്ലേ. ആ, എന്താണെങ്കിലും ഇന്ന് കിട്ടിയ ഒരു സന്തോഷമുണ്ട്. ഓക്കെ, അപ്പൊ എന്തായാലും നമുക്ക് പാട്ട് കേട്ടാലോ. ഓക്കെ, അപ്പൊ വിളിച്ചതിൽ സന്തോഷം. ബൈ. യെസ്, സന്ധ്യയാണ് വിളിച്ചത്, ഇരിഞ്ഞാലക്കുടയിൽ നിന്നാണ് വിളിച്ചിട്ടുള്ളത്. ചോദിച്ചിരിക്കുന്നത് വാഴപ്പൂങ്കിളികൾ എന്ന പാട്ടാണ് ഉണ്ണികളി ഒരു കഥ പറയാം എന്ന മൂവിയിൽ കെ ജെ യേശുദാസ് പാടിയ സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. ഇതുപോലെ നിങ്ങളുടെ ഇഷ്ടഗാനങ്ങളും റെയിൻബോയിലൂടെ കേൾക്കാനുള്ള സമയമാണ് യുവർ ചോയ്സിന്റെ സമയമാണ്. വിളിക്കാം, വിളിക്കേണ്ട നമ്പർ 0484242418 1 0 1.

ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യെസ്, അപ്പോൾ യുവർ ചോയ്സിൽ ഒരു കോളർ എത്തിയിട്ടുണ്ടത് ആരാണെന്ന് നോക്കാം. ഹലോ. യെസ്, കോൾ ഡ്രോപ്പ് ആയിരിക്കാണ്, സാരല്ല. എന്താണെങ്കിലും ഒരു പാട്ട് ചോദിച്ചിരുന്നു, തൽക്കാല ദുനിയാവ് എന്ന സോങ് ആയിരുന്നു ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ബന്ധുക്കൾ ശത്രുക്കൾ എന്ന മൂവിയിൽ നിന്നും വേണുഗോപാലായിരുന്നു വിളിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ അദ്ദേഹത്തിന് വേണ്ടിയിട്ടുള്ള ഈ ഒരു പാട്ടിലേക്കാണ് അടുത്തതായി യുവർ ചോയ്സ് പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5.

0: സമയം 1 മണി കഴിഞ്ഞ് 28 മിനിറ്റും 59 സെക്കൻഡും ആയിരിക്കുകയാണ്. നമ്മുടെ യുവർ ചോയ്സ് ഇങ്ങനെ തീരാറായിക്കൊണ്ടിരിക്കുകയാണ്. സമയം കഴിയാറായിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഒരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ
0: ഹലോ, ഇതാരാണ്? പേര് പറഞ്ഞോളൂ.
1: വർഗീസ് മാളയുന്ന.
0: ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഒരു എക്സ് എയർഫോഴ്സുകാരനാ.
0: ഓക്കെ, എത്ര വർഷമായി? നേരത്തെ ഒരു എയർഫോഴ്സ് നമുക്ക് വിളിച്ചിട്ടുണ്ടായിരുന്നു. അത് കേട്ടപ്പോ ഒന്ന് വിളിക്കണോന്ന് തോന്നി അല്ലേ? എത്ര വർഷം ഉണ്ടായിരുന്നു സർവീസില്?
1: 15 ഇയേഴ്സ്. അതിനുശേഷം ഞാൻ വേറെ ജോയിൻ ചെയ്ത് ഇപ്പൊ റിട്ടയർഡ് ആയിട്ട് 25 ഇയേഴ്സ് ആയി.
0: ഓക്കെ, അപ്പൊ എവിടെയായിരുന്നു വർക്ക് ചെയ്തിരുന്നത് സ്ഥലം?
1: ഞാനിങ്ങനെ ഫസ്റ്റ് പോസ്റ്റിംഗ് പൂനെ ആയിരുന്നു.
0: പൂനെ,
1: ജമ്മു കാശ്മീർ, ചാണ്ടിഗഡ്, ബെൽഗാം,
0: അങ്ങനെ പല പല സ്ഥലങ്ങളായിട്ടായിരുന്നു അല്ലേ?
1: ലാസ്റ്റ് പൂനെയിൽ സെറ്റിൽ ആയി. അല്ല, ബാംഗ്ലൂർ സെറ്റിൽ ആയി.
0: ബാംഗ്ലൂർ സെറ്റിൽ ആയി. ഇപ്പൊ അവിടെയാണോ?
1: അല്ലല്ല, അപ്പൊ ഞാൻ മാളയിൽ നിന്ന് വിളിക്കുന്നത്. ഞങ്ങൾ മാളയിൽ വന്നപ്പോ

0: വിളിച്ചു കേട്ടപ്പോ ഞാൻ വിളിച്ചു
1: നോക്കിയതാ. ആ ഒരു ഓർമ്മയിലേക്കൊക്കെ പോവല്ലേ.
0: അതെ അതെ മാഡം.
1: ഓക്കെ, വീട്ടിൽ ആരൊക്കെയാണ് ഉള്ളത്?
0: വീട്ടിലിപ്പോ ഞാനും വൈഫ് മാത്രമേ ഉള്ളൂ, മോനൊക്കെ ബാംഗ്ലൂരാണ്.
1: അപ്പൊ
0: മോള് ദുബായിലും.
1: ബാംഗ്ലൂരാണ് ഇപ്പൊ താമസിക്കുന്നത് സ്ഥിരമായിട്ട്?
0: അതെ, ഞങ്ങൾ സ്ഥിരമായിട്ട് അവിടെ വെള്ളപ്പള്ളി ഇങ്ങോട്ട് വരും, അവിടെ മാളയിൽ വീടുണ്ട്.
1: ഇവിടെ വന്ന് കുറച്ച് ദിവസം വന്ന് താമസിച്ചിട്ട് പോകും.
0: തിരിച്ചു പോകും, അറേഞ്ച് ചെയ്തിട്ട് തിരിച്ചു പോകും.
1: ബാംഗ്ലൂർ എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ?
0: ബാംഗ്ലൂർ നല്ല വിശേഷങ്ങൾ, നല്ല ക്ലൈമറ്റ്, ഇപ്പൊ നല്ല ക്ലൈമറ്റ് ആണ്.
1: എവിടെ എവിടെ താമസിക്കാനാണ് കൂടുതൽ ഇഷ്ടം, കേരളമാണോ ബാംഗ്ലൂരാണോ?
0: അത് രണ്ടു വെഹിക്കിളായി, നമ്മൾ ഇവിടെയും ജനിച്ചു വളർന്ന ആളായാലും അവിടെയും വർഷങ്ങൾ സർവീസ് ആയല്ലോ.
1: ഇപ്പൊ അവിടെയും താമസിച്ച് അവിടത്തെ സ്ഥലവും ഇഷ്ടമായി അല്ലേ?
0: അതെ, അവിടുത്തെ സ്ഥലവും ഇഷ്ടമായി. അതെ.
1: ഓക്കെ, ഇന്ന് ഏത് പാട്ടാ കേൾക്കേണ്ടത്?
0: അയ്യോ, നേരത്തെ പറഞ്ഞിട്ട് ഞാൻ പറഞ്ഞിരുന്നല്ലോ, ഇതില്ലേ
1: നമ്മുടെ 1000 പാദസരങ്ങൾ പറഞ്ഞത് അല്ലേ?
0: നദി, ആ
1: പാട്ട്, നദി മൂവിയിലെ പാട്ട്. ആർക്കാണ് ഈ ഒരു പാട്ട് ഡെഡിക്കേറ്റ് ചെയ്യുന്നത്?
0: എല്ലാവർക്കും ആയിക്കോട്ടെ, മേഡം എല്ലാവർക്കും ആയിക്കോട്ടെ.
1: ഓക്കെ, അപ്പൊ എല്ലാവർക്കും, വൈഫിനും കുട്ടികൾക്കും എല്ലാവർക്കും വേണ്ടിയിട്ട് നമുക്ക് ഈ പാട്ട് കേൾക്കാം.
0: ഓക്കെ
1: ഓക്കെ, വിളിച്ചിൽ സന്തോഷം, ബൈ.
0: സന്തോഷം, താങ്ക് യു.
1: വർഗീസാണ് മാളയിൽ നിന്നും വിളിച്ചത്. ചോദിച്ചിരിക്കുന്നത് നദി എന്ന മൂവിയിലെ KJ യേശുദാസ് പാടിയിട്ടുള്ള നല്ലൊരു പാട്ടാണ്. കേൾക്കാം നമുക്ക് ഈ ഒരു പാട്ട്. കേട്ടുകൊണ്ടിരിക്കും ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: സിവ ചോയ്സിലേക്ക് അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ആരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇത് ആരാണ്?
1: ഞാൻ കോന്നിന്ന് ശോഭ.
0: ശോഭ. എന്ത് ചെയ്യുന്നു ശോഭ?
1: ഞാനിപ്പം ജോലിക്കൊന്നും പോകുന്നില്ല, എനിക്ക് സുഖമില്ലാതിരിക്കുക.
0: ആണോ? ഓക്കെ.
1: ഞാൻ ഇന്ന് ഇത് കേൾക്കും, എനിക്ക് ക്യാൻസർ ആയിട്ടിരിക്കുക. ഞാൻ തയ്യലായിരുന്നു ജോലി, അപ്പൊ ചുമ്മാതിരിക്കുമ്പോ എപ്പോഴും കേൾക്കും ഇത്.
0: ഓക്കെ. വീട്ടിൽ ആരൊക്കെയുണ്ട്?
1: വീട്ടില് മക്കള് രണ്ടുപേരുണ്ട്, ഹസ്ബൻഡും ഉണ്ട്.
0: മക്കളൊക്കെ പഠിക്കുന്നതാണോ അതോ വലിയ കുട്ടികളാണ്?
1: മോള് അല്ല, മോള് +2 പാസ്സായിട്ട് നിൽക്കുന്നു, മോൻ 5-ല്.
0: ഓക്കെ. ഹസ്ബൻഡ് ജോ വർക്ക് ചെയ്യുന്നതാണ് അല്ലേ?
1: ആ പെയിന്റിങ് വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ. അപ്പൊ ഇപ്പൊ വീട്ടിൽ ഒറ്റയ്ക്കാണ്?
1: ആ ഇപ്പൊ വീട്ടിലൊറ്റയ്ക്കാണ്.
0: പാട്ടൊക്കെ കേട്ടിരിക്കും അല്ലേ?
1: ആ പാട്ടൊക്കെ കേട്ടിരിക്കും.
0: ഓക്കെ. ഇന്ന് ഏത് പാട്ടാണ് കേൾക്കേണ്ടത്?
1: എനിക്ക് പപ്പയുടെ സ്വന്തം അപ്പൂസിലെ കൊലത്തുമ്പത്തിരി നൂഞ്ഞാടുന്നുള്ള പാട്ട്.
0: ഓക്കെ. ആ പാട്ട് ആർക്കാണ് ഡെഡിക്കേറ്റ് ചെയ്യേണ്ടത്?
1: എന്റെ മോന് വേണ്ടിയിട്ട്.
0: ആ മോന്റെ പേരെന്താ?
1: മോന്റെ പേര് ദേവദത്ത്.
0: ദേവദത്ത്. ദേവദത്ത് ഏത് ക്ലാസ്സിലാ പഠിക്കുന്നേ?
1: 5-ല്.
0: 5-ലല്ലേ. ഓക്കെ. അപ്പൊ ഇന്ന് ക്ലാസ്സിൽ പോയില്ലേ മോൻ?
1: ആ ഇന്ന് പഠിക്കാൻ പോയി.
0: പഠിക്കാൻ പോയി. ഓക്കെ. അപ്പൊ പാട്ട് എന്താണെങ്കിലും മോൻ കേൾക്കില്ല അല്ലേ ഈ സമയത്ത്? എന്താണെങ്കിലും റെക്കോർഡ് ചെയ്തിട്ട് കേൾപ്പിച്ചു കൊടുത്താൽ മതി. അമ്മ മോന് വേണ്ടിയിട്ട് ഒരു പാട്ട് ചോദിച്ചിട്ടുണ്ട് എന്ന് പറഞ്ഞിട്ട് പറഞ്ഞാൽ മതി. ഓക്കെ. ആദ്യമായിട്ടാണോ വിളിക്കുന്നത് ശോഭ?
1: എന്നും വിളിക്കണമെന്ന് ഓർക്കും, പക്ഷേ പറ്റത്തില്ല, കിട്ടത്തില്ല വിളിക്കുമ്പോ.
0: ഇന്നിപ്പോ കിട്ടി. ഇന്നിപ്പോ പലരും അങ്ങനെ വിളിച്ചിട്ട് പറഞ്ഞു, ഇതുവരെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല, ഇന്ന് ആദ്യമായിട്ട് കിട്ടി എന്ന് പറഞ്ഞിട്ട്. ഓക്കെ. അപ്പൊ
1: ഞാൻ ഒത്തിരി നേരം കൊണ്ട് വിളിക്കുവായിരുന്നു.
0: രാവിലെ മുതൽ കേൾക്കുവോ റെയിൻബോ? രാവിലെ മുതൽ
1: ഞങ്ങൾ രാവിലെ 3 റേഡിയോ വെക്കും.
0: പഴയ പാട്ടുകളോടാണോ പുതിയ പാട്ടുകളോടാണോ ഇഷ്ടം?
1: പഴയ പാട്ടുകളോട് തന്നെ താല്പര്യം
0: കൂടുതലും. പഴയ പാട്ടുകളോടാണ് അല്ലേ ഇഷ്ടം? ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു പാട്ട് എന്ന് പറഞ്ഞാൽ ഏതാ ചോദിക്ക, പറയാ.
1: ഏറ്റവും ഇഷ്ടപ്പെട്ടെന്ന് പറഞ്ഞാ എല്ലാ പാട്ടും ഇഷ്ടമാണ്,
0: എങ്കിലും എപ്പോഴും പാടാനായിട്ട് എപ്പോഴും നാവിൻ തുമ്പിൽ വരുന്ന ഒരു പാട്ടുണ്ടാവുമല്ലോ എല്ലാവർക്കും, അങ്ങനെ ഒരു പാട്ട് ഏതാണ്?
1: കൂടാരക്കൂട്ടിൽ തേങ്ങും കിളിയെന്നുള്ള
0: ആ പാട്ടാണ്.
1: സുന്ദരകുഞ്ഞാലിയിലെ.
0: പക്ഷെ ഇന്ന് ചോദിച്ചിരിക്കുന്നത് ഒലത്തുമ്പത്ത് എന്നുള്ള സോങ് ആണ് അല്ലേ?
1: മോനു ഇഷ്ടം. ഞാൻ എപ്പോഴും അവന് വേണ്ടി അതിങ്ങനെ പാടി കൊടുക്കുമായിരുന്നു ചുമ്മാതെ. അവൻ ഓർക്കും ആ പാട്ട് പാടിയത് ഞാനാന്ന് പറഞ്ഞു.
0: ചെറിയ പ്രായത്തിലല്ലേ?
1: എപ്പോഴും റേഡിയോയിലും അല്ലാതെ ആ പാട്ട് കേൾക്കുമ്പം ഓടി വന്ന് പറയടി, അമ്മ പാടുന്ന പാട്ട്, അമ്മ പാടുന്ന പാട്ടെന്ന് പറയാം.
0: ഓക്കെ. അപ്പൊ അമ്മയിലെ ഗായികയാണ് അവന് ഇഷ്ടം. ഓക്കെ. അപ്പൊ എന്തായാലും നമുക്ക് മോന് വേണ്ടിട്ട് ഈ പാട്ട് കേൾക്കാം. അപ്പൊ റെക്കോർഡ് ചെയ്ത് മോനെയും കേൾപ്പിക്കാം. ഓക്കെ. ഓക്കെ, വിളിച്ചതിൽ സന്തോഷം. ബൈ. ശോഭയാണ് കോന്നിയിൽ നിന്നും വിളിച്ചത്. ശോഭ മകന് വേണ്ടി ദേവദത്തിന് വേണ്ടിയിട്ടാണ് പാട്ട് ചോദിച്ചിരിക്കുന്നത്. പപ്പയുടെ സ്വന്തം അപ്പൂസ് എന്ന മൂവിയിലെ എസ് ജാനകി പാടിയ പാട്ടിലേക്കാണ് അടുത്തതായി പോകുന്നത്. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

0: ആകാശവാണി എഫ് എം റെയിൻബോ കൊച്ചി 107.5-ൽ യുവർ ചോയ്സ് ആണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. യുവർ ചോയ്സിൽ അടുത്തൊരു കോളർ എത്തിയിട്ടുണ്ട്. ഇതാരാണ് നോക്കാം. ഹലോ
1: ഹലോ,
0: ഹലോ, ഇതാരാണ്?
1: ഞാൻ രാജേഷ്, പച്ചാളത്തു.
0: പച്ചാളത്തു നിന്നും. ഓക്കെ, എന്ത് ചെയ്യുന്നു?
1: ഞാൻ ഒരു പ്രൈവറ്റ് ഹോസ്പിറ്റലിൽ വർക്ക് ചെയ്യുന്നു.
0: ഓക്കെ, ഇപ്പോ ജോലിയിലാണോ അതോ വീട്ടിലാണോ?
1: അതെ, ഇല്ല, ഇപ്പൊ വർക്കിലായപ്പോ ലഞ്ച് ബ്രേക്ക് ആണല്ലോ.
0: ആ, ലഞ്ച് ബ്രേക്കിന്റെ സമയത്ത് കുറച്ച് പാട്ടൊക്കെ കേട്ട് റിലാക്സ് ചെയ്തിട്ട് ജോലിയിലേക്ക് പോകാന്ന് കരുതി അല്ലേ? എനിക്ക് വയ്യ. മതി മതി മതി, എനിക്ക് ഇത്രയും മതി. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷങ്ങൾ അവിടെ പച്ചാളത്ത്? സുഖമായിട്ടിരിക്കുന്നു.
1: നല്ല മഴയും ഇടക്കിടക്ക് വെയിലും ഒക്കെ ആയിട്ടങ്ങനെ പോകുന്നു.
0: ഇപ്പൊ രസമായിട്ടുള്ള ഒരു കാലാവസ്ഥയാണല്ലേ. ഇടയ്ക്ക് ആവശ്യത്തിന് വെയിൽ, ഇടയ്ക്ക് ഒരു മഴ.
1: നല്ല ഓവറായിട്ടുള്ള വെയിലും ഇല്ല, നല്ലൊരു ക്ലൈമറ്റ്. നമ്മുടെ ഇംഗ്ലണ്ടും മറ്റേ വെസ്റ്റേൺ കൺട്രീസിലെ ക്ലൈമറ്റ് പോലെ ഉണ്ട്.
0: എന്താണ്
1: വെസ്റ്റേൺ കൺട്രീസിലെ ക്ലൈമറ്റുകൾ ഉണ്ടല്ലോ, അധികം ചൂടുണ്ടാവില്ല, അധികം തണുപ്പുണ്ടാവില്ല, അങ്ങനത്തെ.
0: ഇപ്പൊ രസമായിട്ടുള്ള ഒരു ക്ലൈമറ്റ് ആണെന്നല്ലേ. കിടന്നുറങ്ങാനും ഒക്കെ ഒരു സുഖമുള്ള ഒരു കാലാവസ്ഥയാണ്. പുറത്തിറങ്ങി നടക്കാനും അതെ, ഉറങ്ങാനും ഒക്കെ അതെ. ചൂടായി കഴിയുമ്പോ നമുക്ക് ഉറങ്ങാനും ഒക്കെ കുറച്ച് പ്രയാസം ഉണ്ടാവുമല്ലോ. ഇതിപ്പോ എന്താണെങ്കിലും നല്ല രസമായിട്ടുള്ള ഒരു കാലാവസ്ഥ. അധികം മഴ ആവാതിരുന്നാൽ നമുക്ക് ഇഷ്ടമാണ് മഴ. അതെ അതെ, മഴയുടെ രൂപവും ഭാവവും മാറുമ്പോഴാണ് നമുക്ക് പ്രശ്നമായിട്ട് വരിക. വീട്ടിലാരൊക്കെയുണ്ട് രാജേഷിന്റെ?
1: വൈഫ്, മോള്, പിന്നൊരു ജ്യേഷ്ഠനും കൂടി ഉണ്ട്.
0: ഓക്കെ, മോള് ചെറിയ കുട്ടിയാണോ?
1: ആ, ചെറിയ കുട്ടി, ഒന്നാം ക്ലാസ്സിൽ പഠിക്കുന്നു.
0: ഓക്കെ, അപ്പോ ക്ലാസ്സിൽ പോയിട്ടുണ്ടോ മോള്?
1: ഇല്ല, ഇന്ന് പോയില്ല. ഇന്ന് ആദ്യത്തെ ചുമയൊക്കെ ആയിട്ട്
0: മോളുടെ പേരെന്താണ്?
1: പേര് അഗ്നി നന്ദ.
0: എന്താണ്? അഗ്നി നന്ദ.
1: അഗ്രി
0: അഗ്രി നന്ദ.
1: അഗ്രി
0: അദ്രി അദ്രി. ഓക്കെ ഓക്കെ, ആ ഹാ ഹാ, ഒരു വെറൈറ്റി പേരാണല്ലോ. ആരാണ് ഇത് സെലക്ട് ചെയ്തത്?
1: ഞാൻ തന്നെ സെലക്ട് ചെയ്ത.
0: സ്വന്തമായിട്ട് സെലക്ട് ചെയ്താണ് അല്ലേ. വീട്ടിലെന്താ വിളിക്കുന്നേ?
1: വീട്ടില് ഞങ്ങൾ അദ്രീന്ന് വിളിക്കും, പിന്നെ രാസമോളെന്ന് വിളിക്കും.
0: ഓക്കെ.

0: ഇന്ന് ഏത് പാട്ടാണ് കേൾക്കണ്ടേ?
1: എനിക്ക് നമ്മുടെ ഈ അടുത്ത് മരിച്ചു പോയി, നമ്മുടെ ഭാഗ്യരാജ് മരിച്ചു പോയി ഇഷ്ടമാണ്. പറഞ്ഞു അദ്ദേഹത്തിന്റെ മുണ്ടാണെ മുടിച്ചു എന്നുള്ള പടം നമ്മുടെ കേരളക്കര തകർത്തോടിയ പടമാണ്, 83. അപ്പൊ ആ സിനിമ ഞാൻ കാണാൻ വേണ്ടി 3 പ്രാവശ്യം പോയിട്ട് ടിക്കറ്റ് കിട്ടിയില്ല. അത്രക്ക് തിരക്കായിരുന്നു.
0: 3 പ്രാവശ്യം പോയി,
1: 3 പ്രാവശ്യം പോയി ഓണക്കാലത്തായിരുന്നു. ഞാൻ സ്കൂളിൽ പഠിക്കുന്ന ടൈമാണ്, നടന്നു പോയി നടന്നു വന്ന പരിപാടി. അപ്പൊ അങ്ങനെ ട്രൗസറൊക്കെ ഇട്ട് പോയിട്ട് കിട്ടിയില്ല. എങ്ങനെ പിന്നെ 1 പ്രാവശ്യം കിട്ടി. പടം നല്ല സൂപ്പർ.
0: തിയേറ്ററിൽ തന്നെ കാണാനായിട്ട് പറ്റി പടം?
1: പറ്റി പറ്റി.
0: ഒറ്റയ്ക്കാണോ പോയി കണ്ടത്?
1: ആദ്യം കൂട്ടുകാരൊക്കെ പോയി, പിന്നെ ഒറ്റക്ക് പോയി.
0: അങ്ങനെ ഒരു സിനിമ എപ്പോഴും മനസ്സിലുണ്ടല്ലേ. ആദ്യമായിട്ട് കണ്ട സിനിമയാണോ തിയേറ്ററിൽ പോയിട്ട്?
1: അല്ലല്ലല്ല,
0: ആദ്യമായിട്ട് കണ്ടല്ല. പക്ഷെ കുറച്ച് കഷ്ടപ്പെട്ട് കണ്ടത് കാരണം ഈ ഒരു സിനിമ ഓർമ്മയുണ്ടല്ലേ.
1: ഞാൻ പച്ചാളത്ത് നടന്ന് മൈമൂൺ തിയേറ്ററിൽ ലുലുവിലാണ് കളിക്കുന്നത്. ആയതുകൊണ്ട് പെട്ടെന്ന് തീർന്നു. ഇവിടെ ഹൗസ്ഫുള്ളായി. അങ്ങനെ ഞാൻ ചെറിയ 9-ലാട്ട പഠിക്കുന്നു, 9-ലാട്ട.
0: ഓക്കെ, അപ്പൊ ചെറിയ കഷ്ടപ്പാടൊന്നും അല്ല ഈ ഒരു സിനിമ കാണാനായിട്ട്.
1: അത്രക്കാലം കേരളക്കരയിൽ എപ്പിടെ ഒക്കെയാണ് ആ പാട്ടായിരുന്നു, അങ്ങനെ ഭയങ്കര മ്യൂസിക്കൽ ഹിറ്റ് ആയിരുന്നു.
0: ഓക്കെ,
1: ആ പാട്ടിനോടുള്ള ഭ്രമം കൊണ്ടാണ് ഞാൻ ആ പടം കാണാൻ പോയത്.
0: അങ്ങനെ ഇഷ്ടപ്പെട്ടു, കണ്ടിട്ട് ഇഷ്ടപ്പെട്ടു ആ പാട്ട്?
1: ഓ, ഇഷ്ടപ്പെട്ടു. നല്ല 100 ദിവസം കളിച്ചു ഇവിടെ എറണാകുളം.
0: ഇപ്പൊ ഈ ഇടക്കൊക്കെ ഇരുന്ന് അങ്ങനെ കാണാറുണ്ടോ പടം?
1: ഇല്ല, ഈ ഇടക്ക് സിനിമയെ കാണാറ്.
0: പിന്നെ നമ്മുടെ തിരക്കുകളിലേക്കൊക്കെ ആയല്ലോ. ചെറിയ പ്രായത്തിൽ നമ്മളിങ്ങനെ ആസ്വദിക്കുക, ഇതൊക്കെ നമ്മുടെ സിനിമ കാണുക, ഇങ്ങനെ അടിച്ചു പൊളിച്ച് നടക്കുക എന്ന് പറയുന്നത് ഒരു അതിന് പറ്റുന്ന ഒരു
1: സമയമാണ്. ഈ മോഹൻലാലിന്റെ ഒക്കെ റോയൽ ടൈം ഉണ്ടല്ലോ, ഞങ്ങളുടെ കാലഘട്ടം.
0: ഇപ്പൊ എന്ന് പറഞ്ഞാൽ ജീവിതത്തിലെ തിരക്കുകളിലേക്ക് ആയി കഴിയുമ്പോ നമ്മൾ കുറച്ച് ഇതൊക്കെ അങ്ങ് മാറ്റി വെച്ചിരിക്കുകയാണ് അല്ലേ.
1: നമ്മളെ ഇൻട്രസ്റ്റുകളൊക്കെ മാറി, ഇപ്പൊ വേറെ കാര്യങ്ങൾ അന്ന് നമുക്കൊന്നും നോക്കാനില്ല. വീട്ടിൽ പോകുന്നു, സിനിമ കാണുന്നു, ഭക്ഷണം കഴിക്കുന്നു, പറഞ്ഞു. അതല്ലല്ലോ, ഒരുപാട് ബാധ്യതകളും പ്രശ്നങ്ങളൊക്കെ ആകുമ്പോ നമ്മൾ സിനിമ അങ്ങോട്ട് മാറ്റി,
0: നമ്മുടെ സന്തോഷങ്ങളെ ഒന്ന് ഒതുക്കി വെക്കുവാണ് അല്ലേ.
1: നമ്മൾ ഒതുക്കി വെച്ചിട്ട് നമ്മൾ നമ്മളുടെ ജീവിത ആരാബ്ദങ്ങളായിട്ട് മുന്നോട്ട് പോകും.
0: എന്താണെങ്കിലും ഇടയ്ക്കൊക്കെ ഒന്ന് സന്തോഷിക്കാട്ടോ, ഇടയ്ക്കൊക്കെ കുറച്ചൊന്ന് കുട്ടിയെയും ഫാമിലിയൊക്കെ ആയിട്ട്. എന്താണെങ്കിലും അടുത്തത് വളരെ പെട്ടെന്ന് തന്നെ നല്ലൊരു പടത്തിന് പോവാൻ പറ്റട്ടെ, അങ്ങനെ ശ്രമിക്കാം. ഓക്കെ, മക്കളും അത് ഭാര്യയൊക്കെ ആയിട്ട് ഇടയ്ക്ക് ഒന്ന് സിനിമയ്ക്കൊക്കെ പോയി കുറച്ച് എൻജോയ്മെന്റും വേണ്ടേ നമ്മുടെ ലൈഫിന്. ബാധ്യതകളും കഷ്ടപ്പാടും മാത്രം പോരല്ലോ. അപ്പൊ തീർച്ചയായിട്ടും അങ്ങനെ ഇടയ്ക്കൊക്കെ പോയി ഒന്ന് സിനിമയൊക്കെ കണ്ട് മൈൻഡൊക്കെ ഒന്ന് റിലാക്സ് ചെയ്ത പഴയ കാലത്തിലേക്കൊക്കെ ഒന്ന് ആ ഓർമ്മകളിലേക്കൊക്കെ പോകാം. ഓക്കെ ഓക്കെ, അപ്പൊ എന്തായാലും വിളിച്ചാൽ സന്തോഷം. നമുക്ക് ഈ പാട്ട് കേൾക്കാം? വിളിച്ചാൽ സന്തോഷം. ബൈ. യെസ്, രാജേഷാണ് വിളിച്ചിട്ടുണ്ടായിരുന്നത്. തമിഴ് സോങ് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് ഈ പാട്ടിലേക്ക് പോകാം. കേട്ടുകൊണ്ടിരിക്കുക ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5 യുവർ ചോയ്സ്.

സമയം 1 മണി കഴിഞ്ഞ 57 മിനിറ്റും 43 സെക്കൻഡുമായിരിക്കാണ് ഇന്നത്തെ യുവ ചോയ്സ് വൈൻഡ് ചെയ്യാനുള്ള സമയമായിരിക്കുന്നു. ഇത്രയും നേരം യുവ ചോയ്സുമായി കൂടെ ഉണ്ടായിരുന്നത് ഞാൻ നമിത. കേട്ടുകൊണ്ടിരിക്കൂ ഇത് ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: उन्होंने चिड़िया की ओर संकेत करते हुए पूछा,
1: उधर देखो, तुम्हें क्या दिखाई देता है?
0: किसी ने कहा,
2: गुरुजी, मुझे राजकुमार, पेड़ और चिड़िया सब कुछ दिखाई दे रहा है।
0: किसी ने कहा,
3: मुझे पेड़ और चिड़िया दिखाई दे रही है।
1: हाँ?
0: किसी ने कहा,
4: मुझे चिड़िया के पंख दिखाई दे रहे हैं।
0: अर्जुन की बारी आने पर द्रोणाचार्य ने उससे भी वही प्रश्न किया। अर्जुन ने कहा,
5: गुरुजी, मुझे तो केवल चिड़िया की आंख दिखाई दे रही है।
0: अब द्रोणाचार्य ने बारी बारी से सभी को बाण चलाने का आदेश दिया। अर्जुन का निशाना तो ठीक आंख पर लगा, किंतु और भाइयों का निशाना चूक गया। द्रोणाचार्य ने सभी राजकुमारों को बताया,
1: क्या तुम लोग समझ गए कि अर्जुन का तीर निशाने पर क्यों लगा? जिसे केवल लक्ष्य दिखाई दे वही सफल होता है। तुम लोगों को लक्ष्य के साथ साथ और बहुत सी चीजें भी दिखाई दे रही थीं, इसलिए तुम्हारा ध्यान बट गया और निशाना ठीक नहीं बैठा। अर्जुन का ध्यान केवल चिड़िया की आंख पर था, इसलिए उसका निशाना बिल्कुल ठीक बैठा और बाण ठीक चिड़िया की आंख पर लगा।
6: श्रोताओं, अभी आपने सुना कार्यक्रम अर्जुन का निशाना, और अब इसी के साथ हमारा आज का उमंग कार्यक्रम यहीं पर समाप्त होता है। तो अब अपने मित्र अजीत
7: और विमलेश को उमंग कार्यक्रम की तकनीकी टीम के साथ कल तक के लिए आज्ञा दीजिए।
6: नमस्कार।
8: उमंग उमंग उमंग उमंग।
9: എല്ലാ ചൊവ്വാഴ്ചകളിലും രാവിലെ 11 മണിക്ക് പ്രക്ഷേപണം ചെയ്യുന്ന വോയിസ് യുവർ ചോയ്സ് എന്ന പരിപാടിയിലേക്ക് പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഇപ്പോൾ വാട്സപ്പ് വഴി വോയിസ് മെസ്സേജ് അയക്കാം. അയക്കുമ്പോൾ നിങ്ങളുടെ വിശേഷങ്ങൾ പങ്കുവയ്ക്കാം, ഒപ്പം എന്തുകൊണ്ട് ചോദിക്കുന്ന പാട്ട് നിങ്ങൾക്ക് ഇഷ്ടമായി തുടങ്ങിയ വിവരങ്ങളെല്ലാം തന്നെ ആ ഓഡിയോ മെസ്സേജിൽ ഉൾപ്പെടുത്താവുന്നതാണ്. ശ്രോതാക്കൾ അയക്കുന്ന വോയിസ് മെസ്സേജുകൾ ക്ലാരിറ്റിയുള്ള മെസ്സേജുകൾ ആയിട്ട് തന്നെ അയക്കാൻ പ്രത്യേകം ശ്രദ്ധിക്കുക. വോയിസ് മെസ്സേജ് അയക്കേണ്ട വാട്സപ്പ് നമ്പർ ഇതാണ്: 8547341075. വോയിസ് മെസ്സേജ് അയക്കുമ്പോൾ ഓഡിയോ മെസ്സേജിനൊപ്പം വോയിസ് യുവർ ചോയ്സ് എന്നുകൂടി ചേർത്ത് വേണം മെസ്സേജുകൾ അയക്കാൻ. ഒരു കാര്യം പ്രത്യേകം ശ്രദ്ധിക്കുക, 1980 ശേഷം റിലീസായ സിനിമകളിലെ പാട്ടുകൾ ആവശ്യപ്പെടാൻ ശ്രോതാക്കൾ പ്രത്യേകം ശ്രദ്ധിക്കുക. ഫോണിൻ പരിപാടികളിൽ വിളിച്ചു കിട്ടാത്ത പ്രിയപ്പെട്ട ശ്രോതാക്കൾക്ക് ഈ സുവർണാവസരം ഉപയോഗപ്പെടുത്താം.
10: സമയം 2 മണി കഴിഞ്ഞ 59 മിനിറ്റും 50 സെക്കൻഡും. 3 മണി മുതൽ കേൾക്കാം വിവിധ് ഭാരതി പ്രോഗ്രാം. കേട്ടുകൊണ്ടിരിക്കൂ ആകാശവാണി FM റെയിൻബോ കൊച്ചി 107.5.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം. സമയം 5 മണി കഴിഞ്ഞ 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. വെല്ലുവിളികൾ നിറഞ്ഞ ആഗോള സാഹചര്യങ്ങൾക്കിടയിലും സുസ്ഥിരത നിലനിർത്താൻ ഇന്ത്യയ്ക്ക് സാധിച്ചതായി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. സ്ത്രീ സുരക്ഷാ പെൻഷൻ അട്ടിമറിക്കാൻ UDF സർക്കാർ ശ്രമിക്കുന്നതായി ആരോപിച്ച് നിയമസഭയിൽ അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകി പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി. PM-ശ്രീ പദ്ധതിയിൽ നിന്ന് സംസ്ഥാനത്തിന് പിന്മാറാൻ സാധിക്കില്ലെന്ന് വിദ്യാഭ്യാസ മന്ത്രി N. ഷംസുദ്ദീൻ. പദ്ധതിയിൽ നിന്ന് പിന്മാറിയാൽ പല ഇനത്തിലായി 2,000 കോടി രൂപയോളം സംസ്ഥാനത്തിന് നഷ്ടമാകുമെന്നും ചോദ്യോത്തരവേളയിൽ വിദ്യാഭ്യാസ മന്ത്രി. ദേശീയ ദിനപത്രമായ ടെലഗ്രാഫിന്റെ മുൻ എഡിറ്റർ R. രാജഗോപാലിന് വോട്ടർ പട്ടികയിൽ നിന്ന് ഒഴിവാക്കിയത് ചൂണ്ടിക്കാട്ടി പാസ്പോർട്ട് നിഷേധിച്ച സംഭവത്തിൽ അടിയന്തര ഇടപെടൽ ആവശ്യപ്പെട്ട് മുഖ്യമന്ത്രി VD സതീശൻ പശ്ചിമബംഗാൾ മുഖ്യമന്ത്രിക്ക് കത്തയച്ചു. ഏറ്റുമാനൂർ മഹാദേവ ക്ഷേത്രത്തിലെ സ്വർണ്ണാഭരണവുമായി

0: ബന്ധപ്പെട്ട് വിജിലൻസ് അന്വേഷണത്തിന് ഹൈക്കോടതി ഉത്തരവ്. ക്ഷേത്ര രജിസ്റ്ററുകളും 7.5 പൊന്നാനയും പരിശോധിച്ച് റിപ്പോർട്ട് സമർപ്പിക്കാൻ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് ചീഫ് വിജിലൻസ് ആൻഡ് സെക്യൂരിറ്റി ഓഫീസർക്ക് ഹൈക്കോടതി നിർദ്ദേശം നൽകി. തിരുവനന്തപുരം കോർപ്പറേഷൻ കൌൺസിൽ യോഗത്തിന് പിന്നാലെ UDF BJP കൌൺസിലർമാർക്കിടയിൽ ഉന്തും തള്ളും. ദൌർഭാഗ്യകരമായ കാര്യങ്ങളാണ് നടന്നതെന്ന് മേയർ VV രാജേഷ്. തലശ്ശേരിയിലെ ഡ്യൂട്ടി ഫ്രീ ഷോപ്പിൽ നിന്ന് 2 ലക്ഷം രൂപയോളം വില വരുന്ന ലഹരി വസ്തുക്കൾ പോലീസ് പിടികൂടി. ഇ സിഗരറ്റ്, നിക്കോട്ടിൻ ബോട്ടിൽ എന്നിവയാണ് പിടികൂടിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. ഫിഫ ലോകകപ്പ് ഫുട്ബോൾ നോക്കൌട്ട് റൌണ്ടിൽ ബ്രസീൽ ഇന്ന് ജപ്പാനെ നേരിടും. രാത്രി 10:30 മത്സരം. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് താഴ്ന്ന് 76,728. നിഫ്റ്റി 110 പോയിന്റ് ഇടിഞ്ഞ് 23,946 വ്യാപാരം അവസാനിപ്പിച്ചത്. സ്വർണവില കുറഞ്ഞു. പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയും ഗ്രാമിന് 12,845 രൂപയുമാണ് ഇന്നത്തെ വില. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം.
1: News Rainbow. Listen to music to your heart's content worldwide. Rainbow FM Kochi 107.5. Musically yours.

0: ഗുഡ് ഈവനിങ്.
1: യെസ്, ഗുഡ് ഈവനിങ്.
0: ഇത് ഇന്ന് ഗുഡ് ഈവനിങ് പറയാനായിട്ട് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ ഇന്ന് രണ്ടുപേരുണ്ടല്ലേ, ആരൊക്കെ?
1: രണ്ടും ആർ ആർ ആണ്.
0: ഇന്നലെ ആർ സ്ക്വയർ ആയിരുന്നു, ഇന്നും ആർ സ്ക്വയർ ആണ്.
1: ആർ സ്ക്വയർ, ഞാൻ ആർ ആർ ആർ എന്ന് പറയാം. ആർ ജെ, റീന ആൻഡ് രശ്മി. അപ്പൊ
0: ട്രിപ്പിൾ ആർ ആയല്ലേ, ട്രിപ്പിൾ ആർ ആണ് ഇന്ന്. ട്രിപ്പിൾ ആണ് നമ്മൾ ഇന്ന് ട്രിപ്പിൾ അടിക്കും അല്ലെ.
1: യെസ്,
0: ഇന്ന് 5 മണി മുതൽ 8 മണി വരെയുള്ള ഈ ടൈമിൽ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കില്
1: ഞങ്ങളുണ്ട്.
0: അപ്പൊ ഈ ഒരു മനോഹരമായിട്ടുള്ള സായാഹ്നം എന്താണ് പറയാനുള്ളത്?
1: ഒരുപാട് കാര്യങ്ങൾ നമുക്ക് ഷെയർ ചെയ്യാനുണ്ട്. ആദ്യം കുറെ വാർത്താ വിശേഷങ്ങളൊക്കെ ആയിട്ട് നമുക്ക് അങ്ങ് പോകാം. 6 മണി മുതൽ നമുക്ക് ക്വിസ് ടൈം ആണ് നമ്മുടെ.
0: ക്വിസ് ആയിട്ട് പൊളിക്കാനായിട്ടാണ് റീന വന്നിരിക്കുന്നത്. ഇന്ന് ഒത്തിരി ക്വിസുകളൊക്കെ എടുത്തു വെച്ചിട്ടുണ്ട്. അത് റെഡി ആയിരിക്കണം എല്ലാരും ആൻസർ പറയാനായിട്ട്.
1: അപ്പൊ മാക്സിമം നിങ്ങളോട് 3 ചോദ്യം ആട്ടോ ചോദിക്കുന്നത്. 2 ചോദ്യത്തിന് പാസ് പറയാം. സാധാരണ പറയുന്ന പോലെ തന്നെ റൂൾ അതുപോലെ തന്നെയാണ് കണ്ടിന്യൂ ചെയ്യുന്നത്.
0: റൂൾസ് ആൻഡ് റെഗുലേഷൻസ് ഒക്കെ ഉണ്ട് റീനയുടെയാണ്. ഞാൻ ഇതിന്റെ കൂടെ പാർട്ടായിട്ട് മുന്നോട്ട് പോകും. ആൻസർ അറിയാമെങ്കിൽ എനിക്കും ഷെയർ ചെയ്യാലോ.
1: ഓക്കെ,
0: നമുക്ക് തമ്മിൽ ഷെയർ ചെയ്യാം
1: തീർച്ചയായും. അപ്പൊ എന്തായാലും ഞാനും രശ്മി ഇവിടെ നിങ്ങളുമായിട്ട് ഇങ്ങനെ
0: നമുക്ക് വിളിക്കേണ്ട നമ്പർ പറയണ്ടേ? 0484 2424
1: മുതൽ നമുക്ക് അത് മതി.
0: ആ അതെ, അത് എന്നാലും മുന്നോട്ട്
1: പറഞ്ഞോളൂ.
0: 0484 2424 8101 എന്നുള്ളതാണ് നമ്പർ.
1: പക്ഷേ 6 മണി മുതലാണ്
0: നമ്മുടെ ഗെയിം സ്റ്റാർട്ട് ചെയ്യേണ്ടതും അപ്പൊ വിളിക്കേണ്ടതും ആ നമ്പറിൽ അപ്പോഴാണ്. പിന്നെ നമുക്ക് 2 പ്ലാറ്റ്ഫോംസ് ഉണ്ട്, ഇൻസ്റ്റയും ഫേസ്ബുക്കും. ഇൻസ്റ്റയുടെ ഐഡി എന്ന് പറയുന്നത് FM Rainbow Kochi 107.5 ആണ്. ഫേസ്ബുക്കിന്റെ ഐഡി ആകാശവാണി കൊച്ചി FM Rainbow 107.5. ഇനി ഒരു വാട്സപ്പ് നമ്പർ ഇല്ലേ?
1: യെസ്,
0: വാട്സപ്പ് നമ്പർ ഏതാണ് റീനയ്ക്ക്?
1: വാട്സപ്പ് നമ്പർ ഇതാണ്, 8547341075.
0: ഓക്കെ, അപ്പൊ എല്ലാ പ്രിയ സുഹൃത്തുക്കൾക്കും, നമ്മുടെ റെയിൻബോയുടെ പ്രിയ സുഹൃത്തുക്കൾക്കും സന്തോഷവും ഉന്മേഷവും ഒക്കെ നിറഞ്ഞ
1: ഒരു എനർജറ്റിക് ഡേ,
0: എനർജറ്റിക് ഈവനിങ്. ഡേയുടെ പകുതി കഴിഞ്ഞു, ഈവനിങ് നല്ലൊരു സായാഹ്നം എല്ലാവർക്കും.
1: നല്ലൊരു സായാഹ്നം തന്നെ ആശംസിച്ചുകൊണ്ട് ഞങ്ങൾ ഇവിടെ തുടരുന്നു
0: 8 മണി വരെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: is Rainbow FM 107.5. Non-stop music, non-stop entertainment.
1: യെസ്,
2: അപ്പൊ അതാ നമ്മള് രണ്ട് പാട്ട് കഴിഞ്ഞ് ഞങ്ങൾ തിരിച്ചെത്തി.
1: അപ്പോ ആരൊക്കെ തിരിച്ചെത്തിയിരിക്കണത്?
2: ഞാനും
1: എന്റെ ആളും. ഇന്ന് ട്രിപ്പിൾ ആർ സ്ക്വയർ ഒക്കെ പറഞ്ഞ് അല്ലെ,
2: RRR പറഞ്ഞ് ഞങ്ങൾ ഇവിടെ എത്തിക്കഴിഞ്ഞു.
1: RRR-ലെ പാട്ടിലിടണോ?
2: ഓക്കെ, അതൊക്കെ നമുക്ക് പിന്നീട്. നമുക്ക് വരെ സമയമുണ്ടല്ലോ, 8 മണി വരെ.
1: സ്പെഷ്യാലിറ്റി പറയാൻ റെഡി ആയിട്ട് നിൽക്കുകയാണ്.
2: യെസ്. അപ്പൊ ഇന്നത് പല പ്രത്യേകതകളുണ്ട്. എല്ലാ ദിവസവും ഓരോരോ പ്രത്യേകതകളുണ്ടല്ലേ. അപ്പൊ ഇന്നത്തെ പ്രത്യേകത എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് അന്താരാഷ്ട്ര തലത്തിൽ തന്നെ തുടങ്ങാം അല്ലേ. ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനമാണ്, June 29 അല്ലേ.
1: ഉഷ്ണമേഖലാ പ്രദേശങ്ങളുടെയൊക്കെ ഉള്ള ഒരു വൈവിധ്യവും അവിടുത്തെ ഒരു ജൈവ സമ്പന്നതയൊക്കെ ആഘോഷിക്കുക. അതുപോലെ തന്നെ അതിനോടൊപ്പം തന്നെ എന്തെങ്കിലും കാലാവസ്ഥാ വ്യതിയാനം ഉണ്ടോ, അല്ലെങ്കിൽ നശീകരണം, അങ്ങനെ എന്തെങ്കിലും നഗരവൽക്കരണം, അതൊക്കെ നേരിടുന്ന ആ വെല്ലുവിളികളെ ചൂണ്ടിക്കാട്ടുകയാണ് അല്ലേ ചെയ്യുന്നത് ഈ ഉഷ്ണമേഖലാ ദിനത്തില്.
2: അതെ അതെ. അപ്പൊ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ, ഇങ്ങനെ വ്യത്യസ്തമായ സാമൂഹിക സാമ്പത്തിക പരിസ്ഥിതി തടസ്സങ്ങളൊക്കെ നേരിടുന്നു ആയ ഭൂമധ്യരേഖയ്ക്ക് ചുറ്റുമുള്ള പ്രദേശമൊക്കെയാണ് എടുത്തു കാണിക്കുന്നത് എന്ന് തന്നെ പറയാട്ടോ. ഓക്കെ, അപ്പൊ ആ ഒരു വിശേഷം എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനമാണ്. അതോടൊപ്പം തന്നെ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം കൂടിയാണ് അല്ലേ.
1: അതിനെ കുറിച്ച് നമുക്ക് അടുത്തൊരു കട്ടില് പറയാം. നമുക്ക് ഇത്രയും സ്പീഡായിട്ട് സ്പെഷ്യാലിറ്റികൾ പറഞ്ഞു പോയാൽ അവർക്ക് മനസ്സിലാക്കാൻ ഒരു ബുദ്ധിമുട്ടായിരിക്കും. അപ്പൊ ഇന്നത്തെ മെയിൻ സ്പെഷ്യാലിറ്റി നമ്മൾ പറഞ്ഞു. ഇപ്പൊ ഉഷ്ണമേഖല എന്ന് പറഞ്ഞാൽ ഉഷ്ണം നമുക്ക് ചൂട് സഹിക്കാൻ പറ്റാത്തതാണ്. അപ്പം ഈ ഓസോൺ പണികളുടെ ഒക്കെ ഇല്ലായ്മയൊക്കെ വരുന്നതുകൊണ്ട് നമുക്ക് ഉഷ്ണം കൂടുന്നു അല്ലെ.
2: അതെ അതെ, ഭയങ്കര
1: ചൂട്. നമ്മുടെ ഈ കാലാവസ്ഥാ വ്യതിയാനങ്ങളൊക്കെ അതുകൊണ്ട് തന്നെയാണ് ഈ ഓസോൺ പാളികളുടെ വിള്ളലിൽ നിന്നാണ്. അപ്പൊ ഈ നമ്മുടെ ഭൂമിയുടെ ഉപരിതലത്തില് 40% മാത്രമാണ് നമ്മുടെ പാരിസ്ഥിതിക ശക്തി കേന്ദ്രങ്ങളായിട്ടുള്ളത്. ജൈവ വൈവിധ്യത്തിന്റെ 80% അവിടെ തന്നെയാണ് സ്ഥിതി ചെയ്യുന്നത്. അപ്പോൾ ഈ അന്താരാഷ്ട്ര ഉഷ്ണമേഖലാ ദിനം എന്ന് പറയുമ്പോൾ നമ്മൾ ഈ പ്രകൃതിയെ അല്ലെങ്കിൽ ഈ പരിസ്ഥിതിയെ സംരക്ഷിക്കുക എന്നൊരു അവബോധം ഉണ്ടാക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇന്നത്തെ ഉഷ്ണമേഖലാ ദിനത്തിനെ കുറിച്ച് പറഞ്ഞ് നമ്മൾ കഴിഞ്ഞു. ഇനി അടുത്ത ഒരു കട്ടിൽ നമുക്ക് അടുത്ത ഒരു പ്രത്യേകത പറയാം. കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്.

0: നാല് തവണ വേൾഡ് ചാമ്പ്യന്മാരായ ജർമ്മനി 16 വർഷത്തെ ഇടവേളയ്ക്ക് ശേഷം ഫിഫ വേൾഡ് കപ്പ് 2026 കളിക്കാനെത്തിയ പാരഗ്വേയുമായി ഏറ്റുമുട്ടുന്നു. 30 രാവിലെ 6:30 ഡച്ച് പട നെതർലൻഡ്സ് പോരടിക്കുന്നു. 2022 ഖത്തർ വേൾഡ് കപ്പിലെ 4 സ്ഥാനക്കാരുമായ മൊറോക്കോവുമായി. 30 രാത്രി 10 എർലിംഗ് ഹാലൻഡിന്റെ നോർവേ ഏറ്റുമുട്ടുന്നു ആഫ്രിക്കൻ കരുത്തരായ ഐവറി കോസ്റ്റുമായി.
1: Painting the airwaves with the colors of football. FM Rainbow joins the celebrations of FIFA World Cup 2026.
2: You are listening to 107.5 Rainbow FM Kochi. Musically yours.
3: പ്രിയ ശ്രോതാക്കളെ, കൃത്യം 5:30 കേൾക്കാം ലോകകപ്പ് ഓളപ്പെരുക്കം 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ. നിങ്ങളിപ്പോൾ കേട്ടോണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. തിരിച്ചു വീണ്ടും വരുന്നതാണ് ഈ ഓളപ്പെരുക്കത്തിന് ശേഷം.

0: Rainbow FM presents Try and Dog Waves. Try and Dog Waves.
1: Let's play football.
0: FIFA World Cup 2026 updates. റൗണ്ട് ഓഫ് 32 പോരാട്ടങ്ങളിലെ രണ്ടാമത്തെ ദിവസം 30-ാം തീയതി ചൊവ്വാഴ്ച പുലർച്ചെ 2 മണിക്ക്.

0: ലോകകപ്പ് മത്സരങ്ങൾ വീണ്ടും ആവേശങ്ങളിലേക്ക് മുറുകുകയാണ്. ഇനി നോക്കൌട്ട് മത്സരങ്ങൾ, നേർക്കുനേർ ഏറ്റുമുട്ടലുകൾ, ഒരു നിമിഷാർത്ഥത്തിന്റെ ഇടവേളയിൽ മാറിമറിയുന്ന മത്സരഫലം, ഒരു മോശം ദിവസം, ഒരു തെറ്റായ തീരുമാനം, എന്തിനധികം ഒരു തെറ്റായ നീക്കം, എല്ലാം ഭസ്മമാക്കിയേക്കാവുന്ന പ്രതീക്ഷകൾ, മോഹങ്ങൾ, കാലിടറിയേക്കാവുന്ന വമ്പൻ ടീമുകൾ, ലോകകപ്പ് മോഹങ്ങളിലേക്ക് ചിറകടിച്ചുയരുന്ന കുഞ്ഞൻ ടീമുകൾ, ആരെയും കുറച്ചു കാണാനാവാത്ത അത്രമേൽ ആവേശവും ആശങ്കകളും നിറഞ്ഞ 90 മിനിറ്റുകൾ, ചിലപ്പോൾ അധിക സമയത്തേക്കും പെനാൽറ്റി ഷൂട്ടൌട്ടിലേക്കും ഗോൾഡൻ ഗോളിലേക്ക് നീളുന്ന പാതിരകൾ, ഇഷ്ട ടീമിനായി ഉടുപ്പണിഞ്ഞെത്തുന്ന ആരാധകർ, നിറപ്പകിട്ടേറ്റുന്ന സ്റ്റേഡിയങ്ങൾ, തപ്പുതാളങ്ങൾ, ആരവങ്ങൾ, അലയൊലി സൃഷ്ടിച്ചുകൊണ്ടരങ്ങേറുന്ന മെക്സിക്കൻ വേവുകൾ, എല്ലാം പകിട്ടേകുന്ന കളിയുടെ അവസാനം വിജയഭേരിക്കൊപ്പം ഉതിരുന്ന കണ്ണീരും കാണാം നമുക്ക് ഈ മാമാങ്കത്തിൽ. അതെ, ഫുട്ബോൾ അനിർവചനീയമായ പ്രഹേളിക. നമുക്ക് കാത്തിരിക്കാം ആര് അടുത്ത റൌണ്ടിൽ പ്രവേശിക്കുമെന്നും ആര് പുറത്തുപോകുമെന്നും.
1: റൌണ്ട് ഓഫ് 32 ഇത്തവണ 9 ആഫ്രിക്കൻ ടീമുകൾ അണിനിരക്കുന്നു. ആകെ 10 ടീമുകൾ എത്തിയതിൽ നിന്നും 9 ടീമുകൾ റൌണ്ട് ഓഫ് 32 സ്ഥാനം നേടി ആഫ്രിക്കൻ കുതിപ്പിന് സാക്ഷ്യം പറയുന്നു. കളി അതിന്റെ ആവേശത്തോടെ നോക്കൌട്ട് റൌണ്ടിലേക്ക് കടക്കുമ്പോൾ കളി വിശകലനവുമായി സ്പോർട്സ് കമന്റേറ്റർ ശ്രീ ഹാരിസ് നെന്മേനി.
2: ഒടുവിൽ നോക്കൌട്ട് മത്സരങ്ങളിലേക്ക് ലോകകപ്പ് കടന്നിരിക്കുന്നു. നോക്കൌട്ടിലെ ആദ്യ മത്സരം പൂർത്തിയാവുകയും ചെയ്തു. മാന്ത്രികതയുടെ സ്പർശമുള്ള ഒരർദ്ധനിമിഷം, പൂർവീര്യത്തിന്റെ ഉജ്ജ്വല പ്രചോദനം, രക്ഷകനായി അവതരിക്കുന്ന താര സാന്നിധ്യം, ഇതെല്ലാം മുന്നോട്ടുള്ള പ്രയാണത്തിൽ ടീമുകളുടെ പ്രതീക്ഷകളിൽ നിർണായകമാവുന്ന മത്സരങ്ങൾ. ഒപ്പം ഒരർദ്ധനിമിഷത്തിന്റെ പിഴവോ വൈകിപ്പോയ ഒരു നിർണയമോ പുറത്തേക്കുള്ള കൈചൂണ്ടിയാവുന്ന അനിശ്ചിതത്വത്തിന്റെ കൂടി മത്സരങ്ങൾ. അതെ, നോക്കൌട്ട് ഘട്ടം തുടങ്ങിക്കഴിഞ്ഞു. നമുക്കാദ്യം ഏറ്റവും ഒടുവിലായി നോക്കൌട്ട് ഉറപ്പിച്ച ടീമുകളുടെയും അവരുടെ പോരാട്ടങ്ങളുടെയും വിശേഷങ്ങൾ നോക്കാം. ഫ്രാൻസ് നോർവേ നോക്കൌട്ട് ആദ്യമേ ഉറപ്പിച്ച ടീമുകൾ ഏറ്റുമുട്ടിയ ഐ ഗ്രൂപ്പ് മത്സരത്തിൽ അവശേഷിക്കുന്ന സസ്പെൻസ് ഗ്രൂപ്പിൽ ആര് ചാമ്പ്യന്മാരാവും എന്നതായിരുന്നു. പ്രമുഖ താരങ്ങളായ ഹാളണ്ടിനും ഓഡെഗാർഡിനുമെല്ലാം വിശ്രമം.

നൽകിയാണ് നോർവേ ഇറങ്ങിയത് എങ്കിൽ ഫ്രാൻസ് 3-3 ജയിക്കാൻ ഉറച്ചു തന്നെയായിരുന്നു. എംബാപ്പയുടെ അടി ക്രോസ് ബാർ വിറപ്പിക്കുന്നത് കണ്ട് തുടങ്ങിയ കളിയിൽ 7-ാം മിനിറ്റിൽ തന്നെ ഉസ്മാൻ ഡെംബലെ ഗോൾ അടിച്ചു. തകർപ്പൻ കളി തുടർന്ന ഡെംബലെ അവിടെ കൊണ്ട് നിർത്താൻ ഭാവമില്ലായിരുന്നു. 20-ാം മിനിറ്റിൽ മറ്റൊരു തകർപ്പൻ ഗോൾ, 32-ാം മിനിറ്റിൽ ഹാട്രിക് തികച്ച ഗോൾ. ഇതിനിടെ അസെഗാർട്ട് ഒരു ഗോൾ നോർവേക്കായി മടക്കിയെങ്കിലും ഫ്രാൻസിനെ ഭയപ്പെടുത്താൻ അത് മതിയാവുമായിരുന്നില്ല. കളിയുടെ ഒടുവിലെ മിനിറ്റുകളിൽ 4-ാം ഗോൾ കൂടി നേടിയ ഡോയി ഫ്രഞ്ചുകാരുടെ ജയം 4-1 സമ്പൂർണമാക്കി. സെനഗൽ ഇറാഖ്. ആദ്യ രണ്ടു കളിയും തോറ്റ സെനഗലും ഇറാഖും ഏറ്റുമുട്ടിയപ്പോൾ ഇരു ടീമുകൾക്കും മുമ്പിൽ ഒറ്റ മാർഗമേ ബാക്കിയുണ്ടായിരുന്നുള്ളൂ. എതിർവലയിൽ പരമാവധി വട്ടം പന്തെത്തിച്ച് മികച്ച ഗോൾ വ്യത്യാസത്തിൽ ജയിച്ച് 3 പോയിന്റ് സ്വന്തമാക്കുക, എന്നിട്ട് മികച്ച 3-ാം സ്ഥാനക്കാരിൽ ഉൾപ്പെട്ട് അടുത്ത വട്ടത്തിലേക്ക് കടക്കാനാവുമോ എന്ന് കാത്തിരിക്കുക. അക്കാര്യം നന്നായി ചെയ്തത് സെനഗലാണ്. 1-ഉം 2-ഉം അല്ല, 5 ഗോളുകളാണ് എതിർവലയിൽ അവർ അടിച്ചു കയറ്റിയത്. 13-ാം മിനിറ്റിൽ ഇറാഖിന്റെ സുലാക്ക ചുവപ്പ് കാർഡ് കണ്ട് പുറത്തായത് സെനഗലിന് കാര്യങ്ങൾ എളുപ്പമാക്കി. ഉയെ 2 ഗോൾ നേടിയ കളിയിൽ ഡിയാറ, സാർ, ഡിയായെ എന്നിവർ ഓരോ വട്ടവും സ്കോർ ചെയ്തു. കേപ് വർദോ സൗദി അറേബ്യ. എച്ച് ഗ്രൂപ്പിലെ കേപ് വർദോ സൗദി അറേബ്യ മത്സരം പൂർത്തിയായപ്പോൾ പിറന്നത് ചരിത്രം. 0-0 സമനിലയോടെ കേപ് വർദോ എന്ന കുഞ്ഞുരാജ്യം, ഫുട്ബോൾ ലോകകപ്പിന് നടാടെ യോഗ്യത നേടുന്ന രാജ്യം, ഗ്രൂപ്പിൽ 2-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലേക്ക് യോഗ്യത നേടി. സ്പെയിനിനെ സമനിലയിൽ കുരുക്കി തുടങ്ങിയ കേപ്പുകാർ പിന്നാലെ ഉറൂഗ്വേയും തളച്ചിട്ടു. ഒടുവിൽ സൗദിക്കെതിരെ ഉജ്ജ്വല സമനില നേടിയതോടെ ഒസീനോ എന്ന വെറ്ററൻ കീപ്പറുടെ ടീമിന് 2-ാം റൌണ്ട് പ്രവേശം. അർജന്റീനയാണ് കേപ്പിന്റെ നോക്കൌട്ടിലെ എതിരാളി. ജയം നിർബന്ധമായ കളിയിൽ ഗോൾ കണ്ടെത്താനാവാതെ സൗദി പുറത്തായി. ഉറൂഗ്വേ സ്പെയിൻ. ഈ ലോകകപ്പിൽ ഏറ്റവും നിരാശപ്പെടുത്തിയ പ്രകടനം പുറത്തെടുത്ത ടീം ഏതാണ് എന്ന ചോദ്യത്തിന് ഒരു ഉത്തരം മാത്രം ഉണ്ടാവാനേ തരമുള്ളൂ: മുൻ ചാമ്പ്യന്മാരായ ഉറൂഗ്വേ. ന്യൂനസ്, ഉഗാർഡെ, മുസിലേര തുടങ്ങി പ്രതിഭകൾക്ക് ക്ഷാമമൊന്നുമില്ലാത്ത ടീം 2 പോയിന്റുമായി അവർ പുറത്തേക്ക് പോകുന്നു. നിർണായകമായ മത്സരത്തിൽ ഉറൂഗ്വേയെ സ്പെയിൻ ഒറ്റ ഗോളിന് തോൽപ്പിച്ചു. കളിയുടെ 42-ാം മിനിറ്റിൽ ബയാന നേടിയ ഗോളിന് ജയിച്ച സ്പെയിൻ 1-ാം സ്ഥാനക്കാരായി നോക്കൌട്ടിലെത്തി. ന്യൂസിലാന്റ്, ബെൽജിയം. 2 കളി കഴിഞ്ഞപ്പോൾ 2 പോയിന്റുകൾ മാത്രമായി പരിങ്ങു നിൽക്കുകയായിരുന്ന യൂറോപ്പിലെ കരുത്തരായ ബെൽജിയം ന്യൂസിലാന്റിനെതിരെ മോശം ഫലമാണ് എങ്കിൽ വഴി പുറത്തേക്കും. പക്ഷേ ബെൽജിയം സംശയങ്ങൾക്കൊന്നും ഇട നൽകിയില്ല. കിവീസിനെ തകർത്തത് 1-5 ഗോളുകൾ. പ്രസാദ് 2 ഗോളടിച്ച കളിയിൽ ഡിബ്രൂനെയും ലുക്കാക്കുവും സെയിൽമേക്കേഴ്സും സ്കോർ ബോർഡിൽ പേര് ചേർത്തു. ജസ്റ്റ് ന്യൂസിലാന്റിന്റെ മറുപടി ഗോൾ നേടി. അവസാന സ്കോർ 5-1. ഈജിപ്ത്, ഇറാൻ. ഗ്രൂപ്പ് ജിയിലെ ജീവൻ മരണ പോരാട്ടത്തിൽ ഒടുവിൽ 1-1 സമനില. സംഭവബഹുലമായ കളിയുടെ 5-ാം മിനിറ്റിൽ തന്നെ ഫറവോയുടെ നാട്ടുകാർ ലീഡെടുക്കുന്നതാണ് കണ്ടത്. സബേറിന്റെ ഗോൾ. പതരാതെ പൊരുതിയ ഇറാൻ 10-ാം മിനിറ്റിൽ പെനാൽറ്റി നേടി. പക്ഷേ തരേമയുടെ അടി ഈജിപ്തിന്റെ ഗോളി സൊബേർ ഇടത്തോട്ട് ചാടി തടഞ്ഞിട്ടു. പക്ഷെ 14-ാം മിനിറ്റിൽ ഹുസൈനിന്റെ ഗോളിലൂടെ ഇറാൻ ഒപ്പമെത്തുക തന്നെ ചെയ്തു. സ്കോർ 1-1. ജയം നേടാൻ ഇരു ടീമുകളും അധ്വാനിച്ചു കളിക്കുന്നതാണ് പിന്നീട് കണ്ടത്. ഒടുവിൽ പരിക്കു സമയത്ത് ഇറാൻ യോഗ്യതയുറപ്പിച്ച ഗോൾ നേടിയെന്ന് തോന്നി. പക്ഷെ വാർ നിർണയത്തിൽ ഓഫ്സൈഡായി വിധിക്കപ്പെട്ടു. ഗ്രൂപ്പിൽ നിന്നും ബെൽജിയവും ഈജിപ്തും 5 പോയിന്റുകൾ വീതം നേടി യഥാക്രമം 1-ഉം 2-ഉം സ്ഥാനക്കാരായി അടുത്ത ഘട്ടത്തിൽ കടന്നു. പനാമ, ഇംഗ്ലണ്ട്. ഗാനക്കെതിരായ മത്സരത്തിൽ എന്ന പോലെ മറ്റൊരു ഗോൾരഹിത സമനിലയിലേക്ക് ഇംഗ്ലണ്ട് നീങ്ങുകയാണോ എന്ന് തോന്നിപ്പോയിരുന്നു ഇംഗ്ലണ്ട് പനാമ മത്സരത്തിന്റെ ആദ്യത്തെ 1 മണിക്കൂർ. പക്ഷെ 62-ാം മിനിറ്റിൽ ജൂഡ് ബെല്ലിംഗ്ഹാം സമനില പൂട്ട് തുറന്നതോടെ ഇംഗ്ലണ്ടിന് ആശ്വാസമായി. പിന്നാലെ ക്യാപ്റ്റൻ കെയ്ൻ പട്ടിക തികച്ചു. 7 പോയിന്റുമായി ഇംഗ്ലണ്ട് അടുത്ത റൌണ്ടിൽ കടന്നു. ക്രൊയേഷ്യ, ഗാന. മത്സരത്തിൽ നിർബന്ധമായും ജയിക്കുക എന്ന അതിസമ്മർദ്ദം ക്രൊയേഷ്യയുടെ മേലായിരുന്നു. അത് വിജയകരമായി അതിജീവിച്ച അവർ 2-1 ജയത്തോടെ റൌണ്ട് ഓഫ് 32 ഇടമുറപ്പിച്ചു. സുസിച്ചും വ്ലാസിച്ചും ക്രൊയേഷ്യയുടെ ഗോളുകൾ നേടിയപ്പോൾ ലുക്കാസൻ ഗാനയുടെ ഗോൾ നേടി. തോറ്റെങ്കിലും ഇംഗ്ലണ്ടിനെതിരെ നിർണായക സമനിലയിൽ നിന്നുമുള്ള പോയിന്റ് ഉൾപ്പെടെ 4 പോയിന്റുമായി ഗാനയും നോക്കൌട്ടിലെത്തി. കൊളംബിയ, പോർച്ചുഗൽ. മത്സരത്തിൽ ഗോൾരഹിത സമനില. ഈ ലോകകപ്പിലെ അതിശയ ടീമാവാനുള്ള കെൽപ്പ് തങ്ങൾക്കുണ്ട് എന്ന് തെളിയിച്ചുകൊണ്ട് കൊളംബിയ പോർച്ചുഗലിനെ വിറപ്പിക്കുന്നതാണ് മത്സരത്തിൽ കണ്ടത്. കൂടുതൽ നേരം പന്ത് കൈവശം വെച്ചതും കൂടുതൽ അടികൾ ഉതിർത്തതുമെല്ലാം കൊളംബിയ തന്നെയായിരുന്നു. പോർച്ചുഗലിനെ 2-ാം സ്ഥാനത്താക്കി കൊളംബിയ 7 പോയിന്റോടെ ഗ്രൂപ്പിൽ 1-ാമതായി നോക്കൌട്ടിൽ കടന്നു. കോംഗോ, ഉസ്ബെക്കിസ്ഥാൻ. മത്സരത്തിലെ അതിശയം പിറന്നത് കോംഗോ റിപ്പബ്ലിക്കും ഉസ്ബെക്കിസ്ഥാനും തമ്മിലുള്ള കളി പൂർത്തിയായപ്പോഴാണ്.
ഉസ്ബക്കിനെ 1-3 goals തോൽപ്പിച്ച് കോംഗോ റിപ്പബ്ലിക് എന്ന കൊച്ചു ഫുട്ബോൾ രാജ്യം നോക്കൌട്ട്.

0: സമനില പിടിച്ചു. മുമ്പ് പോർച്ചുഗലിനെ വിറപ്പിച്ച് സമനില പിടിച്ച കോങ്കോക്കായി വിസ രണ്ട് ഗോളും മയേല ഒരു ഗോളും നേടി. ഫോർമുഡ് ഉസ്ബക്കിനായി ഒരു ഗോൾ മടക്കി. തങ്ങളുടെ രണ്ടാം ലോകകപ്പ് മാത്രം കളിക്കുന്ന കോങ്കോ നോക്കൌട്ടിൽ കടക്കുന്നതോടെ ചരിത്രത്തിൽ തങ്ങളുടെ പേര് എഴുതി ചേർക്കുകയാണ്. ഇംഗ്ലണ്ടാണ് കോങ്കോയുടെ അടുത്ത എതിരാളി. അർജന്റീന ജോർദാൻ. അർജന്റീനയ്ക്ക് ജോർദാൻ ഒരു വെല്ലുവിളി ആയതേയില്ല. പകരക്കാർക്ക് കൂടി അവസരം നൽകിയ ടീമിനെ ഫീൽഡ് ചെയ്ത അർജന്റീന 3-1 മത്സരം ജയിച്ചു. ലോസൽസോ, മാർട്ടിനസ് എന്നിവരും പകരക്കാരനായി ഇറങ്ങിയ ലയണൽ മെസ്സിയും അർജന്റീനയുടെ ഗോളുകൾ നേടി. അൽത്തമാരി ജോർദാനായി ഗോളടിച്ചു. അൾജീരിയ ഓസ്ട്രിയ. ദിവസത്തിലെ ഏറ്റവും അതിവേഗം നിറഞ്ഞ ആവേശം നിറഞ്ഞ മത്സരം അൾജീരിയ ഓസ്ട്രിയ മത്സരമായി. തോൽവി പുറത്തേക്ക് വഴി തുറക്കുമെന്നറിയാമായിരുന്നതിനാൽ തുല്യശക്തികളായ ടീമുകൾ ഒപ്പത്തിനൊപ്പം പൊരുതി. 90 മിനിറ്റ് പിന്നിടുമ്പോൾ 2-2 ആയിരുന്നു സ്കോർ. 93 മിനിറ്റിൽ റിയാദ് മഹറസ് അൾജീരിയയുടെ 3 ഗോളും നേടിയപ്പോൾ ആസ്ട്രിയ പുറത്തേക്കാണ് എന്ന് തോന്നിച്ചു. എന്നാൽ 96 മിനിറ്റിൽ മത്സരത്തിലെ അവസാന നീക്കത്തിൽ കലാഡിസ്ക് ഗോളടിച്ച് ഓസ്ട്രിയയുടെ രക്ഷകനായി. അൾജീരിയക്കായി റിയാദ് മഹറസ് 2 ഗോളടിച്ചപ്പോൾ ബെൻഗാലി 1 നേടി. അർണോട്ടോവിക്, സബിസ്തർ, കലാസിക് എന്നിവർ ആസ്ട്രിയയുടെ ഗോളുകൾ നേടി. 4 പോയിന്റുകൾ വീതം നേടിയ അൾജീരിയയും ഓസ്ട്രിയയും അടുത്ത റൌണ്ടിൽ കടന്നു. സൌത്ത് ആഫ്രിക്ക കാനഡ. റൌണ്ട് 32 ആദ്യ കളിയായിരുന്നു സൌത്ത് ആഫ്രിക്കയും കാനഡയും തമ്മിൽ. മത്സരം ജയിച്ച് ആതിഥേയ രാജ്യങ്ങളിലൊന്നായ കാനഡ പ്രതീക്ഷ സൂക്ഷിച്ചു. ആദ്യാന്തം ആവേശം നിറഞ്ഞ കളിയുടെ അവസാന ഘട്ടത്തിൽ പരിക്കു സമയത്ത് ഇസ്കിക്കിയോ ബോക്സിന് പുറത്തുനിന്ന് തൊടുത്ത അടിയാണ് ആഫ്രിക്കൻ ടീമിനെതിരെ കാനഡയുടെ ജയം കുറിച്ചത്. സൌത്ത് ആഫ്രിക്ക കാനഡ മത്സരത്തോടെ ലോകകപ്പിലെ നോക്കൌട്ട് പോരാട്ടങ്ങളുടെ ദിവസങ്ങൾ ആരംഭിച്ചു കഴിഞ്ഞു. തോറ്റാൽ പുറത്താവുന്ന കളികൾ തുടങ്ങിക്കഴിഞ്ഞു. ഇന്ന് ബ്രസീലും ജർമ്മനിയും നെതർലാൻഡുമെല്ലാം കളത്തിലിറങ്ങുന്നു. നോക്കൌട്ടിന്റെ തുടക്കത്തിൽ തന്നെ ചില കടുത്ത പോരാട്ടങ്ങളുണ്ട്. ഫ്രാൻസ്, സ്വീഡൻ, പോർച്ചുഗൽ, ക്രൊയേഷ്യ തുടങ്ങിയവ ഉദാഹരണങ്ങൾ. പോകെ എല്ലാ മത്സരങ്ങളും കടുത്തതും യുദ്ധസമാനവുമാകുമെന്ന് പറയേണ്ടതില്ലല്ലോ. ജർമ്മനിയും ഫ്രാൻസും തമ്മിലും പോർച്ചുഗലും സ്പെയിനും തമ്മിലുമെല്ലാം നോക്കൌട്ടിന് തുടക്കത്തിൽ തന്നെ ഏറ്റുമുട്ടാൻ വലിയ സാധ്യത നിലനിൽക്കുന്നു. ഏതായാലും സാധാരണ സമയവും കടന്ന് അധിക സമയത്തേക്കും അവിടെ നിന്ന് പെനാൾട്ടിയിലേക്കും നീളാനിടയുള്ള മത്സരങ്ങൾ. ആരെല്ലാമാവും ആദ്യമാദ്യം മടങ്ങുക, ആരാവും അവസാനം ചിരിക്കുക, നമുക്ക് കാത്തിരിക്കാം.
1: ഓരോ ലോകകപ്പും നമ്മിൽ നിറക്കുന്ന അനേകം നിറമുള്ള ഓർമ്മകളുണ്ടാകും. അതൊക്കെ ഓർക്കാനും മനസ്സിൽ മയങ്ങിക്കിടക്കുന്ന ആ ഓർമ്മകളെ പൊടിതട്ടിയെടുക്കാനും കൂടിയുള്ളതാണ് ഈ ആഘോഷക്കാലം. അത്തരം ഓർമ്മകളുടെ ഏടുമായി ഇന്ന് നമ്മോടൊപ്പം ചേരുന്നു ആകാശവാണി മുൻ പ്രോഗ്രാം മേധാവി ശ്രീ കെ എം നരേന്ദ്രൻ.
2: ഓരോ ലോകകപ്പ് കഴിയുന്ന സമയത്തും നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്, ആർക്കാണ് ഏറ്റവും അധികം ഗോൾ കിട്ടിയത് എന്ന്. അങ്ങനെ ചോദിക്കാനുള്ളൊരു കാരണമുണ്ട്. ഏറ്റവും അധികം ഗോൾ നേടുന്ന രാജ്യമായിരിക്കും മിക്കവാറും ലോകകപ്പ് നേടുന്നത്. ഓരോ വിജയത്തിനും ഗോൾ നേടിയേ പറ്റൂ. ഇപ്പൊ നമുക്ക് കുറച്ചു കാലത്തെ ചരിത്രം പരിശോധിക്കുകയാണെങ്കിൽ, ഇപ്പൊ 2022, അതായത് കഴിഞ്ഞ തവണ, അർജന്റീന 15 ഗോളുകളാണ് അടിച്ചത്, അവർ ചാമ്പ്യന്മാരായി. 2018 ഫ്രാൻസ് ആണ് ചാമ്പ്യന്മാരായത്, അവർ 14 ഗോളുകളാണ് അടിച്ചത്. അതിനു മുമ്പ് 2014 ജർമ്മനി 18 ഗോളുകൾ നേടി ചാമ്പ്യന്മാരായി. ഇപ്പൊ ചുരുക്കം പറയുകയാണെങ്കിൽ, ധാരാളം ഗോളുകൾ അടിക്കുന്ന ടീമിന് സ്വാഭാവികമായിട്ടും ചാമ്പ്യന്മാരാവാനുള്ള സാധ്യതയുണ്ട്. ഓരോ മത്സരത്തിലും കൂടുതൽ ഗോളുകൾ നേടുന്ന ആൾ തന്നെയാണ് വിജയിക്കുക. പക്ഷെ ഇതിനൊരു എതിർവാദവും ഉന്നയിക്കാൻ പറ്റും. 2006 2010 ഇതായിരുന്നില്ല സ്ഥിതി. ഒരു വിചിത്രമായൊരു കാലമായിരുന്നു അത്. 2006 ഇറ്റലി ചാമ്പ്യന്മാരായത് വെറും 11 ഗോളുകൾ നേടിയിട്ടാണ്. അവരുടെ ഒരു തന്ത്രം എന്ന് പറയുന്നത് പ്രതിരോധ തന്ത്രമാണ്. അവർ എതിരാളികൾക്കെതിരെ അത്ര അധികം ഗോളൊന്നും അടിക്കില്ല. പക്ഷേ ഒരു എതിരാളിക്കും തങ്ങളുടെ പോസ്റ്റിൽ ഗോൾ അടിക്കാനും പറ്റില്ല. വിചിത്രമായൊരു തന്ത്രം. ആ തന്ത്രത്തിന്റെ പേര് കാറ്റനാച്ചിയോ എന്നാണ്. കാറ്റനാച്ചിയോ എന്ന ഇറ്റാലിയൻ പദത്തിനർത്ഥം പൂട്ട് എന്നാണ്. വാതിൽ പൂട്ട്, അതായത് എതിരാളികളെ പൂട്ടിട്ട് പൂട്ടുക. ഒരാൾക്കും ഇവിടെ തങ്ങളുടെ ഗോൾ വലയിൽ അടുത്തൊന്നും എത്താൻ സാധിക്കില്ല. പെനാൽറ്റി ബോക്സിനപ്പുറത്തേക്ക് പ്രവേശനമില്ല. ഒരൊറ്റ ഗോളും ആർക്കും അടിക്കാൻ പറ്റില്ല. 2006 സിനദിൻ സിദാന് വരെ ഇറ്റാലിയൻ ഗോൾ കീപ്പറെ പരാജയപ്പെടുത്താൻ പറ്റിയില്ല. ബുഫൺ ആയിരുന്നു അന്ന് ഇറ്റാലിയൻ ഗോൾ കീപ്പർ. അതിന് തൊട്ട് മുമ്പിൽ കന്നവാറോ എന്ന പ്രതിരോധ പഠനമുണ്ടായിരുന്നു. കൂടെ ആൻഡ്രോ പിർലോ എന്ന പ്രതിരോധ പഠനമുണ്ടായിരുന്നു. ആരാണ് ഇറ്റാലിയൻ ഫോർവേഡ് എന്നുള്ളതല്ല അവിടെ പ്രശ്നം. ഇറ്റലിക്കാർക്ക് അവിടെ അധികം ഗോളൊന്നും നേടാൻ പറ്റിയിട്ടില്ല. ഏറ്റവും അധികം ഗോൾ നേടിയ ഇറ്റാലിയൻ കളിക്കാരൻ എന്ന് പറയുന്നത് 2 ഗോൾ മാത്രം നേടിയ കളിക്കാരൊക്കെയാണ്. ലൂക്കാ ടോണിക്ക് വെറും 2 ഗോളാണ് കിട്ടിയത്. അതുപോലെ മത്രാസിക്കും 2 ഗോളുകളെ കിട്ടിയിട്ടുള്ളൂ. സാധാരണ ഒരു ചാമ്പ്യൻ ടീമിന്റെ ഏറ്റവും അധികം സ്കോർ ചെയ്യുന്ന കളിക്കാർക്ക് 5, 6, 7

ഗോളുകളൊക്കെ കിട്ടാറുണ്ട്. പക്ഷെ ഇവിടെ ഇറ്റലിക്കാർ ചാമ്പ്യന്മാരായ കൊല്ലം ഏറ്റവും അധികം ഗോൾ നേടിയ കളിക്കാരൻ രണ്ട് ഗോളേ നേടിയിട്ടുള്ളൂ, ലൂക്കാ ടോണിക്ക് രണ്ട് ഗോൾ മാത്രം. അപ്പൊ അങ്ങനെ ഒരു ടീമിനും വേണമെങ്കിൽ ജയിക്കാൻ പറ്റും. അത് പ്രതിരോധ തന്ത്രത്തിന്റെ അങ്ങേയറ്റത്തെ വിജയം. അത് കഴിഞ്ഞ് 2010 വന്നു. അതിലും വിചിത്രമായൊരു കാര്യം, സ്പെയിനാണ് ചാമ്പ്യന്മാരായത്, അവർ അടിച്ചത് വെറും 8 ഗോളുകൾ. ഒന്ന് ആലോചിച്ച് നോക്കൂ, ഒരു കളിയിൽ തന്നെ 8 ഗോളുകൾക്ക് അടിക്കുന്ന ടീമുകളുണ്ട്. ഇപ്പൊ ജർമ്മനിക്കൊക്കെ ഒരു കളിയിൽ 8 ഗോളൊക്കെ അടിക്കാൻ സാധിച്ചിട്ടുണ്ട് മുമ്പേ. ഇവിടെ ഒരു ടൂർണമെന്റ് മൊത്തം അവർ അടിച്ചത്, സ്പെയിൻ അടിച്ചത് വെറും 8 ഗോളുകൾ. ഒരു കളിയിൽ ഒരു ഗോൾ വെച്ചിട്ടൊക്കെയാണ് അവർ നേടുന്നത്, എന്നിട്ടും അവർ ചാമ്പ്യന്മാരായി. അപ്പോ അവരുടെ തന്ത്രം എന്താണ്? ആ തന്ത്രത്തിന്റെ പേര് ടിക്കി താക്ക എന്നാണ്. അതായത് 2006 ഇറ്റലി കറ്റനാച്ചിയോ എന്ന തന്ത്രവുമായി വന്നു, അവർ വിജയിച്ചു. അതിനടുത്ത കൊല്ലം സ്പെയിൻ ടിക്കി താക്ക എന്ന തന്ത്രം ആയിട്ട് വന്നു. ആ തന്ത്രം ശരിക്കും ഒറിജിനലി അത് ഡിസൈൻ ചെയ്തത് പഴയ കോച്ച് യുഹാൻ ക്രൈഫ് ആണ് കേട്ടോ. ഹോളണ്ടിലെ കളിക്കാരനായിരുന്ന യുഹാൻ ക്രൈഫ് ആണ് ടിക്കി താക്കയുടെ ഒറിജിനൽ ഉപജ്ഞാതാവ്. അത് പലരും അറിഞ്ഞിട്ടില്ല. കുറച്ചു കാലം യുഹാൻ ക്രൈഫ് ബാഴ്സലോണയെ പരിശീലിപ്പിക്കുകയുണ്ടായി. ആ പരിശീലന കാലത്ത് അദ്ദേഹം അവതരിപ്പിച്ചതാണ് ഈ ടിക്കി താക്കയുടെ പ്രാഥമികമായിട്ടുള്ള ഒരു ഡിസൈൻ എന്ന് പറയുന്നത്. പിന്നീട് സ്പാനിഷ് കോച്ചുമാരെ ഏറ്റെടുത്ത് വളർത്തുകയുണ്ടായത്. ആ തന്ത്രത്തിന്റെ പ്രത്യേകത എതിരാളികളെ ബോൾ തൊടിയിക്കാൻ അനുവദിക്കില്ല എന്നുള്ളതാണ്. എന്നാൽ പെയിനോ, അവർ ഗോൾ അടിക്കുകയുമില്ല. എതിരാളിക്ക് ഗോൾ അടിക്കാൻ പറ്റുകയില്ല, അവനവൻ ഗോൾ അടിക്കുകയുമില്ല. ഇങ്ങനെ തിന്നുമില്ല തീറ്റുകയില്ല എന്നൊക്കെ പറയുന്ന ഒരു അവസ്ഥയുണ്ടല്ലോ. ഈ മട്ടിൽ 90 മിനിറ്റും കളിച്ച് അവസാനം ഒരു ഗോൾ നേടി സ്പെയിൻ അങ്ങ് ജയിക്കും. എതിരാളിക്ക് മത്സരത്തിലുടനീളം ബോൾ തൊടാൻ കിട്ടാത്ത അവസ്ഥയുണ്ടായിരുന്നു. ഫൈനലിൽ വരെ ഹോളണ്ടുമായിട്ടായിരുന്നു ഫൈനലിൽ. ആരിൻ റോബിനൊക്കെ കളിച്ചിട്ട് പോലും എതിരാളികൾക്ക്, അതായത് ഹോളണ്ടിന്, ബോൾ കയ്യിൽ കിട്ടുന്നില്ല. ബോൾ എപ്പോഴും സ്പാനിഷ് കളിക്കാരുടെ ഇടയിലായിരിക്കും ഉണ്ടാവുക. സ്പാനിഷ് കളിക്കാർ എന്ന് വെച്ചാൽ അവരുടെ മിഡ്ഫീൽഡർമാരും ഫോർവേഡ്സും, അവർ മാറി ഇങ്ങനെ കൊച്ചു പാസുകളിലൂടെ കൈമാറിക്കൊണ്ടേയിരിക്കുകയല്ലാതെ അവർ ഗോൾ അടിക്കുകയുമില്ല. ഇങ്ങനെ എതിരാളികൾക്ക് മനസ്സിലാവില്ല എന്താണ് സ്പെയിൻ ചെയ്യാൻ പോകുന്നതെന്ന്. ഇങ്ങനെ 90 മിനിറ്റും ഇങ്ങനെ കളിക്കുന്നതിനിടയ്ക്ക് അറിയാതെ ഒരു ഗോൾ അങ്ങ് നേടും. ഇങ്ങനെയായിരുന്നു സ്പാനിഷ് തന്ത്രം. അങ്ങനെ ഓരോ ലോകകപ്പും വാസ്തവത്തിൽ തന്ത്രങ്ങളുടെ ലോകകപ്പ് കൂടിയാണ്. അത് കഴിഞ്ഞ് 2014 ജർമ്മനി വന്നപ്പോൾ തന്ത്രങ്ങൾ ആകെ മാറി. പിന്നീട് ഗോൾ വർഷം എന്താണ് എന്ന് ജർമ്മനി കാണിച്ചു വരികയും ചെയ്തു. അപ്പൊ വാസ്തവത്തിൽ നമ്മൾ ഫുട്ബോൾ കാണുന്നത് ഓരോ തവണത്തെയും തന്ത്രങ്ങൾ എന്താണ് എന്നറിയാൻ കൂടിയായിരിക്കണം. നമ്മുടെ ഫുട്ബോളിന്റെ ഒരു ഈസ്തറ്റിക്സ്, സൗന്ദര്യശാസ്ത്രം എന്ന് പറയുന്നത് ആ തന്ത്രങ്ങൾ എന്താണെന്ന് മനസ്സിലാക്കുകയും അതനുസരിച്ച് അതത് കളികൾ ആസ്വദിക്കലും ആണ്.

0: ഇനി ഉറക്കമില്ലാത്ത രാവുകൾ, ഇഷ്ട ടീമുകൾക്ക് എന്തു സംഭവിക്കാവുന്ന അനിശ്ചിതത്വം, ഇഷ്ട കളിക്കാർ അവസരത്തിനൊത്ത് ഉയരുമോ തളരുമോ എന്ന ആകാംക്ഷ, ഒരു പിഴവിനായി കാത്തിരിക്കുന്ന എതിർ ടീമുകളുടെ ആരാധകർ, ഇതിനിടയിൽ നമുക്ക് നഷ്ടപ്പെടുന്ന ഉറക്കവും ഉയരുന്ന പിരിമുറുക്കവുമെല്ലാം ഒരു നല്ല ഫലം തരുമെന്ന വിശ്വാസത്തിൽ രാത്രിയിൽ കണ്ണിമ ചിമ്മാതെ കാത്തിരിക്കുന്ന കളിക്കമ്പക്കാർ, എല്ലാം ഫുട്ബോൾ എന്ന വിസ്മയക്കളിയുടെ കേളിവിലാസം. ലോകകപ്പ് ഓളപ്പെരുക്കം ഇവിടെ ഇതുവരെ. ഇനി അടുത്ത വെള്ളിയാഴ്ച വീണ്ടും കാണാം. ലോകകപ്പ് ഓളപ്പെരുക്കം 2026 സമാപിക്കുന്നു. നിർവഹണം ആർ ഉണ്ണികൃഷ്ണൻ, സഹായം സീന യഹിയ.
1: Musically yours, this is FM Rainbow 107.5.
2: Your favorite music station.

0: യെസ്. അപ്പോൾ നമ്മൾ ഓളപ്പെരുക്കൊക്കെ കഴിഞ്ഞു, ഒരു പാട്ടൊക്കെ കേട്ട് വീണ്ടും ഞങ്ങൾ തിരിച്ചെത്തി. ഇറ്റ്സ് മീ ആർ ജെ റീന. യെസ്. അപ്പൊ പല പ്രത്യേകതകളും, ഓരോ ദിവസവും ഓരോ പ്രത്യേകതകളാണല്ലേ രശ്മി. അപ്പൊ ഇന്നത്തെ ഒരു പ്രത്യേകത, നമ്മൾ അന്താരാഷ്ട്ര തലത്തിൽ തന്നെ ഒരു പ്രത്യേകത പറഞ്ഞു കഴിഞ്ഞു. മറ്റൊരു പ്രത്യേകത ദേശീയ തലത്തിലേക്ക് വരുമ്പോൾ, ഒരു പ്രത്യേകത എന്ന് വെച്ചാൽ ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമാണ് ഇന്ന് അല്ലേ, June 29. അപ്പോൾ എന്തിനാണ്, ആരുടെ ഓർമ്മയ്ക്കായിട്ടാണ്, സ്മരണ, അതായത് ആരുടെ ജന്മദിനത്തിനാണ് ഈ ഒരു ദിനം ആഘോഷിക്കുന്നതെന്ന് പറയാമോ?
1: പി സി മഹാന ലോബസ്, അതാണ് അദ്ദേഹത്തിന്റെ സംഭാവനകളെ അംഗീകരിക്കുന്നതിന് വേണ്ടിയിട്ടാണ് June 29 ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനമായിട്ട് ആഘോഷിക്കുന്നത്. ഐക്യരാഷ്ട്രസഭയുടെ തന്നെ സ്ഥിതി വിവര കണക്ക് ദിനമായിട്ട് ഇതിനെ ഒരിക്കലും തെറ്റിദ്ധരിക്കാൻ പാടില്ല. ഇത് ഓരോ 5 വർഷത്തിലും October 20 അത് ആഘോഷിക്കുന്നത്. അപ്പോൾ ഇത് June 29 എന്ന് പറയുന്നത് ദേശീയ സ്ഥിതി വിവര കണക്ക് ദിനം
0: നമ്മുടെ ഇന്ത്യയിലെ, അതാണ് ചുരുക്കി പറഞ്ഞല്ലേ. യെസ്.
1: അപ്പൊ പ്രശാന്ത് ചന്ദ്ര മഹലനോബിസ് അങ്ങനെ ഒരു പേരാണ് കേട്ടോ അദ്ദേഹത്തിന്റെ സംഭാവന.
0: അതാണ് പി സി മഹലനോബിസ് എന്നൊരു പേര്, ക്ലിയർ ആയി കാണുമല്ലോ അല്ലേ. യെസ്.
1: ഓക്കെ. വേറെ നമുക്ക് ഈ മഹലനോബിസിന്റെ 1931 പുള്ളിയാണ് ഇന്ത്യൻ സ്റ്റാറ്റിസ്റ്റിക്കൽ ഇൻസ്റ്റിറ്റ്യൂട്ട് സ്ഥാപിക്കുന്നതിലുള്ള നിർണായക
0: പങ്കുവഹിച്ചത്.
1: ഓക്കെ. അതിന്റെ തീം എന്താണ്?
0: അപ്പൊ ഈ വർഷത്തെ സ്ഥിതിവിവര കണക്കിന്റെ പ്രമേയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, സുസ്ഥിര വികസന ലക്ഷ്യങ്ങൾ നിരീക്ഷിക്കുന്നതിനുള്ള ദേശീയ സൂചക ചട്ടക്കൂടിനൊപ്പം സംസ്ഥാന സൂചക ചട്ടക്കൂടിന്റെ യോജിപ്പ് എന്നതാണ് കേട്ടോ. യെസ്.
1: രണ്ട് ചട്ടക്കൂടുകൾ തമ്മില്, അതായത് ദേശീയ സൂചക ചട്ടക്കൂടും സംസ്ഥാന സൂചക ചട്ടക്കൂടും തമ്മില് യോജിപ്പിക്കുക.
0: യെസ്. അപ്പൊ എന്തായാലും ആ ഒരു കാര്യമൊക്കെ ക്ലിയർ ആയി കാണും എന്ന് വിചാരിക്കുകയാണ് അല്ലേ. അപ്പൊ എന്തായാലും ഇനിയിപ്പം
1: ശാസ്ത്രീയ പഠന പ്രക്രിയയെ ഉത്തേജിപ്പിക്കുക എന്നതാണ് ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യന്റെ ജോലി എന്നാണ് പണ്ട് ജോർജ് ബോക്സ് എന്ന് പറയുന്ന സ്റ്റാറ്റിസ്റ്റിക്കൽ

0: ശിഷ്യൻ അറിയി പറഞ്ഞിരിക്കുന്നത്. അതായത് ഒരു ശാസ്ത്രീയമായിട്ട് നമ്മൾ പഠിക്കുകയാണെങ്കിൽ ആ ഒരു പ്രക്രിയയെ, സ്റ്റാറ്റിസ്റ്റിക്സ് പഠിക്കുന്ന ഒരാൾ ആ ഒരു പ്രക്രിയയെ ഉത്തേജിപ്പിക്കുന്നു.
1: അപ്പൊ അതുപോലെ തന്നെ ഇദ്ദേഹം പറഞ്ഞ പോലെ തന്നെ റിച്ചാർഡ് ഹേവ് ഫെയ്മാൻ എന്ന് പറഞ്ഞ ഒരാളുണ്ട്. അദ്ദേഹം പറഞ്ഞ എന്താ വെച്ച് കഴിഞ്ഞാൽ, തെറ്റായ ഉത്തരങ്ങളുമായിട്ട് ജീവിക്കുന്നതിനേക്കാൾ അനിശ്ചിതത്വത്തോടെ ജീവിക്കുന്നതാണ് കൂടുതൽ രസകരമെന്ന് ഞാൻ കരുതുന്നതാണ് അദ്ദേഹം പറഞ്ഞത്, റിച്ചാർഡ് പറഞ്ഞിട്ടുള്ള
0: കുറെ സ്റ്റാറ്റിസ്റ്റിഷ്യന്മാരുടെ വാക്കുകളും കൂടെ നമ്മൾ അങ്ങ് ഉദ്ധരിച്ചിട്ടുണ്ട്.
1: അതുപോലെ തന്നെ റാൽഫ് വാൾഡോ എമേഴ്സൺ പറഞ്ഞിരിക്കുന്നു, എല്ലാ ജീവിതവും ഒരു പരീക്ഷണമാണ്, കൂടുതൽ പരീക്ഷണം നടത്തുന്നതോറും നല്ലത്. യെസ്, അപ്പൊ ഇതുപോലെയൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ തലയ്ക്ക് എങ്ങനെ ആകും? ഓളപ്പെരുക്കം പറഞ്ഞ പോലെ നമ്മുടെ തല എന്ന് വെച്ച് കഴിഞ്ഞാൽ മൊത്തത്തിൽ പെരുക്കത്തിലങ്ങ് പോകില്ലേ.
0: പ്രാധാന്യവും തീമും എല്ലാം പറഞ്ഞു. ഇന്നത്തെ ദിവസത്തെ പ്രത്യേകതകൾ രണ്ടും, ഒന്ന് ഇന്റർനാഷണലും പറഞ്ഞു, ട്രോപ്പിക്സ് ഡേ ആണെന്ന് പറഞ്ഞു, ഇന്റർനാഷണൽ ട്രോപ്പിക്സ് ഡേ പറഞ്ഞു, പിന്നെ ഒന്ന് ഇന്റർനാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ. അപ്പൊ രണ്ടും പറഞ്ഞു കഴിഞ്ഞു, ഇന്നത്തെ പ്രത്യേകതകൾ അങ്ങനെ കഴിഞ്ഞു. ഇനി എന്താണ്?
1: ഇനിയും ഒരുപാട് പ്രത്യേകതകളൊക്കെ ഉണ്ട്, പക്ഷെ നമ്മുടെ സെക്കൻഡ് സെഗ്മെന്റിലേക്ക് നമ്മൾ കടന്നു കഴിഞ്ഞു.
0: സെഗ്മെന്റിന് റെഡിയാണ്. സെക്കൻഡ് സെഗ്മെന്റ് എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു ചോദ്യം,
1: ചോദ്യോത്തരങ്ങളുടെ നേരമാണ്, അതായത് ക്വിസ് ടൈം ആണ്.
0: ക്വിസ് ടൈം ആണ് ഇന്ന്. ചോദ്യോത്തരങ്ങൾക്ക് വേണ്ടിയിട്ട് വിളിക്കേണ്ട നമ്പർ 0484242810 ആണ്.
1: യെസ്,
0: അതുപോലെ തന്നെ വേറെ ഒരു വാട്സപ്പ് നമ്പർ ഉണ്ട്, 8547341075. ആ വാട്സപ്പ് നമ്പറിലും നിങ്ങൾക്ക് ചോദ്യങ്ങൾ അറിയാമെങ്കിൽ ഉത്തരങ്ങൾ കമന്റ് ആയിട്ട് അറിയാം. നമുക്ക് അതിലൊരു നമ്മുടെ ഒരു പോസ്റ്റ് ഇട്ടിട്ടുണ്ട്, അതിന് താഴെ കമന്റ്സ് ഇടാം.
1: അപ്പൊ അതോടൊപ്പം തന്നെ എന്ന് വെച്ചാൽ മാക്സിമം 3 ചോദ്യങ്ങളാണ് ഞങ്ങൾ ഇവിടെ ചോദിക്കുന്നത് കേട്ടോ ഡിയസ്.
0: ഒരാള് ചോദ്യം ചോദിക്കുന്നതിന് മുമ്പ് തന്നെ ലൈനിൽ വന്നിട്ടുണ്ട്, നമുക്ക് എടുക്കണോ?
1: എടുത്തോളൂ, എന്നിട്ട് നമുക്ക് അവരോട് പറയാം.
0: ഓ, കട്ടായി പോയി, കോൾ കട്ടായി പോയി. ശ്രമിച്ചോണ്ടിരിക്കൂ ഈ നമ്പറിലേക്ക് വീണ്ടും. ഹലോ,
1: യെസ്, എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരെന്ന്.
0: ഹലോ, ക്ലിയർ ആയില്ല, ഒന്നുകൂടി പറയോ. സജിയാണ് വിളിക്കുന്നത്. ഓക്കെ, എവിടെന്നാണ്? മഞ്ഞുമ്മൽ എന്നാണ് വിളിക്കുന്നത്. ഓക്കെ, ഇതിനു മുന്നേ വിളിച്ചിട്ടുണ്ടോ? ഒരു പ്രാവശ്യം. ഓക്കെ, അപ്പം ചോദ്യം ഞങ്ങൾ ചോദിക്കണേന് മുമ്പ് വിളിച്ചത് ചോദ്യം ഉത്തരവും പറയാനുള്ള ആകാംക്ഷയും കൊണ്ടാണോ? സ്റ്റാറ്റിസ്റ്റിക്സുമായിട്ട് ബേസ് ചെയ്ത ക്വസ്റ്റ്യൻ അല്ല കേട്ടോ ഇന്ന്. ഇന്ന് മെയിനായിട്ട് രണ്ട് പ്രത്യേകതകൾ ഞങ്ങൾ പറഞ്ഞു, അതുമായിട്ട് ബന്ധപ്പെട്ട അല്ല ക്വസ്റ്റ്യൻ, ഒരു ക്വിസ് ആണ്. ഓ,
1: അതുകൊണ്ടാണ്.
0: അപ്പം അതിനെ കുറിച്ച് സംസാരിക്കാൻ പറ്റിയ ആളാണല്ലോ പറയൂ.
1: അതിനെ കുറിച്ച് എന്താണ് പറയാനുള്ളത് പറഞ്ഞോളൂ, ഒന്ന് കേട്ടോട്ടെ.
0: ഹലോ,
2: അങ്ങനെ ആണെങ്കിൽ ഒരുപാട് ഡിസ്ട്രിബ്യൂഷൻ ഉപയോഗിക്കാം.
0: ഒന്നുകൂടെ, അവിടെ റേഡിയോ എന്തെങ്കിലും ഓൺ ആയിട്ട് വെച്ചിട്ടുണ്ടോ?
1: റേഡിയോ ഒന്ന് വോളിയം കുറയ്ക്കാമോ?
2: ഇല്ല, എനിക്ക് റേഡിയോ ഇല്ല.
0: ഇല്ല, അപ്പൊ ഇടയ്ക്ക് പറയുന്ന ക്ലിയർ അല്ലാത്ത പോലെ തോന്നി, ഒന്ന് ഇനി പറഞ്ഞോളൂ.
2: എന്തോ റേറ്റിന് നല്ല മഴ.
0: റേഞ്ചിന്റെ പ്രശ്നമാണ്. ഓക്കെ, എന്താണ് ഇന്ന് നാഷണൽ സ്റ്റാറ്റിസ്റ്റിക്സ് ഡേ ആയിട്ട്? ഒരു സ്റ്റാറ്റിസ്റ്റിഷ്യൻ അല്ലെ, അങ്ങനെയാണോ പറയാ?
2: സ്റ്റാറ്റിസ്റ്റിഷ്യൻ എന്ന് പറഞ്ഞാൽ നമുക്ക് നമ്മുടെ ഡിപ്പാർട്ട്മെന്റിൽ അങ്ങനെ വലിയ റോളൊന്നും ഇല്ല, പക്ഷേ ഇതുകൊണ്ട് പല മേഖലയിലും വർക്ക് ചെയ്യാൻ പറ്റും.
0: എവിടെയൊക്കെയാണ് വർക്ക് ചെയ്യാൻ പറ്റുന്നത്? അല്ല, ഇപ്പൊ എവിടെയാണ് വർക്ക് ചെയ്യുന്നത്
1: സജി? ഇപ്പൊ എവിടെ വർക്ക് ചെയ്യുന്നു
2: സജി? ഇപ്പൊ ഒരു റിസർച്ചിലാണ്.
1: ഓക്കേ, ഗുഡ്, റിസർച്ചിലാണ് അല്ലേ? ഓക്കെ, നല്ല കാര്യം. ആ പ്രാധാന്യത്തെ കുറിച്ച് നമ്മളിപ്പോ സംസാരിച്ചു, അതിനെ കുറിച്ച് ഒരാൾ ഇത് കേട്ട് വിളിച്ചു, ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു എന്ന് പറഞ്ഞാൽ എനിക്ക് വളരെ സന്തോഷമുണ്ട് കേട്ടോ സജി. ഇനി എന്തെങ്കിലും ഇതിനെ കുറിച്ച് പ്രത്യേകിച്ച് പറയണ്ടോ? സാധാരണക്കാരായി ജനങ്ങൾക്ക് എന്തെങ്കിലും മനസ്സിലാവുന്ന രീതിയിൽ എന്തെങ്കിലും പറഞ്ഞു കൊടുക്കാനുണ്ടോ?
0: സന്തോഷം, സ്റ്റാറ്റിസ്റ്റിക്സിനെ പറ്റി കേട്ടിട്ട് വിളിച്ചതിൽ ഒത്തിരി സന്തോഷം കേട്ടോ.
2: ജെയിംസ് സാറാണ് എന്റെ കോർഡിനേറ്റർ, അയാൾക്ക് ഇഷ്ടപ്പെട്ട ഒരു പാട്ടും വിളിച്ചു കഴിഞ്ഞാൽ ബുദ്ധിമുട്ടാവും.
0: ഏത് പാട്ടാണ്?
1: അങ്ങനെയൊന്നും വേണ്ട, ഇഷ്ടപ്പെട്ടൊരു
0: പാട്ട് പറഞ്ഞോളൂ.
2: അതല്ല, ഇത് ഞാൻ പറഞ്ഞില്ലേ, ഇത് ആയിരുന്നല്ലോ.

0: ഓക്കെ, ഞങ്ങളൊരു പാട്ട് എന്തായാലും വെച്ച് തരാം സജിക്ക് വേണ്ടിയിട്ട്. സ്റ്റാറ്റിസ്റ്റിക്സിൻ്റെ ഡേ ആയതുകൊണ്ട് തന്നെ അതിന് വേണ്ടിയിട്ടുള്ള ഒരു പാട്ട് വെച്ച് തരാം കേട്ടോ, കേട്ടോണ്ടിരിക്കും കേട്ടോ.
1: അപ്പൊ എന്തായാലും ഞങ്ങൾ ആ സ്റ്റാറ്റിസ്റ്റിക്സിനെ കുറിച്ച് നമ്മളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് അതിനെക്കുറിച്ച് പറയണം എന്നൊരു ആഗ്രഹമായിട്ട് സജി ഇപ്പൊ നമ്മളുമായിട്ട് കാര്യങ്ങളൊക്കെ ഷെയർ ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ ദാ നമ്മുടെ വിളിക്കേണ്ട സമയം നമ്മുടെ ചോദ്യോത്തരങ്ങളുടെ നേരമാണ്, ക്വിസ് ടൈം ആണ്. അപ്പൊ
0: നമുക്കൊരു പാട്ടിന് ശേഷം ക്വിസിലേക്ക്
1: കടക്കാം. അതിനു മുമ്പ് നമ്മളാ നിയമങ്ങൾ ഒന്ന് പറഞ്ഞു കൊടുത്തോളൂ കേട്ടോ. എന്താണ് ആ റൂൾസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ, മാക്സിമം മൂന്നേ മൂന്ന് ചോദ്യങ്ങളുടെ നേരമാണ്. അതിൽ ഒന്നാമത്തെയോ അല്ലെങ്കിൽ രണ്ടാമത്തെയോ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് നെക്സ്റ്റ് എന്ന് പാസ് എന്ന് പറയാം കേട്ടോ. പക്ഷെ ഒരെണ്ണം മാത്രമേ നമ്മൾ പാസ് പറയാൻ അലോ ചെയ്യാറുള്ളൂ. ഓക്കെ, റെഡി അല്ല? അപ്പൊ അങ്ങനെ മാക്സിമം മൂന്ന് ചോദ്യം, മൂന്നാമത്തെ ചോദ്യത്തിന് പാസ് പറയാൻ പറ്റില്ല. അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയി കാണുമെന്ന് വിചാരിക്കുകയാണ്. അപ്പൊ അതാ നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484242810 അതല്ലെങ്കിൽ 8547341075 വാട്സപ്പിൽ നിങ്ങൾക്ക് ആൻസർ കമന്റ് ചെയ്യാം കേട്ടോ. അതിൽ ഈ ഓപ്ഷൻസ് ഒന്നുമില്ല.

0: ഓൺ ദ ഗുഡ് ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. സമയം 6 മണി കഴിഞ്ഞ് 4 മിനിറ്റ് ആയിട്ടുണ്ട്. ദാ ഗെയിമിന്റെ പ്ലാൻ അങ്ങോട്ട് തുടങ്ങാണ്.
1: യെസ്, നമ്മുടെ ക്വിസ് ടൈം ആണ്. ഇപ്പോ നമുക്കിപ്പോ ജോയിൻ ചെയ്തിരിക്കുന്ന നമ്മുടെ നെക്സ്റ്റ് കോളർ ആരെന്ന് നോക്കാം.
0: ഹലോ,
2: ഹലോ,
1: ഹൈ, ഗുഡ് ഈവനിങ്.
2: ഗുഡ് ഈവനിങ്.
0: ആരായിരുന്നു?
2: മഹിമ.
0: മഹിമ എവിടെ നിന്നാണ്?
2: പെരുമ്പാവൂര്.
0: പെരുമ്പാവൂര്. ഓക്കെ, എന്തൊക്കെയുണ്ട് വിശേഷം മഹിമ?
2: നല്ല വിശേഷം.
0: നല്ല വിശേഷം.
2: മഴയായിരുന്നു.
0: മഴയായിരുന്നു. ഇപ്പൊ മഴയില്ലേ?
2: മാറി.
1: ഇപ്പൊ മഴയൊക്കെ മാറിയോ? മഴയാണോ വെയിലാണോ ഇഷ്ടം?
2: രണ്ടും ഇഷ്ടം.
1: ഒന്നിനോട് പ്രത്യേക ഇഷ്ടം കൂടുതലൊന്നും ഇല്ല അല്ലേ? ആ കോളങ്ക് കട്ടായി. എന്ത് പറ്റി എന്ന് മനസ്സിലാവുന്നില്ല അല്ലേ? ചില കോൾസ് ഇങ്ങനെ ഡ്രോപ്പ് ആവുന്നുണ്ട്.
0: ഇനിയും വിളിക്കുമായിരിക്കും, നമുക്ക് നോക്കാം, കുഴപ്പമില്ല. നമുക്ക് ഗെയിം പറയാലോ.
1: യെസ്, അപ്പൊ നമ്മുടെ വിളിക്കേണ്ട നമ്പർ ഇതാണ്,
0: 0484242810 വിളിക്കേണ്ടത്.
1: നമ്പർ ഒരിക്കൽ കൂടി പറഞ്ഞുതരാം, 0484 242 8101. ഡിയേഴ്സ്, നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി FM റെയിൻബോ 107.5.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്കാണ് പ്രിയ ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. ഇത് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5. ഇത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്.
1: യെസ്, ഓൺ ദി ഗോയിൽ ഇപ്പോൾ ഞാൻ ആർജെ റീന.
0: ഞാൻ ആർജെ രശ്മി.
1: യെസ്, നമുക്കപ്പോ ഒരു കോളർ
0: ലൈൻ ഉണ്ട്, ആരാന്ന് നോക്കാം.
1: ഹലോ, നമസ്കാരം, ഇത് ആരാണ് സംസാരിക്കുന്നത്?
0: ഹലോ,
1: ആ റേഡിയോയുടെ വോളിയം ഒന്ന് കുറയ്ക്കാമോ? ഓക്കെ, അതാണ് ഇവിടെ എക്കോ, ഫുൾ എക്കോ ആണ്. ഓക്കെ,
0: നിങ്ങൾക്ക് തന്നെ കേൾക്കാലോ നിങ്ങളുടെ എക്കോ അല്ലേ. ഇത് മിനിമോൾ എന്നല്ലേ പേര് പറഞ്ഞേ?
1: എന്താ ചെയ്യുന്നേ?
0: തയ്യൽക്കടയാണ്. ഇപ്പൊ തയ്യൽക്കടയിലാണോ?
2: വീട്ടിലാണ്.
0: പോയില്ല.
1: അത് എവിടുന്ന് വിളിക്കുന്നതെന്ന് പറഞ്ഞപ്പോ
0: ചേർത്തലേന്ന് അന്ധകാരനാഴിന്നാണ് വിളിക്കുന്നത്. ഓക്കെ,
1: രാവിലെ മുതൽ മഴയുണ്ടായിരുന്നോ? അയ്യോ,
0: എല്ലാ ഡ്രസ്സുകളും തയ്ക്കോ? ഓ, അത് ശരി.
2: ഒരു മണിയൊക്കെ ആകുമ്പോ അടുത്തേക്കും പോയി.
0: വേറെ ആരും ഇല്ലേ? കൂടെ ആരും ഇല്ല? ഒറ്റയ്ക്കാണോ നടത്തണേ? വീട്ടിൽ നിന്ന് അധികം ദൂരം ഉണ്ടോ? ഓക്കെ, അപ്പൊ ചായ കുടിച്ചോ?
2: ചായ കുടിച്ചു, പിന്നെ ദോശ കഴിച്ചു.
0: മോന്റെ പേരെന്താ?
2: ഉണ്ണി.
1: ഓക്കെ,
0: അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം അല്ലേ.
1: അപ്പൊ മാക്സിമം മൂന്ന് ചോദ്യമാണ് ഞങ്ങൾ ചോദിക്കുന്നത്. അതിൽ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഏതെങ്കിലും ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറയാം കേട്ടോ. ഒരെണ്ണം പക്ഷേ പാസ് പറയാൻ പാടുള്ളൂ കേട്ടോ. മനസ്സിലായല്ലോ കാര്യം. തേർഡ് ക്വസ്റ്റിന് പാസ് പറയാൻ പറ്റില്ല. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ് ഇവിടെ സ്റ്റാർട്ട് ചെയ്യാണ്. ഫസ്റ്റ് ക്വസ്റ്റ്, രശ്മി,
0: അന്റാർട്ടിക്കയിൽ കാല് കുത്തിയ ആദ്യ വനിത ആരാണെന്നാണ് ചോദിക്കണത്.
1: വല്ല ഐഡിയ ഉണ്ടോ? ഓപ്ഷൻസ് വേണ്ടേ?
2: അന്റാർട്ടിക്കയിൽ
1: കാല് കുത്തിയ ആദ്യ വനിത ആര്? ഓപ്ഷൻ എ കരോലിൻ വിക്കിൾസൺ, ഓപ്ഷൻ ബി ജാക്വിലിൻ ഡൊണാൾഡ്, ഓപ്ഷൻ സി എഡിത് ജാക്കി, ഓപ്ഷൻ ഡി ജെന്നി ഡാർലിംഗ്ടൺ. ഓപ്ഷൻ എ ബി സി ഡി, നാല് ഓപ്ഷൻസ് ഞങ്ങൾ
0: തന്നോ. കറക്റ്റ് ആയിട്ട് കരോലിന ആണ് ആദ്യത്തേത്, ജാക്വിലിൻ രണ്ടാമത്തേത്,
1: മൂന്നാമത്തെ എഡിത്ത്, നാലാമത്തേത് ജെന്നി.
0: എഡിത്ത്,
1: ജാക്കി,
0: ജാക്കി മൂന്നാമത്തെയാണ് ഓപ്റ്റ് ചെയ്യണത്.
1: അപ്പൊ മനസ്സിലേക്ക് വരുന്ന ഉത്തരം ഏതാണ്? മനസ്സ് ഏതാണ് പറയുന്നത്? ആ ഉത്തരം പറയൂ. കരോലിന. ഓക്കെ, റൈറ്റ്
0: ആൻസർ ആണല്ലോ,
1: അടിപൊളി.
0: അപ്പൊ കരോലിന ഫുൾ നെയിം എന്താണ്?
1: കരോലിന വിക്കിൾസൺ ട്ടോ, വിക്കിൾസൺ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. ഞാൻ വിചാരിച്ചു എന്തെങ്കിലും പാസ് ഒക്കെ പറഞ്ഞു കളയുമോ എന്ന് വിചാരിച്ചു, പക്ഷെ റൈറ്റ് ആൻസർ പറഞ്ഞു. നമ്മുടെ
0: നന്നായിട്ട് വായിക്കോ?
2: വായിച്ചേ, ഞാനിങ്ങനെ മറിച്ചു വിട്ടതുപോലെ എനിക്കൊരു തോന്നലുണ്ടായി.

0: അപ്പം രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ്? ആദ്യ വ്യക്തി ആര് എന്നതാണ് ഓപ്ഷൻസ്. ഓപ്ഷൻസ് എഡ് വൈറ്റ്, ഓപ്ഷൻ എ, ഓപ്ഷൻ ബി അലക്സി ലിയനോവ്, ഓപ്ഷൻ സി മാനുവൽ ചോസൺ, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല. ഓപ്ഷൻ എ എഡ് വൈറ്റ്, ഓപ്ഷൻ ബി അലക്സി ലിയാനോവ്, ഓപ്ഷൻ സി മാനുവൽ ചോസൺ, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല. എഡ്വൈറ്റ് ഉത്തരം. തെറ്റിച്ചു. അപ്പൊ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക്.
1: ഒരു പാസ് കൊടുക്കണോ?
0: പാസ് പറയണമായിരുന്നു, പക്ഷെ പറഞ്ഞില്ല. നമ്മൾ ആദ്യമേ തന്നെ റൂള് പറഞ്ഞു. അത് കുഴപ്പമില്ല, എന്തായാലും ഉത്തരം പറഞ്ഞല്ലോ. ഒരെണ്ണെങ്കിലും ഉത്തരം പറഞ്ഞ വലിയ കാര്യമാണത്, ചെറിയ കാര്യമല്ല അത്.
1: ഒരു ഉത്തരം കറക്റ്റ് ആണല്ലോ, ഫസ്റ്റ് തന്നെ കറക്റ്റ് ആയി ഉത്തരം പറഞ്ഞു എന്നുള്ളതാണ്. ഒരു കൺഗ്രാജുലേഷൻ.
0: കൺഗ്രാറ്റ്സ്.
1: അപ്പൊ മോനുമായിട്ട് എന്താ ഇന്ന് വൈകുന്നേരത്തെ പരിപാടി?
2: എടാ മോനുമായിട്ട് മോൻ രണ്ടു ദിവസമായിട്ട് സ്കൂളിൽ കൊണ്ടാക്കി, അവരെ ഡെയിലി വിളിച്ചിട്ടിരിക്കണോ, ഫുഡൊക്കെ കഴിച്ചോണ്ടെങ്കിൽ അവിടെ നിർത്തും, അല്ലെങ്കിൽ ഇങ്ങോട്ട് കൊണ്ടുവരും.
1: ഓക്കെ, അപ്പൊ ഒത്തിരി സന്തോഷം കേട്ടോ സംസാരിക്കാൻ സാധിച്ചാല്.
2: പുതിയ ആളാണല്ലേ?
1: പുതിയ ആളൊന്നും അല്ല, ഞാൻ ഒരുപാട് ആളായി. ശരിയാക്കിയോ? ശരിയാക്കി. ഓക്കെ,
0: അപ്പൊ ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. യെസ്, നമുക്കിപ്പം വന്ന കോളർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ നല്ല അടിപൊളിയായിട്ട് ആൻസർ ചെയ്തു അല്ലേ. എന്തായാലും സെക്കൻഡ് ക്വസ്റ്റ്യൻ വന്നപ്പോൾ ചെറിയൊരു കൺഫ്യൂഷൻ, എന്തായാലും ഉത്തരം മാക്സിമം പറയാനൊക്കെ ശ്രമിച്ചു, പക്ഷെ ഉത്തരം തെറ്റിപ്പോയി. കുഴപ്പമില്ല, ഡി എസ് നിങ്ങൾക്ക് വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്,
1: 0484228101 എന്നുള്ളതാണ് നമ്പർ. ഈ നമ്പറിലേക്ക് വിളിച്ചാൽ നിങ്ങൾക്ക് ചോദ്യം ഇവിടെ റെഡിയാണ്. ചോദ്യത്തിന് 4 ഓപ്ഷൻസ് ഉണ്ട്. ആ ഓപ്ഷൻസ് കേട്ടിട്ട് നിങ്ങൾക്ക് ഗസ് വരെ ചെയ്യാനുള്ള ഇത് ഞങ്ങൾ തരുന്നുണ്ട്. അപ്പൊ എത്രയും പെട്ടെന്ന് വിളിച്ചോളൂ 0484228101.
0: ആകാശവാണി കൊച്ചി ഫം റെയിൻബോ 107.5.
1: നമ്മളിൽ ഒരാൾ ലൈനിൽ വന്നിട്ടുണ്ട്, ആരാണെന്ന് നോക്കാം. ഹലോ, അത് കട്ടായി പോയിട്ടുണ്ട്.
0: എന്തായാലും കോൾ ഡ്രോപ്പ് ആയി പോയി. നിങ്ങൾ ട്രൈ ചെയ്തോണ്ടിരിക്കുക കേട്ടോ. ഓക്കേ.

107.5 FM Rainbow.

0: കേട്ടോണ്ടിരിക്കുന്നു ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്, റെയിൻബോ ആർജെ രശ്മിക്കും റെയിൻബോ ആർജെ റീനയ്ക്കും ഒപ്പം.
1: അപ്പൊ
0: നമ്മളോടൊപ്പം ക്വസ്റ്റിന് ആൻസർ പറയാൻ ആരാണ് കേട്ടിരിക്കുന്നത് നോക്കാം. ഹലോ
1: ഹലോ, ഗുഡ് ഈവനിങ്. ഇതാരാണ് സംസാരിക്കുന്നത്? മനു രാഘവ്. എവിടെ നിന്ന് വിളിക്കുന്നു? തമിഴ്നാട്. പനങ്ങാട്. ഓക്കെ, എന്ത് ചെയ്യുന്നു?
0: നമുക്ക് ക്വസ്റ്റ്യനിലേക്ക് കടക്കാം അല്ലേ, ക്വസ്റ്റ്യൻ ചോദിക്കാം. ക്വസ്റ്റ്യൻ ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ് ആരാണ്? ഓപ്ഷൻസ് റീന പറയും.
1: ഓക്കെ, ഓപ്ഷൻ എ ലോറൻസ്, ലോറൻസ് ടിറ്റോ. ഓപ്ഷൻ ബി ഡെന്നിസ് ടിറ്റോ. ഓപ്ഷൻ സി റിച്ചർഡ് ബ്രാൻസൺ. ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല. ഓപ്ഷൻ എ ലോറൻസ് ടിറ്റോ, ഓപ്ഷൻ ബി ഡെന്നിസ് ടിറ്റോ, ഓപ്ഷൻ സി റിച്ചർഡ് ബ്രാൻസൺ, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല.
0: ഏതാണ്?
1: അറിയില്ലെങ്കിൽ പാസ് പറയാം കേട്ടോ. ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറയാം. ഒരിക്കൽ കൂടി ഓപ്ഷൻ തരാം. ഓപ്ഷൻ എ ലോറൻസ്, ഓപ്ഷൻ ബി ലോറൻസ്,
0: ബി ആണോ സി ആണോ ഡി ആണോ എന്ന് പറയാമോ? ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരെന്നാണ് ചോദിച്ചത്? ആദ്യത്തെ ക്വസ്റ്റ്യൻ
1: വനിതയല്ല ചോദിച്ചത്, വ്യക്തിയാണ് ചോദിച്ചത്.
0: ഇപ്പൊ ലോകത്തിലെ ആദ്യത്തെ സ്പേസ് ടൂറിസ്റ്റ്, ഏതെങ്കിലും ഒരു ഓപ്ഷൻ പറയാവോ?
1: നാല് ഓപ്ഷൻ നിങ്ങൾക്ക് തന്നിട്ടുണ്ട്, ആ ഉത്തരം ഏതെങ്കിലും ഒന്ന് പറയാം. അറിയില്ലെങ്കിൽ പാസ് പറഞ്ഞാൽ നമുക്ക് അടുത്ത ചോദ്യത്തിലേക്ക് പോകാം. അടുത്ത ചോദ്യം ഇതാണ്, ഒരു സിനിമയെ ബേസ് ചെയ്തിട്ടാണ്. സിനിമയൊക്കെ കാണാറുണ്ടോ? ഓക്കെ, അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, മലയാളത്തിലെ ആദ്യത്തെ ഐമാക്സ് റെസൊല്യൂഷൻ റിലീസ് ചെയ്ത മലയാള സിനിമ ഏതാണ്? ഫസ്റ്റ് മലയാളം ഫിലിം ടു റിലീസ് ഇൻ ഐമാക്സ് റെസൊല്യൂഷൻ എന്നാണ് ചോദ്യം.
0: ഐമാക്സ് റെസൊല്യൂഷനിൽ റിലീസ് ചെയ്ത സിനിമ,
1: ആദ്യത്തെ മലയാള സിനിമ.
0: ആദ്യത്തെ ഓപ്ഷൻ ലൂസിഫർ, എംപുരാൻ രണ്ടാമത്തത്, മൂന്നാമത്തെ ഗ്രാൻഡ് മാസ്റ്റർ, നാല് വില്ലൻ. എംപുരാൻ കറക്റ്റ് ആണ് അല്ലേ?
1: ഓക്കെ, കറക്റ്റ് ആൻസർ ആണ്. ഓക്കെ, മലയാള സിനിമ.

0: മലയാളത്തിൽ ആദ്യമായിട്ട് റിലീസ് ചെയ്ത ഐമാക്സ് റെസൊല്യൂഷനിൽ റിലീസ് ചെയ്ത സിനിമ എമ്പുരാൻ L2 എമ്പുരാൻ. റൈറ്റ് ആൻസർ ആണ് രണ്ടാമത്തെ.
1: മനു രാഘവന്റെ കറക്റ്റ് ആൻസർ ആണ്.
0: അപ്പൊ മൂന്നാമത്തെ ചോദ്യത്തിലേക്ക് കിടക്കണ്ടേ?
1: അടുത്ത ചോദ്യത്തിലേക്ക്
2: പോവാം.
0: ഇഷ്ടമാണ്. അപ്പൊ അടുത്ത ചോദ്യം ഇതാണ്, ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി ആരാണ്? ഓക്കെ, ഓപ്ഷൻസ് വേണം. ഓപ്ഷൻസ് തരട്ടെ. ഇനിയിപ്പോ ബാക്കി മൂന്ന് ഓപ്ഷനേ ഉള്ളൂ. നേരത്തെ ഒരു കോളർ തെറ്റാ പറഞ്ഞത് അതുകൊണ്ട്.
1: അല്ല, നേരത്തെ ക്വസ്റ്റ്യൻ അറിയാന്നല്ലേ പറഞ്ഞിരുന്ന ആൻസർ. അപ്പൊ ഇതിലെ രണ്ടാമത്തെ ഓപ്ഷൻ അലക്സി ലിയോണോവ്, മൂന്നാമത്തെ മാനുവൽ ചോസൺ, നാലാമത്തെ ഇതൊന്നും അല്ല. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി.
0: ആ ഒരു പേരതൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടൊക്കെ വന്നു, പക്ഷെ ഉത്തരം യൂറി ഗഗാറിൻ നമ്മൾ ഓപ്ഷൻസിൽ ഇല്ലല്ലോ. അലക്സി ലിയോണോവ്, മാനുവൽ ചോസൺ, അല്ലെങ്കിൽ ഇതൊന്നും അല്ല. ഏതെങ്കിലും ഒരു ഉത്തരം പറഞ്ഞു, കറക്കി കുത്തി ഉത്തരം പറഞ്ഞോ, കുഴപ്പമില്ല, ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. മാനുവൽ ഉത്തരം തെറ്റിച്ചു. അപ്പൊ ഇനി റൈറ്റ് ആൻസർ ബാക്കി രണ്ടെണ്ണം ഉണ്ട്, അലക്സി ലിയോണോവ് ഉണ്ട്, ഇതൊന്നും അല്ല എന്നുണ്ട്. ഏതായിരിക്കും? ഓക്കെ, എന്തായാലും ഉത്തരം ഞങ്ങൾ തന്നെ പറയാം. അലക്സി ലിയോണോവ് ആണ് റൈറ്റ് ആൻസർ. 1965 March 18 ഇദ്ദേഹം ബഹിരാകാശത്ത് ഇദ്ദേഹം ആദ്യമായിട്ട് നടന്നത് കേട്ടോ. ബഹിരാകാശത്ത് നടന്ന ആദ്യ വ്യക്തി അലക്സി ലിയോണോവ്.
1: ഓപ്ഷൻസിലെ ഒരാളുടെ പേര് പറയാനാണ് പറഞ്ഞത്.
0: എന്തായാലും ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തു. കൺഗ്രാറ്റ്സ്.
1: സിനിമയുമായി ബന്ധപ്പെട്ട ഒരു ക്വസ്റ്റ്യൻ ആൻസർ ചെയ്തു. ഓക്കെ, ഓക്കെ. അപ്പൊ ഇന്നത്തെ അടുത്തതേ കോളേഴ്സ് ലൈനിൽ ഒരുപാട് പേര് വെയിറ്റിംഗ് ആണ്. അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം കേട്ടോ.
0: യെസ്, അപ്പോ മനു രാഘവായിരുന്നു നമുക്കൊപ്പം ഉണ്ടായിരുന്നത്. എന്തായാലും ഒരു ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തു. ഡി എസ്, നിങ്ങൾക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810. ഡി എസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി
1: കൊച്ചി FM റെയിൻബോ 107.5 ഓൺ ദ ഗോ
0: ഡ്രൈവ് ടൈം മ്യൂസിക്.
1: നമ്മളോടൊപ്പം ഒരാൾ കൂടെ ലൈനിൽ ചേരുന്നുണ്ട്, കേൾക്കാം. ഹലോ,
0: ഹലോ,
1: ഇത്
3: ഹലോ
1: ആരായിരുന്നു?
3: മഹിമ. എന്റെ കോളെ കട്ടായി പോയായിരുന്നു.
1: നേരത്തെ മഹിമ പെരുമ്പാവൂർ നിന്ന് വിളിച്ചത് അല്ലേ? ഓക്കെ, നമ്മള് ക്വസ്റ്റ്യനിലേക്ക് കടക്കട്ടെ.
0: ഓക്കെ, ആ ചോദ്യം ഇതാണ്, ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം ഏതാണ്? ഓപ്ഷൻ
1: ഇടുക്കി ഡാം ഒന്നാമത്തെ ഓപ്ഷൻ, ബക്രാനങ്കൽ ഡാം രണ്ടാമത്തെ ഓപ്ഷൻ, ഹിരാക്കുഡ് ഡാം മൂന്നാമത്തെ ഓപ്ഷൻ.
0: ഓക്കെ, നാലാമത്തെ ഓപ്ഷൻ തെഹ്രി ഡാം. ഇടുക്കി ഡാം, ബക്രാനങ്കൽ, തെഹ്രി ഡാം, ഹിരാക്കുഡ് ഡാം. ഓപ്ഷൻ A, B, C, D. ഏതെങ്കിലും ഒന്ന് കറക്കി കുത്തി പറഞ്ഞോ, അറിയില്ലെങ്കിൽ. എന്തോ
3: സി,
0: തെഹ്രി ഡാം. തെഹ്രി ഡാം ഉറപ്പിച്ചോ? ഉറപ്പിച്ചു. മഹിമയുടെ ചിരി ഇങ്ങനെയാണ്, മഹിമ ഉത്തരം ശരിയാകാം തെറ്റാകാം എന്ന് പറഞ്ഞുള്ളൊരു ചിരിയാണ് അല്ലേ? ബി ബക്രാനങ്കൽ. എന്താ,
1: ഏതെങ്കിലും ഒന്ന് ഉറപ്പിക്കൂ. സി ആണോ ബി ആണോ?
0: ബി ബക്രാനങ്കൽ എന്ന് പറഞ്ഞു. എന്തായാലും ബക്രാനങ്കൽ ഉത്തരം തെറ്റിച്ചു. ഒരു പാസ് എങ്കിലും പറയായിരുന്നില്ലേ മഹിമേ?
1: സാരല്ല, ഇനിയും അവസരങ്ങൾ ഉണ്ടല്ലോ. ശരിക്കും ഉത്തരം ഇനി അടുത്ത ആൾക്ക് പാസ് ചെയ്യാണ് കേട്ടോ ഞങ്ങള്. വിളിച്ചതിൽ സന്തോഷം. എന്ത്, മഹിമ നേരത്തെ സംസാരിച്ചില്ലായിരുന്നോ?
0: ലൈവില് വെച്ച് കട്ടായി പോയി.
1: ലൈവില് വെച്ച് കട്ടായി പോയി.
0: അതെ അതെ. അപ്പൊ വിളിച്ചതിൽ സന്തോഷം കേട്ടോ. ഓക്കെ, വളരെ സന്തോഷം
1: കേട്ടോ.
0: ഓക്കെ, യെസ്. അപ്പൊ നമുക്കിപ്പം മനു രാഘവ് ആൻഡ് ഇപ്പോ മഹിമ ഡബിൾ എം ആണല്ലേ, എം സ്ക്വയർ ആണ്.
1: ഇപ്പൊ സ്ക്വയറുകളുടെ സമയമാണ് മൊത്തം.
0: യെസ്,
1: എം സ്ക്വയർ.
0: അപ്പൊ അവരൊക്കെയാണ് നമ്മൾ വിളിച്ചത്. അപ്പൊ ഡി എസ് നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോഡ് റൈറ്റ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർജെ റീന, ആർജെ
1: ഞാൻ ലക്ഷ്മി.
0: യെസ്, അപ്പൊ നിങ്ങൾക്ക് വിളിക്കാം കേട്ടോ. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഒ ടി ജി എന്ന പ്രോഗ്രാമിൽ നിങ്ങളോടൊപ്പം ഇന്ന് ഡബിൾ ആർ ആണ്, റീനയും രശ്മിയും. ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 ശ്രോതാക്കൾ ട്യൂൺ ചെയ്ത് കേട്ടുകൊണ്ടിരിക്കുന്നത്. നമ്മളോടൊപ്പം ഒരാൾ ലൈനിലുണ്ട്. ഹലോ
1: ഹലോ ഹലോ, നമസ്കാരം.
0: നമസ്കാരം,
2: ഇതാരാണ് സംസാരിക്കുന്നത്?
1: എന്റെ പേര് ജോൺ.
0: ജോൺ എറണാകുളത്ത് നിന്നാന്ന് പറഞ്ഞല്ലേ?
1: അതെ അതെ.
2: എന്ത് ചെയ്യുന്നു?
1: ഞാൻ ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു.
0: ബാംഗ്ലൂർ വർക്ക് ചെയ്യുന്നു. ഇപ്പൊ ഡ്രൈവ് ചെയ്യണോ, തിരിച്ചു പോവാണോ?
1: ഡ്രൈവ്. അതെ.
2: ഏത് ബാങ്കിലായിരുന്നു?
0: പഞ്ചാബ് നാഷണൽ ബാങ്ക്.
2: ജോലിയൊക്കെ നന്നായിട്ട് പോകുന്നു?
0: ഏതാണ്, എറണാകുളത്ത് എവിടെയായിട്ട് വരും? ചിറ്റൂർ റോഡ്. ഓക്കെ. ഞങ്ങളുടെ ക്വസ്റ്റ്യൻ
2: നേരത്തെ ചോദിച്ച ചോദ്യങ്ങൾ ഉത്തരങ്ങളൊക്കെ അറിയാമായിരുന്നോ? തുടങ്ങിയതേ ഉള്ളൂ അല്ലെ? അപ്പൊ എന്റെ പ്രത്യേകത പറയട്ടെ, അതുകൊണ്ട് ചോദിച്ചു, നേരത്തെ കേട്ടിരുന്നു എന്ന് ചോദിച്ചത് കേട്ടോ. ഓക്കെ, മാക്സിമം മൂന്ന് ചോദ്യങ്ങളാണ് ഞങ്ങൾ ഒരാളോട് ചോദിക്കുന്നത്. ഓക്കെ, മൂന്നേ മൂന്ന് ചോദ്യങ്ങളുടെ നേരമാണ്. പക്ഷെ ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ഏതെങ്കിലും ഒരു ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ പാസ് പറയാം. ഒരെണ്ണം മാത്രമേ കേട്ടോ, ഒരെണ്ണം മാത്രമേ ഞങ്ങൾ പാസ് അലോ ചെയ്യുന്നുള്ളൂ. പക്ഷെ തേർഡ് ക്വസ്റ്റിനെ പാസ് ഇല്ല. ക്ലിയർ ആയല്ലോ? ക്ലിയർ ആണ് അല്ലേ? ഓക്കെ, അപ്പൊ നമുക്ക് ചോദ്യത്തിലേക്ക് കടക്കാം.
0: ഇന്ത്യയിലെ ആദ്യത്തെ ആർച്ച് ഡാം

0: ഏതാണ് എന്നുള്ളതാണ് ക്വസ്റ്റ്യൻ.
1: അറിയാമോ? ഓപ്ഷൻ തരാം. ഓപ്ഷൻ വേണോ? യെസ്,
0: കറക്റ്റ് ആൻസർ ആണ്.
1: റൈറ്റ് ആൻസർ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്തു. രണ്ടാമത്തെ ചോദ്യം ഇതാണ്, ലോകത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്ന് അറിയപ്പെടുന്നത് ഏതാണ്?
0: ഓപ്ഷൻസ്: യൂണിവേഴ്സൽ ഒന്നാമത്തെ ഓപ്ഷൻ, ബ്ലാക്ക് മറിയ രണ്ടാമത്തെ ഓപ്ഷൻ, മൂന്നാമത്തേത് പാരാമൗണ്ട്, നാലാമത്തേത് കൊളംബിയ പിക്ചർ. യൂണിവേഴ്സൽ.
1: സെക്കൻഡ് ഓപ്ഷൻ ബ്ലാക്ക് മറിയ. തേർഡ് ഓപ്ഷൻ പാരാമൗണ്ട് പിക്ചേഴ്സ്.
0: നാലാമത്തെ കൊളംബിയ പിക്ചർ.
1: യൂണിവേഴ്സൽ. യൂണിവേഴ്സൽ ഉത്തരം തെറ്റിച്ചു കേട്ടോ.
0: ഭയങ്കര
1: ഒരു പാസ് ഉണ്ടായിരുന്നു, മറന്നുപോയി. ഇല്ലാതെ ഉത്തരം പറയാനുള്ള ഇതിലെങ്ങ് വേഗം തന്നെ ഉത്തരം പറഞ്ഞു അല്ലേ. ഓക്കെ, പോട്ടെ, കുഴപ്പമില്ല,
0: സാരില്ല. ഇത് നമുക്ക് അടുത്ത ക്വസ്റ്റ്യൻ അടുത്ത ആളിലേക്ക് പാസ് ചെയ്യാം അല്ലേ.
1: യെസ്, നമുക്ക് നെക്സ്റ്റ് പാസ് ചെയ്യാം. അപ്പൊ എന്തായാലും
0: ജോണി, എവിടെ വീട്, എവിടെയായിട്ടാണ്? ചേർത്തലയാണ്.
1: ഓക്കെ ജോൺ, അപ്പൊ വിളിച്ചതിൽ വളരെ സന്തോഷം കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. ബൈ ബൈ. ഓക്കെ.

0: ഒ ടി ജി ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിൽ സമയം 6 മണി കഴിഞ്ഞ് 49 മിനിറ്റും 59 സെക്കൻഡും. റീനയ്ക്കും രശ്മിക്കും ഒപ്പം ഓൺ ദ ഗോ
1: ഡ്രൈവ് ടൈം മ്യൂസിക് ദാ ഇങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുകയാണ്.
0: കൂടെ ഒരാളുണ്ട്. ഹലോ,
2: ഹലോ,
0: ആരാണ്? അയാൻ.
1: അയാൻ, എന്തൊക്കെ ഉണ്ട് വിശേഷം?
0: സ്കൂൾ കഴിഞ്ഞപ്പോ എന്നുള്ളോ? ഒരു മണിക്കൂറായി. പഠിക്കാനുള്ളൊക്കെ പഠിച്ചോ? പഠിക്കാനുള്ളൊക്കെ പഠിച്ചോ? അതോ റെസ്റ്റ് ആണോ? ഇപ്പൊ ഒരു മണിക്കൂർ
2: തിരിച്ചു വന്നിട്ട് 2 അവർ പഠിച്ചിട്ട് റേഡിയോ ഒക്കെ ഇരിക്കുക.
1: അപ്പൊ ചായ ഒന്നും കുടിച്ചില്ലേ?
2: ചായ ഒക്കെ എന്താ, അച്ഛൻ വന്നിട്ട് കുടിക്കും.
0: അച്ഛനോ? അച്ഛനിപ്പോ ഇപ്പൊ ആരുണ്ടപ്പോ വീട്ടില്?
2: അമ്മ മാത്രമേ ഉള്ളൂ.
0: അമ്മ മാത്രമേ ഉള്ളൂ. ഓക്കെ, അപ്പൊ അച്ഛൻ വേറെ എന്തെങ്കിലും ചായക്ക് കടിയൊക്കെ കൊണ്ടുവരായിരിക്കും അല്ലേ?
2: മുന്നേ വാങ്ങിച്ചു വെച്ചിട്ടുണ്ട്.
0: ആണോ? ഓക്കെ ഓക്കെ.
1: അപ്പൊ അച്ഛൻ എത്ര മണിക്ക് എത്താ ഇനി?
2: 7 o'clock.
0: ഇപ്പൊ ഇപ്പൊ തന്നെ വരുമല്ലേ?
2: 7 o'clock.
0: ആ, ഇപ്പൊ എവിടെ അച്ഛൻ വർക്ക് ചെയ്യണേ?
2: കെ പി സി ബജാജ്.
0: ഓക്കെ, അപ്പൊ ക്വസ്റ്റ്യൻ റെഡി ആണോ?
2: ക്വസ്റ്റ്യൻ റെഡിയാ.
1: അപ്പൊ നേരെ നമുക്ക് ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. ഇന്റെ റൂളൊക്കെ അറിയാലോ മോനുവിനെ, ഇന്റെ നിയമങ്ങളൊക്കെ അറിയാലോ? അതെ അതെ. ഓക്കെ, അപ്പൊ ചോദ്യം തുടങ്ങാം. ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെ?
0: ഓപ്ഷൻ പറയട്ടെ.
2: എനിക്ക് ക്വസ്റ്റ്യൻ മനസ്സിലായില്ല.
1: ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരെ?
0: ഇൻഡിക്ക എന്ന് പറയുന്ന ഒരു ബുക്ക് ഉണ്ട്, ആ ബുക്ക് ആരാണ് എഴുതിയത്? ഫസ്റ്റ് ഓപ്ഷൻ മെഗസ്തീനസ്, രണ്ടാമത്തെ ഓപ്ഷൻ ഹെൻറി, മൂന്നാമത്തെ ഓപ്ഷൻ ഷേക്സ്പിയർ, നാലാമത്തെ ഓപ്ഷൻ ജോർജ് ഓർവെൽ.
1: ചോദിക്കാലോ. ഇൻഡിക്ക, ആ മോനു, ഇൻഡിക്ക എന്ന ഗ്രന്ഥത്തിന്റെ രചയിതാവ് ആരാണ്? ഓപ്ഷൻസ് വേണോ ഇനി? പറഞ്ഞോളൂ.
0: മെഗസ്തീനസ്, ഹെൻറി, ഷേക്സ്പിയർ, ജോർജ് ഓർവെൽ.
1: ഓപ്ഷൻ എ ബി സി ഡി നാലെണ്ണം തന്നിട്ടുണ്ട്. യെസ്,
0: ഫസ്റ്റ് ഓപ്ഷൻ ആണ്
1: റൈറ്റ് ആൻസർ. ഓക്കെ, അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റ്യൻ കൃത്യമായിട്ട് ആൻസർ ചെയ്തു.
0: അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോവാം.
1: ഓക്കെ, രണ്ടാമത്തെ ചോദ്യം ഇതാണ്. ലോകത്തിലെ ആദ്യത്തെ ഫിലിം സ്റ്റുഡിയോ എന്നറിയപ്പെടുന്നത് ഏതാണ്? അപ്പൊ അതിന് ഇനി 3 ഓപ്ഷനേ ഉള്ളൂ. ഒരു ഓപ്ഷൻ നേരത്തെ തെറ്റിച്ചാണ് ഒരു കോളർ പറഞ്ഞത്.
0: ക്വസ്റ്റ്യൻ നമ്മൾ ചോദിച്ചായിരുന്നു, അപ്പൊ അതില് ആൻസർ തെറ്റായിട്ടാ പറഞ്ഞത്. അതുകൊണ്ട് 3 ഓപ്ഷൻ പറയാം. സെക്കൻഡ് ഓപ്ഷൻ ബ്ലാക്ക് മരിയ, തേർഡ് ഓപ്ഷൻ പാരാമൗണ്ട് പിക്ചർ, ഫോർത്ത് ഓപ്ഷൻ കൊളംബിയ പിക്ചർ.
1: യെസ്, ബ്ലാക്ക് മരിയ റൈറ്റ് ആൻസർ.
0: രണ്ട് ക്വസ്റ്റിനും അടിപൊളിയായിട്ട്. ഓ, 6 ക്ലാസ്സിലല്ലേ പഠിക്കണേ? ബുക്കൊക്കെ വായിക്കും ഒത്തിരി.
1: അറിയുന്നതായിരിക്കും അല്ലേ? ഓക്കെ ഓക്കെ. മൂന്നാമത്തെ ചോദ്യം. ഓ, അപ്പോഴേക്കും 3 ചോദ്യം തായില്ലേ. ഗോർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരെ?
0: ഗോർണിക്ക എന്ന പ്രശസ്തമായ ചിത്രം വരച്ചത് ആരെ? പാബ്ലോ പിക്കാസോ ആണ് ആദ്യത്തെ ഓപ്ഷൻ, രണ്ടാമത്തത് ലിയാനോഡോ ഡാവിഞ്ചി, മൂന്നാമത്തത് വിൻസെന്റ്, നാലാമത്തത്.
1: ഓക്കെ, ഇതാ നാലാമത്തെ മൈക്കിളാഞ്ചലോ കേട്ടോ. ഓപ്ഷൻ എ പാബ്ലോ പിക്കാസോ, ഓപ്ഷൻ ബി ലിയാനാർഡോ ഡാവിഞ്ചി. എന്തോ, പാബ്ലോ പിക്കാസോ. ഓ, റൈറ്റ് ആൻസർ.
0: 3 ആൻസറും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. അപ്പൊ എന്തായാലും ഒരു പാട്ട് ചോദിച്ചാ തരാം.
1: മോനു സ്കൂൾ പിക്കാസോ അറിയാലോ, അത് കുറച്ച് സിമ്പിൾ ആയി പോയി അല്ലേ?
2: ആണല്ല.
1: ഓക്കെ,
0: ആദ്യത്തെ രണ്ടും കറക്കി കുത്തിയാന്നല്ലേ? ഓക്കെ, എന്നാലും കറക്കി കുത്തിയാണെങ്കിലും കറക്റ്റ് ആൻസർ പറയണ്ടല്ലോ.
1: ഒരു ലക്കി ഡേ ആട്ടോ അതിന്റെ. അടിപൊളി.

0: പാട്ട് പറഞ്ഞോ ഞങ്ങൾ വെച്ചു.
1: മോന് ഒരു ചോദ്യം കൂടി ചോദിച്ചോട്ടെ, മോന് സ്കൂളിൽ ക്വിസ് പ്രോഗ്രാംസിലൊക്കെ പങ്കെടുക്കാറുണ്ടോ?
2: ക്വിസ് പ്രോഗ്രാം എന്താ അന്ന് റീഡിംഗ് വീക്കിലുണ്ടായിരുന്നു, ബുക്സിന്റെ ഒക്കെ കുറിച്ച്.
1: എന്നിട്ട് കിട്ടിയോ സമ്മാനം? കിട്ടിയോ?
2: ഇല്ല,
0: പങ്കെടുക്കുക എന്നുള്ളേ ഉള്ളൂ. നമ്മള് സമ്മാനം ഒക്കെ പിന്നെ.
1: എന്തോ?
2: അഞ്ചില് മൂന്ന് ക്വസ്റ്റ്യൻ ആൻസറേ പറഞ്ഞുള്ളൂ.
1: അതാണല്ലേ. ഓക്കെ ഓക്കെ. അപ്പൊ എന്തായാലും അത്രയും പറഞ്ഞല്ലോ.
2: ഹാഫ് ബുക്സ് റീഡ് ചെയ്യാറുള്ളൂ.
1: ഓക്കെ.
0: ഇപ്പൊ ലേറ്റസ്റ്റ് ആയിട്ട് റീഡ് ചെയ്ത ബുക്ക് ഏതാ?
2: ലേറ്റസ്റ്റ് ആയിട്ട് റീഡ് ചെയ്തത് ഡോഗ്മാന്റെ
0: 14. ഓക്കെ. നല്ല കഥയാണോ അത്?
2: സീരീസ്
0: ആണോ അത്?
2: സീരീസ്.
1: ഓക്കെ ഓക്കെ.
2: അപ്പൊ
1: സംസാരം കേട്ടപ്പോ തന്നെ മനസ്സിലായി അയാൾ നല്ല മിടുക്കം കുട്ടിയാ, അത് മനസ്സിലായി ട്ടോ.
2: താങ്ക് യു.
1: അപ്പൊ മോനു ഏത് പാട്ടാ ചോദിച്ചത്?
0: ആ പാട്ട് വരാ ട്ടോ. അപ്പൊ ഒത്തിരി കൺഗ്രാചുലേഷൻ, മൂന്ന് ഉത്തരവും കറക്റ്റ് ആയിട്ട് പറഞ്ഞേനെ ട്ടോ.
1: പറഞ്ഞു ഒരു ഉത്തരം, ഉത്തരങ്ങൾ പറഞ്ഞു. അല്ല, ആ ഒരു ഉത്തരം പറഞ്ഞില്ലേന്ന് എന്തോ ചോദിച്ചത്.
0: ആ ഉത്തരങ്ങളൊക്കെ പറയുന്നുണ്ട്. അയാന്റെ പോലെ തന്നെ മിടുക്കരുണ്ട് വേറെ. കുട്ടികളില്ല, മോൻ മാത്രമേ കുട്ടിയായിട്ട് വിളിച്ചിട്ടുള്ളൂ. വലിയ ആൾക്കാരാ വിളിച്ചത്.
1: ഓക്കെ മോന്.
0: ഓക്കെ ശരി. എന്നാ വീണ്ടും ഇതുപോലെയൊക്കെ കേട്ടുകൊണ്ടാട്ടോ.
1: ഇനി വിളിക്കാൻ ചേട്ടൻ മിനിമം നമുക്ക്
0: ഒരാഴ്ചയെങ്കിലും നമുക്കൊരു ഗ്യാപ്പ് വിടാം
1: മിനിമം കേട്ടോ.
0: ഒരാഴ്ചയെങ്കിലും നമുക്കേ ഗ്യാപ്പ് ഇട്ടിട്ട് വേണം വിളിക്കാൻ.
1: എനിക്കറിയാം, മനസ്സിലായി. എനിക്കറിയാം, എനിക്കറിയാം.
2: ഞാൻ ഫസ്റ്റിലത്തെ രണ്ട് ക്വസ്റ്റ്യനും പറഞ്ഞിട്ട് ലാസ്റ്റ് ക്വസ്റ്റ്യൻ
1: പറഞ്ഞില്ല,
2: ഔട്ടായി പോയി.
1: അതെ അതെ, എനിക്ക് മനസ്സിലായി. അന്ന് ഞാനായിരുന്നല്ലോ അല്ലേ? അന്ന് ഞാനായിരുന്നല്ലോ അല്ലേ? അതെ. ഓക്കെ മോനു.
0: അപ്പൊ ദേവദൂതനിലെ പാട്ട് കേക്കാട്ടോ.
1: എന്നെ പോലെയാണോ?
0: ആരുടെ സൗണ്ട്?
1: എല്ലാവരുടെ സൗണ്ടും. ഓക്കെ മോനു.
0: റീന, റീന ചേച്ചിയുടെ കൂടാണ്ട് ഒരു ചേച്ചി ഇവിടെ ഉണ്ട്. ആ ചേച്ചിയുടെ സൗണ്ട് ഇങ്ങനെ തന്നെയാണോ? ഇനി റേഡിയോ ഒക്കെ കേൾക്കാം. നിങ്ങളെ പോലുള്ള മിടുക്കന്മാർ റേഡിയോ കേട്ടോണ്ട്.
2: ഓക്കെ,
0: അതുപോലെ ഫ്രണ്ട്സിനോടും പറയണം കേൾക്കാൻ.
2: അല്ല,
0: അയാനപ്പൊ ഫ്രണ്ട്സിനോടൊന്നും പറയാറില്ലേ റെയിൻബോ കേൾക്കാൻ?
1: എന്തായാലും കൂട്ടുകാരൊക്കെ കേട്ട് കാണും കേട്ടോ. ഓക്കെ മോനു, ടാറ്റാ, കൺഗ്രാചുലേഷൻസ്. ഓക്കെ, അയനായിരുന്നു നല്ല സൂപ്പറായിട്ട് ആൻസർ ചെയ്തു അല്ലേ.
0: മൂന്ന് ആൻസറുകളും കറക്റ്റ് ആയിട്ട് പറഞ്ഞു. രണ്ടെണ്ണം കറക്കി കുത്തിയതാണെങ്കിലും എല്ലാം കറക്റ്റ് ആയിട്ട് വന്നു.
1: അതിന്റെ ലക്കി ഡേ ആണെന്ന്.
0: അപ്പൊ ലക്കി ഡേ ആയിട്ടുള്ള ആളുടെ ദേവദൂതനിൽ ഇഷ്ട ഗാനം ദേ വരുന്നു.
1: അതോടൊപ്പം തന്നെ നമ്പർ പറയണ്ടേ വിളിക്കേണ്ടവർക്ക്?
0: 0484-242-8101 എന്നുള്ളതാണ് ആ നമ്പർ.
1: ഡിഎസ് നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5 ൽ. ഇപ്പോൾ ഓൺ ദി ഗോ ഡ്രൈവ് ടാക്ക് മ്യൂസിക്.

0: കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോ 107.5 107.5 ലോൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് എന്ന പ്രോഗ്രാം. നമ്മളോടൊപ്പം കേട്ടുമുട്ടാൻ ഒരാളുണ്ട്. ഹലോ,
1: ഹലോ,
0: നമസ്കാരം.
2: ഇതാരാണ്?
1: നമസ്കാരം, ഞാൻ ശ്രീജിത്ത് ആണ്.
0: ശ്രീജിത്ത്, എവിടെന്നാ വിളിക്കുന്നത്?
1: ഞാൻ ഇപ്പോ എറണാകുളം നോർത്ത് സ്റ്റേഷൻ
0: ട്രെയിൻ വെയിറ്റ് ചെയ്ത് നിൽക്കുകയാണ്. ഓക്കെ,
2: എങ്ങോട്ടാണ് യാത്ര?

0: ട്രെയിൻ ലേറ്റ് ആണ്. എങ്ങോട്ടാ യാത്ര? എങ്ങോട്ടാ?
1: ഞാൻ കോട്ടയം വരെ ഉള്ളു.
0: കോട്ടയം. ഓക്കെ, കോട്ടയത്താണ് വീട്?
1: വീട് കോട്ടയത്തിന് മുമ്പാണ്, പക്ഷേ ഇന്ന് കോട്ടയം വരെ പോകേണ്ട ഒരു ആവശ്യമുണ്ട്.
0: ഓക്കെ. ഇവിടെ എവിടെയാ വർക്ക് ചെയ്യുന്നത്? എറണാകുളത്ത് വർക്ക് ചെയ്യണോ അതോ എന്തെങ്കിലും ആവശ്യത്തിന് വന്നാണോ?
1: എറണാകുളത്ത് വർക്ക് ചെയ്യുന്നുണ്ട്.
0: വർക്ക് ചെയ്യുന്നുണ്ട്. ഓക്കെ. നമ്മളപ്പോ ഇന്ന് ക്വിസാണ്. ക്വിസില്
2: ഇതിന്റെ നിയമം അറിയാലോ, റൂൾ എന്താന്ന് അറിയാലോ? അപ്പൊ കേട്ടുല്ലേ. ഓക്കെ, അപ്പൊ നമുക്ക് തുടങ്ങാം. ഓക്കെ,
0: ആദ്യ ചോദ്യത്തിലേക്ക് പോവാണ് കേട്ടോ. ലോഹിതദാസ് ആദ്യമായിട്ട് തിരക്കഥ രചിച്ചത് ഏത് ചിത്രത്തിനാണ്? ലോഹിതദാസ് ആദ്യമായി തിരക്കഥ രചിച്ചത് ഏത് ചിത്രത്തിനാണ്? ചിത്രത്തിന്റെ ഓപ്ഷൻസ് പറയൂ ട്ടോ.
2: ഓക്കെ, ഹലോ, ക്ലിയർ ആയോ? ഓക്കെ, ഓപ്ഷൻ എ തനിയാവർത്തനം, ഓപ്ഷൻ ബി ഭൂതക്കണ്ണാടി, ഓപ്ഷൻ സി ചുരം, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല.
1: ഒരു പഴയ മൂവിയാണ്, അതിൽ ഏറ്റവും പഴയ തനിയാവർത്തനമാണ്.
2: യെസ്, തനിയാവർത്തനം റൈറ്റ് ആൻസർ ആണ്. അപ്പൊ ഫസ്റ്റ് ക്വസ്റ്റിന് കൃത്യമായിട്ട് ആൻസർ ചെയ്തു. ഇനി രണ്ടാമത്തെ ചോദ്യത്തിലേക്ക് നമുക്ക് കടക്കാം. നല്ല സൗണ്ട് ഇല്ലേ അവിടെ?
0: ട്രെയിൻ ആണോ? ട്രെയിൻ വെയിറ്റ് ചെയ്യുമ്പോ എന്തായാലും സൗണ്ട് ഉണ്ടോ?
2: ആ, രണ്ടാമത്തെ ചോദ്യം ചോദിച്ചോളൂ. എന്തോ
0: സാറല്ല, ക്ലോൺ ചെയ്ത ആദ്യമായിട്ട് ക്ലോൺ ചെയ്ത സസ്തനി ആരാണ്?
2: സസ്തനി.
0: ഓപ്ഷൻസ് പറയട്ടെ. എ ഡോളി,
2: ബി സുസേൻ, സി മേരി, ഡി ജോളി. ലോകത്തിൽ ആദ്യമായി ക്ലോൺ ചെയ്ത സസ്തനിയുടെ പേര് എന്താണ്? ഇനി ഓപ്ഷൻ വേണോ? ഒന്നുകൂടിയും പറയണോ?
0: ക്ലോൺ ചെയ്ത സസ്നിയാണ് ക്വസ്റ്റ്യൻ. ഫസ്റ്റ് ഓപ്ഷൻ ഡോളി, ആംഫിബിയൻ. ഡോളി, ബി സുസേൻ, സി മേരി, ഡി ജോളി.
1: പാസ് ചെയ്യാം. എനിക്ക് ഫസ്റ്റ് ആണ് എ ആണ് തോന്നുന്നത്, പക്ഷേ ഞാനിത് പാസ് ചെയ്യാം.
2: പാസ് ചെയ്യാം. ഉത്തരം ഉറപ്പുണ്ടെങ്കിൽ ധൈര്യമായിട്ട് പറയാം കേട്ടോ.
1: ഓക്കെ, അങ്ങനെയാണെങ്കിൽ ഫസ്റ്റ് എന്താണ് ഓപ്ഷൻ പറയാം? ഓപ്ഷൻ എ.
0: കറക്റ്റ് ആണ്,
2: റൈറ്റ് ആൻസർ. അടിപൊളി. അപ്പൊ താ രണ്ട് ചോദ്യം കൃത്യമായിട്ട് ആൻസർ ചെയ്തു. ഡോളി ഒരു ചെമ്മരിയാടാണെന്നുള്ള കാര്യമൊക്കെ അറിയാലോ അല്ലേ? ഓക്കെ,
1: ഞാൻ വായിച്ചിട്ടുണ്ട്.
2: ഓക്കെ, അടുത്ത ചോദ്യം ഇതാണ്. ഓക്കെ, എന്തായാലും ആ ചോദ്യം, ചാർലി ചാപ്ലിൻ വളരെ ഗൗരവമായിട്ട് പുഴുങ്ങിയ ഷൂസ് ഭക്ഷിക്കുന്ന ഒരു രംഗം സിനിമയിലുണ്ട് അല്ലേ? അത് കണ്ടിട്ടുണ്ടോ? ഈ സിനിമ ഇത് ഏത് സിനിമയാണ് എന്നാണ് അറിയേണ്ടത്. ഓക്കെ, ഓപ്ഷൻ എ ദ കിഡ്, ഓപ്ഷൻ ബി മോഡേൺ ടൈംസ്, ഓപ്ഷൻ സി സിറ്റി ലൈറ്റ്സ്, ഓപ്ഷൻ ഡി ദ ഗോൾഡ് റഷ്.
0: ചാർലി ചാപ്ലിൻ സിനിമ കണ്ടിട്ടുണ്ടോ?
2: അദ്ദേഹത്തിന്റെ സിനിമകൾ കാണാറുണ്ട്. പക്ഷെ അദ്ദേഹത്തിന്റെ ഒരു സിനിമ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മുടെ മനസ്സിന് എന്താ പറയാ, കടുത്ത ദാരിദ്ര്യമാണ്. അങ്ങനെ ഭയങ്കര വിശപ്പ് കൊണ്ട് രുചിയേറിയ ഭക്ഷണമൊക്കെ കഴിക്കാൻ, അതായിട്ട് ഭക്ഷണ പദാർത്ഥമായിട്ട് സങ്കല്പിച്ചിട്ടാണ് പുള്ളി ഒരേ ആ ഒരു ഇത് കഴിക്കുന്നത്.
0: ഷൂസ് പുഴുങ്ങിയതാണ് പുള്ളി കഴിക്കുന്നത്. ഓപ്ഷൻ ഒന്ന് ഒന്നുകൂടെ പറയൂ.
2: ഓപ്ഷൻ എ ദ കിഡ്, ഓപ്ഷൻ ബി മോഡേൺ ടൈംസ്, ഓപ്ഷൻ സി സിറ്റി ലൈറ്റ്സ്, ഓപ്ഷൻ ഡി ദ ഗോൾഡ് റഷ്. അതെ അതെ, റൈറ്റ് ആൻസർ കേട്ടോ. അപ്പൊ അതാ മൂന്നാമത്തെ ചോദ്യം കറക്റ്റ് ആയിട്ട് ഉത്തരം പറഞ്ഞു. കൺഗ്രാറ്റുലേഷൻസ്.
0: അപ്പൊ ഒരു പാട്ടിന് ഞങ്ങള് ഇവിടെ ഞങ്ങൾ ഇട്ട് തരും. ഏത് പാട്ടാ വേണ്ടേ?
1: എനിക്ക് ഒരു ക്ലാസിക് സോങ് വെച്ചോ, സെമി ക്ലാസിക്.
0: സെമി ക്ലാസിക്കൽ ഏതെങ്കിലും ഇഷ്ടമുള്ളതുണ്ടോ?
1: കുറെ ഉണ്ട്, അതിപ്പോ
0: ഏതെങ്കിലും ഇട്ടാ മതിയോ? അപ്പൊ സംസാരിക്കാൻ സാധിച്ചതിൽ സന്തോഷം ശ്രീജിത്തിനോട്. ഹലോ, ട്രെയിൻ വന്നു തോന്നുന്നു. നമുക്ക്
2: ആവശ്യപ്പെട്ട പാട്ടൊക്കെ നമുക്ക് പിന്നെ കൊടുക്കാം അല്ലേ? ഓക്കെ, എന്തായാലും നല്ല അടിപൊളിയായിട്ട് മൂന്ന് ചോദ്യത്തിന് ഉത്തരം പറഞ്ഞു അല്ലേ? ഓക്കെ, അപ്പൊ ആ മൂവി കണ്ടിട്ടുണ്ടോ? കണ്ടില്ല. അത് എന്തായാലും കണ്ടു നോക്കട്ടെ. കടുത്ത ദാരിദ്ര്യമാണ്. അപ്പൊ ആ ഒരു ഷൂവിന്റെ ഇതിനാ തുകൽ കഷ്ണത്തിനെ നല്ല രുചിയേറിയ ഭക്ഷണമായിട്ട് സങ്കല്പിക്കാൻ ശ്രമിക്കുകയാണ് ഇദ്ദേഹം കേട്ടോ. ഒരേ സമയം തന്നെ ചാപ്ലിൻ ദാരിദ്ര്യത്തെ കേന്ദ്ര വിഷയമാക്കിക്കൊണ്ട് തന്നെയായിരുന്നു അവതരിപ്പിച്ച ചിത്രമായിരുന്നു.
0: അങ്ങനെ തന്നെയാണല്ലോ, വിഷമങ്ങൾ നിറഞ്ഞാണെങ്കിലും അദ്ദേഹത്തിന്റെ മുഖത്ത് ചിരി മാത്രം കണ്ടിട്ടുള്ള,
2: നമ്മളെ ഒരുപാട് ചിന്തിപ്പിക്കുകയും ചിരിപ്പിക്കുകയും ചെയ്ത ഒരു വ്യക്തി കൂടിയാണ് അദ്ദേഹം അല്ലേ? ഓക്കെ, എന്തായാലും മൂന്ന്

0: ചോദ്യങ്ങൾക്കും കൃത്യമായിട്ട് ആൻസർ ചെയ്തു. കൺഗ്രാറ്റുലേഷൻസ്.
1: ശ്രീജിത്താണ് നമ്മളോടൊപ്പം ഉഴവൂര് കോട്ടയത്തേക്ക് പോവുകയാണ് പുള്ളി.
0: ട്രെയിൻ കാത്തു നിൽക്കുന്നതിനിടയിലാണ് നമ്മളെ വിളിച്ചത് അല്ലേ.
1: ഓക്കെ, ഇതുപോലെ നിങ്ങൾക്ക് ഓരോരുത്തർക്കും വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484242810 എന്നുള്ള നമ്പറിലേക്കാണ് വിളിക്കേണ്ടത്.
0: കേട്ടുകൊണ്ടിരിക്കുന്നു ഓൺ ദി ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്. കൂടെ ഞാൻ ആർജെ റീന,
1: കൂടെ രശ്മിയും.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. 7 മണി കഴിഞ്ഞ് 18 മിനിറ്റും 20 സെക്കൻഡും ആയിട്ടുണ്ട്. നമ്മുടെ 7:25 ആവുമ്പോൾ മലയാളത്തിൽ വാർത്തകൾ വരും അല്ലെ, തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്ന.
1: അതെ, 7:25 മുതൽ ഇപ്പൊ 7:35 ശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും. അപ്പോൾ ലിസ് കേട്ടുകൊണ്ടിരിക്കുക, ദിസ് ഇസ് ആകാശവാണി കൊച്ചി ഫ്രം റെയിൻബോ 107.5. അപ്പൊ നമ്മുടെ ലിസണേഴ്സിനോട് നമ്മളൊരു ചോദ്യം ചോദിച്ചില്ല അല്ലെ, നേരത്തെ മുതൽ നമ്മൾ അയക്കാൻ പറയുന്നുണ്ട്, അയക്കാൻ ഒരു അവസരം നമ്മൾ കൊടുത്തിട്ടുണ്ടായിരുന്നു, പക്ഷെ ചോദ്യം ചോദിച്ചില്ല.
0: 8547341075 എന്ന വാട്സ്ആപ്പ് നമ്പറിലേക്കും അതുപോലെ തന്നെ ഇൻസ്റ്റാ ഫേസ്ബുക്ക് ഐഡിയിലേക്കും നമുക്ക് ഒരു ക്വസ്റ്റ്യൻ ഇടുകയാണ്.
1: ഉദയ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച പ്രഥമ ചലച്ചിത്രം ഏത്? കേട്ടോ, ഉദയ സ്റ്റുഡിയോയിൽ
0: നിർമ്മിച്ച
1: പ്രഥമ മലയാള ചലച്ചിത്രം ഏത്?
0: സിനിമ ഏതാണ് എന്നാണ് ക്വസ്റ്റ്യൻ. അറിയാവുന്നവർ

0: എത്രയും പെട്ടെന്ന് തന്നെ 8547341075 എന്ന വാട്സപ്പ് നമ്പറിലേക്ക് കമൻ്റ് ആയിട്ട് ഇട്ടോളൂ. അതല്ലെങ്കിൽ ഫേസ്ബുക്കിലും ഇൻസ്റ്റയിലും ഞങ്ങളുടെ ഓൺ ദ ഗോയുടെ ഒരു പോസ്റ്റ് ഉണ്ട്, അതിന് കീഴെ ലൈക്ക് ചെയ്തതിന് ശേഷം നിങ്ങൾക്ക് കമൻ്റ് ആയിട്ട് ഇടാവുന്നതാണ്. കേട്ടുകൊണ്ടിരിക്കൂ, 0484242810101ലേക്കാണ് ഇനി വിളിക്കേണ്ടത്. ഇനി നമ്മൾ അതിനായിട്ടുള്ള ക്വസ്റ്റ്യൻസിന് വേണ്ടിയിട്ട് ക്വിസ് ഇട്ടേക്കാണ്. ക്വിസിൽ നമ്മൾ ഒരു നിയമാവലിയൊക്കെ ഉണ്ടല്ലേ, അത് ഒരിക്കൽ കൂടെ നമുക്കൊന്നുകൂടെ പറയാം.
1: മാക്സിമം മൂന്നേ മൂന്ന് ചോദ്യങ്ങളുടെ നേരമാണ്. ഒന്നാമത്തെയോ രണ്ടാമത്തെയോ ചോദ്യത്തിന് ഉത്തരം അറിയില്ലെങ്കിൽ നിങ്ങൾക്ക് പാസ് പറയാം. ഒരെണ്ണം മാത്രമേ പാസ് പറയാൻ പറ്റുള്ളൂ, പക്ഷെ തേർഡ് ക്വസ്റ്റിന് പാസ് അലൗഡ് അല്ല. ഓക്കെ, അപ്പൊ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിക്കാണെന്ന് വിചാരിക്കുകയാണ്. ഇനി 7:25 മുതൽ 7:35 വരെ ന്യൂസ് ടൈമാണ്. അതിനുശേഷം ഞങ്ങൾ വീണ്ടും തിരിച്ചെത്തും.

0: പ്രിയരേ, നിങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നത് ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ആണ്. സമയം 7 മണി കഴിഞ്ഞ് 24 മിനിറ്റും 40 സെക്കൻഡും ആയിട്ടുണ്ട്. 7:25 മലയാളത്തിൽ വാർത്തകൾ കേൾക്കാം തിരുവനന്തപുരത്ത് നിന്ന് റിലേ ചെയ്യുന്നു. അതിനുശേഷം വീണ്ടും 7:35 ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് തന്നെ തുടരുന്നു.
1: ആകാശവാണി

0: ലൈവ് ടൈം മ്യൂസിക് തന്നെ തുടരുന്നു.
1: ആകാശവാണി നമസ്കാരം. വാർത്തകൾ വായിക്കുന്നത് ബിന്ദു വിനോദ്. പ്രധാന വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷാ പഠന നയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ വിശദമായി. സായുധ സേനാംഗങ്ങൾക്കുള്ള ഗ്യാലൻഡറി പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൗപദി മുർമു സമ്മാനിച്ചു. രാഷ്ട്രപതി ഭവനിൽ നടന്ന ചടങ്ങിൽ എയർ മാർഷൽ തരുൺ ചൌധരി, ലഫ്റ്റനന്റ് ജനറൽമാരായ നീരജ് വർഷ്ണി, വികാസ് രോഹില്ല, ഹർബീന്ദർ സിംഗ് വന്ദ്ര, മൊഹീന്ദർ പാൽ സിംഗ് എന്നിവർ അതിവിശിഷ്ട സേവാ മെഡൽ രാഷ്ട്രപതിയിൽ നിന്നും ഏറ്റുവാങ്ങി. ഉപരാഷ്ട്രപതി CP രാധാകൃഷ്ണൻ, രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. സായുധ സേനകളിലെയും കേന്ദ്ര പോലീസ് സേനകളിലെയും അംഗങ്ങളുടെ അസാധാരണമായ ധീരത മുൻനിർത്തിയാണ് പുരസ്കാരങ്ങൾ നൽകുന്നത്. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 3 ദിവസത്തെ സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി ഇന്ത്യയിലേക്ക് മടങ്ങി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ സമൂഹവുമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. വിക്ടോറിയയിലെ നവശക്തി വിനായകർ ക്ഷേത്രത്തിൽ പ്രാർത്ഥന നടത്തിയ ശ്രീ മോദി പീസ് പാർക്കിലെ മഹാത്മാഗാന്ധി പ്രതിമയിൽ പുഷ്പാർച്ചനയും നടത്തി. സെയ്ഷെൽസ് ദേശീയ ദിനാഘോഷങ്ങളിൽ ഇന്നലെ വിശിഷ്ടാതിഥിയായി പങ്കെടുത്ത അദ്ദേഹം പ്രസിഡന്റ് പാട്രിക് ഹെർമിനിയുമായി കൂടിക്കാഴ്ച നടത്തിയിരുന്നു. ഉഭയകക്ഷി ബന്ധം ശക്തമാക്കുന്നത് ലക്ഷ്യമിട്ടുള്ള വിവിധ ധാരണാപത്രങ്ങളും ഇരു രാജ്യങ്ങളും കൈമാറി. പ്രതിരോധ ഗവേഷണ രംഗത്തെ DRDO പദ്ധതികൾ കൂടുതൽ കാര്യക്ഷമമായും സമയബന്ധിതമായും നടപ്പാക്കുന്നതിനുള്ള സാമ്പത്തിക അധികാര ചട്ടക്കൂട് രാജ്യരക്ഷാമന്ത്രി രാജ്നാഥ് സിംഗ് ന്യൂഡൽഹിയിൽ പ്രകാശനം ചെയ്തു. പ്രതിരോധ സാങ്കേതിക വിദ്യകളിൽ സ്വയം പര്യാപ്തത കൈവരിക്കാനും വ്യവസായ മേഖലയുമായും അക്കാദമിക രംഗവുമായും കൂടുതൽ ശക്തമായ സഹകരണം ഉറപ്പാക്കാനും പുതിയ ചട്ടക്കൂട് സഹായിക്കുമെന്ന് ശ്രീ രാജ്നാഥ് സിംഗ് പറഞ്ഞു. സംയുക്ത സേനാ മേധാവി ജനറൽ NS രാജസുബ്രഹ്മണ്യ, DRDO ചെയർമാൻ രാജേഷ് കുമാർ സിംഗ് തുടങ്ങിയവർ ചടങ്ങിൽ പങ്കെടുത്തു. പ്രാഥമിക, ദ്വിതീയ, തൃതീയ തലങ്ങളിലെ ആരോഗ്യ സേവനങ്ങൾ വിപുലീകരിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാർ രാജ്യത്തെ ആരോഗ്യ സംരക്ഷണ സംവിധാനം ശക്തിപ്പെടുത്തിയതായി കേന്ദ്ര ആരോഗ്യമന്ത്രി JP നദ്ദ. ന്യൂഡൽഹിയിൽ നടന്ന കേന്ദ്ര ആരോഗ്യ കുടുംബക്ഷേമ സമിതിയുടെ 16th സമ്മേളനത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ലോകത്തിലെ ഏറ്റവും വലിയ ഡിജിറ്റൽ പൊതുജനാരോഗ്യ അടിസ്ഥാന സൌകര്യങ്ങളാണ് ഇന്ത്യയുടേതെന്നും കേന്ദ്രമന്ത്രി പറഞ്ഞു.
2: Many new initiatives have taken place in the past 12 years. The National Health Authority and Pradhan Mantri Jan Arogya Yojana has expanded the health facility and made it accessible and affordable throughout the length and the breadth of the country. And incorporates 62 crore people, and now India is the world's largest digital public infrastructure healthcare.
1: സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പദ്ധതി പ്രകാരമുള്ള ധനസഹായം 3 മാസമായി മുടങ്ങിക്കിടക്കുന്ന വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. പ്രതിപക്ഷത്തു നിന്ന് AC മൊയ്തീനാണ് അടിയന്തര പ്രമേയത്തിന് നോട്ടീസ് നൽകിയത്. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതി സംബന്ധിച്ച് തീരുമാനമെടുക്കാൻ സാധിക്കില്ലെന്ന് മുഖ്യമന്ത്രി VD സതീശൻ വ്യക്തമാക്കി. മുഖ്യമന്ത്രിയുടെ മറുപടിയെ തുടർന്ന് സ്പീക്കർ അടിയന്തര പ്രമേയത്തിന് അനുമതി നിഷേധിച്ചെങ്കിലും തുടർന്നുള്ള നടപടികളുമായി പ്രതിപക്ഷ അംഗങ്ങൾ പൂർണ്ണമായും സഹകരിക്കുകയായിരുന്നു. ത്രിഭാഷാ പഠനം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. നിലവിലെ 10th വിദ്യാർത്ഥികളെ 3 ഭാഷകൾ പഠിക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട്. ഇപ്പോൾ 7, 8, 9 ക്ലാസുകളിൽ പഠിക്കുന്ന വിദ്യാർത്ഥികൾ 10th എത്തുമ്പോൾ 3rd ഭാഷയിൽ ബോർഡ് പരീക്ഷ എഴുതേണ്ടതില്ലെന്നും CBSE വ്യക്തമാക്കി. ഈ വിദ്യാർത്ഥികളിൽ 2 വിദേശ ഭാഷകൾ ഇതിനകം തെരഞ്ഞെടുത്തവർക്ക് അതേ ഭാഷകളിൽ പഠനം തുടരാം. ഇതിനൊപ്പം 1 ഇന്ത്യൻ ഭാഷ കൂടി പഠിക്കേണ്ടതാണെന്നും മാർഗനിർദ്ദേശത്തിൽ പറയുന്നു. കോൺഗ്രസ് അധ്യക്ഷൻ മല്ലികാർജ്ജുൻ ഖാർഗെ ഉൾപ്പെടെ പുതുതായി തെരഞ്ഞെടുക്കപ്പെട്ട 8 രാജ്യസഭാംഗങ്ങൾ ഇന്ന് സത്യപ്രതിജ്ഞ ചെയ്തു. പാർലമെന്റ് മന്ദിരത്തിൽ നടന്ന ചടങ്ങിൽ ഉപരാഷ്ട്രപതിയും രാജ്യസഭാ അധ്യക്ഷനുമായ CP രാധാകൃഷ്ണൻ സത്യവാചകം ചൊല്ലിക്കൊടുത്തു. ഈ വാർത്തകൾ ആകാശവാണിയിൽ നിന്നാണ്.

0: ആകാശവാണി വാർത്തകളും വാർത്താധിഷ്ഠിത പരിപാടികളും ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം യൂട്യൂബ് ചാനലിലും അറ്റ് ഓൾ ഇന്ത്യ റേഡിയോ ന്യൂസ് തിരുവനന്തപുരം ഫേസ്ബുക്ക് പേജിലും @AR_ തിരുവനന്തപുരം ഇൻസ്റ്റഗ്രാം അക്കൌണ്ടിലും @AR_TVMX ഹാൻഡിലും ലഭ്യമാണ്.
1: സെൻസസ് 2027 ഭാഗമായി പൊതുജനങ്ങൾക്ക് സ്വന്തമായി വിവരങ്ങൾ രേഖപ്പെടുത്താനുള്ള സെൽഫ് എന്യൂമറേഷന് നാളെ കൂടി അവസരം. നാളെ രാത്രി 12 മണിയോടെയാണ് കേരളത്തിലെ സെൽഫ് എന്യൂമറേഷൻ സൌകര്യത്തിനുള്ള സമയപരിധി അവസാനിക്കുക. sc.census.gov.in എന്ന പോർട്ടലിലാണ് വിവരങ്ങൾ സമർപ്പിക്കേണ്ടത്. ജൂലൈ 1 മുതൽ വീടുകൾ തോറുമുള്ള വിവരശേഖരണം തുടങ്ങും. ശ്രീലങ്കയിൽ നടന്ന സുരക്ഷാ ഉച്ചകോടിക്കിടെ ഇന്ത്യയും പാകിസ്ഥാനും തമ്മിൽ ഔദ്യോഗിക ചർച്ചകൾ നടന്നിട്ടില്ലെന്ന് വിദേശകാര്യ സെക്രട്ടറി വിക്രം മിശ്രി. ട്രാക്ക് 2 ചർച്ചകളെക്കുറിച്ചുള്ള ചോദ്യങ്ങൾക്ക് മറുപടിയായി ഇത്തരത്തിലുള്ള ആശയവിനിമയങ്ങൾ ആദ്യമായല്ല നടക്കുന്നതെന്ന് അദ്ദേഹം പറഞ്ഞു. കേന്ദ്ര സർക്കാരിന്റെ പങ്കാളിത്തത്തോടെയല്ല ഇത്തരം സ്വകാര്യ ചർച്ചകളെന്നും ഇത് സംബന്ധിച്ച മാധ്യമ റിപ്പോർട്ടുകൾ തള്ളിക്കൊണ്ട് വിദേശകാര്യ സെക്രട്ടറി വ്യക്തമാക്കി.
2: As far as the government of India is concerned, there is no official participation, no official support or involvement in these visits. Anybody from India who is participating in these events, whether it is retired diplomats, retired military officials, members of civil society, when they participate in such events, they speak for themselves. They represent their own point of view. They do not in any way represent the view of the government of India.
1: രാജ്യത്തെ വ്യവസായ ഉൽപാദന വളർച്ചാ നിരക്ക് 5 മാസത്തിൽ 5.1% രേഖപ്പെടുത്തിയതായി കേന്ദ്ര സ്ഥിതി വിവര മന്ത്രാലയം. ഏപ്രിലിൽ ഇത് 4.9%. തമിഴ്നാട്ടിൽ 1 AIADMK MLA കൂടി രാജിവെച്ചു. കരൂർ മണ്ഡലത്തിൽ നിന്നുള്ള MR വിജയഭാസ്കർ ആണ് ഇന്ന് സ്പീക്കർക്ക് രാജിക്കത്ത് കൈമാറിയത്. ഇതോടെ തമിഴ്നാട് നിയമസഭയിൽ നിന്ന് രാജിവെച്ച AIADMK MLA മാരുടെ എണ്ണം 7. ഫിഫ ലോകകപ്പ് നോക്കൌട്ട് പോരാട്ടത്തിൽ ബ്രസീൽ ഇന്നിറങ്ങും. ടെക്സാസിലെ ഹൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ ഇന്ത്യൻ സമയം രാത്രി 10:30 ആരംഭിക്കുന്ന മത്സരത്തിൽ ഏഷ്യൻ കരുത്തരായ ജപ്പാനാണ് എതിരാളികൾ. നാളെ പുലർച്ചെ 2 ജർമ്മനി പരാഗ്വേയുമായി ഏറ്റുമുട്ടും. US ഓപ്പൺ ബാഡ്മിന്റണിൽ ഇന്ത്യൻ താരം കിടംബി ശ്രീകാന്തിന് വെള്ളി. പുരുഷ സിംഗിൾസ് ഫൈനലിൽ ചൈനീസ് തായ്പേയുടെ സു ലീ യാങ്ങിനോടാണ് ശ്രീകാന്ത് പരാജയപ്പെട്ടത്. 2028 ലോസ് ആഞ്ചലസിൽ നടക്കുന്ന ഒളിമ്പിക് ഗെയിംസിലേക്ക് യോഗ്യത നേടി ഇന്ത്യൻ വനിതാ ക്രിക്കറ്റ് ടീം. വനിതാ 2020 ലോകകപ്പിലെ മികച്ച പ്രകടനത്തിന്റെ അടിസ്ഥാനത്തിലാണ് ഇന്ത്യൻ ടീം നേരിട്ട് യോഗ്യത നേടുന്നത്. ഓസ്ട്രേലിയ, ബ്രിട്ടൻ, ദക്ഷിണാഫ്രിക്ക ടീമുകളും യോഗ്യത ഉറപ്പാക്കിയിട്ടുണ്ട്. സംസ്ഥാനത്ത് മഴ ശക്തി പ്രാപിക്കുന്നു. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത പ്രഖ്യാപിച്ചു. മറ്റെല്ലാ ജില്ലകളിലും ലക്ഷദ്വീപിലും മഞ്ഞ ജാഗ്രതാ നിർദ്ദേശം നൽകിയിട്ടുണ്ട്. കണ്ണൂരും കാസർഗോഡും നാളെയും ഓറഞ്ച് ജാഗ്രതയാണ്. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ വ്യാഴാഴ്ച വരെ മത്സ്യബന്ധനത്തിന് വിലക്കേർപ്പെടുത്തി. ഇറാനും ഒമാനും സംയുക്തമായി രൂപീകരിച്ച ഹോർമുസ് കമ്മിറ്റിയുടെ ആദ്യ യോഗം മസ്കറ്റിൽ നടന്നു. ഒമാൻ വിദേശകാര്യ സഹമന്ത്രി അബ്ദുൾ അസീസ് അൽ ഹിനായിയും ഇറാൻ ഡെപ്യൂട്ടി വിദേശകാര്യമന്ത്രി കാസിം ഖരീബാബാദിയുമാണ് ചർച്ചയിൽ പങ്കെടുത്തത്. പശ്ചിമേഷ്യയിലെ സൈനിക സംഘർഷങ്ങൾക്ക് പിന്നാലെയാണ് അന്താരാഷ്ട്ര നാവിക സുരക്ഷ ഉറപ്പാക്കാനുള്ള ഒമാന്റെ നയതന്ത്ര ശ്രമം. മേഖലയിലെ സംഘർഷങ്ങൾ ലഘൂകരിക്കുന്നതിനായി ചർച്ചകൾ പുനരാരംഭിക്കാൻ ഇറാനും അമേരിക്കയും സന്നദ്ധത പ്രകടിപ്പിച്ചിട്ടുണ്ട്. രാജ്യത്തെ ഓഹരി വിപണികളിൽ നഷ്ടം. സെൻസെക്സ് 372 പോയിന്റ് ഇടിഞ്ഞ് 76728 നിഫ്റ്റി 110 പോയിന്റ് നഷ്ടത്തിൽ 23946 വ്യാപാരം അവസാനിപ്പിച്ചു. സ്വർണ്ണവില കുറഞ്ഞു. രാവിലെ പവന് 680 രൂപ കുറഞ്ഞ് 1,4,880 രൂപയായിരുന്നത് വൈകിട്ടോടെ വീണ്ടും 800 രൂപ താഴ്ന്ന് 1,4,080 രൂപയും ഗ്രാമിന് 13,010 രൂപയുമായി. ഹരിയാനയും രാജസ്ഥാനും തമ്മിൽ ജലം പങ്കുവയ്ക്കൽ കരാർ ഒപ്പുവെക്കുന്നതുമായി ബന്ധപ്പെട്ട് കേന്ദ്ര ആഭ്യന്തരമന്ത്രി അമിത്ഷായുടെ അധ്യക്ഷതയിൽ അവലോകന യോഗം ചേർന്നു. കേന്ദ്ര ജലശക്തി മന്ത്രി CR പാട്ടീൽ, ഹരിയാന മുഖ്യമന്ത്രി നായബ് സിംഗ് സൈനി, രാജസ്ഥാൻ മുഖ്യമന്ത്രി ഭജൻലാൽ ശർമ്മ എന്നിവർ ന്യൂഡൽഹിയിൽ നടന്ന യോഗത്തിൽ പങ്കെടുത്തു. ഭരണപരമായ പ്രക്രിയകളിലൂടെ ലഭ്യമാകുന്ന വിവരങ്ങൾ കൃത്യമായ നയരൂപീകരണത്തിന് പ്രയോജനപ്പെടുത്തേണ്ടതിന്റെ ആവശ്യകത ഓർമ്മിപ്പിച്ച് പ്രധാനമന്ത്രിയുടെ പ്രിൻസിപ്പൽ സെക്രട്ടറി PK മിശ്ര. ന്യൂഡൽഹിയിൽ നടന്ന 20th ദേശീയ സ്റ്റാറ്റിസ്റ്റിക്സ് ദിനാചരണത്തെ അഭിസംബോധന ചെയ്യുകയായിരുന്നു അദ്ദേഹം. ഇന്ത്യയുടെ സ്ഥിതിവിവര സംവിധാനം ലോകത്തിലെ ഏറ്റവും മികച്ചതാണെന്നും ശ്രീ PK മിശ്ര പറഞ്ഞു. NEET UG 2026 ചോദ്യപേപ്പർ ചോർച്ച കേസിലെ 10 പ്രതികളുടെ ജുഡീഷ്യൽ കസ്റ്റഡി 11 വരെ നീട്ടി ഡൽഹി കോടതി. കേസിൽ ഇതുവരെ 13 പ്രതികളെ CBI അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. പ്രധാന വാർത്തകൾ വീണ്ടും. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരങ്ങൾ രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സെയ്ഷെൽസ് സന്ദർശനം വിജയകരമായി പൂർത്തിയാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദി. രാജ്യത്തെ പ്രവാസി ഇന്ത്യൻ പ്രതിനിധികളുമായി പ്രധാനമന്ത്രി സംവദിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. ത്രിഭാഷ

ധനനയം സംബന്ധിച്ച് പുതിയ മാർഗനിർദ്ദേശങ്ങൾ പുറപ്പെടുവിച്ച് CBSE. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. വാർത്തകൾ കഴിഞ്ഞു. അടുത്ത വാർത്താ പ്രക്ഷേപണം രാത്രി 8:35.

0: ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക്കിലേക്ക് വീണ്ടും സ്വാഗതം. സമയം 7 മണി കഴിഞ്ഞ് 45 മിനിറ്റും 25 സെക്കൻഡും ആയിട്ടുണ്ട്. അപ്പൊ നമ്മള് ക്വിസും അതിന്റെ ആൻസേഴ്സും ഒക്കെ ആയിട്ടാണ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. അടുത്ത ക്വസ്റ്റ്യനിലേക്ക് പോകാം. അറിയാം,
1: നമ്മൾ നേരത്തെ ഒരു ചോദ്യം ചോദിച്ചിരുന്നില്ലേ, ഉദ്യോഗ സ്റ്റുഡിയോയിൽ നിർമ്മിച്ച ആദ്യ ചലച്ചിത്രം ഏത് എന്നതായിരുന്നു. ധാരാളം മെസ്സേജസ് ഒക്കെ വന്നിട്ടുണ്ട്, അതിന്റെ ഉത്തരങ്ങൾ. വെള്ളി നക്ഷത്രമാണ് റൈറ്റ് ആൻസർ. ശരി ഉത്തര അയച്ചവരുടെ പേരുകൾ
0: കെ.സി. ഗംഗാധരൻ പറഞ്ഞിട്ടുണ്ട്, അതാണ്. ജിഷ ജോൺസൺ
1: റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. പിന്നെ ദീപ അമലോ,
0: ദീപ അമല റൈറ്റ് ആൻസർ. വെള്ളി, എല്ലാരും വെള്ളി നക്ഷത്രം 1949 എന്ന് കറക്റ്റ് ആൻസർ പറഞ്ഞിട്ടുണ്ട്.
1: പിന്നെ ദീപ സുരേഷ് റൈറ്റ് ആൻസർ അയച്ചിട്ടുണ്ട്. മിന്നു റൈറ്റ് ആൻസർ അയച്ചിരിക്കുന്നത്.
0: സിന്ധു കുറുപ്പമ്പടി എന്ന് കറക്റ്റ് ആൻസർ അയച്ചിട്ടുണ്ട്.
1: നിമ്മി റൈറ്റ് ആൻസർ ആണ് അയച്ചിരിക്കുന്നത്. ജിനേഷ് ശരി ഉത്തരം അയച്ചിട്ടുണ്ട്. അപ്പൊ ശരി ഉത്തരം അയച്ച എല്ലാവർക്കും അഭിനന്ദനങ്ങൾ അറിയിക്കുകയാണ്. അതോടൊപ്പം തന്നെ 8 മണി വരെയാണ് നമ്മുടെ സമയം. നിങ്ങൾക്കും വിളിക്കാം, ഷോയിൽ പങ്കെടുക്കാം. വിളിക്കേണ്ട നമ്പർ ഇതാണ്, 0484242810 ds. നിങ്ങൾ ട്യൂൺ ചെയ്തിരിക്കുന്നു ആകാശവാണി
0: കൊച്ചി FM റെയിൻബോ 107.5.
1: യെസ്, 107.5 ഇപ്പോൾ ക്വിസ് ടൈം കൂടിയാണ്. നിങ്ങൾക്കും വിളിക്കാം കേട്ടോ.
0: വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയണം നമുക്ക്. 0484242810

0: സമയം ദാ 7 മണി കഴിഞ്ഞ് 54 മിനിറ്റും 55 സെക്കൻഡും ആയിട്ടുണ്ട്. 8 മണി വരെയാണല്ലേ ടൈം.
1: അതെ,
0: നമ്മളോടൊപ്പം ഒരാളുണ്ട്,
1: വേഗം നമുക്ക് കോളിലേക്ക് പോകാം. ഹലോ, നമസ്കാരം പറയൂ, ഇത് ആരാണ് സംസാരിക്കുന്നത്? അങ്കമാലിയിൽ നിന്ന് രാമകൃഷ്ണൻ. എന്തൊക്കെയുണ്ട് വിശേഷം, സുഖാണോ? ഓക്കെ, അപ്പൊ രാമകൃഷ്ണൻ, നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം, നമുക്ക് ഒരുപാട് സമയമില്ല, വേഗം ചോദ്യത്തിലേക്ക് പോകാം. ഓക്കെ, USA റിലീസായ ആദ്യത്തെ ഇന്ത്യൻ ചിത്രം ഏത്? ഓപ്ഷൻ എ സീത. USA റിലീസായ ആദ്യ ഇന്ത്യൻ ചിത്രം ഏത്? ഓപ്ഷൻ എ സീത, ഓപ്ഷൻ ബി ആവാര, ഓപ്ഷൻ സി രാംരാജ്യ, ഓപ്ഷൻ ഡി കാഞ്ചന സീത. സീത ഉത്തരം തെറ്റിച്ചു.
0: ആദ്യത്തെ ഓപ്ഷൻ തന്നെ തെറ്റിച്ചു. പാസ് പറയായിരുന്നു,
1: ഒരു പാസ് പറയായിരുന്നു. പോട്ടെ, കുഴപ്പമില്ല അല്ലേ. നമുക്ക് നോക്കാം, നെക്സ്റ്റ് ആരെങ്കിലും വിളിച്ചിട്ട് ഉത്തരം കിട്ടിയില്ലെങ്കിൽ പറഞ്ഞു തരട്ടെ. ഒരുപാട് സമയമൊന്നും ഇല്ല, അപ്പൊ ഒരു മിനിറ്റിനകം വിളിക്കുവാണെങ്കിൽ നമുക്ക് കോൾ കണക്ട് ചെയ്യാന്ന് മാത്രമേ ഉള്ളൂ. ഓക്കെ,
0: വിളിച്ചാൽ സന്തോഷം കേട്ടോ.
1: അപ്പോൾ നമുക്കൊപ്പം ജോയിൻ ചെയ്തിട്ടുണ്ടായിരുന്നത് രാമകൃഷ്ണൻ ആയിരുന്നു. രാമകൃഷ്ണൻ വിളിച്ച് ഫസ്റ്റ് ക്വസ്റ്റ്യൻ തന്നെ എന്താ പറയാ, നമ്മളൊരു ഓപ്ഷൻ, നമ്മൾ ഓപ്ഷൻസ് ഒക്കെ കൊടുത്തു, പക്ഷെ നല്ല ആവേശത്തോടു കൂടി തന്നെ പുള്ളി ആൻസർ ചെയ്തു. അത് ആൻസർ ചെയ്ത് കഴിഞ്ഞപ്പോൾ ആ ഉത്തരം തെറ്റിച്ചു പോയി. ഇതാ നമുക്ക് നെക്സ്റ്റ് ഒരു കോളർ കൂടി എത്തിയിട്ടുണ്ട്, നമുക്ക് നോക്കാം ആരെന്ന്. ഹലോ
0: ഹലോ
2: ഹലോ,
1: ആ നമസ്കാരം, ആരാണ് ആരാണ് അയാൻ? വീണ്ടും വിളിച്ചേക്കല്ലേ, എന്നൊരു കോള് വിളിച്ചതല്ല നമ്മളെ. നേരത്തെ കോള് നമുക്ക് ലീഡ് ചെയ്തു കേട്ടോ, മോൻ ലീഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ. ഓക്കെ ഓക്കെ മോനോ, കൺഗ്രാറ്റ്സ്. ഓക്കെ, കിട്ടി കിട്ടി, എത്തിയിട്ടുണ്ട് കേട്ടോ. ഓക്കെ, ലൈവിലാണിത്, ലൈവിലാണ്. കുട്ടികളുടെ
0: ആറാം ക്ലാസ്സിലെ പയ്യനെ ഇനിയും വിളിക്കരുത് കേട്ടോ.
1: ആറാം ക്ലാസ്സിലെ പയ്യൻ അയനാണ്. അയ്യന്റെ ആ ഒരു ഇൻട്രസ്റ്റ് കണ്ടില്ലേ, എന്നെ പോലെ ഉത്തരം പറഞ്ഞവരുണ്ടോ എന്ന് ചോദിച്ചു. പക്ഷെ ഉത്തരം പറഞ്ഞ ഒരാള് കൂടി ഉണ്ടായിരുന്നല്ലോ, മൂന്ന് ചോദ്യത്തിന് കൃത്യമായിട്ട്
0: ഉത്തരം പറഞ്ഞ ശ്രീജിത്ത് ഉണ്ടായിരുന്നു.
1: ശ്രീജിത്ത് ഉണ്ടായിരുന്നു. അപ്പൊ ശ്രീജിത്തും അയനാണെന്ന് ഏറ്റവും കൂടുതൽ ആൻസർ ചെയ്തത്. അപ്പൊ നമ്മുടെ ലാസ്റ്റ് കോള് രാമകൃഷ്ണനായിരുന്നു.
0: സമയം 7 മണി കഴിഞ്ഞാൽ
1: ഒരു കോള് കൂടി നമുക്ക് വേണമെങ്കിൽ എടുക്കാം അല്ലേ. ഫാസ്റ്റ് ആയിട്ട് നമുക്ക് എടുത്തു പോകാം. പെട്ടെന്ന് ചോദ്യം ചോദിക്കണ്ടോ ഞങ്ങള്? ഹലോ,
3: നമസ്കാരം.
1: ഇതാരാണ് സംസാരിക്കുന്നത്?
3: ഞാൻ സംസാരിക്കുന്നത് അശ്വിൻ.
1: അശ്വിൻ എവിടുന്ന് വിളിക്കുന്നു? ഫോർട്ട് കൊച്ചി. എവിടുന്നാണ്?
0: ഫോർട്ട് കൊച്ചി നിന്ന് അശ്വിൻ. ഓക്കെ, ചോദ്യത്തിന് റെഡി അല്ലേ?
1: അശ്വിൻ എന്താ ചെയ്യുന്നത്?
3: അച്ഛൻ ഫ്രീലാൻസ് ക്ലോസ്.
1: ഓക്കെ ഓക്കെ, അപ്പൊ നമുക്ക് നേരെ ചോദ്യത്തിലേക്ക് പോകാം. നേരത്തെ ചോദിച്ച ചോദ്യതായിരുന്നു, USA റിലീസായ ആദ്യ ഇന്ത്യൻ ചിത്രം ഏത്? നേരത്തെ സീത എന്നാ പറഞ്ഞത്, സീത തെറ്റാണ്. ഇനി ഓപ്ഷൻ ബി ആവാര, ഓപ്ഷൻ സി രാംരാജ്യ, ഓപ്ഷൻ ഡി കാഞ്ചന സീത. ഏതാണ് റൈറ്റ് ആൻസർ? അറിയില്ലെങ്കിൽ പാസ് പറഞ്ഞാൽ അടുത്തതിലേക്ക് പോകാം കേട്ടോ. അല്ല, സീത സീത സീത എന്ന് പറഞ്ഞു, സീത തെറ്റാന്ന് ഓൾറെഡി പറഞ്ഞു. അപ്പൊ ഇനി ആവാരയുണ്ട്, രാംരാജ്യുണ്ട്, കാഞ്ചന സീതയുണ്ട്. ഈ മൂന്ന് ഓപ്ഷൻ ഉത്തരം അറിയില്ലെങ്കിൽ അടുത്ത ചോദ്യത്തിലേക്ക് പോകാം കേട്ടോ. അടുത്ത ചോദ്യത്തിലേക്ക് പോകാനല്ലേ. ഓക്കെ, ബീഹാറിന്റെ ദുഃഖം എന്നറിയപ്പെടുന്ന നദി ഏത്? ഓപ്ഷൻ എ കോസി, ഓപ്ഷൻ ബി ദാമോദർ, ഓപ്ഷൻ സി ബാഗ്മതി, ഓപ്ഷൻ ഡി ഇതൊന്നും അല്ല.
3: ബീഹാറിന്റെ ദുഃഖം
1: യെസ് റൈറ്റ് ആൻസർ. സെക്കൻഡ് ക്വസ്റ്റ്യൻ സൂപ്പർ ആണ്. അപ്പൊ തേർഡ് ക്വസ്റ്റ്യൻ ആണ്, സെറീനയും വില്യംസ് വില്യംസിന്റെയും സെറീന വില്യംസിന്റെയും ജീവിത കഥ ആസ്പദമാക്കി ചെയ്ത സിനിമ ഇതിൽ ഏതാണ്?
0: ആദ്യത്തെ ഓപ്ഷൻ കിങ് റിച്ചാർഡ്, രണ്ടാമത്തെ ഓപ്ഷൻ ഐസ് ഓഫ് ടാമിഫൈ,
1: അടുത്തത് ഡൂൺ, നെക്സ്റ്റ് ഓപ്ഷൻ ഡി ഡ്രൈവ് മൈ കാർ. കിങ് റിച്ചാർഡ് ആണോ, ദി ഐസ് ഓഫ് ടാമിഫൈ ആണോ, ഡ്രൈവ് മൈ കാർ ആണോ, ഡൂൺ ആണോ? ഏതാണ്?
0: ഐസ് ഓഫ് ടാമിഫർ എന്ന് പറഞ്ഞതോ? തെറ്റിപ്പോയി.
1: ടാമിഫൈ അതാണോ പറഞ്ഞ?
0: തെറ്റിപ്പോയി തെറ്റിപ്പോയി.
1: ഏതാ ഒന്നാമത്തേത്? കിങ് റിച്ചാർഡ് അല്ലേ? സെക്കൻഡ് ഓപ്ഷൻ അല്ല. കിങ് ഏതാ കറക്റ്റ് ആൻസർ പറ? ഒന്നുകൂടിയും പറ, ആകെ നമ്മളെയും കൺഫ്യൂഷൻ ആക്കിയില്ലേ. കിങ് റിച്ചാർഡ് ആണോ ഡൂൺ ആണോ? പേര് പറയുക. ദ ഐസ് ഓഫ് ടാമിഫൈ, ഡ്രൈവ് മൈ കാർ, ഡൂൺ, കിങ് റിച്ചാർഡ്. ആ പറഞ്ഞോളൂ, കുഴപ്പമില്ല. അതാണ് ഞങ്ങൾ സമയം തന്നത്, 8 മണി വരെയുള്ള സമയം, അതുകൊണ്ടാണ് പറഞ്ഞത്.
0: 7:59 ആയി. അപ്പൊ കറക്റ്റ് ആൻസർ എ ആണോ, ബി ആണോ, സി ആണോ, ഡി ആണോ? എ ആണ്, കറക്റ്റ് ആണ്. ഓക്കെ,
1: അപ്പൊ കിങ് റിച്ചാർഡ് ആണ് റൈറ്റ് ആൻസർ ആണ്. അതിനകത്ത് ആരാണ് കിങ് റിച്ചാർഡ് ആയിട്ട് അഭിനയിച്ചെന്ന് അറിയോ? വിൽ സ്മിത്ത് ആണ് കേട്ടോ. അപ്പൊ മൂന്ന് ചോദ്യം കൃത്യമായിട്ട് എടുക്കാം അല്ലേ. ഓക്കെ ഓക്കെ, അപ്പൊ വിളിച്ചാളുടെ പേര് ഒരിക്കൽ കൂടി പറയൂ.
0: അശ്വിൻ ഫോർട്ട് കൊച്ചി എന്നാണ് വിളിച്ചത്.
1: ഓക്കെ ഓക്കെ, ഓക്കെ അശ്വിൻ,
0: താങ്ക് യു.

0: കൺഗ്രാറ്റുലേഷൻസ്.
1: ഓ
0: ഓക്കെ, അപ്പൊ ദാ ഇന്ന് മൂന്ന് പേര് മൂന്ന് ചോദ്യത്തിന് കൃത്യമായിട്ട് ആൻസർ. ഇപ്പൊ നമ്മുടെ തൊട്ട് മുൻപ് അയൻ നല്ല വിടുക്കം കുട്ടൻ വിളിച്ചില്ലേ, എന്നെ പോലെ ലീഡ് ചെയ്ത്
2: ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു.
0: ലൈവിൽ തന്നെ വന്നില്ലേ കൊച്ചു കിട്ടൻ.
2: ഓക്കെ, അപ്പൊ നമ്മള് ശ്രീജിത്തും അയനും അയാനും മൂന്ന് പേരും കറക്റ്റ് ഉത്തരങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ഇന്നത്തെ ഓൺ ദ ഗോ ഡ്രൈവ് ടൈം മ്യൂസിക് ഇപ്പൊ വൈൻഡ് അപ്പ് ചെയ്യാനുള്ള സമയമായിട്ടുണ്ട്.
0: അതെ അതെ, ഇനി നമുക്ക് അടുത്ത കോൾസ് ഒന്നും എടുക്കാൻ നിർവാഹമില്ല, ഇനി മറ്റൊരു ദിവസം നമുക്ക് കേട്ടുമുട്ടാം. അപ്പൊ തൽക്കാലം ഇവിടുന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവാണ്. ഈ ഒരു ഷോയിൽ നിന്ന് ടാറ്റ ബൈ ബൈ പറഞ്ഞു പോവുകയാണ് നിങ്ങളുടെ സ്വന്തം ആർ ജെ റീന
2: ആൻഡ് ആർ ജെ രശ്മി.

0: ആകാശവാണി റെയിൻബോ എഫ് എം കൊച്ചി 107.5 മ്യൂസിക്കലി യോഴ്സ്.
1: ന്യൂസ് റെയിൻബോ. നമസ്കാരം, വാർത്തകൾ. സായുധ സേനാംഗങ്ങൾക്ക് ധീരതയ്ക്കുള്ള പുരസ്കാരം രാഷ്ട്രപതി ദ്രൌപദി മുർമു ന്യൂഡൽഹിയിൽ സമ്മാനിച്ചു. സംസ്ഥാനത്ത് സ്ത്രീ സുരക്ഷാ പെൻഷൻ 3 മാസമായി മുടങ്ങിയ വിഷയം നിയമസഭയിൽ ഉന്നയിച്ച് പ്രതിപക്ഷം. കൃത്യമായി പരിശോധിക്കാതെ പദ്ധതിയിൽ തീരുമാനമെടുക്കാനാവില്ലെന്ന് മുഖ്യമന്ത്രി. കേന്ദ്ര ജലശക്തി മന്ത്രാലയത്തിന്റെ പാർലമെന്ററി സമിതി യോഗം ഇടുക്കി ആനച്ചാലിൽ ചേർന്നു. മുല്ലപ്പെരിയാർ വിഷയത്തിൽ ഇരു സംസ്ഥാനങ്ങളുടെയും ആവശ്യങ്ങൾ ഒരുപോലെ പരിഗണിക്കുമെന്ന് പാർലമെന്ററി സമിതി. കോഴിക്കോട് മലപ്പുറം ജില്ലകളിലായി 6 പേർക്ക് കൂടി ഇന്ന് ഷിഗല രോഗബാധ സ്ഥിരീകരിച്ചു. സംസ്ഥാനത്ത് ഈ മാസം ഇതുവരെ 197 പേർക്കാണ് ഷിഗല സ്ഥിരീകരിക്കുന്നത്. രോഗബാധയെ തുടർന്ന് 6 മരണവും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീടുവീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾ തല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. പരിപാടിയുടെ ഉദ്ഘാടനം നാളെ തിരുവനന്തപുരം കോട്ടൺ ഹിൽ സ്കൂളിൽ മന്ത്രി കെ മുരളീധരൻ നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. കാക്കനാട് മാവേലിപുരം ഓണം പാർക്കിന് സമീപം സൈക്കിൾ ചവിട്ടുന്നതിനിടെ താഴ്ചയിലേക്ക് വീണ് 12 വയസ്സുകാരി മരിച്ച സംഭവത്തിൽ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ സ്വമധ്യയാ കേസെടുത്തു. കേക്കിന്റെ കവറിൽ ഒളിപ്പിച്ച് കടത്താൻ ശ്രമിച്ച 1 കിലോഗ്രാം ഹാഷിഷ് ഓയിലുമായി തൃപ്പൂണിത്തുറയിൽ യുവാവ് അറസ്റ്റിൽ. കോഴിക്കോട് പൊന്നാങ്കയം സ്വദേശി അജിൻ ജോസഫാണ് പിടിയിലായത്. ഇടുക്കി വണ്ടിപ്പെരിയാറിൽ കടുവയെ പിടികൂടുന്നതിനായി വച്ച കൂട്ടിൽ പുലി കുടുങ്ങി. പെരിയാർ കടുവ സങ്കേതത്തിൽ നിന്നും എത്തിയ കടുവയെ പിടികൂടാൻ സ്ഥാപിച്ച കൂട്ടിലാണ് 5 വയസ്സുള്ള ആൺപുലി കുടുങ്ങിയത്. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട് കണ്ണൂർ കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. ന്യൂസ് റെയിൻബോ.
2: Musically yours, this is FM Rainbow 107.5.
3: Your favorite music station.
4: Isai Tendral.
5: Isai Tendral.
4: Isai Tendral.

ഇസൈ തെൻട്രൽ എന്ന നിഗഴ്ചിയിലേക്ക് അനേവരെയും മറുപടിയും വരവേൽക്കരേ. അനേവർക്കും എന്ത് മൊഴിയിലും പാടാനാലും പാടമുടിയും. ചിലർക്ക് മട്ടുമേ എന്ത് മൊഴിയാനാലും അന്ത മൊഴി തൻ തായ് മൊഴി പോലെ വഴങ്ങും. അത് ജാനകി അമ്മാവുക്ക് മട്ടുമേ പാടമുടിയും. ഇത് എപ്പടി സാധ്യം എന്ന കേൾവിക്ക് അന്തതായി ഇപ്പടിതാൻ ബദൽ സൊല്ലുവാറ്. ഞാൻ എപ്പടി പാടാനാലും അന്ത പാട്ട് തായ്മൊഴിയിൽ എഴുതും. ഏതേനും തെരയുവില്ല എൻറാൽ അത് ഒരു മുറ ഉച്ചരിച്ച് കാട്ടലാമാ എൻ്റെ കീളങ്ങൾ. പിറകെ അത് താനവേ തൻ തൊണ്ടയിൽ വന്ന് വീഴും. അതെ, ഇതൊന്നും തൻ്റെ കഴിവല്ല എന്ന് വിശ്വസിച്ച ഒരു പാട്ടുകാരി, എല്ലാം തൻ്റെ കൃഷ്ണൻ തൻ്റെ തൊണ്ടയിൽ എത്തിച്ചു തരുന്നതാണെന്ന് ഉറച്ചു വിശ്വസിച്ച കലാകാരി. അതുകൊണ്ട് തന്നെയാണ് അവരുടെ ശബ്ദം ഇന്നും നമ്മളുടെ ഹൃദയത്തിൽ പതിഞ്ഞിരിക്കുന്നത്.

0: കേട്ടുകൊണ്ടിരിക്കുന്നത് ആകാശവാണി എഫ് എം റെയിൻബോ 107.5 ഇസൈ തെൻഡറിലാണ്. ഇന്ത്യയിലെ ഏറ്റവും മികച്ച കലാകാരി ജാനകി അമ്മയെ പറ്റി തന്നെയാണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത്. ഇന്ത്യയിലെ ഒട്ടുമിക്ക ഭാഷകളിലും അവർ പാടി. തെലുങ്ക്, കന്നഡ, മലയാളം, തമിഴ്, ഹിന്ദി, ഒഡീഷ, ബംഗാളി, മറാഠി, തുളു, ഉറുദു, ഗുജറാത്തി, പഞ്ചാബി, കൊങ്കണി, ആസാമി തുടങ്ങി 17 ഭാഷകളിൽ പാടി. 4,800 ഗാനങ്ങൾ ആലപിച്ച ഈ ഗായിക ഇതിനൊക്കെ പുറമെ ഇംഗ്ലീഷിലും ജാപ്പനീസിലും അറബിക്കിലും ജർമ്മനിലും സിംഹള ഭാഷയിലും ഒക്കെ കഴിവ് തെളിയിച്ചു. എന്നാൽ ഏറ്റവും കൂടുതൽ പാടിയത് മലയാളത്തിലും കന്നഡയിലും തന്നെയാണ്. താൻ പാടിയ ഏറ്റവും പ്രയാസമേറിയ പാട്ട് കന്നഡയിലെ ഹേമാവതി എന്ന ചിത്രത്തിലെ ശിവശിവ എന്ന ഗാനമായിരുന്നു എന്ന് ഒരിക്കൽ ഒരു ഇന്റർവ്യൂവിൽ പറയുകയുണ്ടായി. അപ്പോൾ നമ്മളിൽ പലരും വിചാരിക്കും, ഇത്ര അനായാസമായി ഏത് പാട്ടും പാടുന്ന ഈ ഗായിക എങ്ങനെയാണ് ഈ ഒരു പാട്ട് മാത്രം ഇത്ര പ്രയാസമായി തോന്നിയത് എന്ന്. സംഗീതം ശാസ്ത്രീയമായി പഠിച്ചിട്ടില്ലാത്ത ജാനകി അമ്മയ്ക്ക് ആ ഒരു പാട്ടിലെ അധികമായി വന്ന സംഗതികൾ ചെറിയൊരു പ്രയാസം തോന്നി. എങ്കിലും ആ ഒരു പാട്ട് അതിഗംഭീരമായി തന്നെ പാടുകയുണ്ടായി. ഇങ്ങനെയൊക്കെയാണെങ്കിലും 14 തവണ തമിഴ്നാട് സർക്കാരിൻ്റെ അവാർഡ് ഏറ്റുവാങ്ങിയതും ഈ ഗായിക തന്നെയാണ് എന്നതാണ് നമ്മെ ഇപ്പോഴും അത്ഭുതപ്പെടുത്തിക്കൊണ്ടേയിരിക്കുന്നത്. കേട്ടുകൊണ്ടിരിക്കുന്നത് ഇസൈ തെൻഡ്രൽ, കൂടെ അംബിലീഷിനു.
1: ഓ മാമന പൊടിച്ചിട്ടാ

ഇസൈ തെൻഡ്രൽ എന്ന തനികഴ്ചയിലേക്ക് അനേവരെയും മറുപടിയും വരവേൽക്കുകയും ജാനകി അമ്മയുടെ 19-ാമത് വയസ്സിൽ ചിലപ്പതി റാവു ഈണം പകർന്ന ഗാനം ആലപിച്ചുകൊണ്ടാണ് പിന്നണി ഗാനരംഗത്തേക്ക് അരങ്ങേറ്റം കുറിച്ചത്. പിന്നീട് തെലുങ്കു ചിത്രത്തിൽ അവസരം ലഭിച്ചു. പിന്നീട് അങ്ങോട്ട് ഈ ഗായികയ്ക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. ഭാഷയുടെ അതിർവരമ്പുകൾ തന്റെ നാവിന്റെ വഴക്കം കൊണ്ട് നിഷ്പ്രഭമാക്കിയ ആ ഗായികയുടെ സ്വരമാധുര്യം ലോകമെമ്പാടുമുള്ള ജനങ്ങൾ നെഞ്ചിലേറ്റി. എം എസ് വിശ്വനാഥൻ, എ ആർ റഹ്മാൻ, ഇളയരാജ തുടങ്ങിയ പ്രമുഖരായ സംഗീതജ്ഞരുടെ പാട്ടുകൾ അത്രയും ജാനകിയമ്മ പാടി സൂപ്പർ ഹിറ്റുകളാക്കി. കേട്ടുകൊണ്ടിരിക്കുന്നു ആകാശവാണി ഫ്രം റെയിൻബോ 107.5 ഇസൈ തെൻഡ്രൽ.

ഇതുവരെ നിങ്ങൾ കേട്ടുകൊണ്ടിരുന്നത് ജാനകി അമ്മാവുടെ പുകൽപ്പെട്ട പാടലുകൾ. ഇന്നത്തെ നിഗഴ്ചിയിൽ അനേവരെയും രസിത്തിരിപ്പീർഗൾ എന്ന് നമ്പിക്കുറേൻ. അടുത്ത നിഗഴ്ചിയിൽ സന്ധിക്കലാം എന്ന് നമ്പി ഇപ്പോഴേ വിടസൽകുറേൻ. ഇവളോ നേരം ഉങ്ക കൂട്ടായിരുന്നത് ഞാൻ അമ്പലീഷിനു. തുടർന്ന് കേളുങ്കൽ ആകാശവാണി FM Rainbow 107.5 ൽ ഇസൈ തെണ്ട്രൽ.

0: You are listening to Rainbow FM Kochi 107.5. Musically yours.
1: News Rainbow. നമസ്കാരം. സമയം 9 മണി കഴിഞ്ഞ് 1 മിനിറ്റ്. റെയിൻബോ വാർത്തകൾ. പെട്രോൾ ഡീസൽ വിതരണത്തിന് റീറ്റെയിൽ ഔട്ട്ലെറ്റുകളിൽ ഏർപ്പെടുത്തിയ താൽക്കാലിക നിയന്ത്രണങ്ങൾ ജൂലൈ 1 മുതൽ പിൻവലിക്കുന്നതായി കേന്ദ്ര സർക്കാർ. നിലവിലെ സാഹചര്യങ്ങൾ വിലയിരുത്തുന്നതിന്റെ അടിസ്ഥാനത്തിലാണ് തീരുമാനം. നീറ്റ് പരീക്ഷാ ക്രമക്കേടിന്റെ പശ്ചാത്തലത്തിൽ ദേശീയ പരീക്ഷാ സംവിധാനം സമഗ്രമായി പരിഷ്കരിക്കണമെന്ന് കേന്ദ്ര സർക്കാരിനോട് ആവശ്യപ്പെടുന്ന പ്രമേയം ഉന്നത വിദ്യാഭ്യാസ മന്ത്രി റോജി എം ജോൺ നാളെ നിയമസഭയിൽ അവതരിപ്പിക്കും. പൾസ് പോളിയോ ഇമ്മ്യൂണൈസേഷന്റെ 2ാം ദിനമായ ഇന്ന് സംസ്ഥാനത്ത് 1.3 ലക്ഷം കുട്ടികൾക്ക് ആരോഗ്യ പ്രവർത്തകർ വീടുകളിലെത്തി വാക്സിൻ നൽകി. ഇതോടെ 5 വയസ്സിന് താഴെയുള്ള 18.83 ലക്ഷം കുട്ടികൾ സംസ്ഥാനത്ത് വാക്സിൻ സ്വീകരിച്ചതായി ആരോഗ്യമന്ത്രി കെ മുരളീധരൻ. സംസ്ഥാനത്ത് 6 പേർക്ക് കൂടി ഇന്ന് ഷിഗെല്ല രോഗബാധ സ്ഥിരീകരിച്ചു. 2 പേർക്ക് ഡെങ്കിപ്പനിയും 69 പേർക്ക് ചിക്കൻ പോക്സും സ്ഥിരീകരിച്ചിട്ടുണ്ട്. 4 പനിമരണങ്ങളും സംസ്ഥാനത്ത് ഇന്ന് റിപ്പോർട്ട് ചെയ്തു. പകർച്ചവ്യാധി പ്രതിരോധ പ്രവർത്തനങ്ങൾ വീട് വീടാന്തരം ശക്തിപ്പെടുത്തുന്നതിന്റെ ഭാഗമായി സ്കൂൾതല പ്രചാരണ പരിപാടികൾക്ക് നാളെ തുടക്കം. ഉദ്ഘാടനം മന്ത്രി കെ മുരളീധരൻ തിരുവനന്തപുരത്ത് നിർവഹിക്കും. സെൻസസിന്റെ ഭാഗമായുള്ള സെൽഫ് എന്യൂമറേഷന്റെ സമയപരിധി സംസ്ഥാനത്ത് നാളെ അവസാനിക്കും. ഓപ്പറേഷൻ തൂഫാന്റെ ഭാഗമായി സംസ്ഥാന വ്യാപകമായി നടത്തിയ ലഹരി പരിശോധനയിൽ 227 പേർ അറസ്റ്റിലായി. 209 കേസുകൾ രജിസ്റ്റർ ചെയ്തു. ഫെബ്രുവരി 22-23 തീയതികളിൽ കേടെറ്റ് പരീക്ഷ എഴുതി വിജയിച്ചവരുടെ അസൽ രേഖകളുടെ പരിശോധന ജൂൺ 30 മുതൽ ജൂലൈ 12 വരെ പരീക്ഷ എഴുതിയ കേന്ദ്രം സ്ഥിതി ചെയ്യുന്ന സ്ഥലത്തെ ജില്ലാ വിദ്യാഭ്യാസ ഓഫീസുകളിൽ നടക്കും. കേരളത്തിൽ വ്യാപക മഴ തുടരുമെന്ന് കേന്ദ്ര കാലാവസ്ഥാ വകുപ്പ്. കോഴിക്കോട്, കണ്ണൂർ, കാസർഗോഡ് ജില്ലകളിൽ ഇന്ന് ഓറഞ്ച് ജാഗ്രത. മറ്റെല്ലാ ജില്ലകളിലും മഞ്ഞ ജാഗ്രത. കേരളം, കർണാടക, ലക്ഷദ്വീപ് തീരങ്ങളിൽ മത്സ്യബന്ധനത്തിന് വിലക്ക്. കായികരംഗം. ഫിഫ ലോകകപ്പ് നോക്കൌട്ടിൽ ഇന്ന് രാത്രി 10:30 ബ്രസീൽ ജപ്പാനെ നേരിടും. 4 പുലർച്ചെ 2 ജർമ്മനി പരാഗ്വെ മത്സരം. വാർത്തകൾ കഴിഞ്ഞു. നമസ്കാരം. News Rainbow.
2: FM Rainbow.
3: ഉലക സഞ്ചാരം.
4: ഉലകം ചുറ്റി ഒരു സഞ്ചാരം. ഇത് ഉലക സഞ്ചാരം.

ഹലോ, നമസ്കാരം. ടി ഉലക സഞ്ചാരത്തിന്റെ പുതിയൊരു യാത്ര ഇവിടെ തുടങ്ങുവാണ് കേട്ടോ. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് പതിവ് പോലെ തന്നെ വിനു എന്നാണ്. നമ്മൾ ഒന്നിച്ച് യാത്ര ചെയ്യാൻ വേണ്ടി പോവുകയാണേ. മൊത്തത്തിൽ എങ്ങനെയുണ്ട്? വേൾഡ് കപ്പ് മത്സരമൊക്കെ എങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്നു? നമ്മളുടെ ഇഷ്ട ടീമൊക്കെ റൗണ്ട് 32 കയറിയിട്ടുണ്ട് എന്ന് ഞാൻ വിചാരിക്കുവാണ് കേട്ടോ. ഏറെക്കുറെ എല്ലാവരുടെയും ഇഷ്ട ടീമുകളെല്ലാം എന്ന് പറഞ്ഞാൽ, നാട്ടിൽ നിന്ന് ഒരു ഫ്ലെക്സ് ബോർഡുകളും നമുക്ക് മാറ്റി അല്ലെങ്കിൽ പിൻവലിക്കേണ്ടി വന്നിട്ടില്ല ഇതുവരെ. ഇനി അങ്ങോട്ടേക്ക് അങ്ങനെയല്ല എന്നുള്ള യാഥാർത്ഥ്യമൊക്കെ നമ്മൾ മനസ്സിലാക്കിക്കൊണ്ട് തന്നെയാണ്, യാഥാർത്ഥ്യത്തോട് പൊരുത്തപ്പെടാൻ വേണ്ടി നമ്മൾ മനസ്സിനെ തയ്യാറാക്കിക്കൊണ്ടിരിക്കുന്ന ഒരു നേരമാണ്. ഞാനിതിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുമ്പോഴേ ഒരുപാടിടങ്ങളിൽ പലരും എന്നോട് പറയുന്നുണ്ട്, വിനു വേഗം ഉലകസഞ്ചാരമൊക്കെ ഒന്ന് ഓടിച്ചു തീർക്ക്, ഞങ്ങൾ പത്തര പത്തര പത്തര എന്ന് പറഞ്ഞൊരു സമയത്തിന് വേണ്ടി കാത്തിരിക്കുകയാണ്. ഇന്ന് രാവിലെ മുതൽ അല്ലെങ്കിൽ ഇന്നലെ മുതൽ എങ്ങനെയെങ്കിലും ഒന്ന് തിങ്കളാഴ്ച രാത്രി 10:30 ആയാൽ മതി എന്നൊരു സമയത്തിന് വേണ്ടിയുള്ളൊരു കാത്തിരിപ്പായിരുന്നു. ശരിയാണ് കേട്ടോ, ബ്രസീൽ ആരാധകർ മാത്രമല്ല എല്ലാവരും ഈ ഒരു 10:30 വേണ്ടി കാത്തിരിക്കുകയാണ്. ഞാൻ ഉലകസഞ്ചാരം വേഗത്തിലൊന്ന് ഓടിച്ച് തീർക്കാം, എന്നിട്ട് വേണമല്ല 10 10:30 അതുകൊണ്ട് തന്നെ 10:30 നമ്മളെല്ലാവരും നമ്മളുടെ ചിന്തകളെയും അല്ലെങ്കിൽ ശ്രദ്ധ മൊത്തത്തിൽ ഹ്യൂസ്റ്റണിലേക്ക് കൊണ്ടുപോകും. ഹ്യൂസ്റ്റൺ സ്റ്റേഡിയത്തിൽ നടക്കുന്ന ജപ്പാൻ ബ്രസീൽ മത്സരം, റൗണ്ട് 32 ഒരു കലക്കൻ പോരാട്ടത്തിന് വേണ്ടിയുള്ള കാത്തിരിപ്പാണ്. ഉറപ്പായിട്ടും നമ്മളിപ്പോൾ ബ്രസീൽ ആരാധകരല്ലെങ്കിലും ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവരല്ലെങ്കിലും, അതെന്താ അങ്ങനെ ഒരു ടോക്ക് എന്ന് ചോദിക്കരുത്, ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവരെല്ലാം ബ്രസീൽ ജയിച്ചു വരാൻ കാത്തിരിക്കുന്നു. ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യാത്തവരും ബ്രസീൽ ജയിച്ചു വരാൻ കാത്തിരിക്കുന്നു. കാരണം ഓരോ റൗണ്ട് പിന്നിട്ടിട്ട് ഏറ്റവും അവസാന റൗണ്ടിൽ നമ്മൾ ഇഷ്ടപ്പെടുന്ന ടീമും ബ്രസീലുമായിട്ടൊന്ന് ഏറ്റുമുട്ടുന്നൊരു കാഴ്ച കാണാൻ വേണ്ടി എന്ന് പറയുമ്പോൾ എല്ലാവർക്കും ഞാൻ ഏത് ടീമിൻ്റെ കൂട്ടത്തിലാണെന്ന് മനസ്സിലായിട്ടുണ്ട്. അത് ഞാൻ പറയുന്നില്ല, പക്ഷേ അർജൻറ്റീന ജയിക്കണമെന്ന് അത് ഞാൻ പറയും. അപ്പോൾ നമ്മൾ ബ്രസീൽ ജപ്പാൻ മത്സരത്തിന് മുന്നോടിയായിട്ടുള്ള നേരം റേഡിയോയിൽ യാത്രയുടെ നേരമാണ്. ഇപ്പോൾ എന്തുകൊണ്ടും പോകാൻ പറ്റിയൊരിടം എന്ന് പറഞ്ഞാൽ അത് ഒന്നുകിൽ ബ്രസീലാണ് അല്ലെങ്കിൽ ജപ്പാനാണ്. ബ്രസീലിലെ സകല മനുഷ്യരും ഹ്യൂസ്റ്റണിൽ വന്ന് കളി കാണാനിരിക്കുമ്പോൾ ജപ്പാനിലെ കുറേയധികം പേർ വന്നിട്ടുണ്ടെങ്കിലും സ്റ്റേഡിയം മൊത്തത്തിൽ നോക്കിക്കഴിഞ്ഞാൽ സ്റ്റേഡിയത്തിൽ ഒരു മുക്കാൽ ഭാഗവും ബ്രസീൽ ഫാൻസ് ആയിരിക്കും. അതിപ്പോൾ ബ്രസീൽക്കാർ മാത്രമല്ല, ബ്രസീലിൻ്റെ പുറത്തുള്ള രാജ്യത്തു നിന്നും ബ്രസീലിനെ സപ്പോർട്ട് ചെയ്യുന്നവർ. അതുകൊണ്ട് തന്നെ ജപ്പാൻകാർ കുറേയധികം പേര് വീട്ടിലിരുന്നായിരിക്കുമല്ലോ കളി കാണുന്നത്. അപ്പോൾ നമ്മൾ അവരുടെ വീട്ടിലിരുന്ന് കളി കാണുന്നവരുടെ നാട്ടിലേക്ക് പുറപ്പെടാൻ തീരുമാനിക്കുന്നു. ടി ഉലകസഞ്ചാരം ജപ്പാൻ ബ്രസീൽ മത്സരം നടക്കുന്നതിന് ഒരു 1.5 മണിക്കൂർ മുൻപ് നേരെ ജപ്പാൻ വരെ ഒന്ന് പോയി വരാനുള്ള പ്ലാനിലാണ്. ജപ്പാൻ യാത്ര ഇവിടെ തുടങ്ങുകയാണ്. യാത്ര കൊണ്ടുപോകാൻ എത്തിയിട്ടുള്ള ആളുടെ പേര് വിനു എന്നാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

You are listening to Rainbow FM 110.5, musically yours.

ടീം ഉലകസഞ്ചാരത്തിന്റെ ജപ്പാൻ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് കേട്ടോ. കൂടെ വിനുണ്ട്. അതെന്താണാവോ ഇപ്പൊ ജപ്പാനിലേക്ക് ഒരു യാത്ര എന്ന് ആലോചിക്കുന്നുണ്ടെങ്കിൽ ഈ ഉലകസഞ്ചാരത്തിന്റെ യാത്ര ഒന്ന് കഴിഞ്ഞിട്ട് വേണമല്ലോ നമുക്ക് ജപ്പാന്റെ ബ്രസീലിന്റെ കളി കാണാൻ. അപ്പൊ അതുകൊണ്ട് തന്നെ ജപ്പാൻ വരെ ഒന്ന് കറങ്ങി വരിക, ജപ്പാന്റെ പ്രകടനം എങ്ങനെയുണ്ട് എന്ന് നോക്കുക, ബ്രസീലിനെ ജയിപ്പിക്കുക, ഇത് തന്നെയാണ് നമ്മളുടെ പ്ലാൻ. ആ പ്ലാനുമായിട്ട് നമ്മൾ ജപ്പാനിൽ എവിടേക്ക് പോകുന്നു എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ സാധാരണ ഒരിടത്തേക്കല്ല പോകുന്നത്. ജപ്പാനിൽ പലതരത്തിലുള്ള പ്രത്യേകതകളുള്ള വ്യത്യസ്തങ്ങളായിട്ടുള്ള സ്ഥലങ്ങളുണ്ട്. നമ്മളെ വ്യത്യസ്തതയിൽ സന്തോഷിപ്പിക്കുന്നവരും അത്ഭുതപ്പെടുത്തുന്നവരാണ് ജപ്പാൻകാർ. ജപ്പാന്റെ പലതും പല തരത്തിലുള്ള കണ്ടുപിടുത്തങ്ങളൊക്കെ കണ്ട് നമ്മൾ ഞെട്ടിയിട്ടുണ്ട്. അതുപോലെയുള്ള ഒരു ഞെട്ടൽ ഇല്ലെങ്കിലും ഒരു ചെറിയൊരു അത്ഭുതവും കൗതുകമൊക്കെ നിറഞ്ഞൊരിടത്തേക്കാണ് കേട്ടോ പോകുന്നത്. വീട്ടിലെ പൂച്ചകളുണ്ടോ? പൂച്ചയെ നമുക്ക് ഇഷ്ടമാണോ? വീട്ടിൽ വളർത്താനൊക്കെ ഇഷ്ടമാണോ? കുറേയധികം പേരുടെ വീടുകളിൽ പൂച്ചയുണ്ടാകും. കുറച്ച് പേർക്ക് പൂച്ചയെ ഇഷ്ടമേ അല്ല, ഓ ഞങ്ങൾക്ക് ആ ജീവിയെ ഇഷ്ടമല്ല എന്ന് പറയുന്നവരൊക്കെ ഉണ്ട് കേട്ടോ. എന്നാലും പൂച്ച പൊതുവെ വലിയ അപകടകാരിയൊന്നും അല്ലല്ലോ. ക്യൂട്ടായിട്ട് വീട്ടിൽ വളർത്താൻ പറ്റിയ ഒരു പൂച്ച, ചിലപ്പോൾ ഒന്നിലധികം രണ്ട് പൂച്ച വരെയൊക്കെ സാധാരണ വീടുകളിൽ കാണും. ഇനിയിപ്പോൾ ഇഷ്ടം കൂടുന്നതിനനുസരിച്ച് രണ്ട് മൂന്ന് പൂച്ച വരെയൊക്കെ ഉണ്ടാകാറുണ്ട്. ക്യാറ്റ് ഐലൻഡ് എന്നറിയപ്പെടുന്ന ഒരു ദ്വീപിലേക്കാണ് ടീം ഉലകസഞ്ചാരം ഇന്ന് യാത്ര ചെയ്യാൻ വേണ്ടി പോകുന്നത്. അതായത് ജപ്പാനിൽ പൂച്ചകളുടെ പേരിലൊക്കെ അറിയപ്പെടുന്ന ഒരു ദ്വീപ് ഉണ്ടെങ്കിൽ എന്തായാലും അത് കണ്ടിരിക്കണമല്ലോ. അങ്ങനെ ആ ഒരു ദ്വീപ് എന്തുകൊണ്ട് അങ്ങനെ പേര് വന്നു, എന്തൊക്കെയാണ് ഇവിടുത്തെ പ്രത്യേകതകൾ, ഇതൊക്കെ കണ്ട് മനസ്സിലാക്കാൻ വേണ്ടി നമ്മൾ വേഗത്തിൽ തന്നെ ഇവിടുന്ന് പോകും കേട്ടോ. കാരണം വേഗം തിരിച്ചു വന്നിട്ട് കളി കാണേണ്ടതാണല്ലോ. ജപ്പാനിൽ നമ്മൾ പോകാൻ ഉദ്ദേശിക്കുന്ന ദ്വീപിൻ്റെ പേര് അവോഷിമ എന്നാണ്. അവോഷിമ. അപ്പോൾ എവിടെയെങ്കിലും ചെന്നിട്ടേ ഒരു അവോഷിമ ടിക്കറ്റ് എടുക്കണം, അല്ലെങ്കിൽ അവോഷിമയിലേക്ക് ഒന്ന് പോകണമല്ലോ ചേട്ടാ എന്ന് ടാക്സിക്കാരോട് പറഞ്ഞു കഴിഞ്ഞാൽ അവരിങ്ങനെ നമ്മൾ ഒന്നുകൂടി നോക്കും, ഏത് അവോഷിമയല്ല പോകേണ്ടത് നിങ്ങൾക്ക് എന്ന അർത്ഥത്തിൽ. അതിൻ്റെ കാരണം ജപ്പാനിൽ അവോഷിമ എന്ന് പറഞ്ഞാൽ രണ്ട് ദ്വീപുകളുണ്ട്, ഒരു പേരിൽ രണ്ട് ദ്വീപുണ്ട്. അത് കുറച്ച് കോംപ്ലിക്കേഷൻ ആണല്ലോ. നമുക്ക് പറവൂർ ഇവിടെ രണ്ടെണ്ണം ഉണ്ടല്ലോ, അതിനെ നമ്മൾ നോർത്ത് പറവൂർ സൗത്ത് പറവൂർ എന്ന് പറഞ്ഞ് കുറച്ചുകൂടി ലളിതമാക്കും, മനസ്സിലാകാൻ എളുപ്പത്തിനാക്കി മാറ്റും. എന്നാലും വീട് എവിടെയെന്ന് വെച്ച് കഴിഞ്ഞാൽ പറവൂർ എന്ന് കൊച്ചിക്കാരെങ്കിലും പറഞ്ഞാൽ നമ്മൾ ചോദിക്കും ഏത് പറവൂർ. ഇപ്പോൾ ശരത്ത് പറയും നോർത്ത് പറവൂർ, അല്ലെങ്കിൽ നമ്മളെ മറ്റു സുഹൃത്തുക്കൾ പറയും സൗത്ത് പറവൂർ. അങ്ങനെ പറവൂർ രണ്ടെണ്ണം ഉള്ളതുപോലെ തന്നെ നമുക്ക് അഞ്ചൽപ്പെട്ടി, അതുപോലെ കഞ്ഞിക്കുഴി, അതായത് കോട്ടയത്തും ഇടുക്കിയിലും കഞ്ഞിക്കുഴിയുണ്ട്. പിന്നെ നമ്മൾ വണ്ണപ്പുറം റൂട്ടിൽ പോകുമ്പോൾ ഒരു അഞ്ചൽപ്പെട്ടിയുണ്ട്. ഇവിടെ കൂത്താട്ടുള്ള അടുത്തൊരു അഞ്ചൽപ്പെട്ടിയുണ്ട്. അങ്ങനെ ഒരു പേര് രണ്ട് സ്ഥലങ്ങൾക്ക് എന്ന് പറഞ്ഞാൽ രണ്ട് സ്ഥലങ്ങൾക്ക് ഒരേ പേര്, അങ്ങനെയുള്ള സ്ഥലങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട്. ജപ്പാനിലും ഇതേ പരിപാടിയാണെന്നേ. അതുകൊണ്ട് തന്നെ അവോഷിമ എന്ന് പറഞ്ഞ ദ്വീപിലേക്ക് പോകാൻ തീരുമാനിക്കുമ്പോൾ നമ്മൾ ആദ്യം പറയേണ്ടത് മറ്റേ ക്യാറ്റ് ഐലൻഡുള്ള അവോഷിമ ഇല്ലേ, അവിടേക്കാണ് കേട്ടോ ഞങ്ങൾക്ക് പോകേണ്ടതെന്ന്. അപ്പോൾ കൃത്യമായിട്ട് നമ്മളെ ദ്വീപിലേക്ക് പോകേണ്ട വഴി കാണിച്ച ആളുകൾ തരും. നമ്മൾ ആ വഴിയിലൂടെ പോയിട്ട് കരയിൽ നമ്മൾ ഏറ്റവും അവസാനം എത്തുന്ന സ്ഥലത്തിൻ്റെ പേര് തഗഹാമ തുറമുഖം എന്നാണ്. അതൊരു തുറമുഖമാണ്. അവിടെ നിന്നാണ് നമ്മൾ ഇനിയിപ്പോൾ വെള്ളത്തിലൂടെ എന്ന് പറഞ്ഞാൽ കടൽ മാർഗമാണ് നമുക്ക് ദ്വീപിലേക്ക് പോകാൻ പറ്റുള്ളൂ. തുറമുഖം എന്നൊക്കെ പറയുമ്പോൾ നമ്മളുടെ സങ്കല്പത്തിൽ ഒരു വലിയ സെറ്റപ്പ് ഒന്നും പ്രതീക്ഷിക്കരുത്. ചെറിയൊരു തുറമുഖം, ഒരു ബോട്ട് കെട്ടിന്നൊക്കെ വിളിക്കാൻ പറ്റും. അവിടെ ചെന്നിട്ട് നമ്മൾ ഈ ഞങ്ങൾക്ക് അവോഷിമ ദ്വീപിലേക്ക് പോകണം. എങ്ങനെയാണ് പോകേണ്ടത്, എപ്പോഴാണ്

ഇവിടെ നിന്ന് അങ്ങോട്ടേക്ക് യാത്ര പുറപ്പെടുന്ന ബോട്ട് കപ്പൽ പരിപാടികളൊക്കെ ഉള്ളത് എന്നൊക്കെ ഒരു അന്വേഷണം നടത്തി കഴിഞ്ഞ് മനസ്സിലാവും. വലിയ കപ്പലൊന്നുമില്ല, ബോട്ടാണ്, ബോട്ടിൽ പോയാൽ മതി. അതൊരു 35-40 മിനിറ്റ് കൊണ്ട് നിങ്ങൾക്ക് ചെല്ലാൻ പറ്റും. പക്ഷേ ഒരു കുഴപ്പമുണ്ട്, ഈ തുറമുഖത്തുനിന്ന് രാവിലെ 8 മണിക്കും ഉച്ച കഴിഞ്ഞിട്ട് 2:30 ബോട്ടുകളുള്ളത്. അപ്പം രാവിലെ 8 മണിക്കത്തെ ബോട്ട് പിടിച്ചു കഴിഞ്ഞാൽ കറക്കമൊക്കെ കഴിഞ്ഞിട്ട് അവിടെ നിന്ന് തിരിച്ച് ആ ബോട്ടിൽ തിരിച്ചു വരാം. അപ്പോൾ വൈകുന്നേരം ആയി കഴിഞ്ഞാൽ പിന്നെ അവിടെ താമസിക്കാനുള്ള സൗകര്യമൊക്കെ എടുത്ത് പ്ലാൻ ചെയ്തിട്ടില്ലെങ്കിൽ പണിയാവുമല്ലോ. അതുകൊണ്ട് തന്നെ നമ്മൾ രാവിലെ 8 മണിക്കുള്ള ബോട്ട് തന്നെ പിടിക്കാൻ തീരുമാനിച്ചു. ബോട്ട് ചെട്ടി അല്ലെങ്കിൽ തുറമുഖത്ത് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പോൾ തുറമുഖത്തേക്ക് വലിയൊരു ബോട്ട് വരുന്നു, നമ്മൾ ബോട്ടിനകത്ത് കയറുന്നു. ബോട്ട് കടലിലേക്ക് നീങ്ങുവാണ്. ഇതുവരെ കാണാത്ത ഒരു പ്രത്യേക അത്ഭുത ലോകം കാണുക എന്നുള്ളൊരു പ്ലാനുമായിട്ട് ജപ്പാനിലെ ഔഷിമ ദ്വീപിലേക്കുള്ള ടീം ഉലകസഞ്ചാരത്തിൻ്റെ യാത്ര ഇവിടെ തുടങ്ങുവാണ്. കേട്ടുകൊണ്ടിരുന്നോളൂ, ഉലകസഞ്ചാരമാണ്, കൂടെ വിനുവാണ്. ദൂര

ഈ ഉലകസഞ്ചാരത്തിന്റെ ജപ്പാൻ യാത്രയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വിനുവുണ്ട്. നമ്മൾ ജപ്പാനിലെ ആവോഷിമ ദ്വീപിലേക്കുള്ള ആ ഒരു ബോട്ട് യാത്രയിലാണ് കേട്ടോ. ബോട്ട് ഏറെക്കുറെ ദ്വീപിലേക്ക് അടുത്തുകൊണ്ടിരിക്കുകയാണ്. ഒരു 30-35 മിനിറ്റിനുള്ളിൽ എത്താൻ പറ്റുന്ന അത്രയും ദൂരമുള്ളൂ. എന്നാലും കടലിലൂടെ പോകുന്നതുകൊണ്ട് തന്നെ 35 മിനിറ്റ് കടലിലൂടെ യാത്ര ചെയ്തതിൻ്റെ ഒരു സന്തോഷമൊക്കെ ഉണ്ട്. കാറ്റൊക്കെ ആസ്വദിച്ചുകൊണ്ട് നമ്മൾ അങ്ങനെ പോവുകയാണ്. ദ്വീപ് എത്താറാകും തോറും നമ്മളിങ്ങനെ ദ്വീപിനേക്ക് അങ്ങോട്ട് തന്നെ നോക്കിക്കൊണ്ടിരിക്കുകയുണ്ടോ. അപ്പം നമ്മളുടെ സങ്കല്പത്തിലെ ഒരു ദ്വീപ് തന്നെയാണ്, നമ്മൾ മനസ്സിൽ വിചാരിച്ചിരുന്നത് പോലെ തന്നെയുള്ളൊരു ദ്വീപ് എന്ന് പറഞ്ഞാൽ ഹരിതാപം പച്ചപ്പൊക്കെയുള്ള അത്യാവശ്യം കാഴ്ചയ്ക്ക് ഭംഗിയുള്ളതായിട്ട് ദൂരെ നോക്കിയാൽ തോന്നുന്ന ഒരു ദ്വീപ് കേട്ടോ. നമ്മളുടെ ബോട്ട് ഏറെക്കുറെ ആ ഒരു ദ്വീപിലേക്ക് അടുക്കുവാണ്. പരമാവധി അടുത്തതിന് ശേഷം നമ്മൾ ഇറങ്ങുന്നു. ബോട്ടിലുള്ള മറ്റ് സഞ്ചാരികൾ, നമ്മളെപ്പോലുള്ള സഞ്ചാരികൾ 5-6 പേര്, ഒരുപാട് പേരൊന്നുമില്ല, അവരൊക്കെ ആ ഒരു ബോട്ട് ജെട്ടി പോലെ കായലിലേക്ക് അല്ലെങ്കിൽ കടലിൻ്റെ ആ ഒരു കണക്ട് ചെയ്യുന്ന ഭാഗത്തേക്ക് പുറത്തേക്ക് ഫിക്സ് ചെയ്തിട്ടുള്ള ആ ഒരു പലകയുടെ മുകളിലേക്ക് ഇറങ്ങി ഓരോരുത്തരും ഓരോരുത്തരായിട്ടും നടന്ന് ദ്വീപിലേക്ക് പോവുകയാണ്. നടക്കാൻ തുടങ്ങിയപ്പോൾ തന്നെ ഒരു 2-3-4-5-6 പൂച്ചകളാണ് വന്നിട്ട് നമ്മളെ ദ്വീപിലേക്ക് വരവേൽക്കാൻ വേണ്ടി വരിവരിയായിട്ട് നിൽക്കുന്നത് കേട്ടോ. അത് കണ്ടപ്പോൾ നമുക്കൊരു സന്തോഷമൊക്കെ തോന്നി. കാരണം ക്യാറ്റ് ഐലൻഡ് എന്ന് ഒരിടത്തും ബോർഡൊന്നും എഴുതി വെക്കണ്ട, അങ്ങനെ ബോർഡ് എഴുതി വെച്ചിട്ട് എവിടെ പൂച്ചകൾ എന്ന് അന്വേഷിച്ചു പോകേണ്ട സാഹചര്യം ഒന്നും വന്നിട്ടില്ല. നമ്മൾ കാലെടുത്ത് വെക്കുന്നിടത്ത് തന്നെ നമ്മളോട് കൂട്ടുകൂടാനെത്തുന്ന പലതരത്തിലുള്ള പൂച്ചകളെ കണ്ടാണ് നമ്മൾ ദ്വീപിലേക്ക് നടന്നു കയറാൻ വേണ്ടി പോകുന്നത് കേട്ടോ. അപ്പോൾ ഈ യാത്രയുടെ തുടക്കത്തിൽ നമ്മളോട് പറഞ്ഞിരുന്നു ഭക്ഷണം, ആവശ്യത്തിന് ഭക്ഷണം കരുതിക്കൊള്ളണം, കുടിക്കാനുള്ള വെള്ളം കരുതിക്കൊള്ളണം, പിന്നെ അങ്ങനെ ഒരുപാട് ഷോപ്പിംഗ് പ്ലാനുകളുമായിട്ടൊന്നും ഈ ദ്വീപിലേക്ക് പോകണ്ട. ദ്വീപിൻ്റെ ഓർമ്മയ്ക്ക് എന്തെങ്കിലും ഒന്ന് കൊണ്ടുവരണമെങ്കിൽ അവിടെ അങ്ങനെ സോവന് ഷോപ്പുകളൊക്കെ ഉണ്ടെങ്കിൽ അവിടെ നിന്ന് വല്ല വാങ്ങിക്കാമല്ലോ, അങ്ങനെയൊന്നും വാങ്ങിക്കാനൊന്നും പറ്റില്ല. ദ്വീപിൻ്റെ ഓർമ്മയ്ക്ക് വേണമെങ്കിൽ ഒരു പൂച്ചയെ പിടിച്ച് കൊണ്ടുവരാം, അത് മാത്രമേ നമുക്ക് ചെയ്യാൻ പറ്റുള്ളൂ. ദ്വീപിനുള്ളിലേക്ക് നടന്നു തുടങ്ങുകയാണ് കേട്ടോ. ദ്വീപിനുള്ളിലേക്ക് അല്ലെങ്കിൽ ദ്വീപിലെ കാഴ്ചകളൊക്കെ കണ്ട് നമ്മളിങ്ങനെ നടന്ന് നടന്ന് നടന്ന് പോകുന്ന വഴിയിൽ അങ്ങനെ വലിയ വിപുലമായ സൗകര്യങ്ങൾ, വാഹന ഗതാഗതം ഒന്നും തന്നെ കാണാൻ പറ്റുന്നില്ല, ആളുകളെ പോലും കാണുന്നില്ല. ഓരോ ഇടത്തും ഇങ്ങനെ പൂച്ചകൾ നിൽക്കുന്നു, മരച്ചുവട്ടിൽ നിൽക്കുന്ന പൂച്ച അല്ലെങ്കിൽ വഴിയരികിൽ നിൽക്കുന്ന പൂച്ച, പൂച്ചക്കൂട്ടങ്ങളാണ്, ഒറ്റയ്ക്കൊന്നും പൂച്ച നിൽക്കുന്നേയില്ല. നമ്മൾ നടന്നു പോകുമ്പോൾ വീടുകളൊക്കെ ഒന്ന് രണ്ടെന്ന് കണ്ടിട്ടോ. അപ്പോൾ നല്ലതുപോലെ പഴക്കം ചെന്ന വീടാണ്, പക്ഷെ ആൾത്താമസം ഉള്ളതായിട്ട് തോന്നുന്നേയില്ല. കാട് പിടിച്ച് കിടക്കുന്ന ഒരു പറമ്പിൻ്റെ നടുവിലായിട്ടൊരു വീട്, കുറച്ചുകൂടി മുന്നോട്ട് നീങ്ങുമ്പോൾ അതുപോലെ തന്നെ കാട് പിടിച്ച് കിടക്കുന്ന മറ്റൊരിടത്ത് വേറൊരു വീട്. ഇതെല്ലാം കാണുമ്പോഴേ നമ്മളിങ്ങനെ ആലോചിക്കുകയാണ്, ശരിയാ എന്തോ കുഴപ്പമുണ്ടല്ലോ ഇവിടെ. കുറച്ചും കൂടി നടന്നു നിന്നിട്ടും ഇത്രയും നേരമായിട്ടും നമ്മൾ ഈ സഞ്ചാരികളാണല്ലോ, ഇത്രയും ദൂരെ നിന്ന് മത്സരം, അതായത് ജപ്പാൻ ബ്രസീൽ മത്സരം നടക്കുന്നതുകൊണ്ട് മാത്രം ജപ്പാനിൽ വന്നവരാണേ, ജപ്പാനെ പറ്റി ഒന്ന് അന്വേഷിക്കണം, നമ്മുടെ സ്നേഹം ഒന്ന് പങ്കുവയ്ക്കണം, ഇത്രയും ഉദ്ദേശമുള്ളൂ. ഈ സ്നേഹം പങ്കുവയ്ക്കാൻ പൂച്ചകളല്ലാതെ വേറൊരു മനുഷ്യനെയും ഇവിടെ കാണാതെയായപ്പോൾ ദ്വീപിനെ പറ്റി നമ്മൾ ഒന്നുകൂടി ഒന്ന് അന്വേഷിക്കാൻ തീരുമാനിച്ചു. ശരിക്കും ഇവിടെ മനുഷ്യരൊന്നും ഇല്ലേ എന്നുള്ളൊരു ചിന്ത. എന്ന് പറഞ്ഞാൽ ഒരു ദ്വീപിൽ കുറേയധികം സമയം യാത്ര ചെയ്തെത്തിയിട്ട് മനുഷ്യരൊന്നും കാണാൻ പറ്റിയില്ലെങ്കിൽ ഉണ്ടാകുന്ന ഒരു ബുദ്ധിമുട്ടുണ്ടല്ലോ, അത് നമ്മൾ ആസ്വദിക്കുകയാണ്. പക്ഷേ പൂച്ചകളായതുകൊണ്ട് വളരെ സ്നേഹത്തോടെ നമ്മളെ അങ്ങോട്ട്

സ്നേഹിച്ച് കൊല്ലൂ എന്നൊക്കെ പറയൂലേ, അതുപോലെയാണ് കേട്ടോ. അവർക്ക് എന്തെങ്കിലുമൊക്കെ കഴിക്കാൻ കൊടുക്കാൻ വേണ്ടി ആയിരിക്കാം. നമ്മൾ നടന്ന് നടന്ന് നടന്ന് പോയപ്പോൾ ഒരാളെ കണ്ടു, ഈ ദ്വീപിലൊരു മനുഷ്യനെ കണ്ടു. അതിനൊരു സന്തോഷം നമുക്കുണ്ട്. സാധാരണ നമ്മൾ മല കയറി ഏറ്റവും ടോപ്പിലെത്തിയിട്ട് സൂര്യനെ കാണുമ്പോഴും അല്ലെങ്കിൽ വളരെ അധികം കാടിനുള്ളിലൂടെയൊക്കെ നടന്നു പോയിട്ടൊരു വെള്ളച്ചാട്ടം കാണുമ്പോഴൊക്കെയുള്ള ഒരു സന്തോഷം ഒരു ദ്വീപിലെത്തിയിട്ട് മനുഷ്യരെ കണ്ടപ്പോൾ അല്ലെങ്കിൽ ഒരു മനുഷ്യനെ കണ്ടപ്പോൾ കിട്ടി. കുറേയധികം സമയം കാണാതെ ഇരിക്കുന്ന പലതും കാണുമ്പോൾ കിട്ടുന്നൊരു സന്തോഷമുണ്ടല്ലോ, ആ സന്തോഷം ആസ്വദിക്കുന്നു. ഒപ്പം ദ്വീപിനെ പറ്റി കുറച്ചുകൂടി ശാസ്ത്രീയമായിട്ടൊക്കെ ഒന്ന് അന്വേഷിക്കാനും പഠിക്കാനും നമ്മൾ തീരുമാനിച്ചു. കേട്ടുകൊണ്ടിരുന്നോളൂ ഉലക സഞ്ചാരമാണ്, കൂടെ വിനുവാണ്.

ടീം ഉലക സഞ്ചാരത്തിന്റെ ജപ്പാൻ യാത്രയാണ്ടോ കേട്ടുകൊണ്ടിരിക്കുന്നത്. കൂടെ വീനുകൊണ്ട് നമ്മൾ ആവോഷിമ എന്ന് പറഞ്ഞ കാറ്റ് ഐലൻഡിൽ എത്തിയിട്ടുണ്ട്. അവിടെ നമ്മൾ കാഴ്ചകളൊക്കെ കണ്ടുപോകുന്ന വഴിയിൽ ആ നാട്ടിലെ ഒരു ചേട്ടനെ കണ്ടു. ചേട്ടൻ എന്നൊക്കെ അദ്ദേഹത്തെ വിളിക്കണോ, അല്ലെങ്കിൽ അല്പം കൂടി പ്രായമുള്ളവർക്ക് കൊടുക്കുന്ന ഏത് വിശേഷണവും അദ്ദേഹത്തിന് ചേരും, കാരണം നല്ല പ്രായമുള്ള ഒരാളാണ് കേട്ടോ. അപ്പൊ അദ്ദേഹത്തോടും നമ്മളിങ്ങനെ നടന്ന് നടന്ന് കാര്യങ്ങളൊക്കെ ചോദിച്ചുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ അദ്ദേഹം, ഇവിടെ ഞാൻ മാത്രമല്ല വേറെ അഞ്ചാറ് പേരും കൂടി ഉണ്ട്. അപ്പൊ നമ്മൾ അഞ്ചാറ് പേരേ ഉള്ളൂ, അഞ്ചാറ് ആളുകൾ എന്ന് പറഞ്ഞാൽ വിരലിലുണ്ടാവുന്ന ആളുകൾ മാത്രമേ ഈ ദ്വീപിൽ താമസിക്കുന്നുള്ളൂ. അവരെല്ലാം ഒരു 70 കഴിഞ്ഞവരാണ്, 70 വയസ്സിന് മുകളിൽ പ്രായമുള്ള മനുഷ്യരൊക്കെയാണ് എന്നൊക്കെ പറഞ്ഞപ്പോൾ നമ്മളിങ്ങനെ, അല്ല അപ്പോൾ ബാക്കിയുള്ളവരൊക്കെ എന്ത്, ഈ വീട്ടിലുള്ളവരൊക്കെ എന്ത് എന്നൊരർത്ഥത്തിൽ നമ്മൾ അദ്ദേഹത്തെ നോക്കി ചോദിച്ചു. കാരണം പല വീടുകൾ കാണുന്നുണ്ട്, വീടുകളിലേക്ക് വാതിൽകൾ ചെല്ലുമ്പോൾ കാട് പിടിച്ച കിടക്കുന്ന ഏരിയയാണ്. കാടൊക്കെ ഇങ്ങനെ വകഞ്ഞു മാറ്റി വീടിൻ്റെ വാതിൽകൾ ചെല്ലുമ്പോൾ വീടിൻ്റെ വാതിലിൻ്റെ സൈഡിലൂടെയും അല്ലെങ്കിൽ വീടിൻ്റെ ഏറ്റവും ടോപ്പിലുള്ള ആ ഒരു വെന്റിലേഷനിലൂടെയൊക്കെ പൂച്ചകളാണ് പുറത്തേക്ക് വരുന്നത്. മൊത്തത്തിൽ പൂച്ചകൾ അടക്കി ഭരിക്കുന്ന ഒരു നാടായിട്ട് നമുക്ക് തോന്നുന്നുണ്ട്, ജപ്പാന്റെ ഓരോ കണ്ടുപിടുത്തമായിട്ട് നമുക്ക് വേണമെങ്കിൽ വിചാരിക്കാം. പക്ഷേ ഈ നാട്ടിലെ ചേട്ടൻ പറഞ്ഞ കഥ കേട്ടപ്പോൾ നമുക്കിതൊരു, ഇത് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഇതൊരു വല്ലാത്ത നാടായി പോയല്ലോ എന്നൊരു ചിന്തയൊക്കെ വന്നിട്ടോ. അങ്ങനെ വേണമെങ്കിൽ ചിന്തിക്കാം, അങ്ങനെ അല്ലാതെയും ചിന്തിക്കാം. എന്താ സംഭവം എന്ന് പറഞ്ഞാൽ, പണ്ട് ഇവിടെ 900 മനുഷ്യർ താമസിച്ചിരുന്ന വളരെ റിച്ച് ആയിട്ടുള്ള ഒരു ദ്വീപായിരുന്നു. 900 മനുഷ്യരിൽ എല്ലാവരും തന്നെ മീൻപിടുത്തക്കാരായിരുന്നു. ഒരുപാട് മത്തി എന്ന് പറഞ്ഞാൽ നമ്മുടെ ചാള ഒരുപാട് കിട്ടിയിരുന്ന ഇടമായിരുന്നു ഈ ദ്വീപിൻ്റെ പരിസര പ്രദേശത്തിലുള്ള കടൽ. ആ ഏരിയ വളരെയധികം മത്തികൾക്ക് ഇഷ്ടമുള്ളതായിരുന്നു. അതുകൊണ്ട് തന്നെ മത്തികൾ ഇഷ്ടമുള്ളവർ വന്ന് മത്തിയെ പിടിച്ചു കൊണ്ടുപോയി അത്യാവശ്യം നല്ല റിച്ചായിട്ടൊക്കെ ജീവിച്ചിരുന്ന ഒരു കാലം ഇവർക്കുണ്ടായിരുന്നു. അതായത് മൊത്തത്തിൽ ഒരു മത്തിമയമാണല്ലോ ആ കടൽ ഏരിയ ചുറ്റും. അതുകൊണ്ട് തന്നെ മത്തി മാർക്കറ്റിന് വളരെയധികം പോപ്പുലർ ആയിട്ടുള്ളൊരു സ്ഥലം. ആ നിലയ്ക്ക് അവർ എപ്പോഴും മത്തി പിടിക്കും, മാർക്കറ്റിൽ കൊണ്ടു കൊടുക്കും, കാശ് വാങ്ങിക്കും. ഇങ്ങനെയാണ് പോയിക്കൊണ്ടിരുന്നത്. വലയും ഇവർ പലയിടത്തു നിന്നാണ് വാങ്ങിക്കൊണ്ടിരുന്നത്. പിന്നീട് ആ നാട്ടുകാർ ആലോചിച്ചു, നമ്മൾ ഇതിനാണ് വല പുറത്തു പോയി വാങ്ങിക്കുന്നത്, വല നമുക്കിവിടെ ഉണ്ടാക്കിക്കൂടെ. ആ ഒരു ചിന്തമേൽ അവരവിടെ പട്ടുനൂൽ പോലത്തെ, അതായത് ഈ നൂല് ഉണ്ടാക്കുന്നതിന് വേണ്ടിയുള്ള പുഴുക്കൾ വളർത്തി തുടങ്ങി. പുഴുക്കൾ അങ്ങനെ ഒരുപാട് ഒരുപാട് പുഴുക്കളായി. ദ്വീപാണല്ലോ, പുഴുക്കൾക്ക് നീന്തി വേറൊരിടത്തേക്ക് രക്ഷപ്പെടാനൊന്നും പറ്റില്ല. നിറച്ചും പുഴുക്കളായി കഴിഞ്ഞപ്പോൾ പുഴുക്കളെ കഴിക്കാൻ വേണ്ടി ആ നാട്ടിൽ ഒരുപാട് എലികൾ വന്നു. അതൊക്കെ ദ്വീപിൻ്റെ ചരിത്രം തന്നെയാണ് കേട്ടോ, ചുമ്മാ ആ ചേട്ടൻ കഥയായിട്ട് പറയുന്നതല്ല. എലികൾ വന്നിട്ട് 3-4 വന്ന് പുഴുവിനെ കഴിച്ചിട്ട് പോയാലും ഓക്കെ, പക്ഷേ 100 എലികൾ കൂട്ടം കൂട്ടമായി വന്ന് അത് പെറ്റുപെരുകി അവസാനം ഒരു എലിദ്വീപായി ഈ പുഴുക്കളെ തിന്നാൻ വേണ്ടി. കാരണം നമ്മൾ ഭക്ഷണം കൊടുത്ത് എന്ന് പറഞ്ഞാൽ ആ ചേട്ടന്മാർ ഭക്ഷണം കൊടുത്ത് നൂലിന് വേണ്ടി വളർത്തുന്ന പുഴുക്കളെ തിന്നാൻ വരുന്ന എലികളുടെ നാടായിട്ട് ഈ സ്ഥലം മാറി. അപ്പോൾ അവരെന്ത് ചെയ്യുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അവരുടെ കാര്യങ്ങൾ മുന്നോട്ട് പോകണമല്ലോ, വലയുണ്ടാക്കണമല്ലോ. അതുകൊണ്ട് തന്നെ എലിയെ കൊല്ലാൻ നാട്ടുകാർ തീരുമാനിച്ചു. അവർ മറുകരയിലെത്തി, അതായത് നമ്മൾ നേരത്തെ പുറപ്പെട്ട ദ്വീപിൻ്റെ ഇങ്ങേ കരയിലെത്തിയിട്ട് അവിടെ നിന്ന് പല വീടുകളിൽ നിന്നൊക്കെ ആയിട്ട് കുഞ്ഞും വലുതുമായിട്ടുള്ള പൂച്ചകളെയൊക്കെ വള്ളത്തിലും ബോട്ടിനകത്തൊക്കെ കൊണ്ടുവന്ന് ദ്വീപിനകത്ത് ഇങ്ങനെ ഇറക്കി വിടാൻ തുടങ്ങി. വളരെ കുറച്ച് പൂച്ചകളെ കേട്ടോ, വളരെ കുറച്ച് പൂച്ചകളെ ഇറക്കി വിടാൻ തുടങ്ങിയപ്പോൾ ആ ഒരു എലിശല്യത്തിൻ്റെ ഒരു പരിധിവരെയൊക്കെ പരിഹാരം കാണാൻ പറ്റി. പക്ഷേ ഇറക്കിവിട്ട പൂച്ചകൾ പണി കഴിഞ്ഞ് തിരിച്ചു പോയില്ല, അവരവിടെ നിൽക്കണം, അല്ലെങ്കിൽ അവരാരും കൊണ്ടുപോയാക്കണമല്ലോ. അങ്ങനെ ആരും കൊണ്ടുപോയാക്കിയില്ല. പൂച്ചകൾ അങ്ങനെ നിന്ന് നിന്ന് എല്ലാ വീട്ടിലും പൂച്ചയായി. അവർക്കതൊരു രസമായി, കാരണം ഈ വലയിൽ നിന്ന് മീൻ ഇങ്ങനെ കുടഞ്ഞ് താഴേക്ക് വീഴുമ്പോൾ എടുത്ത് തിന്നാൻ ആരെങ്കിലും വേണമല്ലോ, അങ്ങനെയൊക്കെ അവർ വിചാരിച്ചുള്ളൂ. കുറച്ച് കാലം കഴിഞ്ഞപ്പോഴേ പൂച്ചകളിങ്ങനെ പെറ്റുപെരുകി എണ്ണം കൂടുതലായി വരുന്നു. അതോടൊപ്പം തന്നെ പുതിയ തലമുറ ഈ ദ്വീപിൽ നിന്നൊക്കെ അവർ സിറ്റിയിലേക്ക് താമസമൊക്കെ മാറ്റാൻ തുടങ്ങി. കാരണം പഠിക്കാനും മറ്റ് ആവശ്യങ്ങൾക്കൊക്കെ വേണ്ടി അവർ പലരും ഈ ദ്വീപ് ജീവിതമൊക്കെ അവസാനിപ്പിച്ച് മറ്റേ കരയിലേക്ക്, നമ്മൾ പുറപ്പെട്ട നാട്ടിലേക്ക്, ജപ്പാന്റെ നഗരപ്രദേശങ്ങളിലേക്കൊക്കെ പോയി തുടങ്ങി. പൂച്ച മാത്രം അവിടെയായി, പൂച്ചനെ ആരും കൊണ്ടുപോയില്ല. അങ്ങനെ കൊണ്ടുപോകാതെ അവിടെ കിടന്ന പൂച്ചയും ആ നാട്ടിൽ നിന്ന് വിട്ടുപോകാതിരുന്ന ആളുകളും എന്ന് പറഞ്ഞാൽ, പണ്ട് കാലത്ത് ഈ പൂച്ചയും നൂലും എലിയും പുഴുവും ഒക്കെ ഉണ്ടായിരുന്ന സമയത്ത് അവിടെ താമസിച്ചിരുന്ന മനുഷ്യരും മാത്രമായി ആ നാട്ടിൽ. അങ്ങനെയുള്ള ആളുകൾ ഇപ്പോൾ കുറേ കാലം കഴിഞ്ഞ് പ്രായമായി മരിച്ചു പോകുമ്പോൾ അവരവിടെ അടക്കം. അത് കഴിഞ്ഞിട്ട് അവരുടെ കൂട്ടുകാരും പരിചയക്കാരായിട്ടുള്ള ആളുകൾ മാത്രമായിട്ട് ആ ദ്വീപ് മാറിയപ്പോൾ പൂച്ചകളും അവരും മാത്രമായി. അങ്ങനെയാണ് ഈ ഒരു ദ്വീപിൻ്റെ ചരിത്രം. ശരിക്കും കേൾക്കുമ്പോൾ നമുക്ക് ഇങ്ങനെയൊക്കെ ഒരു നാടിന് ചരിത്രം ഉണ്ടാകുമെന്ന്. ശരിക്കും പണ്ട് ആ നാട്ടിൽ നിന്ന് വല വാങ്ങിക്കണ്ട, ഇവിടെ തന്നെ ഉണ്ടാക്കാമെന്ന് ഏതോ ഒരു പണ്ഡിതനായിട്ടുള്ള ചേട്ടൻ പറഞ്ഞതിൻ്റെ പേരിലാണല്ലോ ഇപ്പം ഇങ്ങനെയൊക്കെ ആയത് എന്ന് വേണമെങ്കിൽ നമുക്ക് ആലോചിക്കാം. പക്ഷേ അങ്ങനെയല്ല, ഇത് ഇങ്ങനെയാണല്ലോ, കാലഘട്ടം മുന്നോട്ട് പോകുന്നതിനനുസരിച്ച് ചില നാടുകൾ ചരിത്രമായി മാറും. ആ നാടുകൾ കാണാൻ വേണ്ടി നമ്മളിങ്ങനെ പൊക്കൊണ്ടേയിരിക്കും. മൊത്തത്തിൽ നമുക്ക് നാട് വളരെയധികം ഇഷ്ടപ്പെട്ടു. ഒരുപാട് ഇനത്തിൽപ്പെട്ട പൂച്ചകൾ, ഒത്തിരി എണ്ണം, നമുക്ക് കണ്ണെത്താ ദൂരത്തോളം പരന്നു കിടക്കുന്ന പൂച്ച, അങ്ങനെയൊക്കെ ശരിക്കും ഒരു പ്രയോഗം പൂച്ചയ്ക്ക് ഇല്ല. എന്നാലും പറയണം, 100 പൂച്ചകളെ കാണാൻ പറ്റുന്ന ഒരിടത്ത് നിന്ന് നമ്മൾ വേഗം തിരിച്ചു വരുന്നുണ്ട്. ശരിക്കും പറഞ്ഞാൽ ഈ ആവോഷിമ ദ്വീപിൽ ഒരുപാട് കാഴ്ചകളൊക്കെ നമ്മൾ അത്ഭുതപ്പെടുത്തുന്ന തരത്തിലുള്ളതുണ്ട് കേട്ടോ. പക്ഷെ അതൊന്നും നിന്ന് കാണാനുള്ള, നിന്ന് ആസ്വദിക്കാനുള്ള സമയം നമുക്കില്ല. കാരണം നമുക്ക് തിരിച്ചെത്തിയിട്ട് വേണം ജപ്പാന്റെയും ബ്രസീലിന്റെയും മത്സരം കാണാൻ. അതുകൊണ്ട് തന്നെ ജപ്പാനിൽ നമ്മൾ തിരിച്ച് സ്റ്റുഡിയോയിലേക്ക് എത്തുവാണ്. ഇത്രയും നേരം കാറ്റ് ഐലൻഡിലൂടെ ചുറ്റിക്കറക്കിയത് വിനുവാണ്. കേട്ടുകൊണ്ട് തന്നെ ഇരുന്നോളൂ ആകാശവാണി റെയിൻബോ FM കൊച്ചി 107.5.

0: റെയിൻബോയിൽ ശ്രോതാക്കൾക്കരികെ ഇത് അരികെ,
1: കൂടെ ഞാൻ റീന,
0: ഒപ്പം റെയിൻബോ ആർച്ചരശ്മി.
1: ക്ഷമ ചോദിക്കുന്നത് തോൽവിയല്ല, ആദ്യം സംസാരിക്കുന്നത് കുറവുമല്ല. ബന്ധങ്ങളെ ജയിപ്പിക്കാൻ സ്വന്തം അഹങ്കാരത്തെ തോൽപ്പിക്കുന്നതാണ് യഥാർത്ഥ വിജയം.
0: ഒരായിരം സുന്ദര നിമിഷങ്ങളുള്ളപ്പോൾ എന്തിനാണ് ഒരു ദുർബല നിമിഷത്തെ തെറ്റിനെ പെരുപ്പിച്ചങ്ങ് കൊണ്ടു നടക്കുന്നത്? അത്രമേൽ ഇഷ്ടമുള്ളത് കൊണ്ടല്ലേ അത്ര കഠിനമായ വാക്കുകളും വരുന്നത്? ആരാണോ പറയുന്നത് അവർ തന്നെ അതൊന്ന് മായ്ച്ചു നോക്കൂ. എത്ര പരുഷമായിട്ടാണോ അത് പ്രകടിപ്പിച്ചത്, അതിനേക്കാൾ 10 മടങ്ങ് മൃദുലമായിട്ട് വേണം അത് പരിഹരിക്കാൻ.
1: ഇവിടെ ആരംഭിക്കുന്നു അരികെ. ഇന്നത്തെ ഞങ്ങളുടെ ടോപ്പിക്,
0: ഞാൻ ആദ്യം മിണ്ടിയാൽ മനസ്സമാധാനം കൈവരുമെങ്കിൽ അതല്ലേ എത്രയും നല്ലത്. അതെ, ആരാദ്യം മിണ്ടും, അതാണ് ഇന്നത്തെ ടോപ്പിക്.
1: യെസ്, ആരാദ്യം മിണ്ടും, ഇതാണ് ഞങ്ങളുടെ സബ്ജക്റ്റ്, യെസ്, ടോപ്പിക്. ഇതിനൊക്കെയായിട്ട് നിങ്ങൾക്ക് വിളിക്കാം. നിങ്ങളുടെ ഒരുപാട് ഒരുപാട് അനുഭവങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഇപ്പോൾ സൗഹൃദത്തിലായാലും പ്രണയത്തിലായാലും വിവാഹ ജീവിതത്തിലായാലും കുടുംബ ബന്ധങ്ങളിലായാലും എല്ലാ
0: സഹോദരിമാർ തമ്മിലായാൽ പോലും
1: എന്തു ബന്ധത്തിലായാലും ഇതുപോലെ പലപ്പോഴും നമുക്ക് ചിന്തിക്കാറുണ്ട്, ആരാദ്യം മിണ്ടും.
0: ആരാദ്യം മിണ്ടും, ഇതാണ് ഇന്ന് ഞങ്ങളുടെ ടോപ്പിക്. അരികയിൽ വിളിക്കേണ്ട നമ്പർ ഒരിക്കൽ കൂടി പറയാം, 0484241.

0: പ്രിയ ശ്രോതാക്കളെ, 107.5 ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ശ്രോതാക്കൾക്കരികെ അരികെ
1: യെസ് അരികെ ഞങ്ങളുണ്ട്.
0: അരികെ എന്നുള്ളത് റെയിൻബോ ആർജ രേഷ്മിയും
1: ഞാൻ റീനയും.
0: എരിയും മുമ്പേ തീരും മുമ്പേ അറിയാനാശിക്കുന്നു, പറയാതിനി വയ്യ, പറയാനും വയ്യ, ആരാദ്യം പറയും. അതെ, ഇന്നത്തെ ടോപ്പിക് ആരാദ്യം പറയും എന്നുള്ളതാണ്.
1: യെസ്, ഈ ആരാദ്യം പറയും എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താന്ന് മനസ്സിലാകാത്തവർക്ക് വേണ്ടി ഒന്നുകൂടി പറയാം. നമ്മുടെ എല്ലാത്തരം ബന്ധങ്ങളിലും നമുക്ക് ചിലപ്പോൾ ചില ഈഗോ അടിക്കാറുണ്ടല്ലേ, അവരാദ്യം സംസാരിക്കേ, ഇവരാദ്യം സംസാരിക്കേ, എന്തേ ഞാനല്ലേ സീനിയർ ആയിട്ടുള്ളത്, എന്തേ എനിക്കല്ലേ കൂടുതൽ എക്സ്പീരിയൻസ് ഉള്ളത്, അങ്ങനെയൊക്കെ വിചാരിച്ച് പലരും പലരോടും ഇങ്ങനെ മിണ്ടാതിരിക്കും അല്ലേ, പ്രായക്കുറവാക്കും. പക്ഷെ നമ്മൾ പ്രായം ഒന്നും നോക്കേണ്ടതില്ല ഒരു കാര്യത്തിലും, ഇതൊന്നും തടസ്സമല്ല അല്ലേ. നല്ല സൗഹൃദങ്ങൾ, നല്ല ബന്ധങ്ങളിൽ ആരാദ്യം പറയുന്നൊരു ചോദ്യമേ ഉദിക്കുന്നില്ല. പക്ഷെ നമ്മുടെ നിത്യജീവിതത്തിൽ സ്ഥിരമായി നമ്മളിത് കണ്ടുകൊണ്ടിരിക്കാനല്ല, ആരാദ്യം മിണ്ടും.
0: ഇതുമായി ബന്ധപ്പെട്ടൊരു കഥ അങ്ങ് പറയാമെന്ന് വിചാരിക്കണം.
1: എന്താണ്
0: കഥ എന്ന് പറയുന്നത്? ഒരു വീട്ടില് സഹോദരിമാരുണ്ട് രണ്ടുപേര്. അവര് തമ്മില് നല്ല കൂട്ടാണ്, നല്ല കോപ്പറേഷനാണ്, എല്ലാം ആണ്. പക്ഷെ ഒരു ദിവസം അവര് തമ്മിൽ നല്ല അടി, വഴക്ക്, നല്ല ദേഷ്യം വന്നപ്പോ അതില് മൂത്ത ചേച്ചി പറഞ്ഞു, നിന്റെ മുഖത്ത് ഞാൻ നോക്കില്ല, മിണ്ടില്ല, നീ പൊയ്ക്കോ അവിടുന്ന് എന്ന് പറഞ്ഞു. അപ്പൊ രണ്ടുപേരും ദേഷ്യത്തോടുകൂടി അവരവരുടെ, അതങ്ങനെയാണല്ലോ, നമുക്ക് അങ്ങനെ വഴക്കുണ്ടാക്കുമ്പോൾ ദേഷ്യം ഉണ്ടായിട്ട് നമ്മൾ രണ്ടുപേരും രണ്ട് മുറി പോയി അങ്ങോട്ട് പടേന്ന് പറഞ്ഞ് വാതിലും അടച്ചങ്ങിരിക്കും. അപ്പൊ കുറെ നേരമായി, കുറച്ചു നേരം വാതിലടച്ചിരുന്ന് ഭക്ഷണമൊക്കെ കഴിക്കാറായപ്പോൾ ഒരു കുട്ട് അനിയത്തിയുടെ മുറിയിൽ, എന്താണെന്ന് നോക്കിയപ്പോൾ ചേച്ചിയാണ്. ചേച്ചി വന്ന് നീ എന്നോട് മിണ്ടില്ല എന്ന് പറഞ്ഞല്ലേ, എന്തിനാണ് നീ ഇപ്പോൾ മിണ്ടാൻ വന്നതെന്ന് അനിയത്തി. അപ്പൊ ചേച്ചി ചോദിക്കുന്നത്, നീ പറഞ്ഞതൊക്കെ ശരിയാണ്, മിണ്ടരുതെന്നൊക്കെ വിചാരിച്ചാണ്, പക്ഷെ എനിക്ക് അമ്മ പറഞ്ഞൊരു കാര്യം ഓർമ്മ വന്നു. നമ്മൾ ആരോടെങ്കിലൊക്കെ വഴക്കുണ്ടായാൽ അവരോടൊപ്പം ചെലവഴിച്ച നല്ല നിമിഷങ്ങളെ കുറിച്ച് ഒന്ന് ആലോചിച്ചു നോക്കിയേ. ആ നല്ല സമയങ്ങൾ നമ്മൾ അയവിറക്കുമ്പോൾ നമുക്ക് പിന്നെ മിണ്ടാതിരിക്കാൻ പറ്റുമോ?
1: തീർച്ചയായും.
0: ഓക്കെ, ഇതുപോലത്തെ അനുഭവങ്ങൾ റീനയ്ക്കുണ്ടോ?
1: ഓക്കെ, എനിക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ ധാരാളമുണ്ട്. എനിക്ക് 4-5 സിസ്റ്റേഴ്സ് എനിക്കുണ്ട്. അപ്പോൾ അവരായിട്ട് ഞാൻ ഇതുപോലെ സിസ്റ്റേഴ്സ് മാത്രമല്ല ബ്രദേഴ്സായിട്ടും ഞാൻ ഇങ്ങനെ, എനിക്ക് സ്വന്തം 3 ബ്രദേഴ്സും ഉണ്ട് കേട്ടോ. ഞാനിങ്ങനെ എന്തെങ്കിലുമൊക്കെ പറഞ്ഞ് തല്ലുപിടിക്കും. ഇത്രയും മക്കളൊക്കെ ഉള്ളതല്ലേ, നല്ല തല്ലുപിടുത്തവും വഴക്കൊക്കെ ഉണ്ടാവും. പിന്നെ ആരാദ്യം കുട്ടിക്കാലത്തൊന്നും പ്രശ്നമില്ല, മിനിറ്റ് ഒരു സെക്കൻഡ് പോലും വേണ്ട, വീണ്ടും ഞങ്ങൾ നല്ല കൂട്ടുകാരാവും. പിന്നീട് വളർന്ന് വലുതായി തുടങ്ങിയപ്പോൾ കുറച്ച് ഈഗോയൊക്കെ എന്നിലും അവരിലൊക്കെ അടിക്കാൻ തുടങ്ങിയിട്ടോ. പക്ഷെ മിണ്ടാതിരിക്കാൻ ഇപ്പോൾ 10 മിനിറ്റ് ഒന്നല്ല എങ്കിലും നമ്മൾ സംസാരിക്കും. പക്ഷെ പഴയതുപോലുള്ള ആ ഒരു ഇത്, കുട്ടിക്കാലത്തുള്ള ആ നിഷ്കളങ്കമായ ഒരു ഇതൊന്നും മനസ്സില്ല. പക്ഷേ വീണ്ടും അവരോട് സംസാരിക്കണം, അവരുമായിട്ട് കൂട്ടുകൂടണം എന്ന ചിന്ത വരുമ്പോൾ, ചിന്ത വരുന്നതല്ല, ഓട്ടോമാറ്റിക്കലി നമ്മൾ സുഹൃത്തുക്കളായാലും നമ്മൾ സഹോദരങ്ങളായാലും നമ്മൾ അവർ നമുക്ക് ചെയ്ത നല്ല കാര്യങ്ങൾ ഇതുപോലെ ഇപ്പോൾ പറഞ്ഞ പോലെ നല്ല നല്ല നിമിഷങ്ങൾ നമ്മുടെ മനസ്സിലേക്ക് ഇങ്ങനെ ഓടി വരാം. നമ്മൾ പല കാര്യത്തിനും സഹായിച്ചത്, നമ്മൾ സ്കൂളിൽ കൊണ്ടാക്കിയതും, നമുക്ക് ഫുഡ് വാങ്ങി ഫുഡ് വാരി തന്നതും, വീട്ടിലൊക്കെ വന്ന് അങ്ങനെയുള്ള ഓരോ കാര്യങ്ങൾ ഓരോരുത്തരായിട്ടും തല്ലുപിടിച്ച് ഇങ്ങനെ ഇരിക്കുമ്പോഴും കുറച്ച് കഴിയുമ്പോഴേക്കും നമ്മുടെ മനസ്സിലേക്ക് ആ നല്ല നല്ല ഓർമ്മകൾ എന്റെ മനസ്സിലേക്ക് ഓടി വരിക. പെട്ടെന്ന് തന്നെ
0: അതെ
1: മിണ്ടാൻ തോന്നാറുണ്ട്, എന്തിനാണ് എനിക്ക് ഇത്ര അഹങ്കാരം എന്ന് ഞാൻ തോന്നാറുണ്ട്. എന്തിനേ, നമ്മളൊരു മനുഷ്യൻ,
0: ശരിക്കും ചോദ്യം അത് തന്നെയാണ്, എന്തിനാണ് നമുക്ക് ഇത്ര അഹങ്കാരം? നമുക്ക് ഒരാളോട് സംസാരിക്കാൻ ഇത്രയധികം കണക്ഷൻ ഉള്ളതായിരിക്കും, ചിലപ്പോൾ ഒരു വാക്കിന്റെ പുറത്തോ ഒരു ദേഷ്യത്തിന്റെ പുറത്തോ പിന്നെ മിണ്ടില്ല,
1: അറിയാതെ പറഞ്ഞു പോകും. പക്ഷെ എനിക്കൊന്ന് വലുതാവും എന്ന് പറയാ, കുട്ടിക്കാലത്ത് ആ ഒരു ഇത്
0: നമുക്ക്
1: വലുതാവുമ്പോൾ അത്രയ്ക്ക് അങ്ങ് നിർമ്മലത കിട്ടുന്നില്ല. പക്ഷെങ്കിലും നമ്മളത് കുറച്ച് സമയെടുത്താണെങ്കിലും നമ്മൾ അവരായിട്ട് സംസാരിക്കും, കൂട്ടുകൂടും.
0: ഇതുപോലെ ശ്രോതാക്കൾക്ക് ആർക്കെങ്കിലും ഇങ്ങനെ മിണ്ടാതെ മിണ്ടണം എന്ന ആഗ്രഹമുണ്ടെങ്കിൽ എത്രയും പെട്ടെന്ന് തന്നെ വിളിച്ചോളൂ. നിങ്ങളുടെ ഒപ്പം ഇവിടെ 11 മണിവരെ അരികിൽ ഞങ്ങളുണ്ട്.
1: മാത്രമല്ല മറ്റൊരു കാര്യം കൂടി, നമ്മുടെ സഹോദരങ്ങളുടെ കാര്യം മാത്രമല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്, നമ്മൾ പ്രണയത്തിന്റെ കാര്യത്തിലായാലും. അപ്പൊ പലരും പ്രണയത്തിന്റെ കാര്യത്തിൽ പകുതി വെച്ച് അവരുടെ പ്രണയം അങ്ങ് എന്താ പല പല കാരണങ്ങൾ കൊണ്ട് തന്നെ അതങ്ങ് മാറിപ്പോവുകയാണല്ലേ. അപ്പൊ ഇതാ നമുക്കത് മനസ്സിലേക്ക് ഇങ്ങനെ പറഞ്ഞു വന്നത്, എന്താണ് ഈ പ്രണയത്തിന്റെ കാര്യത്തിലേക്കാണെങ്കിലും, ഒരു വാതിൽ, അയ്യപ്പ പണിക്കരുടെ ഒരു കവിതയാണ്, യെസ്, ഒരു വാതിൽ മെല്ലി തുറന്നു.

0: നിറങ്ങുമെന്നപ്പോൾ കരിയില കൊഴിയുന്ന പോലെ ഒരു മഞ്ഞുകട്ട.
1: ഒരു മഞ്ഞകട്ട അലിയുന്ന പോലെ എത്ര ലഘുവായി, ലളിതമായിട്ട് നീ മറഞ്ഞു. അപ്പോൾ അങ്ങനെ മറഞ്ഞവരുടെ ഒരു കവിതയാണ് അത്. അയ്യപ്പ പണിക്കരുടെ പകലുകൾ രാത്രികളാണ് എന്ന കവിതയാണ്. അപ്പോൾ ഇതുപോലെ കവിതകളിലെ പോലെ നമുക്ക് സത്യങ്ങൾ, ചിലപ്പോൾ ജീവിത യാഥാർത്ഥ്യങ്ങളോ അല്ലെങ്കിൽ സത്യങ്ങളോ ഒന്നിച്ചു മുന്നോട്ട് പോകാൻ കഴിയാതെ രണ്ട് വ്യത്യസ്ത വ്യക്തിത്വങ്ങളാണ് തങ്ങളെന്ന് തിരിച്ചറിയുമ്പോൾ, അപ്പോൾ ആ ചവിട്ടി കയറിയ ആ ഒരു സൗഹൃദവും അല്ലെങ്കിൽ ഒരു പ്രണയവും ഒക്കെ ചിലപ്പോൾ ഒന്ന് ബാക്കൗട്ട് ചെയ്യും.
0: അതെ അതെ,
1: അങ്ങനെ രണ്ട് വഴിക്ക് പിരിഞ്ഞു പോവും.
0: അതെ,
1: ഇതാണ് നടക്കുന്നത്.
0: ഇതാണ്, സ്വാഭാവികമായിട്ടും ഇതൊക്കെ തന്നെയാണ് നടന്നു പോകുന്നത്. നമ്മുടെ ചുറ്റുവട്ടൊക്കെ ഒരുപാട് പേര്, നമ്മുടെ ചുറ്റുവട്ടായാലും ഇപ്പം നമ്മളിപ്പോൾ കേട്ടുകൊണ്ടിരിക്കുന്ന പലരും ഇതേ അനുഭവങ്ങളിലൂടെ ഇപ്പൊ പോയിക്കൊണ്ടിരിക്കുന്നവരാകാം. എന്തിനാണ് ഇത്ര ഇത്ര ഈഗോ? എന്തിനാണ് ഇത്ര അഹങ്കാരം? എന്താണ് ഇത്ര മടി?
1: ഇപ്പൊ ഇങ്ങനെ ഒരാൾ ഇറങ്ങിപ്പോയെടുത്ത് ചിലപ്പോൾ ഒറ്റയ്ക്കാവുന്ന അങ്ങനെ ഒരാളുണ്ടാവും, ആരുമില്ലാതെ ഒറ്റയ്ക്കായ. അന്നും ഇന്നും അങ്ങനത്തെ പ്രണയങ്ങളും അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ജീവിതത്തിൽ നടക്കുന്നവരുണ്ട്. അപ്പോൾ അവർക്കൊക്കെ നമ്മളെ വിളിക്കാം. വിളിക്കേണ്ട നമ്പർ 0484-242-8101.
0: യെസ്, നിങ്ങളുടെ അനുഭവങ്ങൾ ഞങ്ങളുമായി അരികെയിൽ ഷെയർ ചെയ്യാം. ഞങ്ങളുണ്ട് കൂടെ.

0: അതെ, അരികയാണ് ഇപ്പോൾ കൂടെ ഞങ്ങളുണ്ട്. അപ്പോൾ ദാ നമുക്കൊരു കോളർ ലൈനിലുണ്ട്, ആരാ നോക്കാം.
1: ഹലോ, നമസ്കാരം, ആരായിരുന്നു?
0: കേൾക്കുന്നേ ഇല്ലല്ലോ, സൗണ്ട് തീരെ ലോ ആണെന്ന് തോന്നുന്നു.
1: ഹലോ, കേൾക്കുന്നുണ്ടല്ലേ? നമുക്ക് ഭയങ്കര വച്ച കുറച്ചിട്ടാണ് കേൾക്കുന്നത്. ഹലോ, ഞങ്ങൾക്കൊന്നും കേൾക്കുന്നില്ല.
0: എന്തൊക്കെയോ സൗണ്ട് മാത്രമേ ഞങ്ങൾക്ക് കേൾക്കുന്നുള്ളൂ. ആരാണ് സംസാരിക്കുന്നത്?
1: ഹലോ,
0: പേര് പറയാമോ?
1: ശാരദ രവീന്ദ്രൻ. ഓക്കെ, എവിടുന്നാ വിളിക്കണേ? നോർത്ത് പറവൂരിന്ന്.
0: ഓക്കെ, ഇപ്പം ഞങ്ങൾ പറഞ്ഞ ടോപ്പിക് എന്താന്ന് മനസ്സിലായില്ലേ? അപ്പോൾ എന്താണ് അതിന് ലൈഫിൽ ഇങ്ങനെ ഒരു അനുഭവം ഉണ്ടെങ്കിൽ അത് ഞങ്ങളുമായിട്ട് ഒന്ന് ഷെയർ ചെയ്യാമോ? ആ, പറഞ്ഞോളൂ.

0: ക്ഷമിക്കണം, ഞങ്ങൾക്ക് ഒന്നും കേൾക്കുന്നില്ല. പേരും ഇതും കേട്ടു, ബാക്കിയുള്ളതെല്ലാം വളരെ ശബ്ദം കുറച്ചാണ് കേൾക്കുന്നത്. നമുക്ക് ഒന്നുകൂടെ വീണ്ടും ട്രൈ ചെയ്യാം.
1: ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ, ഒന്നുകൂടി ട്രൈ ചെയ്യാമോ? ഞങ്ങൾ ഒട്ടും ഒന്ന് പറയുന്ന ഒന്നും നമുക്ക് ക്ലിയർ ആയിട്ട് കേൾക്കുന്നില്ല. എന്തോ പറയുന്നുണ്ടെന്ന് മാത്രമേ അറിയൂ, എന്താണ് പറയുന്നതെന്ന് ഞങ്ങൾക്ക് ക്ലിയർ ആകുന്നില്ല ശാരദ. അപ്പൊ അതുകൊണ്ട് ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.
0: അവിടെ കേൾക്കുന്നുണ്ടല്ലേ നമുക്ക്?
1: ഇവിടുത്തെ
0: പക്ഷെ
1: ഒട്ടും കേൾക്കുന്നില്ല, സൗണ്ട് എന്തോ സൗണ്ട് അത്രേ ഉള്ളൂ. അപ്പൊ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ.
0: മൈക്ക് ഫോൺ കറക്റ്റ് ആയിട്ട് തന്നെയല്ലേ പിടിച്ചിരിക്കണേ?
1: ഓക്കെ, അപ്പൊ എന്തായാലും തൽക്കാലം നമുക്ക് അടുത്ത പാട്ടിലേക്ക് പോകാം. ശാരദ ഒന്നുകൂടി ഒന്ന് ട്രൈ ചെയ്യൂ കേട്ടോ. ഓക്കെ, താങ്ക്സ് ഫോർ കോളിംഗ്. എന്തോ കാര്യമായ എന്തോ ചില പ്രശ്നങ്ങൾ ഇപ്പൊ സാങ്കേതികമായി നമ്മളിപ്പോ നേരിട്ടുകൊണ്ടിരിക്കുകയാണ്.
0: നമുക്ക്
1: അതാണ്
0: കോൾസ് ഒന്നും കറക്റ്റ് കിട്ടി, നമ്മൾ സംസാരിച്ചപ്പോൾ കറക്റ്റ് ആയിട്ട് കിട്ടിയതാണ്, പക്ഷെ ഇവിടെ കണക്ട്
1: കണക്ട്
0: ചെയ്യുമ്പോൾ
1: ചെയ്തപ്പോൾ, ലൈവിലേക്ക് കണക്ട് ചെയ്തപ്പോൾ ഞങ്ങൾക്ക് സംസാരിക്കാനായിട്ട് സാധിക്കുന്നില്ല. അതാണിപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്നത്. എനിക്ക് തോന്നുന്നു ഒരുപാട് പേർക്ക് ഇതുപോലുള്ള അനുഭവങ്ങൾ കണക്ട് ചെയ്ത് പറയാനുണ്ട്, റിലേറ്റ് ചെയ്ത് പറയാനുണ്ട് എന്നുള്ള കാര്യം ഞങ്ങൾക്കറിയാം. ഞങ്ങൾ കേട്ടുകൊണ്ടിരിക്കുന്നവർ പലരും ട്രൈ ചെയ്യുന്നുണ്ട് എന്ന കാര്യവും ഞങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട്.
0: ഓക്കെ, ഒരു കാരണവും ഇല്ലാതെ അകലുന്നവർ, പല കാരണങ്ങളുണ്ടായിട്ട് അകലാനാകാത്തവർ, അങ്ങനെ ഇടപെടലുകളിലെ ആഴവും പരപ്പും ആണ് ആ വ്യത്യാസത്തിന് കാരണമായിട്ട് വരുന്നത്.
1: അതെ, ഇടപെടലുള്ള ആ ഒരു വ്യത്യാസം അതന്നെ. അതുപോലെ സംസാരിക്കാൻ മടിച്ച് പരസ്പരം അകന്നു നിൽക്കുന്ന ആ ഒരു അവസ്ഥ, ആരാദ്യം മിണ്ടു.
0: അതെ, ആരാദ്യം മിണ്ടും എന്നുള്ളതാണ് ഇന്നത്തെ ടോപ്പിക്. വിളിക്കേണ്ട നമ്പർ 0484242810 1 ലേക്കാണ്.

0: ആകാശവാണി FM റെയിൻബോ 107.5 അരികെയാണ് കേട്ടുകൊണ്ടിരിക്കുന്നത്.
1: അരികയിൽ ഇത്രയും നേരം 10:30 ഞങ്ങൾ 10 മുതൽ 11 മണി വരെയാണ് ഇന്നത്തെ സമയം. നമ്മുടെ ടെക്നിക്കൽ കുറച്ച് ഇഷ്യൂ കാരണം ഫോൺ കണക്ട് ആവുന്നുണ്ടായിരുന്നില്ല. ഇപ്പൊ ഒരാൾ ലൈനിലുണ്ട്, നമുക്കൊന്ന് കണക്ട്
0: നോക്കാം, കണക്ട് ആവോ നോക്കാം.
1: ഹലോ
2: ഹലോ,
1: ഞങ്ങൾ എടുക്കാത്തല്ല കേട്ടോ, ചില സാങ്കേതികമായ പ്രശ്നം കാരണാണ് കേട്ടോ. ഞങ്ങൾക്കൊത്തിരി പേര് മെസ്സേജ് അയക്കുന്നുണ്ട്, വിളിച്ചിട്ട് എടുക്കുന്നില്ലല്ലോ എടുക്കുന്നില്ലല്ലോ.
0: എന്ത് പറ്റി, എന്താണ് പറ്റിയത് എന്നൊക്കെ ചോദിച്ചുണ്ട്.
1: ഞങ്ങൾ പറയുന്നുണ്ട്
0: ഓക്കെ, ചെറിയ ഫോണാണ് അല്ലേ. ഓക്കെ, അപ്പൊ ഇന്നത്തെ
1: ആരാ വിളിക്കണ, ആരാ പറയൂ. ബീന, തൃശ്ശൂരിന്ന് അല്ലേ. ഓക്കെ, ഞങ്ങൾ ഇന്നത്തെ വിഷയം കേട്ടായിരുന്നോ.
0: അപ്പൊ അതായിട്ട് ബന്ധപ്പെട്ട് എന്താണ് ബീനയ്ക്ക് പറയാനുള്ളത്? നമ്മുടെ ജീവിതത്തിൽ ഒരുപാട് ഇതുപോലായിട്ട് റിലേറ്റ് ചെയ്ത് ഒരുപാട് സംഭവങ്ങൾ നടന്നിട്ടുണ്ടാവും.
2: എന്നെ സംബന്ധിച്ച് പറയണെങ്കിൽ എനിക്ക് ഈഗോ ഒന്നും ഇല്ല, അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. ഇപ്പൊ ചേച്ചിന്റെ ചേട്ടനായിരുന്നു, അമ്മയുണ്ടായിരുന്നു, നേരത്തെ ഞാൻ ചെറുതായിരിക്കുന്നു മരിച്ചു. പക്ഷെ എത്ര അമ്മ തല്ലിയാലും ചേച്ചി തല്ലിയാലും ചേട്ടൻ തല്ലിയാലും പിണങ്ങിയിരിക്കുന്ന പണിയൊന്നുമില്ല. അങ്ങോട്ട് ചെന്ന് സംസാരിക്കും, ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും. അതിപ്പോ കൂട്ടുകാരോടായാലും അയലോകക്കാരോടായാലും ആരോടായാലും ഞാൻ അങ്ങോട്ട് ചെന്ന് സംസാരിക്കും.
0: ആണോ, ഇതാണ്
2: പറയേണ്ട കാര്യമില്ലല്ലോ.
1: ഒരിക്കലും നമ്മള് വിഷമവും ഇതൊന്നും വെക്കരുത്, അങ്ങോട്ട് ചെന്ന് മിണ്ടുക.
2: ഇല്ല, അങ്ങോട്ട് സംസാരിക്കും, ആരും ഇങ്ങോട്ടും മിണ്ടില്ലെങ്കിൽ അങ്ങോട്ട് ഞാൻ സംസാരിക്കും. നമുക്ക് അങ്ങനെ ഒരു ഇത് വെച്ചിരിക്കുന്ന ഒരു സംഭവം ഒന്നുമില്ല. എന്നുവെച്ചാൽ എല്ലാത്തും കൊണ്ട് നമ്മക്ക് പോകുമ്പോ
1: ഒരു ഇതുപോലത്തെ ഒരു സംഭവം പറയാവോ വീട്ടിൽ നടന്നെ.
2: വീട്ടില് എന്റെ ഭർത്താവ് എന്ന് വെച്ചിട്ടുള്ളത് ലീപനായിട്ട് ഞങ്ങൾക്ക് അങ്ങനെ പിണങ്ങേണ്ട കാര്യം ഉണ്ടായിട്ടില്ല. അങ്ങനെ പിണങ്ങി ഇരുത്തിട്ടില്ല ഒരിക്കലും. ആളിപ്പൊരു വർഷമായി പോയിട്ട് അറ്റാക്ക് വന്ന് മക്കളായിട്ടും അങ്ങനെ വീട്ടിൽ ഞങ്ങളെ ജീവിതത്തിൽ പിണങ്ങിയിരിക്കേണ്ട കാര്യത്തിണ്ടായിട്ട് ചേച്ചിയും ചേട്ടനായിട്ട് പിണങ്ങിയിട്ട് അമ്മയായിട്ട് പിണങ്ങിയിട്ടില്ല. അവർക്ക് അങ്ങനെ അടിക്ക പിടിക്കൊക്കെ ചെയ്തിട്ടുണ്ടെങ്കില് കുട്ടിയിരിക്കുന്ന സമയത്തെ.
1: അപ്പൊ എന്തെങ്കിലും നിബന്ധന ഒക്കെ വെച്ചിട്ടാണോ സംസാരിക്കുന്നത്?
2: റേഡിയോ ഒക്കെ എനിക്ക് അങ്ങനെ നിബന്ധന വെക്കേണ്ട കാര്യമൊന്നുമില്ല. മക്കളുള്ള മക്കൾക്കറിയാം, അങ്ങനത്തേതായ ഒരു ബന്ധനങ്ങളൊന്നുമില്ല. അപ്പൊ റേഡിയോ വീട്ടിലില്ല, അപ്പൊ പാട്ട് കേൾക്കാൻ ഞാൻ അതിലോക്കത്ത് പോകും, അടക്കേ പോകും. എന്റെ കൂട്ടുകാരികളായിരുന്നു കേക്ക് ഇങ്ങോട്ട് വരുമ്പോ അങ്ങനെ നടി കിട്ടും. അതിലൊരു കാര്യമുള്ളൂ, അതിപ്പോ ചേച്ചി ചിലപ്പോ വീട്ടിൽ വല്ല അവര് പറയുമ്പോ എന്തേലും കാര്യം. അപ്പൊ പാട്ട് കേൾക്കാനാണെങ്കിൽ ചന്ദ ഇന്നൊക്കെ പാട്ടെന്ന്
0: പറഞ്ഞിട്ട് വളരെ ഇഷ്ടമാണ്.
2: അയാളോട് പിണങ്ങിയിരിക്കുന്ന കാര്യമില്ല, എനിക്ക് മിണ്ടാണ്ടിരിക്കുന്ന കാര്യങ്ങളില്ല എനിക്ക്.
0: ഓക്കെ, വളരെ
1: എന്താ ചെയ്യണേന്ന് പറഞ്ഞില്ലല്ലോ ബീന.
2: ഞാൻ പിന്നെ വെച്ചാല് മക്കളുണ്ട്, രണ്ട് മക്കളുണ്ട്, രണ്ട് മരുമക്കളും കുട്ടികളൊക്കെ ഉണ്ട്. പിന്നെ എന്റെ തൊഴിലെന്ന് പറഞ്ഞാല് തൊഴിലുറപ്പാണ്, അവിടെ ഞങ്ങള് സ്നേഹമാണ്.
1: മരുമക്കളും മക്കളും ഒക്കെ സ്നേഹമായിട്ടാണ്, വഴക്കൊരിക്കലും ഉണ്ടാവാൻ ശ്രമിക്കാറ്.
2: ഇതിന്റെ മോനുണ്ട്, ഭാര്യ ഉണ്ട്, പിന്നെ മോളുണ്ട്, മോൾക്ക് രണ്ട് കുഞ്ഞുങ്ങളുണ്ട്, മരുമോനുണ്ട്, എല്ലാവരും നല്ല സ്നേഹമാണ്. എല്ലാവരുമായിട്ടും ഞാൻ നല്ല കമ്പനി, നമ്മൾ അങ്ങോട്ട് നല്ല രീതിയിൽ പെരുമാറിയായിട്ട്
1: സ്നേഹം നമുക്ക്. നമ്മുടെ പെരുമാറ്റം അനുസരിച്ചിരിക്കും നമ്മളോട് ഇങ്ങോട്ട് പെരുമാറുന്നത്.
2: നമ്മുടെ മക്കൾ ചീച്ചൊക്കെ പറയുന്ന സമയത്ത് നമ്മൾ ചീച്ചറിയും.
0: അതെ അതെ, ശാസിക്കേണ്ട നേരത്തെ ശാസിക്കണം.
2: അത് നമ്മുടെ മക്കളെ, അതിപ്പോ എത്ര വലുതായാലും നമുക്ക് ചെറുതല്ലേ.
0: അതെ അതെ,
2: അവരിപ്പോ എത്ര വലിയതായാലും എത്ര ചെറുതാണ്, അത് സ്നേഹം. ഇപ്പൊ റേഡിയോ തന്നെ എനിക്ക് മോനാണ് മേടിക്കേണ്ടത്. അച്ഛനുള്ള ഈ പാട്ട് മൊബൈലിൽ കേട്ടിരുവായിരുന്നു, അച്ഛൻ പോയപ്പോ മോസ്റ്റ് മേടിച്ചു.
0: അച്ഛൻ
2: ആദ്യം ഒരു റേഡിയോ മേടിച്ചെന്നും തിരിച്ചത് കേടായി പോയിരുന്നു. അപ്പൊ അങ്ങനെ ഞങ്ങൾ സന്തോഷമായിട്ട്. അപ്പൊ നമുക്ക് ആരോട് നമ്മൾ എപ്പോഴും
0: ഓക്കെ, വളരെ സന്തോഷം. അതെ, അത് മതി.

0: അപ്പൊ എന്തായാലും ഇതുപോലെ ഒരുപാട് നല്ല കാര്യങ്ങൾ ബീന ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തു കുട്ടിക്കാലത്ത്. കുറച്ചു കാലമൊന്നും മാറി നിൽക്കണം കേട്ടോ, കാരണം
1: ഒരുപാട് പേർക്ക് അവസരങ്ങൾ നമുക്ക് കൊടുക്കാലോ.
0: അതുകൊണ്ട് എന്തായാലും അപ്പൊ വളരെ സന്തോഷം കേട്ടോ, ഇതുപോലുള്ള കാര്യങ്ങളും നല്ല നല്ല കാര്യങ്ങളും ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്തതിലും ഓർമ്മകളും ഒപ്പം ഉണ്ടായതിൽ.
1: അതെ, വൈരാഗ്യം ഒന്നും നമ്മള് വെച്ചിട്ട് കാര്യമില്ല, നമ്മള് പോകുമ്പോ ഒന്നും കൊണ്ടുപോകൂല. അപ്പൊ ശരി, ഇതുപോലെ ഇനി കുറച്ചാള് കഴിഞ്ഞ് വീണ്ടും വിളിക്കൂ
2: കേട്ടോ.
1: ചെമ്മീനിലെ ഏത് പാട്ടാ?
0: വളരെ സന്തോഷം കേട്ടോ വിളിച്ചതല്ലേ.
1: അപ്പൊ നമ്മുടെ ഇന്നത്തെ ടോപ്പിക്ക് ആരാദ്യം മിണ്ടും,
0: യെസ്
1: അതിന് കറക്റ്റ് ഉത്തരമായിട്ടാണ് വന്നത്. നമ്മൾ ആരോടും മിണ്ടണോ മിണ്ടണ്ടേന്നല്ല, ആ ഒരു ഈഗോ വെച്ചോണ്ടിരിക്കേണ്ട കാര്യമില്ലെന്നാണ് ബീന പറഞ്ഞിരിക്കുന്നത്.
0: അതെ അതെ, ആ ഒരു ഈഗോ അല്ലാതെ നമ്മൾ തന്നെ ആദ്യം വലുതാണോ ചെറുതാണോ എന്നൊന്നും നോക്കണ്ട, നമ്മളങ്ങ് ചെന്ന് സംസാരിക്കുക, അവരുമായിട്ട് അങ്ങ് ഹെഡ് ചെയ്യുക അല്ലേ. അപ്പൊ അതാണ് ലൈഫിൽ ഏറ്റവും അധികം വേണ്ട, ആ ഒരു പോസിറ്റീവ് ആറ്റിറ്റ്യൂഡാണ് നമ്മുടെ ജീവിതത്തിൽ എല്ലാവരും തന്നെ പകർത്തേണ്ടത്, അതിന് സംശയമൊന്നുമില്ല. അപ്പോൾ
1: ഇതുപോലെ നിങ്ങൾക്ക് എല്ലാവർക്കും ഞങ്ങളോട് പറയാം, നിങ്ങൾക്ക് ആരോടാണ് ആദ്യം മിണ്ടേണ്ടി വന്നത്, ഇതുപോലത്തെ കാര്യങ്ങൾ പറയാനായിട്ട് വിളിക്കുക 0484242810.
0: യെസ്, വേഗം ഞങ്ങൾക്കൊപ്പം കൂടാ. കൂടെയുണ്ട് അരികയിൽ ഞാൻ റീനയും
1: ഞാൻ രശ്മിയും. ആ ഒരാൾ ലൈനിലുണ്ട്, നമുക്കൊന്ന് കേട്ടു നോക്കാം. ഹലോ, ഗുഡ് ഈവനിങ്.
0: ഇതാരാണ് സംസാരിക്കുന്നത്?
1: ചാർലി.
0: ഓക്കെ ഓക്കെ,
1: എവിടെ നിന്നാണ്?
3: മരടിന്ന്.
1: എന്താണ് ഇന്ന് ഞങ്ങളുടെ വിഷയമായിട്ട് സംസാരിക്കാനുള്ളത്?
0: എന്നാലും ബ്രീഫ് ആയിട്ട് പറയൂ, കാരണം സമയം ഒരുപാടില്ലല്ലോ. അതുകൊണ്ട് എന്താണ് ആരാദ്യം വീണ്ടും ഇതുപോലൊരു സന്ദർഭത്തിലെ, പലപ്പോഴും പിണങ്ങിയിരുന്ന സുഹൃത്തുക്കളുണ്ടാവും, വീട്ടുകാരുണ്ടാവും, അല്ലെ, ഒരുപാട് ഒരുപാട് നമ്മളായിട്ട് അടുത്ത ഒരുപാട്, ഇപ്പൊ പ്രണയത്തിന്റെ കാര്യത്തിലായാലും ഏതൊരു മേഖലയിലായാലും ഇങ്ങനെ ഒരു അനുഭവങ്ങൾ ഒരുപാട് പേർക്ക്, ഇപ്പൊ ഞങ്ങളെ കേട്ടുകൊണ്ടിരിക്കുന്ന ആൾക്കായാലും ഇപ്പൊ വിളിക്കുന്ന താങ്കൾക്കായാലും ഇതുപോലെ ഒരുപാട് അനുഭവങ്ങൾ ഉണ്ടാകാമല്ലോ. അപ്പൊ അതിൽ ഏതെങ്കിലും ഒരു കാര്യം ഒന്ന് ഓർത്തെടുത്ത് ബ്രീഫായിട്ട് ഒന്ന് ഞങ്ങളുമായിട്ട് ഷെയർ ചെയ്താൽ നന്നായിരുന്നു.
3: വർഷങ്ങളായിട്ട് ഞാൻ വിളിക്കുന്നില്ല, വെള്ളിത്തിരയിലും റെയിൻബോയിലേക്കും വിളിച്ചിരുന്നു. എന്റെ കാലത്ത് അന്ന് പഴയ ആർജായിരുന്നു, അതൊക്കെ പലതൊക്കെ ഇടയ്ക്കിടയ്ക്ക്. ഇപ്പൊ എന്നോട് സംസാരിക്കുന്ന ആർജയുടെ പേരെന്താ? എന്നോട് സംസാരിക്കുന്ന ആർജയുടെ പേരെന്താ?
1: ഇപ്പൊ ഞങ്ങളുടെ പേരാണോ ചോദിക്കുന്നത്? എന്റെ പേര് രശ്മി, മറ്റേത് റീന.
3: അപ്പോ ഞാൻ ഒരു എന്റെ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ ഒരു കാര്യം പറയാം. പഠിച്ചത് എറണാകുളം SRV ഹൈസ്കൂളിലായിരുന്നു. അതിന്റെ തൊട്ടടുത്ത് തന്നെ ഒരു ഹിന്ദി പ്രചാര സഭ ഉണ്ടായിരുന്നു. അപ്പൊ വെക്കേഷൻ ടൈമിലെ ഹിന്ദി പഠിക്കാൻ ഫ്രീ ആയിട്ട് ഞങ്ങൾക്ക് അനുവാദം വന്നിരുന്നു. അവിടെ ഇങ്ങനെ പഠിച്ചുകൊണ്ടിരിക്കുന്നത് 2-3 മാസത്തെ കോഴ്സാണ്. അവിടെ പഠിച്ചുകൊണ്ടിരിക്കുമ്പോ അവിടുത്തെ ഡയറക്ടറുടെ മകൾ ലക്ഷ്മി എന്ന പേര്, ശ്രീലക്ഷ്മി, അവിടെ നല്ലൊരു ലൈബ്രറി
1: ഉണ്ടായിരുന്നു.
3: ഞാൻ നല്ലൊരു വായനക്കാരനായിരുന്നു. ലൈബ്രറി ഇരിക്കുമ്പോൾ ഈ പെൺകുട്ടി എന്റെ ജീവിതത്തിലേക്ക് കടന്നു വന്നു. അതാണ് എന്റെ സുപ്രധാനമായിട്ടുള്ള.
1: അപ്പം ആളോടൊപ്പം മിണ്ടാറില്ലേ?
3: പറഞ്ഞു വരട്ടെ. അതിനുശേഷം

0: എസ്എൻസിയിൽ ഫസ്റ്റ് ക്ലാസ്സുകളിൽ പാസ്സായതിന് ശേഷം അന്ന് പ്രീ യൂണിവേഴ്സിറ്റി ആയിരുന്നു, മഹാരാജാസ് കോളേജിൽ അഡ്മിഷൻ കിട്ടി. അഡ്മിഷൻ കിട്ടിക്കഴിഞ്ഞപ്പോൾ എനിക്ക് പോകാൻ കഴിയാത്ത വിധത്തിലുള്ളൊരു സാഹചര്യം വന്നു. അതിന് കാരണം എന്നെ വളർത്തിയത് എന്റെ മാതാപിതാക്കളാണ്. കേൾക്കുന്നുണ്ടോ?
1: കേൾക്കാം കേൾക്കാം.
0: മാതാമകൻ എന്ന് പറഞ്ഞാൽ
1: അമ്മയുടെ
0: ഫാദർ നേരത്തെ മരിച്ചു. ഫാദറിന്റെ നാടാണ് മരട്. ഞാൻ വളർന്നത് സൗത്ത് റെയിൽവേ സ്റ്റേഷന്റെ അടുത്തുള്ള ഒരു വീട്ടിലായിരുന്നു. അദ്ദേഹം വലിയ പണക്കാരനായിരുന്നു. ഇതിനൊരു സിനിമ തിയേറ്റർ തുടങ്ങി. എന്റെ അമ്മാവൻ ജയ ഫിലിംസിന്റെ മാനേജറായിരുന്നു. അദ്ദേഹത്തിന് പേര് സ്റ്റീഫൻ എന്നായിരുന്നു. അപ്പോ തുടർന്ന് പഠിക്കാൻ കഴിയാത്ത വിധത്തിൽ എന്നെ അദ്ദേഹം ഇവിടെ കൊണ്ടുപോയി. അപ്പോ ഞാൻ ഇഷ്ടപ്പെട്ടിരുന്ന അല്ലെങ്കിൽ എന്നെ ഇഷ്ടപ്പെട്ടിരുന്ന പെൺകുട്ടിയെ പിരിയേണ്ടതായിട്ട് വന്നു. അപ്പോ എന്റെ മുകളിൽ ഒരു അമ്മാവനെ വിവാഹം ചെയ്യാൻ ഒരു ക്ഷേത്രമുണ്ട്. മറ്റൊരു വലിയ
1: നമുക്കിതൊന്ന് ചുരുക്കി പറയാവോ? കാരണം സമയം അതിക്രമിച്ചു, ഇനിയും കോൾസ് നമുക്ക് അറ്റൻഡ് ചെയ്യേണ്ടതുണ്ട്. ഇപ്പൊ ഒരു കോണ്ടാക്റ്റും ഇല്ല ആളുമായിട്ട്?
0: ഇല്ല, വർഷങ്ങൾക്ക് മുമ്പുള്ള കാര്യമാണ്.
1: പ്രണയവും പ്രണയ നഷ്ടവും ഒക്കെ നമുക്ക് ജീവിതത്തിൽ ഉള്ളതാണല്ലോ.
0: മാത്രമല്ല, ആ കുട്ടി മറ്റൊരു ജാതിയിൽപ്പെട്ടതായിരുന്നു. അന്ന് അങ്ങനെ ഒരു അതർ ക്ലാസ്സിൽപ്പെട്ട പെൺകുട്ടിയെ വിവാഹം കഴിക്കാൻ സമൂഹം സമ്മതിച്ചിരുന്നില്ല എന്റെ കാലത്ത്. 62-ൽ ഞാൻ എസ്എൽസി പറയുമ്പോ എന്റെ പ്രായം ഏതാണ്ട് നിങ്ങൾ മനസ്സിലാക്കിയിട്ടുണ്ടാവും. ഇത് എനിക്ക് തുറന്നു പറയാനുള്ള ധൈര്യമുണ്ട്. എന്റെ പ്രായത്തിൽ ആരും പറയില്ല, കാരണം എനിക്ക് ഭാര്യയുണ്ട്, കുട്ടികളുണ്ട്, മറ്റുള്ളവരൊക്കെയുണ്ട്. അവര് പങ്കുവെക്കാൻ എനിക്കൊരു സൗകര്യം കിട്ടിയിട്ടു. ജയിക്കിരിക്കുമ്പോ ഇല്ല എന്നൊന്നും അറിയില്ല ആ കുട്ടി. പിന്നെ എനിക്ക് എറണാകുളത്തേക്ക് വരാൻ 10 വർഷം തന്നെ സാധിച്ചു. പൊന്നാനിയിലായിരുന്നു ഞങ്ങളുടെ സിനിമ തിയേറ്റർ എന്ന് പറഞ്ഞാൽ ഈ ഓലപ്പുഴയിലുള്ള സിനിമ തിയേറ്റർ ഉണ്ടല്ലോ, കൊണ്ടുവന്ന ആ രീതിയിലുള്ള സിനിമ തിയേറ്ററാണ്.
1: അപ്പൊ
0: ഞാൻ പറഞ്ഞു തീർക്കുന്നു, ആ നഷ്ടബോധത്തിൽ വന്ന അത് പല പാട്ടുകളും ഞങ്ങൾ വെക്കാറുള്ളപ്പോ ഞാൻ കേൾക്കാറുണ്ട്.
1: ഒത്തിരി സന്തോഷം. അപ്പൊ ആ നഷ്ടബോധവും ആ വൈകാരികതയൊക്കെ നമുക്ക് ഉള്ളിലുണ്ട്, അത് നമുക്ക് മാറ്റാൻ പറ്റില്ല. പ്രണയം എന്നൊക്കെ പറയുന്നത് ഒരു വികാരാണല്ലോ.
0: ഈ ഫസ്റ്റ് പ്രണയം എന്ന് പറയുന്നത് ഒരാൾക്കും.
1: അപ്പൊ നമുക്ക് വേറെ കോളേഴ്സ് വരുന്നുണ്ട്. ഒത്തിരി സന്തോഷം, സംസാരിക്കാൻ പറ്റിയില്ല, ഇത്രയൊക്കെ സംസാരിച്ചു. ഞങ്ങൾക്ക് പഴയ കാലമൊക്കെ ഓർമ്മപ്പെടുത്തി തന്നു. ഏത് പാട്ടാ വേണ്ടേ?
0: ശ്രീകുമാരൻ തമ്പിയുടെ മനോഹരമായ വരികൾ. ഇന്നും
1: എന്റെ കണ്ണുനീരിലല്ലേ? ഓക്കെ, ഇന്ന് കിട്ടിയല്ലോ, സന്തോഷായില്ലേ? ശരി, അപ്പൊ ഈ പാട്ട് കേൾക്കാട്ടോ.

0: ദശാംശമഞ്ച് ആകാശവാണി കൊച്ചി എഫ് എം റെയിൻബോയിൽ ഇത് അരികെ എന്ന പ്രോഗ്രാം. സമയം 10 മണി കഴിഞ്ഞ് 55 മിനിറ്റും 13 സെക്കൻഡും ആയിട്ടുണ്ട്.
1: അപ്പൊ ഇനി സമയമില്ല, നമുക്ക് കോള്, ഒരു കോള് വരുന്നുണ്ട്, നമുക്ക് ആരാ നോക്കാം. ഹലോ
0: ഹലോ ഹലോ,
1: ആരാണ് സംസാരിക്കുന്നത്? ഇന്ദു ഇന്ദു അജേഷ്. അപ്പൊ ഇന്ദു അജേഷേ, ഞങ്ങളൊരു ചോദ്യം ചോദിച്ചിട്ടുണ്ടായിരുന്നല്ലോ, ഒരു ടോപ്പിക് തന്നിട്ടുണ്ടായിരുന്നല്ലോ, ആരാദ്യം മിണ്ടും. നമ്മുടെ ജീവിതത്തിൽ ഇതുപോലെയുള്ള സന്ദർഭങ്ങളൊക്കെ പലപ്പോഴും നമ്മൾ അഭിമുഖീകരിച്ചിട്ടുണ്ടാവും. ഇന്ദുവിന്റെ ലൈഫിലെ ഇങ്ങനെ അഭിമുഖീകരിച്ച ഒരു സന്ദർഭത്തെ ഓർത്ത് പറയാമോ? വളരെ ചുരുങ്ങിയ വാക്കുകളിൽ പറയണം. ഇപ്പൊ സമയം 10:56 ആയിട്ടുണ്ട്. 11 മണിക്ക് നമുക്ക് അടുത്ത ന്യൂസ് വരുന്ന സമയമാണ്. അതുകൊണ്ട് എത്രയും പെട്ടെന്ന് ബ്രീഫായിട്ടൊന്ന് പറയൂ.
0: ഹലോ
1: ഹലോ
0: ഹലോ ഇന്ദു, കേൾക്കാവോ?
1: ഇന്ദുവിന്റെ കോൾ എന്തായാലും നമുക്ക് ഡ്രോപ്പ് ആയില്ലേ.
0: ഹലോ, കേൾക്കുന്നില്ല.
1: എന്തായാലും സൗണ്ട് ടെക്നിക്കൽ പ്രോബ്ലം വരുന്നുണ്ട്, കുഴപ്പമില്ല. അപ്പൊ എന്തായാലും നമുക്ക് ഇനി നെക്സ്റ്റ് ഒരു കോൾ എടുക്കാനുള്ള സമയമില്ല അല്ലേ.
0: 10 മണി കഴിഞ്ഞ് 56 മിനിറ്റ് ആയിട്ടുണ്ട്.
1: ഓക്കെ, ആ ഒന്നുകൂടി വേണമെങ്കിൽ ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. കോൾസ് ഇങ്ങനെ വന്നുകൊണ്ട്.
0: ഹലോ, കേൾക്കാമോ?
1: ഓക്കെ, ഇതാരാണ്?
0: ആരാ വിളിക്കണേ?
1: ഓക്കെ, വേഗം പറയൂ.
0: ഓ, ഞങ്ങള് വെയിറ്റ് ചെയ്തിരിക്കയാണ്. പറഞ്ഞോളൂ, വേഗം പറഞ്ഞോളൂ. 11 മണി വരെ ഉള്ളു ടൈം.
2: ഞാൻ എന്റെ മകളും കൂടി മുണ്ടൻ

0: സാധാരണ നമ്മള്
1: അച്ഛനല്ലേ മക്കളെ വളർത്തണത്, അപ്പം അച്ഛൻ അങ്ങോട്ട് പോയി
2: മിണ്ടാം.
1: എന്ത് പ്രശ്നങ്ങളുണ്ടെങ്കിലും മകളല്ലേ, നമുക്ക് അങ്ങോട്ട് പോയി മിണ്ടാലോ.
2: അങ്ങോട്ട് പോയി മുണ്ടാട്ട് എന്റെ മനസ്സിനൊരിക്കല്ല, എന്റെ ഭാര്യയും മരിച്ചിട്ട് ഇയാളല്ലേ വന്ന് എന്നോട് മുണ്ടത്, അച്ഛനെന്തെങ്കിലും ചായ പിടിക്കണന്നൊക്കെ ചോദിക്കേണ്ടത് അയാളുണ്ട്.
1: അല്ല, ചോദിച്ചില്ല എന്ന് വിചാരിച്ച് വിഷമിക്കേണ്ട, നമ്മൾ അച്ഛനാണ്, ആള് മകളാണ്, നമ്മളുടെ ബോണ്ടിങ് എന്ന് പറഞ്ഞാൽ അങ്ങനെയാണല്ലോ,
0: അച്ഛൻ മകൾ ബന്ധം എന്നൊക്കെ പറഞ്ഞ അങ്ങനെയാണല്ലോ. അപ്പൊ നമ്മൾ ഒരിക്കലും അതിനകത്ത് ശരിയാണ്, നമ്മുടെ ചിന്താഗതി അനുസരിച്ച് ശരിയാണ്, മക്കള് വന്ന് മിണ്ടണം, പക്ഷെ ആ ചിന്താഗതി ഒന്ന് മാറ്റി പിടിക്കാം.
2: എനിക്ക് അങ്ങടെ മനസ്സന അമ്മ വന്നിട്ട് ഇയാളല്ലേ എന്നിട്ട് ഏറ്റവും മൂത്ത മോളാണ്, മൂന്ന് മക്കളിൽ അയാളെ പിന്നാരിച്ച് വളർത്തി 5 സെന്റും മേടിച്ചു കൊടുത്ത് പേരയും വെച്ചു കൊടുത്ത് എന്റെ അടുത്ത് എനിക്ക് കൂട്ടുണ്ടാവും. അപ്പൊ ഭാര്യ പോയി കഴിഞ്ഞിട്ട് ഇയാളല്ലേ എന്നോട് മുണ്ടണ്ടത്, അച്ഛൻ ചായ കുടിച്ച.
1: ഇതൊക്കെ മകള് കേൾക്കുന്നുണ്ടെങ്കിൽ മകൾ എന്തായാലും വന്ന് മിണ്ടും, അത് മിണ്ടിയില്ല എങ്കിലും അച്ഛൻ അങ്ങോട്ട് പോയി മിണ്ടാം, അച്ഛൻ അങ്ങോട്ട് പോയി മിണ്ടാം. ഞങ്ങള് പറയുന്ന മിണ്ടണമെന്ന്, ഒരു ചായ കുടിച്ചോന്ന് തിരിച്ചൊന്ന് ചോദിച്ചു നോക്കിയാൽ ചിലപ്പോ അതില് തീരുമെല്ലാം.
0: ആ മോള് ഓടി വരില്ലേ, പിന്നെ എപ്പോഴും അച്ഛനെ വിളിക്കും, അച്ഛന്റെ സുഖവിശേഷങ്ങൾ അറിയും.
1: ഒരു ചെറിയ പുഞ്ചിരി മോത്തുണ്ടാവും, ചിലപ്പോ ഒരു ഇങ്ങനെ കണ്ണ് ഇങ്ങനെ നോക്കണ്ടാവും.
2: അതുണ്ട്, ഞാനിവിടെ അത്യാവശ്യം ഭക്ഷണം വെച്ച് കഴിക്കാൻ ബാക്കി വരികയാണെങ്കിൽ എന്റെ പേരക്കുട്ടി എടുത്ത് കൊടുത്തു കൊടുക്കൊണ്ട് ആന്റിക്ക് കൊടുക്കൊന്നും പറഞ്ഞും കൊണ്ട്.
1: അപ്പൊ ഉള്ളില് സ്നേഹമുണ്ട്, ഇപ്പൊ അച്ഛൻ ഗൗരവം പിടിച്ചിരിക്കണോണ്ടാണ് അച്ഛനൊന്ന് ചെയ്യുന്ന മിണ്ടിയത് തീരും.
2: ഞാൻ എങ്ങനെ മിണ്ടണം മോളെ,
0: മിണ്ടണം
2: അയാൾക്ക്.
0: അച്ഛൻ ഒരു കാര്യം ചെയ്യും, നാളെ തന്നെ ചെന്നിട്ട്
1: ഒരു ഒരു
0: മെസ്സേജ് വിട്ടൂടെ,
1: ചെന്ന് മിണ്ടാൻ ബുദ്ധിമുട്ടാണെങ്കിൽ.
0: അല്ലെങ്കിൽ മോനെ വിളിക്കൂ, ആ കൊച്ചുമോനെ വിളിച്ചിട്ട് അമ്മയുടെ കയ്യിൽ ഫോൺ കൊടുക്കാൻ പറയണം, അമ്മ ഫുഡ് കഴിച്ചോ എന്നൊക്കെ ചോദിച്ചൊന്ന് ചോദിക്കേ. പിന്നാണ് പിന്നീടുള്ള ബന്ധം എന്ന് നോക്ക് എങ്ങനെയിരിക്കും.
2: അതാണ് നിങ്ങളോടുള്ള മറുപടി എനിക്ക് കിട്ടേണ്ടത്. കിട്ടി, സന്തോഷം
0: സന്തോഷം. അപ്പൊ നാളെ മിണ്ടി,
1: നാളെ എന്തായാലും മിണ്ടിയിട്ട് ഞങ്ങളെ അറിയണം കേട്ടോ.
0: വിളിക്കണം, മറക്കരുത് കേട്ടോ. ആ ഒരു ബന്ധം നല്ല തകർക്കാനാവാത്ത ബന്ധം തന്നെയായിരിക്കും കേട്ടോ. അച്ഛൻ മകൾ ബന്ധം അങ്ങനെയാണല്ലോ.
2: 76 വയസ്സായി, 3 മക്കള്, 7 പേരക്കുട്ടികളും 3 മരുമക്കളും എനിക്ക്.
0: അപ്പൊ എന്തായാലും നമുക്ക് സമയം
1: നമ്മുടെ പരിമിതി ഉള്ളതുകൊണ്ട് ഇതേപ്പൊ 11 മണിക്ക് എന്തായാലും സംസാരിക്കാൻ സാധിച്ചല്ലോ.
2: ആദ്യമേ സൗണ്ട് കിട്ടിയില്ല നമുക്ക്,
1: എന്നാലും ഭാഗ്യമുണ്ട്.
0: അപ്പൊ അതുപോലെ ഞങ്ങള് പറഞ്ഞതുപോലെ തന്നെ ചെയ്യാട്ടോ. എന്നിട്ട് പറയണം, വളരെ സന്തോഷം വിളിച്ച് സംസാരിച്ചല്ലേ.
3: नमस्कार, आकाशवाणी समाचार के साथ मैं सरफिरोजी. राष्ट्रपति द्रौपदी मुर्मू ने आज राष्ट्रपति भवन में आयोजित दूसरे रक्षा अलंकरण समारोह में वीरता पुरस्कार प्रदान किए. हमारे संवाददाता ने बताया है कि ये पुरस्कार सशस्त्र बलों, केंद्रीय सशस्त्र पुलिस बलों और अन्य सुरक्षा एजेंसी के कर्मियों द्वारा असाधारण वीरता के कार्यों के लिए दिए जाते हैं.
4: राष्ट्रपति ने समारोह में 7 सर्वोत्तम युद्ध सेवा पदक, 30 परम विशिष्ट सेवा पदक, 12 उत्तम युद्ध सेवा पदक और 56 अति विशिष्ट सेवा पदक प्रदान किए. अति विशिष्ट सेवा पदक पाने वालों में एयर मार्शल तरुण चौधरी, लेफ्टिनेंट जनरल नीरज वार्ष्णे और वाइस एडमिरल आनंद वाई सरदेसाई शामिल हैं. सर्वोत्तम युद्ध सेवा पदक से सम्मानित होने वालों में लेफ्टिनेंट जनरल प्रतीक शर्मा, एयर मार्शल नागेश कपूर और लेफ्टिनेंट जनरल राजीव घई शामिल हैं. परम विशिष्ट सेवा पदक पाने वालों में वाइस एडमिरल संजय वात्सयन, लेफ्टिनेंट जनरल मनजिंदर सिंह और एयर मार्शल आशुतोष दीक्षित शामिल हैं. उत्तम सेवा पदक से सम्मानित होने वालों में लेफ्टिनेंट जनरल धीरज सेठ, एयर मार्शल मनीष खन्ना और वाइस एडमिरल तरुण सोपती शामिल हैं. ये पदक सशस्त्र बलों के उन अधिकारियों और कर्मियों को देश के प्रति उनकी असाधारण और विशिष्ट सेवाओं के लिए प्रदान किए गए हैं. सौम्या शरण के साथ अमन यादव, आकाशवाणी समाचार, दिल्ली.
3: प्रधानमंत्री नरेंद्र मोदी ने कहा है कि सेशल्स की उनकी यात्रा काफी सार्थक रही और इससे भारत सेशल्स मित्रता सुदृढ़ होगी. सोशल मीडिया पोस्ट में प्रधानमंत्री ने कहा कि पिछले 50 वर्षों में दोनों देशों के बीच संबंध गहरे विश्वास और साझा प्रगति पर आधारित रहे हैं. उन्होंने सेशल्स की स्वतंत्रता के 50 वर्ष पूरे होने के उपलक्ष्य में आयोजित राष्ट्रीय दिवस समारोह में भाग लेने पर भी प्रसन्नता व्यक्त की. प्रधानमंत्री सेशल्स की सफल यात्रा के बाद स्वदेश लौट आए हैं. राष्ट्रीय निवेश और अवसंरचना कोष में सरकार का कुल निवेश अब 60,000 करोड़ रुपए हो गया है. ये बुनियादी ढांचे और राष्ट्रीय महत्व के अन्य क्षेत्रों में केंद्र की निवेश प्रतिबद्धता को दर्शाता है.